നമസ്കാരം പ്രിയമുള്ളവരെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:53:20. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 23, കൊലവർഷം 1202, കന്നിമാസം 29, 2026 ഒക്ടോബർ 15, വ്യാഴാഴ്ച. 102.3 MHz FM ബാൻഡിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന APJ അബ്ദുൾ കലാമിന്റെ ജന്മദിനം ആയ ഒക്ടോബർ 15 എല്ലാ വർഷവും ലോക വിദ്യാർത്ഥി ദിനം ആയി ആചരിക്കുന്നു. കലാം അന്തരിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 2010 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി ആചരിച്ചു തുടങ്ങിയത്. യുവശക്തിയെയും വിദ്യാർത്ഥി സമൂഹത്തെയും പ്രേരിപ്പിക്കുക എന്നത് കലാമിൻ്റെ ദൈനംദിന പരിപാടിയായിരുന്നു. അദ്ദേഹം പറയാറുള്ളത് യുവശക്തിയുടെ കാര്യത്തിൽ നാം സമ്പന്നമാണ് എന്നാണ്. പക്ഷേ അതുപയോഗിക്കുന്നതിൽ വളരെ പിന്നിലും, അവയുടെ ശക്തി നമ്മുടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ വിനിയോഗിച്ച് കാണുന്നില്ല. രാഷ്ട്രീയ യുവജന സംഘടനകൾ അവർക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ കാര്യങ്ങൾക്കു മാത്രമായി സമരം ചെയ്യുന്നു. റോഡ് നിർമ്മാണം പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറുകാർക്ക് വിട്ടുകൊടുക്കാതെ ഏറ്റെടുക്കണം. പരിസര ശുചീകരണം, സാക്ഷരതാ യജ്ഞം തുടങ്ങിയവ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം. തൊഴിലില്ലായ്മയുടെ മുൻപിൽ പകച്ചു നിൽക്കുകയല്ല വേണ്ടത്, തിരിയാത്ത ഭൂമിയെ ചവിട്ടിത്തിരിക്കണം എന്ന കവിവാക്യം ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമുള്ള പ്രതിജ്ഞ മാത്രം മനസ്സിരുത്തിയാൽ മതി ഈ ദിവസത്തെ പ്രചോദിപ്പിക്കാൻ. ചെറിയ ലക്ഷ്യമെന്നത് ഒരു കുറ്റമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് ജീവിതത്തിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. അത് സാക്ഷാത്കരിക്കാനായി ഞാൻ കഠിന അധ്വാനം ചെയ്യും. ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആർജവത്തോടെ വിജയിക്കുകയും ചെയ്യും. ഞാൻ കുടുംബത്തിലെ ഒരു നല്ല അംഗമായിരിക്കും, സമൂഹത്തിലെ നല്ല അംഗമായിരിക്കും, സംസ്ഥാനത്തെ നല്ല അംഗമായിരിക്കും, രാഷ്ട്രത്തിലെ ഒരു നല്ല അംഗമായിരിക്കും, ലോകത്തിലെ തന്നെ ഒരു നല്ല അംഗമായിരിക്കും. മറ്റൊരാളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ജാതി, വർഗം, ഭാഷ, മതം, ദേശം എന്നീ ഭേദങ്ങളില്ലാതെ ഞാൻ എപ്പോഴും പരിശ്രമിക്കും. ഞാൻ എവിടെ ആയിരുന്നാലും എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത കടന്നു വരും, താങ്കൾക്ക് വേണ്ടി എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നതാണത്. ഞാൻ ഒരിക്കലും മദ്യം, പുകയില, മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമയാവുകയില്ല. സമയത്തിൻ്റെ പ്രാധാന്യം ഞാൻ എപ്പോഴും ഓർമ്മിക്കും. എൻ്റെ ചിറകുള്ള ദിനങ്ങൾ പാഴായി പോകരുതേ എന്നതായിരിക്കും എൻ്റെ ആപ്തവാക്യം. എൻ്റെ പരിസര പ്രദേശത്ത് ഞാൻ കുറഞ്ഞത് 5 മരങ്ങൾ നട്ടുവളർത്തും. എൻ്റെ ഗ്രാമം ശുചിത്വമുള്ളതാവാൻ, നഗരം ശുചിത്വമുള്ളതാവാൻ, സംസ്ഥാനം ശുചിത്വമുള്ളതാവാൻ ഞാൻ എപ്പോഴും പ്രവർത്തിക്കും. അങ്ങനെ എൻ്റെ ഭൂമി ശുചിത്വമുള്ളതും ഹരിതാഭവുമായിരിക്കും. 2030 ആവുമ്പോഴേക്കും ഊർജ സ്വാശ്രയത്വം നേടാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. രാഷ്ട്രത്തിലെ യുവാവെന്ന നിലയിൽ എൻ്റെ എല്ലാ യജ്ഞങ്ങളിലും വിജയം വരിക്കാൻ സധൈര്യം പ്രയത്നിക്കുകയും മറ്റുള്ളവരുടെ വിജയം ആസ്വദിക്കുകയും ചെയ്യും. എനിക്ക് എൻ്റെ വിശ്വാസത്തോളം ചെറുപ്പവും എൻ്റെ സംശയത്തോളം പ്രായവുമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദേശീയ പതാക പാറിക്കളിക്കുന്നു. ഞാൻ എൻ്റെ സംസ്ഥാനത്തിനും രാഷ്ട്രത്തിനും യശസ് സമ്പാദിച്ചു നൽകുകയും ചെയ്യും. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രളയവും കനത്ത മഴയും സൃഷ്ടിച്ച വിപരീത സാഹചര്യത്തിലും ചൂടേറിയ യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന അപൂർണമായ വാക്കുകളിലും യുവാക്കളോടുള്ള ആഹ്വാനമായിരുന്നു. വിദ്യാർത്ഥികളോടുള്ള സ്നേഹവാത്സല്യത്തിൻ്റെ സമർപ്പണമായിരുന്നു. ആ നന്മകൾ കാത്തുരക്ഷിക്കാം, എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.
1: സുഭാഷിതം.

0: അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.
1: ആകാശവാണി FM വാർത്തകൾ.
2: 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ദ്രുതഗതിയിലുണ്ടായ മാറ്റങ്ങൾ നേരിടാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനം വേഗത്തിലാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ അസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറ പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സന്തോഷത്തോടെ പഠിക്കാം മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ജില്ലാതല പരിപാടി ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ചും മറ്റ് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്ര വാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബദരിനാഥം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം. നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകൻ സഫർ സനൽ പങ്കെടുക്കുന്നു. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് കളമെഴുത്തും പാട്ടും. ഡോക്ടർ മരുത്തോർ വട്ടം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം, ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോ ക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി, ലൈവ് ഫോണിൻ പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം, ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കിസാൻ വാണി. ഗ്രാമത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം. 7:35 FM ഈവനിംഗ്. രാത്രി 8:05 യുവവാണി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന വിദ്യാർത്ഥി അക്ഷയ് രാജുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോബൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം.

രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും.

ഗീതം ഭക്തിഗാനങ്ങൾ. അംബ ശ്രീ കമലാംബികയാം, എസ് സീതയും സംഘവും ആലപിച്ച ഗാനം ആദ്യം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: വാണി ജിതസുഖ വാണി, എൻ മിനി, ശ്രീകല പി എന്നിവർ പാടിയത്.

0: രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സഹസ്ര കനകദള സരോജമുണരും. വണിചേരാൻ പാടിയത് രചന ഹരിയേറ്റുമാനൂര്, സംഗീതം KM ഉദയൻ.

നിങ്ങളിതുവരെ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗീതങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഇന്നുകൂടി ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ സീറ്റ് 100. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446713249. 9446713249. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം, സെന്റർ ഫോർ ഇ ലേണിംഗ്, ഇന്ന് ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.clku.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. www.clku.in. അടുത്ത മാസം 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 04872438567. 04872438567. വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ

0: ലൻഡാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. 9607585594 ഈ നമ്പറിൽ വിളിക്കുക, വിശദാംശങ്ങൾ അറിയാം. 9607585594. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ നാളെ അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7025888862 7025888862. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടി. 04872438139 എന്ന നമ്പറിൽ വിളിക്കുക, വിശദാംശങ്ങൾ അറിയാം. 04872438139. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ കിണ്ടിലിന് 24,900 രൂപ, കൊപ്ര 15,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73,100, അൺഗാർബിൾഡ് 71,100 രൂപ, റബ്ബർ RSS4 28,600 രൂപ, RSS5 27,950 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 20 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. പോഷകാഹാരക്കുറവിനെയും വിളർച്ചയെയും നേരിടാൻ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലെ സ്കൂൾ കുട്ടികൾക്കായി പോഷകാഹാര പദ്ധതിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഉച്ചഭക്ഷണത്തിനുള്ള PM പോഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുധാന്യങ്ങൾ ഉൾപ്പെട്ട ഭക്ഷ്യ പാക്കറ്റ് നൽകും. സൌദി അറേബ്യയുടെ എണ്ണ കമ്പനിയായ അരാംകോയുടെ ദഹ്റാനിലെ ആസ്ഥാന മന്ദിരം യമനിലെ ഹൂതികൾ ആക്രമിച്ചു. ലിയോ 14-ാമൻ മാർപ്പാപ്പയ്ക്ക് ശ്വാസകോശത്തിൽ അർബുദം സ്ഥിരീകരിച്ചു. ഭിന്നശേഷി പെൻഷൻ വർദ്ധിപ്പിച്ചു. 79 വയസ്സുവരെയുള്ളവർക്ക് 300 രൂപയായിരുന്ന പ്രതിമാസ പെൻഷൻ 375 രൂപയാക്കി. 80 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള 500 രൂപയായിരുന്നത് 625 രൂപയാക്കി വർദ്ധിപ്പിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് നൽകി വരുന്ന നഷ്ടപരിഹാരത്തുക 25% വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ജില്ലാ സ്കൂൾ കായികമേള നാളെ മുതൽ 19 വരെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ഇന്നലെ നടന്ന വെസ്റ്റിൻഡീസ് ഇന്ത്യ 4-ാം 2020 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 24 റൺസിന്റെ വിജയം. 2-2 തുല്യതയിലായ ഇരു ടീമുകളുടെയും 5-ാം മത്സരം ശനിയാഴ്ച നടക്കും. കേരളവും ജാർഖണ്ഡും തമ്മിൽ നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ബദരീനാഥം എന്ന കവിത കേൾക്കാം.

മലകയറ്റത്തിൻ്റെ മൂർച്ഛയിൽ മാരുതൻ സ്മൃതിയിൽ ജപിക്കുന്നൊരോംകാർ ഗിരിഗഹ്വരത്തിലെ

കാറ്റത്തു ചിത കെട്ടടങ്ങാത്ത രാത്രി അടിവെച്ചളന്നാലൊരായുസ്സു

ത്തിൽ ഋഷിവംശവൃക്ഷമായി പൂത്തും ബ്രഹ്മകമൽ വിരിയുന്ന ബൃഹദാം വിഹായസിൽ ചരമചര

0: വിശ്രാന്തി.
1: കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിത ബദരീനാഥം, ചൊല്ലിയത് ടി പി വിവേക്.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
3: ഗാനം. പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനീയർ

0: എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് പിആറുമായുള്ള അഭിമുഖം. ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിന് പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-24-26-397, 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം. 0484-24-26-397, 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗത്തിൽ.
3: അപ്പോൾ ആദ്യ സിനിമ ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ്, ഇത്തരത്തിലുള്ളൊരു സ്ത്രീ കഥാപാത്രം, ഇത് ആളുകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എടുക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ സിനിമ സ്വീകരിക്കുകയും പല രീതിയിൽ ചർച്ചകൾ നടക്കുകയും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു.
2: നവാഗത സംവിധായകൻ സനൽ സഫർ അതിഥിയായി എത്തുന്നു ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗം.
4: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484 2422543.

രാവിലെ 7:35 സമകാലികം പരിപാടിയിൽ ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം. തുടർന്ന് നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ ഗ്രാമത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5, 2-3-2-5-1-4-2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഊർജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. നിതി ആയോഗ് മുൻ അംഗം പ്രൊഫസർ രമേശ് ചന്ദ് അധ്യക്ഷനായ സമിതിയിൽ കൃഷി, ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. വികസിത കൃഷിയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറ പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. പൂർണമായി ലാഭത്തിലാണെന്ന് പറയുന്നില്ലെങ്കിലും കുടിശ്ശികകളും കടങ്ങളും തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരികയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ MLA മാർ ഉൾപ്പെടെ സഹായിക്കണമെന്നും ഓരോ MLA മാരും കുറഞ്ഞത് 2 ബസ്സുകൾ വീതമെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും KSRTC ബസ്സുകൾ നൽകാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ടെന്നും സി പി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിന് അവസരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റുന്ന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ കുറിച്ചാണ്.
1: 2016 പാർലമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം പാസാക്കിയത് മേഖലയിലെ സുതാര്യതക്കും ഉപഭോക്തൃ അവകാശങ്ങൾക്കും വഴിയൊരുക്കാൻ നിയമം വഴി സാധിച്ചു. നിയമപ്രകാരം വസ്തുവകകൾ ഡെവലപ്പർമാർക്ക് പരസ്യം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതിനു മുമ്പ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. നിയമം നൽകുന്ന സംരക്ഷണത്തിന്റെയും മുൻകരുതലിന്റെയും ഭാഗമായി ഡെവലപ്പർമാരും വീട് വാങ്ങുന്നവരും തമ്മിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ നിയമത്തിന് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകൻ ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. ഇന്നലെ രാത്രി 8:30 ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ

0: ആരംഭിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽരാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റിൻഡീസിന്റെ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി മലയാളി താരം സഞ്ജു സാംസൺ 56 റൺസ് നേടി ടോപ് സ്കോററായി. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും 2 കളികൾ ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. സൗദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വ്യാജ വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരന്മാരിൽ 7 പേർ ചികിത്സയിലാണ്. റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ദമാം, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലെ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വിമാനക്കമ്പനികൾ സൗദി അറേബ്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഈ മാസം 17 വരെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കടലിൽ കാണാതാകുന്നവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 7 വർഷത്തെ കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിന് നിയമ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേം നസീറിന് ആദരമർപ്പിച്ചായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. അടുത്ത വർഷം April 7 പ്രേം നസീറിന്റെ 100th ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVijin, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹ ബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രിയമുള്ളവരെ, സുപ്രഭാതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

മനോമാലിന്യങ്ങൾ അകറ്റി നിർത്തി നൈർമല്യതയുടെ തെളിമയിൽ നമ്മുടെ പ്രവൃത്തികളെ പ്രസന്നമാക്കാൻ ഈ പ്രഭാതം വഴിയൊരുക്കട്ടെ. പ്രഭാതകിരണങ്ങൾ പ്രതീക്ഷയുടെ വെണ്മ പരത്തുന്നു. അറിവ് ഉണർവാകുന്ന, സംഗീത സാന്ദ്രമാകുന്ന, ധന്യതയാർന്ന നിമിഷങ്ങൾ. എവർക്കും എഫ് എൻ ഡയറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് എഫ് എൻ ഡയറിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷാജി യോഹന്നാൻ.

ആദ്യം ചിന്താശകലം. വിജയം എന്നത് ശാശ്വതമല്ല, പരാജയം അവസാനവുമല്ല. വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്, പരാജയത്തിന് ശേഷം പരിശ്രമം ഉപേക്ഷിക്കുവാനും പാടില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. വിജയം എന്നത് ശാശ്വതമല്ല, പരാജയം അവസാനവുമല്ല. വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്, പരാജയത്തിന് ശേഷം പരിശ്രമം ഉപേക്ഷിക്കുവാനും പാടില്ല. FM ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഭാരത രാഷ്ട്രപതി ആയതുപോലെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ജർമ്മൻ ചാൻസലർ ആയിട്ടുണ്ട്, ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഭാരത രാഷ്ട്രപതി ആയതുപോലെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ജർമ്മൻ ചാൻസലർ ആയിട്ടുണ്ട്, ആരാണ്? ഉത്തരം വിശദമായി പറയാം FM ഡയറി അവസാനിക്കുന്നതിന് മുൻപ്. 8:30 തൊട്ടു മുൻപ് സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ പട്ടികജാതി പട്ടികവർഗ മറ്റർഹ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് 2026-27 വർഷം പ്രവേശനത്തിനായി ഇ ഗ്രാൻസ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, നേറ്റിവിറ്റി, സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും, സ്ഥാപനത്തിൽ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണെങ്കിൽ ഹോസ്റ്റലിൽ പ്രവേശനം ലഭിച്ചില്ല എന്ന സാക്ഷ്യപത്രം സഹിതം ഈ മാസം 31 മുൻപായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും എറണാകുളം ഫോർഷോർ റോഡിലുള്ള ആൺകുട്ടികളുടെ ഹോസ്റ്റൽ, എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് എന്നിവിടങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0484242256, 0484242256. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാരടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ tbi@kusat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. tbi@kusat.ac.in. കൂടുതൽ വിവരങ്ങൾക്ക് 9895025773 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9895025773. ഇപ്പോൾ സമയം 7:00. മഹിതം മലയാളം.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
2: സർഗാത്മക രചനകളിലും വൈജ്ഞാനിക രചനകളിലും ഭാഷയുടെ ഉപയോഗം ഒരുപോലെയല്ല. വൈകാരിക സ്തോഭങ്ങളെയും സൂക്ഷ്മതകളെയും ധ്വനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ സൃഷ്ടിക്കുകയാണ് എഴുത്തുകാർ. വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ അതതിൻ്റേതായ സംജ്ഞാവലി ഉണ്ടാവും. ആ സംജ്ഞകൾക്ക് സാമാന്യ വ്യവഹാരത്തിലുള്ള അർത്ഥമല്ല ഉണ്ടായിരിക്കുക. എങ്കിലും അർത്ഥ സന്ദിഗ്ധത അവിടെ ദോഷമാണ്. എന്നാൽ വൈജ്ഞാനിക വ്യവഹാരങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്ന പത്രവാർത്തകളും വിശകലനങ്ങളും ഫീച്ചറുകളും എല്ലാം ഇന്ന് സാഹിത്യ വ്യവഹാരത്തിൻ്റെ സവിശേഷ ഗുണങ്ങൾ സ്വീകരിച്ച് ആകർഷകത്വം നേടാൻ ശ്രമിക്കുന്നു എന്നതും മറന്നുകൂടാ. ആശയവിനിമയം ലക്ഷ്യമാക്കുന്ന ഭാഷാപ്രയോഗത്തിൽ സംക്ഷിപ്തതയും ഋജുത്വവും അനുപേക്ഷണീയമാണ്. അനാവശ്യമായ വിരുത്തിപ്പറയിൽ പറച്ചിലിൻ്റെ ശക്തി കുറയ്ക്കും. കാണുക കണ്ണിൻ്റെയും കേൾക്കുക കാതിൻ്റെയും ധർമ്മമായിരിക്കെ കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു എന്നൊക്കെ പറയുന്നത് സാമാന്യ വ്യവഹാരത്തിൽ അസംബന്ധമാണ്. എന്നാൽ ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി എന്ന് മഹാകവി വള്ളത്തോൾ എഴുതുമ്പോൾ സംഗതി വ്യത്യസ്തമാകുന്നു. ഇവിടെ നോട്ടത്തിൻ്റെ ശക്തിയും വികാര തീക്ഷ്ണതയും വ്യഞ്ജിക്കപ്പെടുന്നു. കണ്ണിലെ നീരാണ് കണ്ണീര്, അതിനാൽ കണ്ണീർ ജലം എന്ന് പ്രയോഗിക്കേണ്ടതില്ല എന്നത് സാമാന്യ തത്വമാണ്. മുല ചുരന്നില്ലതുണങ്ങുകയാൽ മൃദുലമീച്ചുണ്ടു നനച്ചുകൊള്ളാൻ മൃതിയിൽ പുളച്ചൊരൻ കണ്ണീർ വെള്ളം മുഖരാനേ മക്കളെ നിങ്ങൾക്കേകി എന്ന് ഇടശ്ശേരി പണിമുടക്കം എന്ന കവിതയിൽ കുറിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് അപ്രതീക്ഷിതമായി ലഭിച്ച സമൃദ്ധമായ ഭക്ഷണം വാരി വലിച്ചു കഴിച്ച് അജീർണം ബാധിച്ച് ഒന്നൊന്നായി മക്കളെ നഷ്ടപ്പെട്ട അമ്മയുടെ നിസ്സഹായതയും ദുഃഖവും മൃതിയിൽ പുളച്ചൊരൻ കണ്ണീർ വെള്ളം എന്ന പ്രയോഗം എങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്നാലോചിക്കുക. എന്ന സമുച്ചയ നിപാതം പദങ്ങളെയും വാക്യാംശങ്ങളെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. രാമൻ വന്നു, കൃഷ്ണൻ വന്നു എന്നീ വാക്യങ്ങളെ രാമനും കൃഷ്ണനും വന്നു എന്ന ഒറ്റ വാക്യമാക്കാൻ തുണയ്ക്കുന്നത് എന്ന സമുച്ചയ നിപാതമാണ്. എന്നാൽ അനാവശ്യമായി സമുച്ചയ നിപാതം ഉപയോഗിക്കുന്നതിന് ഉദാഹരണങ്ങൾ സമകാലിക മലയാളത്തിൽ ഏറെയുണ്ട്. അവൻ കോട്ടയത്ത് നിന്നും വരുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ ഉദാഹരിക്കാം. വീണപൂവിൽ ഒരിടത്ത് അർത്ഥവ്യതിരേകത്തിന് അടിസ്ഥാനമായി ഈ സമുച്ചയ നിപാതം വർത്തിക്കുന്നത് ശ്രദ്ധിക്കുക. ഖേദിക്ക കൊണ്ട് ഫലമില്ല നമുക്കതല്ല, മോദത്തിനും ഭുവി വിപത്തു വരാം ചിലപ്പോൾ. എന്ന സമുച്ചയ നിപാതത്തിൽ നിന്നാണിവിടെ വായനക്കാർ കവി വിവക്ഷയിലേക്ക് സഞ്ചരിക്കുക. ലോകത്തിൽ സങ്കടം സൃഷ്ടിക്കുന്നതിനു വേണ്ടി മാത്രമല്ല, സന്തോഷത്തിനായിട്ടും ചില വിപത്തുകൾ വരാം എന്ന സാധ്യതയിലേക്ക് കൂടി ജാലകം തുറന്നിടുകയാണ് ഇവിടെ കവി. ചില വിപത്തുകൾ ഇനി വരുവാനിരിക്കുന്ന ചില നന്മകളുടെ നിമിത്തമായേക്കാം എന്ന പ്രത്യാശയാണ് കവി ഇവിടെ പ്രകാശിപ്പിക്കുന്നത്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
4: FM ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാവിലെ 9:30-ന് അക്ഷരകേളി, വൈകിട്ട് 6:00-ന് കുട്ടികളുടെ സർഗസന്ധ്യ, 6:30-ന് സ്വരക്കൂട്ട്. കെടാമംഗലം വടക്കൻ പറവൂർ വെളുത്താട്ട് വടക്കൻ ചുവ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവൽ. വൈകുന്നേരം 6:00-ന് വെർണർ ഹെർസോഗ് ഒരുക്കിയ ഡോക്യുമെന്ററി കേവ് ഓഫ് ഫോർഗോട്ടൻ ഡ്രീംസ്. കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
5: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ

0: വ്യക്തമാക്കൂ.
1: കെസിബി അറിയിപ്പ്. എരൂർ സെക്ഷന്റെ പരിധിയിൽ അർക്കക്കടവ്, കോഴിവെട്ടുംവിളി, കറുകപ്പാടം, പൾസ് നഗർ, പുത്തൻകുളങ്ങര ക്ഷേത്രം പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ

0: സേവന വാർത്തകൾ തുടരുന്നു. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി നാളെ രാവിലെ 10 മണിക്ക് ആഭിമുഖം നടത്തും. വിശദ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 04862232205, 04862232205. കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ മലയാളം സീനിയർ, ബോട്ടണി സീനിയർ, സുവോളജി സീനിയർ വിഷയങ്ങളിൽ താൽക്കാലിക ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 2 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. ഫോൺ നമ്പർ 89217661777, 89217661777. .3 MHz നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:27.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. KP കൊട്ടാരക്കര കഥാ തിരകഥാ സംഭാഷണം എഴുതി ശശികുമാർ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ ചിത്രമാണ് ലങ്കാദഹനം. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, പാടിയത് യേശുദാസ്.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397, 0484-24-26-387 അല്ലെങ്കിൽ 9446-45588 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം: 0484-24-26-397, 0484-24-26-387 അല്ലെങ്കിൽ 9446-45588. വിഷയം അമിതവണ്ണം, പ്രമേഹം. സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. സേവന വാർത്തകൾ തുടരുകയാണ്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് വേഗത്തിലും സുതാര്യമായും എത്തിക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. മോട്ടോർ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇനി വെൽഫെയർ ഫണ്ട് ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ സ്മാർട്ട് ഫോൺ വഴി പ്രധാന സേവനങ്ങൾ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ KMTWWFB എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. KMTWWFB. അംശാദായം അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന സേവനങ്ങൾ മൊബൈൽ ആപ്പ് വഴി ലഭ്യമാണ്.

0: ആരോഗ്യക്കുറിപ്പുകൾ
1: നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത ധാരാളം രോഗാണുക്കൾ നമ്മളുടെ കൈകളിൽ എത്തപ്പെടുന്നു. ഇതിനാൽ സാധാരണ വൈറൽ പനി, വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ മുതൽ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന തരം ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ വരെ പകർച്ചയ്ക്കും വ്യാപനത്തിനും നാം അറിയാതെ തന്നെ നമ്മളുടെ കൈകൾ കാരണമാകുന്നു. ഉദാഹരണത്തിന്, വയറിളക്കമുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ തന്റെ കൈകൾ വൃത്തിയായി കഴുകിയില്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ നൽകിയാലും കുഞ്ഞിന്റെ വയറിളക്കം മാറുകയില്ല എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരാനും ഇടയാകും. രോഗപകർച്ച തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ചിലവ് കുറഞ്ഞതും എളുപ്പവുമായ വഴിയാണ് കൈകൾ.

0: എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പ്, ശേഷം, ടോയ്ലറ്റിൽ പോയ ശേഷം, വിവിധ ജോലികളിൽ ഏർപ്പെട്ട ശേഷം ഒക്കെ നമ്മൾ കൈ കഴുകേണ്ടതുണ്ട്. ഇതുകൂടാതെ മുലയൂട്ടുന്ന അമ്മമാർ രോഗപ്രതിരോധ ശക്തി താരതമ്യേന കുറഞ്ഞ കുഞ്ഞുങ്ങളുടെയും വൃദ്ധന്മാരെയും പരിചരിക്കുന്നവർ, രോഗികളായവർ, അവയവദാനം സ്വീകരിച്ചവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഇവരെ പരിചരിക്കുന്നവർ തുടങ്ങി എല്ലാവരും തന്നെ നന്നായി കൈ കഴുകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറമെ ധാരാളം ജനങ്ങൾ വരുന്നയിടങ്ങൾ സന്ദർശിക്കുന്നവർ, ബസ്, ട്രെയിൻ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുന്നവർ ഒക്കെ വീട്ടിൽ വന്ന ശേഷം നന്നായി കൈ കഴുകേണ്ടതാണ്. എങ്ങനെയാണ് കൈകൾ വൃത്തിയാക്കേണ്ടത്? കൈകൾ വെള്ളം ഉപയോഗിച്ച് നനച്ച ശേഷം ആവശ്യത്തിന് സോപ്പ് പതപ്പിച്ച് കൈപ്പത്തികളും കൈകളുടെ പുറംഭാഗവും വിരലുകളുടെ ഇടയിലും തള്ളവിരലും വിരലുകളുടെ അറ്റത്തും റിസ് ജോയിന്റുമെല്ലാം വൃത്തിയാക്കി വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുന്നതാണ് ശരിയായ കൈ കഴുകൽ രീതി. ഇതിന് 20 സെക്കൻഡ് മാത്രം മതിയാകും. രോഗവ്യാപനത്തെ തടയുന്ന സുരക്ഷാ മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് കൈ കഴുകൽ. ശരിയായ തരത്തിൽ കൈ കഴുകാൻ ശീലിച്ചാൽ സമൂഹത്തിൽ നിന്നും പലതരത്തിലുള്ള രോഗങ്ങളുടെയും വ്യാപനത്തെ തടയാൻ നമുക്കാകും. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും വൻ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കും. അതിനാൽ മുതിർന്നവർ കൈ കഴുകൽ ശീലമാക്കുക, കുട്ടികളെ ശരിയായ കൈ കഴുകൽ രീതി പഠിപ്പിച്ച് ശീലമാക്കുക. കൈ കഴുകൽ വഴി ഞാൻ സുരക്ഷിതനാണ്, താങ്കൾ സുരക്ഷിതനാണ്, സമൂഹം സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എ അനിത.
2: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, മറ്റൊരു നമ്പർ 0484242453.
3: പട്ടികജാതി വിഭാഗക്കാരുടെ ഭവന പൂർത്തീകരണവും ഭവന പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സേഫ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കുടുംബവാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയുള്ളവരും 2006 ഏപ്രിൽ 1 ശേഷം ഭവന നിർമ്മാണം പൂർത്തിയാക്കുകയോ അവസാന ഗഡു കൈപ്പറ്റുകയോ ചെയ്തവരുമായിരിക്കണം. 1,000 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടായിരിക്കണം. വീട് അപേക്ഷകന്റെയോ ഭാര്യ ഭർത്താവിന്റെയോ പേരിൽ ഉള്ളതായിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ ഭവന പുനരുദ്ധാരണത്തിനോ ഭവന പൂർത്തീകരണത്തിനോ സർക്കാർ ധനസഹായം ലഭിച്ചവരെയും മുൻവർഷങ്ങളിൽ അനുവദിച്ച ധനസഹായത്തിന്റെ അവസാന ഗഡു 5 വർഷത്തിനുള്ളിൽ കൈപ്പറ്റിയവരെയും പരിഗണിക്കുന്നതല്ല. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ്, വീടിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, വീടിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം 31 മാസം അതത് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC, ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി 20 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484298313 0484298313. FM ഡയറി തുടരുന്നു.
4: ദീപസ്തംഭം മഹാശ്ചര്യം.
5: എന്നതാ ഇത്ര ആലോചിക്കുന്നെ?
6: ഈ കടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് ആലോചിക്കുമായിരുന്നു.
5: തല്ലിപ്പൊളിക്കൂ ആശാനെ.
6: അതല്ല, 11 വർഷമായിട്ട് ഒരേ

0: ഒരേ കട്ടൻ, ഒരേ ഗ്ലാസ്,
1: ഒരേ കസ്റ്റമർ, മൊത്തത്തിലെല്ലാം ദുരന്തമാ.
0: എനിക്ക് എന്നതാ ഒരു കുഴപ്പം?
1: 200 പേജ് പുസ്തകം തന്നാ എഴുതി തരാം, എന്ത് വന്നാലും നാല് കാലയിലങ്ങ് വീണോളൂ.
0: നാൽക്കാലികളാണല്ലോ കൂടെ.
1: ആ കാലുകൊണ്ടേ രുചിക്കാൻ കൂടി ഒന്ന് പഠിച്ചേക്ക് വർഗീചായ.
0: അതാരാണ് കാലുകൊണ്ട് രുചിക്കുന്നേ?
1: അറിയത്തില്ല. ചിത്രശലഭങ്ങള്.
0: അത് പൂവിൽ വന്നിരുന്ന്
1: വന്നിരുന്ന്
0: കൊമ്പ് വെച്ച് കുത്തിയല്ലേ?
1: കൊമ്പല്ല, തുമ്പിക്കൈ. എന്റെ വർഗീചായ അവരുടെ കാലുകളിലുണ്ട് രസഗ്രാഹി.
0: രസഗ്രാഹിയോ?
1: അതെ, കാലുകൾ കൊണ്ട് സ്പർശിച്ചാൽ അത് സ്പർശിച്ച വസ്തുക്കളിലെ രാസവസ്തു തിരിച്ചറിയുന്നു എന്ന്.
0: ഇത് രുചിച്ചിട്ട് എന്നാ ചെയ്യും?
1: കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന ചെടിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അത് അവിടെ മുട്ടയിടുള്ളൂ.
0: അയ്യോ, ഇതൊക്കെ പുതിയ അറിവുകളാണ് കേട്ടോ മകമ്മേ. അതുപോലെ പുതിയ കുറച്ചറിവുകൾ ഞാൻ തരാം.
1: നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും നടന്നു?
0: നടക്കണം, നടത്തണം.
1: എന്നാ നടത്തി അങ്ങ് കാണിക്കേ.
0: ഈ ചായക്കിടയ്ക്കൊരു സൽപ്പേര് വേണ്ടേ?
1: വേണം.
0: ഭക്ഷണം കൊണ്ട് സൽപ്പേര് വാങ്ങണം.
1: തെളിച്ചങ്ങ് പറ.
0: ചിക്കൻ ചെട്ടിനാട് വേണോ? തങ്കമ്മയുടെ ചായക്കടയിൽ പോണം. പഞ്ചാബി ചിക്കൻ വേണോ? തങ്കമ്മയുടെ ചായക്കടയിൽ പോണം. ഇതായിരിക്കണം ചർച്ച.
1: അതിന് ഇവരൊക്കെ ആരാ?
0: കേട്ടിട്ടില്ലേ, തമിഴ്നാട് രാജ്യത്തെ വിഭവം ചിക്കൻ ചെട്ടിനാട്, പഞ്ചാബിലെ പഞ്ചാബി ചിക്കൻ.
1: പരിചയപ്പെടുത്തതിൽ സന്തോഷം. എനിക്കേ യാതൊരു ബന്ധവുമില്ല ഈ രണ്ടുപേരുമായി.
0: അത് എളുപ്പമല്ലേ?
1: ദേ, ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയല്ലേ.
0: തങ്കമ്മയ്ക്ക് സാദാ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാവും?
1: നല്ല കലക്കനായിട്ട് അറിയാം.
0: എങ്കിൽ സിമ്പിൾ, കറി ഉണ്ടാക്കി അവസാനം ആകുമ്പോൾ രണ്ട് ചേരുവകൾ നമുക്ക് ചേർക്കണം.
1: എന്നതാ അത്?
0: മല്ലിയില, കറിവേപ്പില.
1: മനസ്സിലായില്ല.
0: നമ്മുടെ സ്വന്തം ചിക്കൻ കറിയിൽ മല്ലിയില ഇട്ടാൽ ചെട്ടിനാട് ചിക്കൻ, കസൂരിമെത്തി ഇട്ടാൽ പഞ്ചാബി ചിക്കൻ.
1: ആഹാ, എങ്കിലും നമ്മൾ പൊളിക്കും.
2: ദീപസ്തംഭം, മഹാശ്ചര്യം, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗത്തിൽ
4: ആദ്യ സിനിമ ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ്, ഇത്തരത്തിലുള്ള സ്ത്രീ കഥാപാത്രം, ഇത് ആളുകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എടുക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ സിനിമ സ്വീകരിക്കുകയും പല രീതിയിൽ ചർച്ചകൾ നടക്കുകയും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു.
3: നവാഗത സംവിധായകൻ സനൽ സഫർ അതിഥിയായി എത്തുന്നു ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗം.
5: മലയാള ഭാഷയെ പ്രചരിപ്പിക്കാനും പരിപോഷിപ്പിക്കാനുമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നല്ല മലയാളം കുട്ടികൾക്കായി സംസ്ഥാനതല കവിതാ മത്സരം സംഘടിപ്പിക്കുന്നു. 10 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. കവിത 50 വരിയിൽ കവിയരുത്. 17 വയസ്സിന് മുകളിലുള്ളവർക്കായി നല്ല മലയാളം സംസ്ഥാനതല ചെറുകഥാ മത്സരവും സംഘടിപ്പിക്കുന്നു. കഥ പരമാവധി 4 പേജിൽ കവിയരുത്. സൃഷ്ടികൾ അയക്കേണ്ട അവസാന തീയതി ഇന്നാണ്. അയക്കേണ്ട വിലാസം: നല്ല മലയാളം, കുന്നുംപുറത്ത്, കല്ലൂർക്കാട്, 686668, മൂവാറ്റുപുഴ. 686668. ഇമെയിൽ ID editorial.nml@gmail.com. editorial.nml@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 96 50 23 46, 9496 50 23 46. പ്രിയമുള്ളവരെ, എഫ് എൻ ഡയറി ആദ്യ ഭാഗം സമയം പൂർണ്ണമാകുന്നു. വാർത്തകൾക്ക് ശേഷം വിവിധ പരിപാടികളുമായി എഫ് എൻ ഡയറി തുടരും. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ

0: കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിജയവാഡയിൽ നാഷണൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീ ദുർഗാ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2 തവണയാണ് ഇന്ത്യ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത്. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സ് മുതൽ 625 രൂപയുമായിരിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കരിമ്പ് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. നീതി ആയോഗിന്റെ മുൻ അംഗം രമേശ് ചന്ദ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകും. കരിമ്പ് കർഷകരുടെ പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ ഏകദേശം 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. വ്യോമാക്രമണം ഉണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
1: Yesterday also there was attack on Aramco headquarters. We condemn all such attacks on civilian infrastructure in Saudi Arabia, and we feel that such attacks need to cease immediately. They are totally unacceptable. We stand in solidarity with the people and government of Saudi Arabia in defense of their sovereignty, and we hope there is return to peace and normalcy in the region soon.
0: കാർഷിക മേഖലയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്നതിനായി കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് ആഘോഷിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വികസിത കാർഷിക മേഖലയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
2: हरियाणा में तमिलनाडु चलता रहे और तमिलनाडु में हरियाणा चलता रहे, देश की एकता को जोड़ने का, देश के अन्य राज्यों को पहचानने का, अन्य भाषाओं को जानने का एक सहज उपक्रम बनेगा.
0: ഇന്ത്യയിലെയും കാനഡയിലെയും ജനങ്ങൾക്ക് പ്രകടമായ നേട്ടങ്ങൾ ലഭ്യമാക്കുന്നതിനായി കാനഡയുമായി ക്രിയാത്മകവും തന്ത്രപ്രധാനമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. വ്യാപാരം, സാങ്കേതികവിദ്യ, സുരക്ഷ, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. കിഫ്ബി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സരൾ കേരളം ബില്ലിന്റെ അവതരണവും ഇന്ന് നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം, യു പി ഐ ഇടപാടുകൾക്കുള്ള കമ്മീഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ച, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവരുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയവയും ഇന്നത്തെ കാര്യപരിപാടികളിൽ ഉൾപ്പെടുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിനാണ് വെസ്റ്റിൻഡീസ് പരാജയപ്പെടുത്തിയത്. വിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-2 സമനിലയിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. ഇന്ന് ലോക വൈറ്റ് കെയിൻ ദിനം. കാഴ്ച പരിമിതിയുള്ളവരുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും സഹായിക്കുന്ന വെളുത്ത വടി അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ്. കാഴ്ച പരിമിതിയുള്ളവരുടെ അവകാശങ്ങളെയും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരം, മലപ്പുറം അടക്കം വിവിധ ജില്ലകളിൽ വൈറ്റ് കെയിൻ റാലി സംഘടിപ്പിക്കും.
1: മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൾ കലാമിനുള്ളത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന്റെ സംസ്കാരം ഇന്ന് നടക്കും. വയനാട് കമ്മന നവോദയ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജർമ്മനിയിൽ തീപിടുത്തത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ്. ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ ബഹുമൂല്യ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35:20. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ 2nd ഭാഗം ആരംഭിക്കുകയായി. സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണശീലങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന വളരെ നിർണായകമായ ഒരു തീരുമാനത്തെക്കുറിച്ചാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ചിപ്സ്, ബിസ്ക്കറ്റ്, കോളകൾ, ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്നിവയുടെ പാക്കറ്റുകൾക്ക് മുന്നിൽ ഇനി ഒരു ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശമുണ്ടാകും. ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പാക്കറ്റ് ഭക്ഷണങ്ങളിൽ പഞ്ചസാര, ഉപ്പ്, പൂരിത കൊഴുപ്പ് എന്നിവ അനുവദനീയമായ അളവിൽ കൂടുതലാണെങ്കിൽ പാക്കറ്റിന്റെ മുൻവശത്ത് തന്നെ ഒരു ചുവന്ന ഷഡ്ഭുജ മുന്നറിയിപ്പ് ലേബൽ നിർബന്ധമാക്കുക എന്നതാണ് ഈ നിർദ്ദേശം. സിഗരറ്റ് പാക്കറ്റിന് മുന്നിൽ ക്യാൻസർ മുന്നറിയിപ്പ് കൊടുക്കുന്നതുപോലെ അത്ര ഹെൽത്തി അല്ലാത്ത ചിപ്സ് പാക്കറ്റിന് മുന്നിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ.
2: ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം.
1: എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം? ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്ന വിളിപ്പേരിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലീ രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം എന്നിവ ചെറുപ്പക്കാരിലും കുട്ടികളിലും പോലും വർദ്ധിച്ചു വരുന്നു. ഇതിന്റെ പ്രധാന കാരണം അമിതമായി പ്രോസസ് ചെയ്ത പാക്കറ്റുകളിലെത്തുന്ന ഭക്ഷണങ്ങളുടെ ഉപയോഗമാണ്. നിലവിൽ പാക്കറ്റുകളുടെ പിൻവശത്ത് വളരെ ചെറിയ അക്ഷരങ്ങളിൽ ന്യൂട്രീഷൻ വിവരങ്ങൾ നൽകാറുണ്ട്. എന്നാൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് അത് വായിച്ചു മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇവിടെയാണ് ഫ്രണ്ട് ഓഫ് പാക്കേജ് ലേബലിംഗ്, പാക്കറ്റിന്റെ മുൻവശത്തെ മുന്നറിയിപ്പ് അടയാളം, പ്രസക്തമാകുന്നത്.
3: ഞാൻ ഡോക്ടർ രാജീവ് ജയദേവൻ, കൺവീനർ റിസർച്ച് സെൽ, കേരള സ്റ്റേറ്റ് IMA. കടയിൽ നിന്ന് മറ്റും വാങ്ങുന്ന പാക്കേജ് ഫുഡ്സ്, അതിപ്പോ ബോട്ടിലാകാം, പ്ലാസ്റ്റിക് പാക്കറ്റിലാകാം, അല്ലെങ്കിൽ ബോക്സിലാകാം, ഇതിലെല്ലാമുള്ള ഭക്ഷണം അതിന്റെ നിലവാരം, അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് FSSAI എന്നുള്ള നാഷണൽ ഏജൻസിയാണ്. അവരുടെ ക്വാളിറ്റി സീലോട് കൂടിയുള്ള പ്രോഡക്റ്റുകളാണ് നാം കടയിൽ നിന്നും വാങ്ങുന്നത്. ഈ ക്വാളിറ്റിയോടൊപ്പം തന്നെ ഈ ഭക്ഷണ സാധനങ്ങളിലുള്ള ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ, പോഷകാഹാരങ്ങൾ എന്തെല്ലാമുണ്ട്, അതിന്റെ ഉള്ളടക്കം എന്താണ്, വാസ്തവത്തിലുള്ള ഉള്ളടക്കം അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ പാക്കേജിന് മുന്നിൽ തന്നെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം പാക്കേജ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ നമുക്ക് ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുകയില്ല. ചിലപ്പോൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടായെന്നിരിക്കാം, എന്നാൽ പാക്കേജ് ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും ഉണ്ടായെന്നിരിക്കാം. മാത്രവുമല്ല എല്ലാ വ്യക്തികൾക്കും എല്ലാ ഭക്ഷണവും ചേരുന്നതല്ല. ഉദാഹരണത്തിന് വൃക്കരോഗമുള്ളവർ, അല്ലെങ്കിൽ BP, ബ്ലഡ് പ്രഷർ ഉള്ളവർ, പ്രമേഹമുള്ളവർ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ പലതരം ഫുഡ് അലർജികൾ ഉള്ളവരുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഭക്ഷണക്രമത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കടയിൽ ചെല്ലുമ്പോൾ തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് വേർതിരിച്ചറിയാൻ ഇത്തരം ഒരു നീക്കം വരുന്നത് വളരെ സ്വാഗതാർഹമാണ്. ഇനി നമ്മൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളിൽ പോലും ഇത്തരം ഫുഡ് ലേബലുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ലേബൽ എന്താണ് പറയുന്നതെന്നോ, നമുക്ക് അനുയോജ്യമാണോ എന്നോ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമാണോ എന്നോ അളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജിലാണ് അത് എഴുതിയിരിക്കുന്നത്. ലാംഗ്വേജ് അല്ല, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു എളുപ്പ വഴി ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് AI ചാറ്റ് ബോട്ട്സ് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഫോണിലുണ്ട്. പല AI ബോട്ടുകളും നമ്മുടെ സ്മാർട്ട് ഫോണിലുണ്ട്. ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പിന്നിലുള്ള ന്യൂട്രീഷണൽ ലേബിൾ ഈ AI ബോട്ടിനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അത് നമുക്ക് പറഞ്ഞു തരും. ഇത് പുതിയ ടെക്നോളജി, നമുക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഉദാഹരണം മാത്രം. എന്നാൽ പുതിയ ലേബലിംഗ് സിസ്റ്റം അല്പം കൂടി സുതാര്യവും ലളിതമായിട്ടുള്ള ഭാഷയിലുമാണെങ്കിൽ അത് ഇത്തരം ആശയക്കുഴപ്പം കൂടാതെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷർ കൂടുതലുള്ള, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു വ്യക്തി, ഇവർക്ക് ഉപ്പ് അല്പം കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അതുകൊണ്ട് ഉപ്പിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ എത്രത്തോളം കലോറികൾ ഉണ്ട് എന്നുള്ളതും, അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് എത്രയുണ്ട്, ഫാറ്റ് കണ്ടന്റ് എത്രയുണ്ട്, ഈ ഫാറ്റ് കണ്ടന്റ് തന്നെ അതിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടോ,

0: ട്രാൻസ് ഫാറ്റ് നമുക്കറിയാം അത് ആരോഗ്യത്തിന് പൊതുവെ നല്ലതല്ലാത്ത ഒരു തരം ഫാറ്റാണ് ട്രാൻസ് ഫാറ്റ്. അതിനെ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ പറഞ്ഞ് അവർ ലേബിളിൽ പറയുമെങ്കിലും ട്രാൻസ് ഫാറ്റ് ആണോ എന്ന് അറിയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം പ്രിഫർ ചെയ്യുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അതിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു നീക്കമാണിത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാതെ വയ്യ, സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലൊരു പങ്കും പാക്കേജ്ഡ് അല്ലാത്ത ഭക്ഷണമാണ്. ഞാൻ പറയുന്നത് പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണമാണ്, പുറമേ നിന്ന് വാങ്ങുന്ന ഭക്ഷണമാണ്. അതിനകത്ത് ഏതെണ്ണയാണ് ഉപയോഗിച്ചതെന്നോ ഉപ്പിട്ടിട്ടുണ്ടോ എന്നോ അതിൽ ഉപ്പിന്റെ അളവ് എന്താണെന്നോ അതിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ എന്താണെന്നോ സാധാരണഗതിയിൽ പബ്ലിഷ് ചെയ്യാറില്ല. ഇതും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും.
1: ഉപഭോക്താവിന് താൻ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശമുണ്ട്. ഹെൽത്തി അല്ലെങ്കിൽ ഓർഗാനിക് എന്ന ലേബലിൽ വിൽക്കപ്പെടുന്ന പല ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ് നമ്മെ ഞെട്ടിക്കുന്നതായിരിക്കും. ചില രാജ്യങ്ങളിൽ ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാർ റേറ്റിംഗ് കമ്പനികൾ ചിലപ്പോൾ പരസ്യം പോലെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചുവപ്പ് മുന്നറിയിപ്പാണ് ഏറ്റവും ഫലപ്രദം. ആഗോളതലത്തിൽ നോക്കിയാൽ ചിലി, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം കറുത്ത ആറുവശമുള്ള അടയാളം അല്ലെങ്കിൽ ചുവപ്പ് മുന്നറിയിപ്പ് ലേബലുകൾ നടപ്പാക്കിയതിനു ശേഷം പാക്കറ്റ് ഭക്ഷണങ്ങളുടെ ഉപയോഗത്തിൽ വലിയ കുറവുണ്ടായതായി പഠനങ്ങൾ തെളിയിക്കുന്നു. കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലെ പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് സ്വയം കുറയ്ക്കാൻ നിർബന്ധിതരായി. എന്നാൽ നാണയത്തിന് മറുപുറവുമുണ്ട്. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തരല്ല. അവരുടെ വാദം, ചുവപ്പ് നിറം ഉപഭോക്താക്കളിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കും എന്നതാണ്. ഇത് തങ്ങളുടെ ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഇന്ത്യൻ ഭക്ഷണ സംസ്കാരം വൈവിധ്യമാർന്നതാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലെ മാനദണ്ഡങ്ങൾ അതേപടി ഇവിടെ നടപ്പാക്കാൻ കഴിയില്ലെന്നും അവർ വാദിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ വാഴക്കാ ഉപ്പേരിയിൽ എണ്ണയും ഉപ്പും കൂടുതലായിരിക്കും. പക്ഷേ നാട്ടിലെ ഒരു ബേക്കറിയിൽ ഉണ്ടാക്കിയ ഉപ്പേരി പാക്കറ്റിൽ മുന്നറിയിപ്പ് വെക്കുന്നതും ഒരു വൻകിട കമ്പനി ഉണ്ടാക്കിയ കിഴങ്ങ് ചിപ്സ് പാക്കറ്റിൽ മുന്നറിയിപ്പ് വെക്കുന്നതും തമ്മിലുള്ള അന്തരം വലുതാണ്.
2: എന്റെ പേര് ബിജു പ്രേംശങ്കർ, ഞാൻ ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി. നമ്മുടെ ഈ ഫ്രണ്ട് ഓഫ് പാനൽ ന്യൂട്രീഷണൽ ഡിക്ലറേഷന്റെ കാര്യത്തിൽ രാജ്യമെമ്പാടും കണ്ടമാനം ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൺസ്യൂമേഴ്സിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഏത് കാര്യത്തിനും നമ്മൾ FSSAI കൂടെ സപ്പോർട്ട് ചെയ്തിട്ടേ നിന്നിട്ടുള്ളൂ. എന്ത് ആരോഗ്യപരമായിട്ടുള്ള സമൂഹമുണ്ടെങ്കിലേ ഞങ്ങളുടെ ഇൻഡസ്ട്രിയും മുമ്പോട്ട് നന്നായിട്ട് പോകുള്ളൂ എന്നുള്ള തിരിച്ചറിവുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ആയിരിക്കെ നമുക്കിതിനകത്ത് നമ്മൾ കണ്ടൊരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഫാറ്റ്, ഷുഗർ, സോൾട്ട് അങ്ങനെ മൂന്ന് പാരാമീറ്റേഴ്സിൽ FSSAI പറഞ്ഞിരിക്കുന്ന ത്രെഷ് ഹോൾഡ് കടന്നു കഴിഞ്ഞാൽ അത് റെഡ് സിമ്പിൾ ഫ്രണ്ടിൽ വന്നുകൊണ്ട് ഒരു കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ അത് അൺഹെൽത്തി ആണെന്നുള്ളൊരു സ്റ്റിഗ്മ വരാനുള്ളൊരു രീതിയിലാണ് ഇത് പോകുന്നത്. ഇതിൽ വേറൊരു ഒരു അപകടം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് എൻജിനീയർ ചെയ്ത് റെസിപ്പി ഉണ്ടാക്കി ഈ പറഞ്ഞ ത്രെഷ്ഹോൾഡിന് ഫാറ്റും ഷുഗറും സോൾട്ടും ഈ പറഞ്ഞ ത്രെഷ്ഹോൾഡിന് താഴത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അത് പൂർണ്ണമായും ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാന്നുള്ളൊരു വിചാരവും കൂടെ കൺസ്യൂമേഴ്സിന് വരും. അപ്പോൾ FSSAI ഇത് ഈ പാരാമീറ്റേഴ്സൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെൽത്തി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പാരാമീറ്റേഴ്സ് മാത്രമല്ല, ഇത് കൂടാണ്ട് പല പാരാമീറ്റേഴ്സ് വേറെയുണ്ട്. കൂടാണ്ട് ഇത് എന്തിനുള്ള ഫുഡാണ്, എത്ര തവണ കഴിക്കുന്ന ഫുഡാണ്, എത്ര പോർഷൻ കഴിക്കുന്ന ഫുഡാണ്, ആരാണ് ഇത് കഴിക്കുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫുഡ് ഹെൽത്തിയോ അൺഹെൽത്തിയോ ആണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം FSSAI ഇതിൻ്റെ ഫൈനൽ രൂപീകരണത്തിലേക്ക് പോകേണ്ടതെന്നുള്ളതാണ് ബേക്കേഴ്സ് അസോസിയേഷൻ്റെ റിക്വസ്റ്റ്. അതിൽ ഇൻഡസ്ട്രി ഒക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരേണ്ടതാണ്. ഇപ്പോഴും നമുക്ക് പല പാരാമീറ്റേഴ്സും ഇതിലിവർ ഏതൊക്കെ കാര്യങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് കൺസിഡർ ചെയ്തതെന്നുള്ള നോംസും കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ അല്ല. അപ്പം ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇത് ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. അല്ലെങ്കിൽ ഇത് വിപരീത ഫലമാണ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു അഭിപ്രായമാണ് ബേക്കിനുള്ളത്.
1: ഇന്ത്യയിലും കമ്പനികൾക്ക് തങ്ങളുടെ ചേരുവകളുടെ കൂട്ടുകൾ മാറ്റാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി സമയം അനുവദിക്കുന്നുണ്ട്. എങ്കിലും ജനങ്ങളുടെ ആരോഗ്യത്തിനാണോ കമ്പനികളുടെ ലാഭത്തിനാണോ മുൻഗണന നൽകേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ തീർച്ചയായും ജനാരോഗ്യം തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഭക്ഷണ സാധനങ്ങളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി കാണിക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ്. കമ്പനികൾ ലാഭം മാത്രം നോക്കുമ്പോൾ

0: സർക്കാർ പൊതുജനാരോഗ്യം നോക്കണം. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഈ നിയമം നടപ്പിലാക്കാൻ വൈകരുത്. ഇതിനെതിരെ വരുന്ന സമ്മർദ്ദ ശ്രമങ്ങളെ സർക്കാർ പ്രതിരോധിക്കണം. സുതാര്യതയാണ് പ്രധാനം. ഈ ചുവപ്പ് ലേബൽ ഉപഭോക്താവിന്റെ അവകാശ സംരക്ഷണമാണ്. വർണ്ണാഭമായ തിളങ്ങുന്ന പാക്കറ്റും ഇത് ആസ്വദിച്ചു കഴിക്കുന്ന പരസ്യങ്ങളും നമ്മുടെ വാങ്ങൽ രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. സൂപ്പർമാർക്കറ്റ് മുതൽ പെട്ടിക്കടകൾ വരെ മാല പോലെ തൂങ്ങിക്കിടക്കുന്ന ചിപ്സ് പാക്കറ്റുകൾ ഇന്ന് സർവ്വസാധാരണം. മിക്കപ്പോഴും ഇതിനായി വാശി പിടിക്കുന്ന കുട്ടികളെയും അത് വാങ്ങിക്കൊടുക്കുന്ന അച്ഛനമ്മമാരെയും നമുക്ക് കാണാം. നമ്മളും അത്തരത്തിൽ ഒരാളാണ്.
1: സമീകൃതമായ ഒരു ആഹാര രീതിയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വളരെയധികം പങ്കുവഹിക്കുന്നത്.
2: ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ, കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ.
1: എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ പ്രോസസ് ഫുഡ്സ് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഫുഡ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളും മറ്റു പല മാരക രോഗങ്ങളും കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്നു. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് FSSAI പല നിയമങ്ങളും ICMR ഡയറ്ററി ഗൈഡ്ലൈൻസ് ഓഫ് ഇന്ത്യൻസിന്റെയും നിയമപ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഫ്രണ്ട് ഓഫ് പാക്ക് ലേബലിംഗ്. അതിൽ കൺസ്യൂമറിന് ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ഫുഡ് പ്രോഡക്ട്സ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2022 ഇന്ത്യൻ ന്യൂട്രീഷൻ റേറ്റിംഗ് നിലവിൽ വന്നിരുന്നു. അതിൽ 0.5 മുതൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊണ്ടുവന്നത്. എന്നാൽ അത് കൺസ്യൂമറിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായ കാരണം 2025 INR star റേറ്റിംഗ് വിഡ്രോ ചെയ്ത് എന്നിട്ടാണ് കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോർമേഷൻ ക്ലിയർ ആയി വിസിബിൾ ആയിട്ട് വാർണിംഗ് ലേബിളിലോട് ആഗോളതലത്തിൽ നിയമത്തിലുള്ള ഹെക്സഗൺ ആകൃതിയിൽ ചുവപ്പ് നിറത്തിൽ കൊടുക്കാനായിട്ട് നിയമം വരുന്നത്. അതിൽ പറയുന്നത് 4.2 ഗ്രാം ആഡഡ് ഫാറ്റ് പെർ 100 ഗ്രാമിൽ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ ചുവപ്പ് ഹെക്സഗൺ ആകൃതിയിൽ ഹൈ ഇൻ ഫാറ്റ് എന്ന് രേഖപ്പെടുത്തണം. 3 ഗ്രാം പെർ 100 ഗ്രാമിൽ കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈ ഷുഗർ എന്ന് രേഖപ്പെടുത്തണം. 0.625 ഗ്രാം ഓഫ് സോൾട്ട് പെർ 100 ഗ്രാമിൽ ആ ഫുഡ് പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈ ഇൻ സോഡിയം എന്ന് ഫ്രണ്ട് പാക്കിങ്ങിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ കൺസ്യൂമറിന് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹെൽത്തി ആൻഡ് അൺഹെൽത്തി പെട്ടെന്ന് മനസ്സിലാക്കും. ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൺസ്യൂമറിന് ശരിയായ ഫുഡ് പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയും അതുമൂലം അമിതവണ്ണം ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം.
0: വാങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം ചിന്തിക്കാൻ ഈ ചുവപ്പടയാളം ഉപഭോക്താവിനെ പ്രേരിപ്പിക്കും. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഈ നിർദ്ദേശം വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു നാളേക്ക് വേണ്ടിയുള്ള ചുവടുവെപ്പാണ്. കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആരോഗ്യകരമാക്കാൻ ശ്രമിക്കണം. ഉപഭോക്താക്കളായ നമ്മൾ പാക്കറ്റിന്റെ പുറംമോടി കണ്ട് ഭ്രമിക്കാതെ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ശീലിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങി നൽകുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിൽ നാളെ ഒരു ചുവപ്പ് ഹെക്സഗൺ കണ്ടാൽ ഒന്ന് നിൽക്കാം. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന ഓർമ്മപ്പെടുത്തൽ.
2: ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്.
4: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
5: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
6: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
7: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 50 മിനിറ്റ് 15 സെക്കൻഡ്. നോവൽ പാരായണം.
8: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.
9: സ്പാനിഷ് വിളക്കുമെടുത്ത് അച്ഛൻ

0: പള്ളിയിലേക്ക് നടന്നു. കടൽക്കാറ്റിൽ മഞ്ഞുപോലെ തണുത്ത ഇരുമ്പോടാമ്പൽ ആയാസപ്പെട്ട് തിരിക്കുമ്പോൾ വീശിയടിച്ച കാറ്റിൽ ആനവാതിൽ മലർക്കെ തുറന്നു ഭിത്തിയിലിടിച്ചു. അൾത്താരയുടെ മുകളിൽ നിന്ന് പറന്നുയർന്ന പ്രാവുകൾ ബലിപീഠത്തെ വലം വയ്ക്കുന്നതിൻ്റെ ചിറകടി ഒച്ചകൾ. നീർത്തൊട്ടിയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ വിളക്കിൻ്റെ തിരുനാളം ഒന്നു മങ്ങിയിട്ട് അണഞ്ഞു. കാറ്റിലുലയുന്ന ജനൽപ്പാളികളുടെ ശബ്ദം, പ്രതിഷ്ഠാതൈലത്തിൻ്റെ പരിമളം നിറയുന്ന നീർത്തൊട്ടിക്കരികിൽ സാലസിന് തുണയേകാൻ അച്ഛനൊരു വെളുത്ത മാലാഖയെ തേടി. ബലിപീഠത്തെ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ നീരിറങ്ങിയ പാദങ്ങളിലെ വിണ്ടുകീറലിലൂടെ നിണം വാർന്നൊഴുകുന്നതറിയാതെ പാതിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ണാന്തുറയിലെ അനാഥബാല്യങ്ങളെ ചേർത്തണച്ച് ഒരു വെളുത്ത മാലാഖ നൈതലിൻ്റെ മൺതിട്ട് ഇറങ്ങി വരുന്ന കാഴ്ച, ചൊറി വന്ന് ഈച്ചയാർക്കുന്ന അവരുടെ പാദങ്ങൾ ഇഞ്ച തേച്ചു കഴുകി കാൽവെള്ളയിൽ ഉമ്മ വയ്ക്കുവാൻ കുനിയുന്ന തുടുത്ത മുഖം, ആ പാൽ പുഞ്ചിരി. അച്ഛൻ ഉറക്കത്തിലെന്ന പോലെ ചുണ്ടുകൾ ചലിപ്പിച്ചു. എന്റെ കുഞ്ഞി പൈതങ്ങളുടെ കാവൽക്കാരാ. അധ്യായം 4. കുഞ്ഞി റൈനോൾസ് പിച്ചവെച്ച് നടക്കാൻ തുടങ്ങി. മുറ്റത്തേക്ക് അവൻ ഇറങ്ങാതിരിക്കാൻ ചിന്തേരിട്ട പൂവരശിൻ്റെ പട്ടിക കട്ടിളപ്പടിക്ക് കുറുകെ പണിക്കാരൻ തറയ്ക്കുമ്പോൾ വെളുത്ത കുമ്മായക്കട്ടകൾ ഭിത്തിയിൽ നിന്നും അടർന്നു തറയോടിൽ വീണ് ചിതറി. അമ്മടെ പൊന്ന് തല്ലുള്ളൂട്ടോ. കുഞ്ഞിൻ്റെ വായിൽ നിന്നും മേരി വിരലുകൊണ്ട് കുമ്മായക്കട്ടകൾ പുറത്തേക്കെടുത്തു. നിഷ്കളങ്കതയുടെ വിശുദ്ധി പോലെ വെളുത്ത കിന്നരിപ്പല്ലുകൾക്കിടയിൽ കുമ്മായത്തിൻ്റെ വെണ്മ വേർതിരിക്കാനാവാതെ ഇഴ ചേർന്നു. ഓലമടൽ വീണ് ഉടഞ്ഞുപോയ ഓടുകൾ മാറ്റുന്ന പണിക്കാരെ സഹായിച്ചുകൊണ്ട് മുറ്റത്ത് നിന്നിരുന്ന തേവൻ കുഞ്ഞിൻ്റെ ശാഠ്യം കണ്ട് ചിരിച്ചു. ചെത്തിപ്രദേശത്തെ ഓടിട്ട വീട് പുരയ്ക്കൽ കുഞ്ഞുവർക്കിയുടേതായിരുന്നു. വീടിൻ്റെ പ്രാർത്ഥനാമുറിയിൽ സ്വതന്ത്രേ മിഷണറിമാർ അപ്പാപ്പന് സമ്മാനിച്ച മരക്കുരിശുണ്ട്. മൂത്തേടത്തു രാജാവിൻ്റെ കാലത്തെ സായിപ്പച്ചന്മാരിൽ പ്രധാനിയായ ജിയക്കോമ ഫിനീഷ്യോ ആയിരുന്നു കുരിശു വെഞ്ചരിച്ചത്. അർത്തുങ്കൽ വികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വെളുപ്പ് കണ്ടിട്ട് നാട്ടുകാർ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. പന്തളം രാജകുടുംബവുമായി വെളുത്തച്ഛനുള്ള സൗഹൃദവും ചീരപ്പൻചിറയിലെ കളരിഗുരുക്കളുമായി അയ്യപ്പനുള്ള ഗുരുശിഷ്യ ബന്ധവുമൊക്കെ എഴുതി വച്ചിരുന്ന നാൾവഴി പുസ്തകം വായിച്ചു കേൾപ്പിക്കുമ്പോൾ പുരയ്ക്കൽ കുഞ്ഞുവർക്കി കൂട്ടിച്ചേർക്കും, ഇപ്പാ വെളുത്തച്ഛനെന്ന് കേൾക്കുമ്പോ എല്ലാവരും ഓർക്കണത് പുണ്യാളനെയാണ്. വരാന്തയിലെ ചാരികസേരയിൽ കിടക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ കാച്ചെണ്ണ ഗന്ധം, മുത്തങ്ങക്കിഴങ്ങും നെയ്തലാമ്പൽ ദളങ്ങളും ചേരുന്ന കാച്ചി എണ്ണയായിരുന്നു അപ്പാപ്പന്മാർ നെറുകയിൽ തിരുമിയിരുന്നത്. കാച്ചെണ്ണ ഗന്ധം പുരണ്ട പിതാക്കന്മാരുടെ സ്മൃതി. പിതാക്കന്മാർ പുത്രസ്നേഹത്തിന്റെ അടയാളമായി ഒരു ഗന്ധം ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടാണ് യാത്രയാകുന്നത്. പൂർവപിതാവായ അബ്രഹാം വരെ നീളുന്ന മഹാവൃക്ഷത്തിന്റെ തിരുശാഖകളിൽ നിന്നും ഭൂമിയിലേക്ക് പടർന്നിറങ്ങിയ വിവിധങ്ങളായ ഗന്ധങ്ങളിൽ വൈശ്യനപ്പാപ്പന്റെ കാച്ചെണ്ണ മണവും. ജോസഫ് ഇങ്ങനെ പൂർവചരിത്രം പറയുമ്പോൾ തേവൻ പറയും,
1: ഞങ്ങളുടെ അന്തവാർക്ക് മണമൊന്നുമില്ല, മുശുക്കാണ്, മരമുശുക്ക്. തെങ്ങിലും കൗങ്ങിലും തളപ്പിട്ട് കയറണ അന്ന് തൊട്ട് മുശുക്കു മൂശേട്ട അടിയാങ്ങളെ പിടിക്കും. കക്ഷത്ത് കയറിയാ പിന്നെ ചാകുമ്പോഴേ പോവൂ.
0: തേവന്റെ പിതൃശാഖയിൽ നിന്നും പടർന്നിറങ്ങിയ ഗന്ധത്തെ ആളുകൾ വെറുപ്പോടെ മരമുശുക്കെന്ന് വിളിച്ചു. മുശുക്കിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ് ചില തമ്രാട്ടികൾ മറയ്ക്കുള്ളിലിരുന്ന് വിറച്ചിരുന്നു. ചിലരാകട്ടെ ഓരോന്നോർത്ത് കൊതിച്ച്. തേവനങ്ങനെ രസരാത്രികളുടെ കഥകൾ പറയും. എല്ലാ കഥകളും അവസാനിക്കുന്നത് തമ്പ്രാക്കന്മാർ അപ്പനെ കൊന്നയിടത്താണ്. അനുഭവത്തെങ്കിൽ ചേർത്ത് നിർത്തി മേൽമുണ്ടിൽ കെട്ടിയ തേങ്ങ കൊണ്ട് മൂന്നാമത്തെ അടിയിൽ തലച്ചോറ് ചിതറി, നാവ് പല്ലുമായി കോർത്തു. അപ്പന്റെ ചോര വീണ തെങ്ങിനെ അടങ്കലം പിടിക്കുമ്പോൾ വിരിഞ്ഞ മാറിയെന്നുള്ള മുശുക്ക് മൂക്കിക്കേറും. പൈതൃകത്തിന്റെ ജനിതക രഹസ്യങ്ങൾ നുകർന്ന് ആരോടോ പ്രതിക്ഷേധിക്കുന്നതുപോലെ ആകാശം തുളച്ചുപോകുന്ന തെങ്ങ്, അതിന്റെ മണ്ടയ്ക്ക് കയറിയാൽ ഈ ലോകമായ ലോകത്തിന്റെ കാഴ്ചകളെല്ലാം സ്വന്തം. തളപ്പും വാക്കത്തിയുമായി പറമ്പിലൂടെ നടന്ന് തെക്കേ അതിരിലെ തെങ്ങിൽ കയറുമ്പോൾ കൂക്കുവിളി കേട്ട് തേവനും ഏറ്റുകൂവി. അതങ്ങനെ തെക്കോട്ട് തുടരുമ്പോൾ അയാൾ വെളുത്തച്ഛന് വില്ലും കഴുന്നു.

0: നിന്നായിരുന്നു.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്.
1: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
0: സേവന വാർത്തകൾ. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0484237766 എന്ന നമ്പറിൽ വിളിക്കുക. 0484237766. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. രണ്ടായിരത്തി 2025 വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് ഈ മാസം 22 രാവിലെ 9:30 മുതൽ ആലപ്പുഴ കളക്ടറേറ്റിലുള്ള ദേശീയ സമ്പാദ്യ ഭവൻ ഹാളിൽ സംഘടിപ്പിക്കും. വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർ അസൽ ഹാൾ ടിക്കറ്റുമായി കൃത്യസമയത്ത് എത്തിച്ചേരുക. ഫോൺ നമ്പർ 0477296229. 0477296229.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: പേര് നിഖിലാണ്. സ്ഥലം വിളിക്കുന്നത് എറണാകുളത്താണ്.
2: ചോദിച്ചോളൂ.
3: ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥിയായി. അപ്പൊ എനിക്ക് അബ്രോഡ് പോയി പഠിക്കാനാണ് താല്പര്യം. അപ്പൊ അതിന് പറ്റൊരു, എനിക്ക് കോഡിംഗിൽ എന്റെ അക്കാഡമിക്സ് വീക്ക് ആണ്, പ്രോഗ്രാമിംഗ് സൈഡിൽ. അപ്പൊ അതിന് പറ്റൊരു കോഴ്സും സ്ഥലവും സജസ്റ്റ് ചെയ്യാമോ?
2: ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പുറത്തേക്ക് പോവാച്ചാൽ ഐ ടി ബേസ്ഡ് ജോബില് ഇപ്പൊ നമ്മള് മിക്കവാറും വേൾഡിൽ നോക്കിയാൽ തിരക്കേടില്ലാത്ത രാജ്യം ഇന്ത്യയാണ്.
3: ഇന്ത്യയാണ്.
2: അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഐ ടി അപ്ലിക്കേഷൻസ് പഠിക്കണം.
3: ഓക്കെ.
2: ഐ ടി അപ്ലിക്കേഷൻസ് നമുക്കിപ്പോ ഇതിപ്പോ നമ്മൾ എവിടെ പോയാലും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡിഗ്രിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. രാജ്യത്തു നിന്ന് മെഡിസിനോ എഞ്ചിനീയറോ പാസ്സായാലും നമ്മുടെ രാജ്യത്തെ ഇക്വലന്റ് ആകെടുക്കല്ല. എം ബി ബി എസ് പഠിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അത് ഇക്വലന്റ് അല്ല. അപ്പൊ അവർ ചെറിയൊരു ആഡ് ഓൺ കോഴ്സ് ചെയ്യാൻ പറയും. ആ ആഡ് ഓൺ കോഴ്സ് നമുക്ക് ചിലപ്പോൾ ഈ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അവിടെ ഒരു ഐ ടി സെക്ടറിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ആഡ് ഓൺ കോഴ്സ് ഇപ്പോൾ 6 മാസം 8 മാസത്തെ കോഴ്സ് കോസ്റ്റ്ലിയാണ്. ആ സമയത്ത് നമുക്ക് അവിടെ താമസിക്കാനുള്ള ചിലവൊക്കെയായിട്ട് ഒരു നല്ലൊരു എമൗണ്ട് വരും. ഒരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഇവിടെ നമുക്ക് എം എൻ സീസ് ഉണ്ട്. ഇപ്പൊ യൂറോപ്യൻ ബേസ്ഡ് ആയിട്ട് ഇപ്പൊ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനീസ് ഇവിടെ ഉണ്ട് ഇന്ത്യയിൽ. അവിടെ നമ്മൾ ഒന്നോ രണ്ടോ കൊല്ലത്തെ എക്സ്പീരിയൻസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുകയാണെങ്കിൽ അവരുടെ ഒരു ഇതോടുകൂടി നമുക്ക് ഒരു ചേഞ്ചും ഇല്ലാണ്ട് നേരിട്ട് അവിടെ പോയി ചേരാം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ ആ രാജ്യങ്ങളിൽ പോയിട്ട് ഈ കണക്ടിങ് കോഴ്സ് ഒന്നും ചെയ്താൽ സുഖമായിട്ട് ജോലി കിട്ടും, നല്ല സ്കോപ്പാണ്.
3: ഞാൻ കൺട്രോൾ ടെക്നോളജി കോഴ്സ് നോക്കിയിരുന്നു ലിത്വാനിയയിൽ. അപ്പൊ അത് നല്ല കോഴ്സാണെന്ന് പറഞ്ഞു.
2: കോഡിംഗ് ഇല്ലാത്ത കോഴ്സാണ്, പ്ലാറ്റ്ഫോം കോഴ്സാണ്, നല്ലതാണ്. എന്റെ കോഴ്സ് നോക്കിയാ പഠിക്കാൻ
3: നോക്കിയാൽ
2: എത്ര വരുന്നു?
3: അത് 15 ലക്ഷമാണ് പറഞ്ഞത്. 1 ഇയർ 2 ഇയേഴ്സിന്
2: 15 ലാക്സ് ഒക്കെ വളരെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത് യൂറോപ്യൻ രാജ്യങ്ങൾ താഴെ ഇരിക്കുന്ന രാജ്യമാണ്, മുകളിൽ നിൽക്കുന്ന രാജ്യമല്ല. അത്
3: മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു.
2: അത് കിട്ടും, എവിടെ വേണേ കിട്ടും. അതാണ് നമുക്ക് ഏറ്റവും മിനിമം എക്സ്പെൻസീവ് പോകാൻ ഒരു കൺട്രിയാണ് ഇത്. അതല്ലെങ്കിൽ സിംഗപ്പൂർ അല്ലെങ്കിൽ ന്യൂസിലാൻഡ്.
3: ഓക്കെ.
2: രാജ്യങ്ങൾക്ക് മിനിമം കോസ്റ്റേ ഉള്ളൂ. നമ്മളവിടെ വർക്ക് ചെയ്ത് 2 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് യു എസ് പോകാണ്ട വെച്ചാൽ അവർക്ക് അവരുടെ വിസ ഒക്കെ ട്രാൻസ്ഫർ വിസാസ് ആണ്, സുഖമായിട്ട്.
3: ഇതിപ്പോ
2: നിങ്ങളുടെ അടുത്ത് ഓൾറെഡി എടുത്ത സ്റ്റെപ്പ് ഒന്നും ആലോചിക്കേണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോളൂ
3: കേട്ടോ.
4: .3 MHz നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 8:32.
5: ആകാശവാണി FM വാർത്തകൾ.

0: രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി. ഇന്ത്യ ബ്രൂണെ ദാറുസലാം സംയുക്ത വ്യാപാര സമിതി 3 യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക സഹകരണം അവലോകനം ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് യോഗം ചേർന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി മിഷൻ സമുദ്ര മാറുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന പദ്ധതിക്ക് അടിത്തറപാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. സൌദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. നഷ്ടപ്പെട്ടുപോകുന്ന മനുഷ്യസ്നേഹ ബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് M.K. രാഘവൻ MP. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച് ജില്ലാതല ഏകോപന യോഗം കളക്ട്രേറ്റിൽ ചേർന്നു. ജില്ലയിൽ 5 പനി റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ഒഡീഷ FC 1-2 ഗോളുകൾക്കാണ് പഞ്ചാബ് പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ബുർജ് ഖലീഫ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണല്ലോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫ. ഇതിന് 828 മീറ്റർ ഉയരവും 163 നിലകളുമുള്ളതായാണ് കാണുക. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ, ആഡംബര ഹോട്ടലുകൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ പ്രവർത്തിക്കുന്നു. 124 നിലയിലും 148 നിലയിലുമാണ് സന്ദർശകർക്കായി വലിയ ഒബ്സർവേഷൻ ഡെക്കുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ കെട്ടിടം ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിതികളിൽ ഏറ്റവും ഉയരം കൂടിയതായി അറിയപ്പെടുന്നു. ഇംഗ്ലീഷ് അക്ഷരമായ Y ആകൃതിയിൽ 3 ഇതളോടുകൂടിയ ഒരു പൂവിൻ്റെ ആകൃതിയാണ്. ഇത്രയധികം ഉയരത്തിലേക്ക് പോകുമ്പോഴും ഇതിന് ആവശ്യമായ സ്റ്റെബിലിറ്റി നൽകുന്നതെന്ന് പറയപ്പെടുന്നു. ബുർജ് ഖലീഫയുടെ മുകളിലത്തെ നിലകളിലേക്കും വിവിധ ഭാഗങ്ങളിലേക്കും ജലം എത്തിക്കുന്നത് ഒറ്റയടിക്ക് ഒരു വലിയ പമ്പ് ഉപയോഗിച്ചല്ല. കാരണം അത്രയധികം ഉയരത്തിലേക്ക് ഒറ്റ പമ്പ് ഉപയോഗിച്ച് വെള്ളം തള്ളിയാൽ ഉപയോഗിക്കുന്ന ഉയർന്ന മർദ്ദം കാരണം പൈപ്പുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ ഘട്ടം ഘട്ടമായുള്ള പമ്പിംഗ് സംവിധാനമാണ് ഉപയോഗപ്പെടുത്തുക. ഇവിടെ ബേസ്മെന്റിലെ ഭൂഗർഭ ടാങ്കുകളിൽ ശേഖരിക്കുന്ന വെള്ളം കൃത്യമായ ഇടവേളകളിൽ 30 40 നിലയ്ക്കും ഇടയിലായി സജ്ജീകരിച്ചിരിക്കുന്ന ജലസംഭരണിയിലേക്ക് കരുത്തുറ്റ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം എത്തിക്കുന്നു. അവിടെ നിന്ന് 2 പമ്പ് വഴി 60 നിലയിലെ ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. ഇങ്ങനെ പടവുകൾ കയറുന്നത് പോലെ ഘട്ടം ഘട്ടമായി വെള്ളം മുകളിലെ 163 നില വരെ എത്തിക്കുന്നു. പൈപ്പുകളിലെ അമിതമർദ്ദം തടയാൻ പ്രത്യേക വാൽവുകളും വൈദ്യുതി ലാഭിക്കാൻ വേരിയബിൾ സ്പീഡ് പമ്പുകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂടാതെ എയർ കണ്ടീഷണറുകളിൽ നിന്നുള്ള ഈർപ്പം തണുപ്പിച്ച് ലഭിക്കുന്ന 600,000 ലിറ്റർ വെള്ളം പാഴാക്കാതെ ശേഖരിച്ച് കെട്ടിടത്തിലെ പൂന്തോട്ടം നനയ്ക്കാനായി ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയും മുകളിലെത്തിച്ച വെള്ളം ഗ്രാവിറ്റിയിൽ കൂടിയ മർദ്ദത്തിൽ താഴേക്ക് വരുമ്പോൾ പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്സ് ഉപയോഗിച്ച് മർദ്ദം കുറച്ച് സുരക്ഷിതവും സ്റ്റെഡിയുമായ രീതിയിൽ ജലവിതരണം ഉറപ്പുവരുത്തുന്നു. ബുർജ് ഖലീഫയിൽ ദൈനംദിന ജലവിതരണത്തിന് മാത്രം 62 മൈൽ

0: ദൈർഘ്യമുള്ള പൈപ്പ് സിസ്റ്റവും ഫയർ എമർജൻസി സംവിധാനങ്ങൾക്കു വേണ്ടി വേറെ 132 മൈൽ ദൈർഘ്യമുള്ള പൈപ്പ് സിസ്റ്റവും കൂടാതെ 21 മൈൽ ദൈർഘ്യമുള്ള മറ്റൊരു പൈപ്പ് സിസ്റ്റം എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിന്റെ ചിൽഡ് വാട്ടർ പൈപ്പിംഗിനുമായും ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ.

0: ചിത്രപതംഗം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥിയായി സ്റ്റുഡിയോയിലുള്ളത് ഒരു നവാഗത സംവിധായകനാണ്, സഫർ സനൽ. ഉർവശിയും ജോജു ജോർജും ഐശ്വര്യലക്ഷ്മിയും വിജയരാഘവനും ജോയ് മാത്യുവുമൊക്കെ അവിസ്മരണീയമാക്കിയ ആശ എന്ന ചിത്രത്തിലൂടെയാണ് സഫറിൻ്റെ രംഗപ്രവേശനം. സ്വാഗതം ചിത്രപതംഗത്തിലേക്ക്. ആദ്യത്തെ ചിത്രം തന്നെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിലേക്കാണ് പോയിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള പ്രചോദനം?
2: നമ്മൾ ശരിക്കും ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ എടുക്കണം എന്ന് ചിന്തിക്കുന്നതല്ല. നമുക്കൊരു കഥാതന്തു മനസ്സിൽ വരികയും അത് ഏത് വഴിക്ക് സഞ്ചരിക്കുകയും ആ വഴിക്ക് നമ്മൾ പോയി അതൊരു ജോണറിലേക്ക് വന്ന് എത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്.
1: ഇത് ആദ്യത്തെ കഥയാണോ?
2: അല്ല, പല കഥകൾ ചിന്തിച്ചിരുന്നു. ഇതാണ് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഥ പറയുകയും ഇപ്പം ജോജു ചേട്ടനോടാണ് ആദ്യമായിട്ട് കഥ പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ ആദ്യമായി തുടങ്ങാം, ചെയ്യാം, പിന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ തുടങ്ങാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്.
1: അപ്പോൾ ഇതിങ്ങനെ സാക്ഷാത്കരിക്കപ്പെടും എന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നോ?
2: ഇല്ല, ഇത് സത്യത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 7-8 വർഷമായി ശരിക്കും ഇതിൻ്റെ ഒരു ആദ്യത്തെ ചിന്ത വന്നിട്ട്. പിന്നെ ഇത് ആദ്യം ഒരു ഇൻഡിപെൻഡൻറ് സിനിമയായിട്ട്, ചെറിയൊരു സിനിമയായിട്ട് എടുക്കാൻ, കാരണം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയമാണ്. സിനിമയിൽ കയറാൻ യാതൊരു വഴിയുമില്ല, ആരുമില്ല, അങ്ങനെ ബാക്കപ്പോ സപ്പോർട്ടോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ സിനിമയായിട്ട് ഫെസ്റ്റിവലിലൊക്കെ പോകാം അങ്ങനെ ചിന്തിച്ചു. പിന്നീടാണ് പീസ് എന്ന് പറഞ്ഞ സിനിമയിൽ കോറേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നത്. രമേശ് ഗിരിജ ഈ സിനിമയുടെയും കോറേറ്ററാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അത് എഴുതുമ്പോഴാണ് ജോജു ചേട്ടനെ പരിചയപ്പെടുന്നതും. പിന്നെ അന്ന് തൊട്ടേ പല സിനിമകളുടെ ചർച്ചയും, പിന്നെ ഈ കഥ തിരിച്ച് മനസ്സിലേക്ക് വന്നു, ഇത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു.
1: രമേഷ് ഗിരിജയുമായിട്ടുള്ള സഹകരണം ആദ്യം മുതലേ ഉണ്ടോ?
2: അതെ, ഒരുപാട് വർഷങ്ങളായി. അതെ അതെ, ഞാൻ സ്കൂൾ ടൈം മുതൽ ഡിഗ്രി വരെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഫാദർ ഇവിടെ മലയാളം പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ PhD ചെയ്യാൻ വന്നതാണ് രമേശ് ഗിരിജ മലയാളത്തിൽ. പുള്ളി ലോഹിതദാസിൻ്റെ സിനിമകളിലാണ് റിസർച്ച് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുകയും രണ്ടുപേരും സിനിമ പ്രേമികളും ഭയങ്കര സിനിമ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ തന്നെ ഒരുമിച്ച് തന്നെയാണ് സ്വപ്നം കാണുന്നതും. ഒരു 10-12 വർഷമായിട്ട് സ്വന്തം ചേട്ടനെ പോലെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോഴും ഭാവിയിലുള്ള സിനിമകളും എല്ലാം ഒരുമിച്ച് തന്നെയായിരിക്കും.
1: സിനിമ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ് ആദ്യമായിട്ട്?
2: എൻ്റെ ഓർമ്മയിൽ കുഞ്ഞിലെ മുതലേ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഫാദർ ആണെങ്കിലും പല സിനിമകൾ കാണിക്കുകയും, ഇപ്പോൾ ജാക്കി ജാൻ സിനിമകൾ മുതൽ മെൽ ഗിബ്സൻ്റെ അപ്പോക്കാലിപ്റ്റോ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ കൂട്ടുകൂടുന്നവരാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ വരുന്നവരാണെങ്കിലും എല്ലാവരും സിനിമാ സ്നേഹികളാണ്. അപ്പോൾ ഭാവിയിൽ സിനിമയിൽ തന്നെ ആകും എന്നുള്ളൊരു ചെറുപ്പം തൊട്ടേ ഞാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ ഒത്തിരി സിനിമകൾ കണ്ടപ്പോൾ ഇതെങ്ങനെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുകയും അങ്ങ് അത്തരത്തിലുള്ള സിനിമകൾ.
1: സിനിമ പഠിച്ചത് എങ്ങനെയാ?
2: ഞാനങ്ങനെ സത്യത്തിൽ നമ്മളിങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സിനിമകൾ കണ്ട് കണ്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ലിറ്ററേച്ചറായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ സ്വയമേ പഠിച്ചു വരുന്നതാണ്. കുഞ്ഞിലെ ഇപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിലും ഹഷ്മി സനൂജ് എന്നാണ് പേര്. പുള്ളി ഭയങ്കര സിനിമാ ഭ്രാന്തനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു 5 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ പുള്ളി സിനിമാ ഭ്രാന്തനായതുകൂടെ കൊണ്ടും കൂടെ ആയിരിക്കാം നമ്മൾ അത് ഫോളോ ചെയ്യുമല്ലോ ചേട്ടന്മാരെ. അങ്ങനെ ചേട്ടനാണ് ആദ്യമായിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഫിലിംസ് എന്നെ പിടിച്ച് അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുഞ്ഞിലെ. പിന്നെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാരണം പുള്ളിക്ക് ഇപ്പോൾ പാഷൻ വിട്ടിട്ട് വിദേശത്ത് സെറ്റിൽഡ് ആണ് പുള്ളി. ഇപ്പോഴും ആ സിനിമ മോഹമൊക്കെ ആയിട്ട്
1: നമ്മള്
2: ചേട്ടന്മാരെയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ ചേട്ടനാണ് ആദ്യം സംവിധാനം ചെയ്യുന്നത് ഷോർട്ട് ഫിലിംസ് ഒക്കെ. അപ്പൊ അതിലൂടെയാണ് എനിക്കും ആ ഒരു പാഷൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ആ പാഷനായിട്ട് പിന്നെ മുമ്പോട്ട് പോയത്.
1: അപ്പൊ ഇപ്പൊ ചേട്ടൻ എവിടെയാണുള്ളത്?
2: ഇപ്പൊ ചേട്ടൻ UKയിലാണ്, അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്.
1: സിനിമ വിട്ടോ?
2: അല്ല, സിനിമ വിട്ടിട്ടില്ല. പുള്ളി സിനിമ മോഹമൊക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്.
1: അനുജന്റെ സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞത് ചേട്ടൻ?
2: ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരേപോലെ പാഷനായിട്ട് പോകുമ്പോൾ ചേട്ടന്റെ സിനിമ പോലെ തന്നെയാണ് ചേട്ടനെ കാണുന്നത്. അപ്പൊ അത്രയും സന്തോഷമായിരുന്നു.
1: സിനിമയുടെ ടെക്നിക്കൽ സംഗതികളൊക്കെ അറിയോ?
2: ഞാൻ എഡിറ്റിംഗ്, ഞാൻ ഷോർട്ട് ഫിലിംസ് ഒരുപാട് ചെയ്ത് പഠിച്ച് പഠിക്കാൻ വേണ്ടി 0 ബഡ്ജറ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ്, മൊബൈലിലോ കിട്ടുന്ന ക്യാമറയിലോ ഒക്കെ ഒരു 7-8 ഷോർട്ട് ഫിലിംസ് എടുത്തിരുന്നു. പിന്നെ അത്തരം കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ അങ്ങനെ സ്വയം യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ചു. പിന്നെ ക്യാമറ അതുപോലെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു. അങ്ങനെ
1: അക്കാഡമിക് ആയിട്ടുള്ളൊരു പഠിത്തം ഇല്ലെങ്കിലും സിനിമ സ്വന്തം നിലയ്ക്ക് പഠിച്ചു.
2: സിനിമകൾ കണ്ടു തന്നെ ആർക്കും സിനിമ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ തന്നെയാണ് സിനിമയുടെ പാഠപുസ്തകം.
3: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് കൊടുക്കും,
4: അതെന്തായാലും നടത്തില്ല.
3: എന്റെ അമ്മേ, അമ്മ ജീവിച്ച ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ ലോകം മൊത്തം കറങ്ങിയാണ്.
0: അതിന് സന്തോഷം ഓർത്തെടുത്താ മതി. ഞാൻ കൊറേ വട്ടം പറഞ്ഞതാ, നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നും അല്ല ജീവിതം.

0: അമ്മ ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെയാണ്.
1: ആശയുടെ കഥാതന്തു എങ്ങനെയാ ലഭിക്കുന്നത്?
2: ആശ ശരിക്കും ഒരു കഥയായിട്ടോ മറ്റൊരു സിനിമയിൽ നിന്നോ ഇൻസ്പയർഡ് അല്ല, മറിച്ച് ഇതിന്റെ ഒരു ആദ്യത്തെ ചിന്തയിൽ നിന്ന് തന്നെ ഇപ്പൊ നമുക്കറിയുന്ന ഇപ്പൊ നമ്മളുടെ അമ്മമാരോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അറിയുന്ന ഒരു അച്ഛനോ ഏതൊരു ഒരാള് റിയൽ ലൈഫിൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു പ്രതികാരത്തിന് ഇറങ്ങി തിരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം ചിന്തിച്ചത്. ഇപ്പൊ നമ്മുടെ അമ്മമാരിൽ ഒരാൾ ഇത്തരത്തിലുള്ള റിവെഞ്ച് ഈ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ എന്തൊക്കെ സംഭവിക്കാം എന്നായിരുന്നു ആദ്യം ചിന്തിച്ചത്. ഒരു ഓർഡിനറി വുമൺ, സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ.
1: അത് വുമൺ ഓറിയന്റഡ് ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആദ്യം മുതലേ?
2: ഇത് ആദ്യം ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഒരു ഡെപ്ത് ഇതിന് വുമൺ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ആദ്യമേ ചിന്തിച്ചിരുന്നത്. അതായത് മുഖ്യ കഥാപാത്രം ഒരു അമ്മയായിരിക്കണം, ഒരു അമ്മയുടെ പ്രതികാര കഥയായിട്ട് തന്നെയാണ് ഇത് ചിന്തിച്ചത്. പിന്നീടാണ് ഈ ഒരു അബദ്ധം പറ്റി എന്നുള്ളൊരു, നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പലർക്കും പറ്റാൻ സാധ്യതയുണ്ട്.
1: അതെ,
2: അമ്മമാർക്കും ആർക്കാണെങ്കിലും ഇത്തരം ചിന്താഗതിയുള്ളവർക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റാം. ആ അബദ്ധം നമ്മളെ ഏതറ്റം വരെ കൊണ്ടെത്തിക്കും, ആ അറ്റത്ത് വെച്ചാണ് നമ്മൾ സിനിമ തീർത്തിരിക്കുന്നത്. അപ്പൊ അതായിരുന്നു ആദ്യത്തെ ചിന്ത.
1: അതൊരു ഒരു അമ്മയുടെ പോരാട്ടത്തിന്റെ അങ്ങേയറ്റമാണ് കാണിച്ചു തന്നത്. ഉർവശിയുടെ സർവഭാവങ്ങളും പ്രകടമായ ഗംഭീരമായൊരു പ്രകടനം കാഴ്ചവെച്ച സിനിമയാണ്. അതെങ്ങനെയായിരുന്നു ഓരോന്നും? ഇപ്പൊ ഉർവശിക്ക് എങ്ങനെയാ ഓരോ രംഗവും വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ, അതോ ഡയലോഗ് പഠിച്ചിട്ട് അത് അതേപടി അഭിനയിക്കുകയാണോ, എങ്ങനെയാണത്?
2: ഉർവശി ചേച്ചി സത്യം പറഞ്ഞാൽ ഏറ്റവും ഇപ്പൊ പുതുതലമുറയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്, അത് മനസ്സിലാക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ഞാൻ ആദ്യം ഇത് കഥ പറയുന്നത് ഉർവശി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കഥ പറയുകയായിരുന്നു. അപ്പൊ ഈ കഥ പറയുമ്പോൾ തന്നെ ഉർവശി ചേച്ചി ക്യാരക്ടറും നല്ല രീതിയിൽ കൺസീവ് ചെയ്യുകയും അത് പഠിക്കുകയും നമ്മളോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും പിന്നീട് ഇപ്പൊ സ്ക്രിപ്റ്റ് പോലും ചേച്ചി സെറ്റിൽ വരുമ്പോഴാണ് വായിക്കുന്നത്. അപ്പൊ ആ കഥ പറച്ചിൽ തന്നെ ചേച്ചി മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കും കഥാപാത്രത്തെ പറ്റിയും, പിന്നെ കഥ കേൾക്കുമ്പോൾ തന്നെ ചേച്ചി കഥാപാത്രമായിട്ടാണ് ഇരുന്ന് കേൾക്കുന്നത്. അപ്പൊ ഒരു ക്ലൈമാക്സ് ഏരിയയിലോട്ടൊക്കെ എത്തിയപ്പോൾ തന്നെ ചേച്ചി വൈകാരികമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തു, ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഷൂട്ടിങ്ങിന് വരുന്നത് ചേച്ചി ആശയായിട്ടാണ്. ആദ്യം ഫോട്ടോഷൂട്ടായിരുന്നു ക്യാരക്ടറിന്റെ. അപ്പൊ അതിൽ തന്നെ ചേച്ചി സാരിയെ കൊടുത്ത് വരുമ്പോ തന്നെ ആശയുടെ ഒരു കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെയാണ് ചേച്ചി വന്നത്. പിന്നെ എനിക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ സ്ക്രിപ്റ്റിൽ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും എന്ത് പറയണം എന്നുള്ള മാറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമ്മളൊന്ന് വായിച്ച് കേൾപ്പിക്കുകയുള്ളൂ. പിന്നെ കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സീൻസിൽ നമ്മൾ ഇത്തരം ആർട്ടിസ്റ്റുകളെ, ഇപ്പൊ ഞാൻ പേഴ്സണലി ഇത്തരം ആക്ടേഴ്സിനെ നമ്മൾ ഇത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചാൽ നമുക്ക് ഇത്രയും കിട്ടണം എന്നില്ല. അപ്പൊ അവരുടെ ഒരു കപ്പാസിറ്റി മനസ്സിലായിട്ട് നമ്മൾ സിറ്റുവേഷൻ മാത്രമായിരിക്കും പറഞ്ഞു കൊടുക്കുക കൂടുതൽ. പിന്നെ ചില പറയേണ്ട ഡയലോഗ്സ് മാത്രം ബാക്കി ചേച്ചി തരുന്നത് നോക്കി അത്ഭുതത്തോടെ കണ്ടിരിക്കുക.
1: ഡയലോഗ്സ് ഒക്കെ അതേപടിയാണോ പുള്ളിക്കാരി പറഞ്ഞത്? അതോ കൈ നിട്ട ആ സന്ദർഭത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു വരവുണ്ടല്ലോ, അത് അങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത്?
2: ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഡയലോഗിന്റെ മാറ്റർ ഇതായിരിക്കണം എന്ന് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ മകൾ അനഘയായിട്ട് വഴക്കിടുന്ന ഒരു സീൻ,
1: പൊട്ടിത്തെറിക്കുന്ന
2: ഒരു രംഗമുണ്ട്. അപ്പൊ അതില് ആ പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്നത് ആശയുടെ ഒരു ഡയലോഗാണ്. അതായത് കഞ്ഞിക്ക് വകയില്ലാത്ത തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒക്കത്തിരി നൂട്ടു, അത് നമ്മൾ അതേപോലെ തന്നെ എഴുതിയിരുന്നു, അതേപോലെ തന്നെ പറയണമെന്ന് ചേച്ചിയോട് പറഞ്ഞിരുന്നു. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഡയലോഗ് പറയും. ബാക്കി പക്ഷെ ചുമരിലടിച്ച് പൊട്ടിത്തെറിക്കുന്നത് ചേച്ചി കംപ്ലീറ്റ്ലി ഇംപ്രവൈസ് ചെയ്തതാണ്. നമ്മൾ ഇമോഷണലി പൊട്ടിത്തെറിക്കണം, പെറുപെറുക്കണം, അതുപോലെയൊക്കെ ആയിരുന്നു സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത്. ചേച്ചി തന്നെ ഇംപ്രൂവൈസ് ചെയ്ത് ചുമരിലടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പേടിച്ചുപോയി. കാരണം എനിക്ക് ചേച്ചിയെ കംപ്ലീറ്റ്ലി കാണാം, ചേച്ചിയുടെ കൈയൊക്കെ വരയ്ക്കുന്നുണ്ട്, ചുമക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ടെൻഷനും ആവുന്നുണ്ട്, പക്ഷെ ചേച്ചി അടി നിർത്തുന്നില്ല. ആ സീൻ കംപ്ലീറ്റ്ലി തീരുമ്പോൾ വീണ്ടും വീണ്ടും അടിക്കുകയാണ്, അപ്പോൾ കൈ ഇതാവുന്ന ഞാൻ കാണുന്നു. അപ്പോൾ എല്ലാവരും മധുചേട്ടനൊക്കെ ക്യാമറമാൻ ക്രെയിനിലായിരുന്നു. അപ്പൊ പുള്ളി കണ്ണൊക്കെ തുടച്ച് പുറത്തേക്കൂടെ ഇറങ്ങിപ്പോ, എല്ലാ സെറ്റും കൈയടിക്കുക. അപ്പൊ ഞാൻ പോയി കൈ തടവി കൊടുത്തു. അപ്പൊ അതെനിക്ക് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു. ചേച്ചിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല ക്യാരക്ടർ. അപ്പൊ അതൊക്കെ ചേച്ചിക്ക് തന്നെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം അത്തരം സീനുകൾക്ക്.

0: ആളുകളും അത്തരത്തിൽ ഇപ്പോൾ ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അജയ് നടാട്ട് സൗണ്ട് ഡിസൈനർ, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷാൻ മുഹമ്മദാണ്. എല്ലാവരും തന്നെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പക്ഷേ ഈ പറഞ്ഞ പോലെ യുവതലമുറയെ മനസ്സിലാക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ടും കൂടെയാണ് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു ടീമായതുകൊണ്ടും കൂടെയാണ് ഇത്തരം കണ്ടന്റുകൾ, ഇത്തരം കോൺസെപ്റ്റുകൾ വിജയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഈ ഒരു സംവിധായകന്റെ റോള് എങ്ങനെയായിരുന്നു അത് സ്വയം അനുഭവിച്ചത് ഇങ്ങനെ ഈ ഒരു ഷൂട്ടിംഗ് സമയത്ത്?
0: തീർച്ചയായിട്ടും ആദ്യ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. നമ്മളെ വിശ്വസിക്കണം, നമ്മളൊരു ചെറുപ്പക്കാരനായിരിക്കാം, അപ്പം നമ്മൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ആദ്യത്തെ സിനിമയിൽ. അപ്പം അതിനുവേണ്ടി ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ജോജു ചേട്ടൻ തന്നെയാണ്. കാരണം ജോജു ചേട്ടൻ സ്ക്രിപ്റ്റിലും ഉണ്ട്, ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു വലിയൊരു സപ്പോർട്ട്, ജോജു ചേട്ടനെ പോലെ ഒരാൾ ഇപ്പം പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചത് ജോജു ചേട്ടൻ്റെ ഇടപെടലുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ടും കിട്ടിയിരുന്നു, പിന്നെ നല്ലൊരു ടെക്നിക്കൽ ക്രൂവും കഥയെ മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നല്ല ടീമിനെയും കിട്ടി. അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റി. പക്ഷെ എന്നിരുന്നാലും ആദ്യ സിനിമ എന്ന് പറയുന്നത് കുറച്ച് കഠിനം തന്നെയാണ്.
1: വല്ലാത്ത പരീക്ഷണമായിരുന്നു.
0: ഇത് ചെയ്ത് തീർക്കുന്നത് വരെ നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കംപ്ലീറ്റ്ലി നമ്മളെ വിശ്വസിക്കണമെന്നും ഇല്ല. ഇത് പുറത്തു വരുമ്പോഴായിരിക്കാം പലർക്കും ഒരു 100% ഇതാ ഇങ്ങനെയാണ് സിനിമ എന്നുള്ളത് കിട്ടുക.

0: ഈ സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമയാണല്ലോ, അപ്പോൾ മകൻ ആദ്യം എടുത്തത് അങ്ങനത്തെ ഒരു സിനിമയായപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച്?
1: അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതായത് ഇപ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള പല അമ്മമാരെയും തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ. അതുപോലെ ഉറവശി ചേച്ചിയുടെ ഭയങ്കര ആരാധികയാണ്. അപ്പം അത്തരത്തിൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മകൻ സിനിമ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു എല്ലാം കൂടെ,
0: മകൻ സിനിമാ സംവിധായകനാകുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഹീറോ ഹീറോയിൻ അങ്ങനത്തെ മാമൂൽ സംഗതികളൊന്നുമില്ലാതെ ഒരു അമ്മയിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഒരു അമ്മയുടെ ഒറ്റപ്പെടലും ഒരു അമ്മയ്ക്ക് കുടുംബത്തിൽ ചുമക്കേണ്ടി വരുന്ന ഭാരവും ആ സംഘർഷങ്ങളൊക്കെ അവർ തനിയെ മാനേജ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ അതിലിങ്ങനെ കാണിക്കുമ്പോൾ സാധാരണ അമ്മമാർക്കൊക്കെ അത് നമ്മളെ തന്നെയാണോ അതിൽ അവതരിപ്പിക്കുന്നത് എന്നൊരു തോന്നലൊക്കെ വരും. അത്തരത്തിലൊരു അമ്മയുടെ അഭിപ്രായത്തിന് വളരെ
1: പ്രാധാന്യമുണ്ട്.
0: ആശയിലെ പാട്ടുകൾ പല സംഭവങ്ങളോട് കൂടി ചേർന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നത് പോലെയാണ്. ആരാ പാട്ടുകളൊക്കെ എഴുതിയത്?
1: നമ്മളിപ്പോ ഗോവിന്ദനെ എനിക്കും പാട്ടുകൾ സിനിമയിൽ പാട്ടുകളായിട്ട് തോന്നരുത്, നമ്മൾ സിനിമയ്ക്ക് ഒപ്പം സഞ്ചരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു.
0: അതാണ് അത് വ്യത്യസ്തമായത്.
1: അപ്പോ അവസാനത്തെ ഒരു ഭൂതപ്പാട്ടായിട്ട് നമ്മളൊരു കണക്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് അൻവറലി അൻവർക്കാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള റിസിസ്റ്റ് ആദ്യമേ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത് എന്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ അൻവറൊക്കെ കൺസൾട്ട് ചെയ്തു, അത്തരത്തിലുള്ള ഒരു കണ്ടന്റുമായിട്ട് നല്ല ഒരു ഭൂതപ്പാട്ടായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹം നല്ല രീതിയിൽ എഴുതി. അതാണ് സിനിമ തീരുമ്പോ പാട്ട്, അതാണ് നമ്മൾ ആദ്യം ചെയ്ത പാട്ട്, തീം സോങ് പോലെ.

0: പിന്നെ സിനിമയിലെ രണ്ട് മറ്റ് പാട്ടുകൾ എഴുതിയിരിക്കുന്ന രണ്ട് സ്ത്രീകളാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് എഴുതിയിരിക്കുന്നത് അജയന ഡാട്ട്, നമ്മുടെ സൗണ്ട് ഡിസൈനറിൻ്റെ ഭാര്യയാണ് എഴുതിയിരിക്കുന്നത്, പാർവതി, പാർവതി ചേച്ചി. അത് പാടിയിരിക്കുന്നത് അനില രാജീവ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാട്ട് എഴുതിയിരിക്കുന്നത് നമ്മൾ ഗോവിന്ദ് തന്നെ ചേച്ചിയായിട്ടുള്ള ധന്യ സുരേഷ്, തൈക്കുടം ബ്രിഡ്ജിൻ്റെ സോങ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് പുള്ളിക്കാരിയാണ്. അത് പാടിയിരിക്കുന്നത് അനില രാജീവും ഗോവിന്ദും കൂടെയാണ്.
1: അപ്പോൾ എല്ലാവരും ഈ സൗഹൃദ വലയത്തിനുള്ളിലൊക്കെ ഉള്ളവരാണല്ലേ, അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയാണെന്ന് തോന്നുന്നല്ലേ.
0: തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ടീം നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ടും സിനിമ ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് തന്നെ എത്തും.
1: ഈ നമ്മുടെ സ്വന്തം സിനിമ പലതവണ കണ്ടിട്ടുണ്ടാവും അല്ലേ, എഡിറ്റ് ചെയ്യുമ്പോഴും ഡബ് ചെയ്യുമ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും അതൊരു മുഴുനീള സിനിമയായി തിയേറ്ററിൽ കണ്ടപ്പോ അതെങ്ങനെയായിരുന്നു?
0: സംവിധായകൻ എന്ന നിലയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മുഴുവൻ സിനിമ കാണണം. ആദ്യ സിനിമ ഏതൊരു സംവിധായകനെ സംബന്ധിച്ചും ഭയങ്കര പേടിയോടുകൂടിയായിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ കാരണം നമ്മുടെ ഒരു ചിന്തയെടുത്ത് നമ്മൾ മുമ്പോട്ട് വെക്കുകയാണല്ലോ. അപ്പോൾ ആദ്യ സിനിമ ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ്, ഇത്തരത്തിലുള്ളൊരു സ്ത്രീ കഥാപാത്രം, ഇത് ആളുകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എടുക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ സിനിമ സ്വീകരിക്കുകയും പല രീതിയിൽ ചർച്ചകൾ നടക്കുകയും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു.
1: എങ്ങനെയാണ്, കാഴ്ചക്കാരുടെ ഒപ്പം ആണോ അതോ പ്രിവ്യൂവിനാണോ സിനിമ കണ്ടത്?
0: നമുക്ക് പ്രിവ്യൂവിന് കാഴ്ചക്കാരും ഉണ്ടായിരുന്നു, പിന്നെ പല നമുക്കറിയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. നമുക്ക് എന്നാലും ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആദ്യം ഉണ്ടാവുമല്ലോ, ഒരു ആന്തൽ ഉണ്ടാവും ഉള്ളിൽ എന്താണ്. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഒരുപാട് ഇപ്പം നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംവിധായകൻ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു മൊമെന്റ്. ഇപ്പോൾ മഹേഷ് നാരായണൻ ചേട്ടൻ, പിന്നെ അൻവർ റഷീദ്, അമൽ നീരദ് തുടങ്ങിയവർ വിളിക്കുകയും നല്ല അഭിപ്രായം പറയുകയും, അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു മൊമെൻ്റാണ്. ഇപ്പോൾ ഗിരീഷ് ഷെടി പുള്ളി സിനിമ കണ്ടിരുന്നു, അപ്പോൾ ഇവരൊക്കെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് അതിൽ പോലും സന്തോഷമൊന്നുമില്ല. ആദ്യ സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംവിധായകൻ നമ്മളോട് നല്ല അഭിപ്രായം പറയുമ്പോൾ അത് തന്നെയായിരുന്നു.
1: സാധാരണ സിനിമാ രംഗത്ത് സ്ഥിരമായ സൗഹൃദങ്ങളില്ല രാഷ്ട്രീയത്തിൽ എന്ന പോലെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സഫറിന് അതെന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ സിനിമ എടുക്കുന്ന സമയത്ത്?
0: അല്ല, അത് മറ്റൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ സിനിമയ്ക്ക് ഓരോ സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ സുഹൃത്തുക്കൾ ഏത് സ്വഭാവത്തിൽപ്പെട്ട സിനിമകൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അവർക്കനുസരിച്ചായിരിക്കും നമ്മൾ ആ ടീം രൂപീകരിക്കുക. സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ആ ടീം രൂപീകരിക്കുക. അപ്പം അത്തരത്തിൽ സൗഹൃദങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അപ്പം അങ്ങനെ സിനിമ ഒ ടി ടിയിലേക്ക് വരുന്നു.
0: ഒ ടി ടിയിൽ ഈ 16-ാം തീയതി Zee5 വരികയാണ്.
1: അപ്പൊ എല്ലാ ആശംസകളും തുടർന്നുള്ള സിനിമാ സഞ്ചാരത്തിൽ.
0: നന്ദി.
2: ചലച്ചിത്ര സംവിധായകനായ സഫർ സനലുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം പ്രീതി ജോസഫ്, സഹായം ബിശ്വാസ് ദാസ്.
3: ചിത്രപതംഗം
2: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കളമെഴുത്തും പാട്ടും ഡോക്ടർ മരുത്തോർ വട്ടം ഉണ്ണികൃഷ്ണൻ സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ.

0: തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശകാന പരിപാടി, 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം, ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:50 കിസാൻ വാണി, ഗ്രാമത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം.
1: സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് PRമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സർജറിക്കായി അനസ്തേഷ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തേഷ്യ തുടങ്ങി അനസ്തേഷ്യയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ലൈസ് ജോയ് സംസാരിക്കുന്നു. രാത്രി 8:45 നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. എഫ് എൻ ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഭാരത രാഷ്ട്രപതി ആയതുപോലെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ജർമ്മൻ ചാൻസലറായിട്ടുണ്ട്, ആരാണ്? ഉത്തരം: 2005 മുതൽ 2021 വരെ ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്ന ഏഞ്ചല മെർക്കൽ. 2005 മുതൽ 2021 വരെ ജർമ്മനിയുടെ ചാൻസലർ ഏഞ്ചല മെർക്കൽ. 1986 ക്വാണ്ടം കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ അവർ 1990 രാഷ്ട്രീയത്തിൽ എത്തും വരെ ബെർലിനിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഗവേഷക, അധ്യാപിക എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ചിന്താശകലം: വിജയം എന്നത് ശാശ്വതമല്ല, പരാജയം അവസാനവുമല്ല. വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്, പരാജയത്തിന് ശേഷം പരിശ്രമം ഉപേക്ഷിക്കുവാനും പാടില്ല. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. പ്രിയമുള്ളവരെ, എഫ് എം ഡയറിയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു. ഇനി നാളെ രാവിലെ. വിജയപരാജയങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ് മനുഷ്യജീവിതം. അനുഭവങ്ങൾ പുതുക്കപ്പെടാനുള്ള അവസരങ്ങളായി മാറ്റുമ്പോൾ വൈകാരികതയ്ക്കപ്പുറം വിവേകത്തിന്റെ വെളിച്ചം നമ്മിലേക്ക് പരക്കുകയാണ്. നല്ല ചിന്ത, നല്ല വർത്തമാനം, നല്ല വാർത്തകൾ ഈ ദിനം സമ്പന്നമാകട്ടെ. ആകാശവാണി കൊച്ചി എഫ് എം 102.3 MHz പ്രഭാത പരിപാടി എഫ് എം ഡയറിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഷാജി യോഹന്നാൻ.

സമയം 8:30:37. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഹലോ VPS ലെക്ചർ.

0: ഹലോ VPS Lakeshore. നമസ്കാരം പ്രിയരേ. ഒരു നല്ല ജോലി എന്നത് എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. കാലങ്ങളായി മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഈ ഒരു ജോലി, അത് എത്തിപ്പിടിക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു. പക്ഷെ ഒടുവിൽ എല്ലാവർക്കും ആഗ്രഹിച്ചത് പോലെയുള്ള ഒരു ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യാ? കിട്ടിയ ജോലി കൊണ്ട് തൃപ്തിപ്പെടുക. ആഗ്രഹിച്ച ജോലി ഉള്ളിൽ ചാരം മൂടിയ കനൽ പോലെ കിടക്കും. കിട്ടിയ ജോലിയോട് ഒരു വിരക്തിയും ഉള്ളിൽ സൂക്ഷിച്ച് വിധിയെ പഴിച്ച് ലഭിച്ച ജോലിയിൽ തുടരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കിട്ടിയ ജോലിയിൽ നമ്മൾ പിന്തള്ളപ്പെടും. ഇവിടെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ആകേണ്ടത്. കിട്ടിയ ജോലി എന്തായാലും അതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. ഒപ്പം അതേ കുറിച്ച് വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ മനസ്സർപ്പിച്ച് പൊരുതിയാൽ നമ്മളും ആ ജോലിയിൽ മികച്ച ആളാകും, അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യും. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടില്ലെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോഴെന്താ ചെയ്യേണ്ടത്? കിട്ടിയതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. തീർച്ചയായും വിജയം നമ്മുടെ കൂടെ ഉണ്ടാകും. ഉറപ്പ്, ആ ഉറപ്പോടുകൂടി ഇന്ന് നമുക്ക് ആരംഭിക്കാം ഹലോ VPS Lakeshore. ഈ പ്രോഗ്രാമിന്റെ പ്രായോജകർ VPS Lakeshore ഹോസ്പിറ്റൽ എറണാകുളം, നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഹണി ജെയിംസ്.
1: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല,
0: പക്ഷേ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
1: നമ്മുടെ കൊച്ചി VPS Lakeshore ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്ഥാനാർബുദ സ്ക്രീനിംഗ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
0: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയകറ്റാം.
1: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
0: നമ്പർ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: പുഷ്പലതയാണോ?
2: അതെ,
0: ആശാലതയാണ് പുഷ്പലത. എന്ത് വേണേ വിളിച്ചപ്പോ, നമുക്ക് ഒരു പ്രശ്നമില്ല, ചീത്ത വിളിക്കരുത് എന്ന് മാത്രേ ഉള്ളു. ഞാനിങ്ങനെ ഇരിക്കായിരുന്നു,
2: ഞാൻ എപ്പോഴും യൂട്യൂബിലും കാണുന്നുണ്ട്.
0: കുഞ്ഞുമോനാ പറഞ്ഞത് വിളിക്കാൻ?
2: കുഞ്ഞുമോനാണെങ്കിലും ഞാനും പിന്നെ ഫ്രണ്ടാണ്, റേഡിയോ കൂട്ടുകാരാ.
0: നല്ല കാര്യം, നല്ല ഫ്രണ്ട്സ് അല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എനിക്ക് നല്ല കുറെ കൂട്ടുകാരുണ്ട്
2: കാലത്ത്, ഇതൊക്കെ നമുക്ക്.
0: അതെ അതെ അതെ, വയസ്സുകാലത്ത് ഇതൊക്കെ ഉള്ളു. ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടിൽ ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഉള്ളു, 3 കുട്ടികളാണ്. ഒരാള് കുവൈറ്റി നേഴ്സ്, ഒരാൾ ബെഹറിനി നേഴ്സ്. ഇപ്പൊ ഞാൻ ബെഹറിനിലായിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളു. മോള് പ്രസവിച്ചു.
0: മൂന്നാമത്തെ ആൾ എവിടെയാണ്? ഒരാള് കുവൈറ്റ്, ഒരാള് ബെഹറിൻ, ഒരാള്
2: ഒരാള് എറണാകുളത്തുണ്ട്.
0: ഭാഗ്യം, ഒന്നെങ്കിലും നിലത്ത് നിന്നല്ല പറക്കാതെ. സന്തോഷം. ഇവർക്കൊക്കെ കുട്ടികളുണ്ടോ? പേരക്കുട്ടികളുണ്ടോ? ആറ് പേരക്കുട്ടികളുടെ അമ്മമ്മയാണിത് എനിക്ക് വയ്യ. ഹസ്ബൻഡിന് എന്തായിരുന്നു ജോലി?
2: ഹസ്ബൻഡോ ടൈലിന്റെ വർക്കാണ്, ടൈല്.
0: പുഷ്പിച്ച് ജോലി ഒന്നും ചെയ്തിട്ടില്ല?
2: എന്തോ ഇല്ല, ഞാൻ വീട്ടമ്മയായിട്ട് ഇങ്ങനെ മക്കളെ എന്നും പറഞ്ഞ് നടക്കുക.
0: ഈ 3 കുട്ടികൾക്കും ജോലി ഉണ്ടായിരുന്നോ? പെൺകുട്ടികൾക്ക്
2: ഉണ്ട്, നേഴ്സാണ് വീട്ടിൽ ഒരാളെ.
0: മറ്റാള്?
2: മറ്റേ ബെഹറിനിലുള്ള ആളും നേഴ്സാണ്, മൂന്നാമത്തെ ആളാണ് ഇവിടെ ബയോപ്സി ലാബില് നിൽപ്പുണ്ട് ഇവിടെ എറണാകുളത്ത്.
0: എന്നാലും റിലേറ്റഡ് ടു നേഴ്സിന്റെ ആ വഴി തന്നെയാണ്, ലാബിലാണല്ലോ.
2: അല്ല, ലാബിലാണ്. 3 പേരും കല്യാണം കഴിച്ച് അങ്ങനെ ഒരാൾക്ക് 3 കുട്ടി, അത് 5 ആൺകുട്ടികളും 1 പെണ്ണുമാണ് പേരക്കുട്ടികൾ. ഞാൻ 3 പെണ്ണിനെ പ്രസവിച്ചെങ്കില് അവരെല്ലാം ആണിനെ പ്രസവിച്ചു.
0: അവരെല്ലാം ആണിനെ പ്രസവിച്ചു. അമ്മയുടെ പോലെ ഞങ്ങൾ ഒരിക്കലും ആവൂല എന്നാ പറഞ്ഞു. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷായിട്ടിരിക്കുന്നു.
2: ഞാൻ യൂട്യൂബിൽ എല്ലാരും കാണുന്നുണ്ട്, ആശയുടെ എല്ലാ പരിപാടിക്കും ലൈക്ക് അടിക്കും.
0: സന്തോഷം, സന്തോഷം ചേച്ചി.
2: എന്തുവാ
0: പുഷ്പേച്ചിക്ക് ഇപ്പൊ ഏത് പാട്ടാ ഞാൻ വെച്ചിരണ്ടേ പറയൂ?
2: എന്തോ പാട്ടാ നമുക്ക് പ്രിയ സഖി ഗംഗേ പാടിയാണ്.
0: ഓ, പ്രിയമാനസന് ഇപ്പം വിളിച്ചോണ്ടിരിക്കുക, വയസ്സ് 65 ആയി കേട്ടാ.
2: ഒരു മാസം ഇവിടെ ഇല്ലാതെ പ്രിയമാനസൻ ഇവിടെ കിടന്ന് ഭയങ്കര മെക്കളായിരുന്നു. നീ ഞാൻ പറയൂ, എന്റെ മകളായിട്ടാ ഞാൻ പറയൂ.
0: അത് കൊള്ളാം. അപ്പൊ പുള്ളിക്കാര് ഭക്ഷണമൊക്കെ കൊടുത്തു?
2: ഭക്ഷണം ഹോട്ടലായിരുന്നു.
0: അയ്യോ പാവം. അപ്പൊ ഇനി പ്രിയമാനസിനെ ഒക്കെ നോക്കിട്ട് ഇവിടെ ഇരിക്കെ, കുട്ടികളൊക്കെ കുട്ടികളെ കാര്യം സ്വന്തമായിട്ട് നോക്കട്ടെ.
2: ആയിക്കോട്ടെ, അവരെല്ലാം അവരുടെ കാര്യം നോക്കട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞു.

0: വീട്ടിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ടൊന്നും വിളിക്കരുത്,
1: വിളിക്കില്ലേ, എനിക്ക് അവിടെ ഒരാളുണ്ട് പ്രിയമാനസിന്, അതിനെ നോക്കണ്ടേ, അത് പാവമല്ലേ എന്ന് പറയും. അപ്പൊ ശരി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സന്തോഷായിട്ടിരിക്കൂ രണ്ടുപേരും. ഞാൻ പാട്ട് വെച്ചു തരാം കേട്ടോ.
0: ഓക്കേ,
1: സന്തോഷം. ബൈ ബൈ.

0: മരുന്നുകളുടെ മനം മടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ് ആശ.
3: ഗുഡ് മോർണിംഗ് ബാലേട്ട.
2: ആശിച്ചി.
3: എന്തോ
2: ബാലേട്ട? ഹലോ ഡാനി. ഡാനി ഇവിടെ ഉണ്ട്. കേൾക്കാൻ സാധിക്കില്ല.
3: എന്താ?
2: മൈക്കിന്റെ അടുത്ത് അങ്ങനെ വരാൻ പറ്റില്ല
3: എഞ്ചിനീയർ.
2: ഹലോ VPS ലേക് ഷോർ. സർവീസിൽ നിന്ന് വിരമിച്ച അന്ന് വൈകുന്നേരം വീടിന്റെ സ്വീകരണ മുറിയിൽ വെറുതെ ഒന്നിരുന്നപ്പോ എന്റെ ജീവിതം ഇനിയൊരു ശൂന്യത മാത്രമാണെന്ന് എനിക്ക് തോന്നി. ജോലി തിരക്കില്ല, ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കുട്ടികളുടെ കലപിലയും കുസൃതിയുമില്ല. വിശാലമായൊരിടത്ത് നിന്ന എന്നെ പെട്ടെന്നെടുത്ത് ആഴമുള്ള ഇരുട്ട് നിറഞ്ഞ കിണറ്റിലേക്ക് തള്ളിയതുപോലെ. പത്തനംതിട്ട സ്വദേശിയായ ഞാൻ ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപികയാണ്. പേര് സുധ. ഭർത്താവും മക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. മക്കൾ ജോലിയും കുടുംബവുമായി വിദേശത്താണ്. നാട്ടിൽ ഞാനും ഭർത്താവും മാത്രം. സർവീസിലിരുന്ന കാലത്ത് സ്കൂളിലെ കുട്ടികളോട് കർശനക്കാരിയായിരുന്നു ഞാൻ. വിരമിച്ച ശേഷം കാര്യമായ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ വല്ലാത്തൊരു വിഷാദത്തിലേക്ക് വടുതി വീണു. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന തിരക്കില്ല, കുട്ടികളില്ല. അങ്ങനെയൊക്കെയുള്ള ആ ശൂന്യത എന്നെ മാനസികമായി തളർത്തി. അങ്ങനെയിരിക്കെ എന്റെ വിഷമം കണ്ട് കൂട്ടുകാരിയുടെ നിർബന്ധം

0: പ്രകാരം അടുത്തുള്ള ഒരു കുട്ടികളുടെ അനാഥ മന്ദിരത്തിൽ സന്ദർശനം നടത്താൻ ഞാൻ ഇടയായി. അവിടെയുള്ള ചെറിയ കുട്ടികളെ കണ്ടപ്പോൾ ആദ്യം എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത്. എന്നാൽ ഞാൻ അവിടേക്ക് കയറി ചെന്നതും അവിടുത്തെ അന്തേവാസികളായ കുട്ടികൾ എന്നെ കണ്ടയുടൻ കസേരകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സ്നേഹത്തോടെ കൈകൂപ്പി വണങ്ങി. ഒരധ്യാപിക എന്ന നിലയിൽ എനിക്ക് സ്കൂളിൽ നിന്നും കിട്ടിയിരുന്ന ആ ആദരവും അംഗീകാരവുമാണ് ആ പാവം കുട്ടികൾ എനിക്ക് നൽകിയത്. ആ നിമിഷം എന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റിമറിച്ചു. എന്റെ കഴിവുകൾ വെറുതെ വീട്ടിൽ നിന്ന് പാഴാക്കി കളയുകയല്ല വേണ്ടതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മനസ്സിലൊരു പ്രകാശവുമായാണ് ഞാൻ തിരികെ വീട്ടിലെത്തിയത്. തുടർന്ന് ഭർത്താവിന്റെയും മക്കളുടെയും സമ്മതത്തോടെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന 4 മണിയോടെ വീട്ടിലെ പണിയെല്ലാം ഒതുക്കി ഞാൻ ഈ ഓർഫനേജിൽ എത്തും. രാത്രി 8 മണിവരെ പല ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കും. 8 മണിയാകുമ്പോൾ ഭർത്താവ് കാറുമായി വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് എനിക്ക് വളരെ സന്തോഷമാണ്. മനസ്സിന്റെ വിഷാദമെല്ലാം പോയി മറിഞ്ഞു. ജീവിതത്തിന്റെ 3/4 സ്കൂളിലെ കുട്ടികളൊത്ത് ജീവിച്ച എനിക്ക് റിട്ടയർമെന്റിന് ശേഷവും ആ ജീവിതം തിരിച്ചു കിട്ടി. സ്കൂളിലെ കുട്ടികൾക്ക് പകരം ഓർഫനേജിലെ കുട്ടികളാണെന്ന് മാത്രം. ആ കുട്ടികളുടെ ചിരിയാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. സ്നേഹത്തോടെ സുധ ടീച്ചർ. എവിടെയാണ് നിങ്ങൾക്ക് ചിരി കണ്ടെത്താൻ സാധിക്കുക?
1: സുധ ടീച്ചറെ, പലർക്കും സംഭവിക്കുന്ന കാര്യമാണിത്. അതായത് വളരെ ആക്റ്റീവായിട്ട് തിരക്ക് പിടിച്ച് ഓടിയിരുന്നവര് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം ഒഴിവാക്കി ഒറ്റയ്ക്ക് വീട്ടിലാകുമ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഒറ്റപ്പെടൽ എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാലും. പക്ഷേ പലരും അങ്ങനെയല്ല. എന്റെ സുഹൃത്തുക്കൾ തന്നെ പലരും പറയും അവർക്ക് കുറച്ച് വീട്ടിലിരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ളവര് എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് പ്രകൃതിയിലോട്ട് ഇറങ്ങിയാലും മതി. ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെടി നട്ടിട്ട് ആ ചെടി വളർന്നു വരുന്നത് നോക്കി കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. ആ ചെടിയുമായിട്ട് നമ്മൾ ഒരു സൗഹൃദം സ്ഥാപിക്കുക, പ്രകൃതിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക. അവിടെയൊക്കെ നമുക്ക് ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. മനുഷ്യന്മാർ തന്നെ വേണമെന്നില്ല. ഒരു പാവയുണ്ടെങ്കിൽ പോലും ഹാപ്പി ആവുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ആരുമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോവരുത്.
0: ശരിക്കും ഞാൻ 2 വിഭാഗം ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്ന് റിട്ടയർമെന്റിന് ശേഷം യഥാർത്ഥ ജീവിതം ആസ്വദിക്കുന്നവരെയും ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തെക്കാളും കൂടുതൽ അഗ്രസീവായിട്ട് ആവേശപൂർവ്വം ജോലി ചെയ്യുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് റിട്ടയർമെന്റിന്റെ അന്ന് എന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി പെൻഷൻ വരുന്ന ദിവസവും കാത്ത് ബാങ്ക് അക്കൗണ്ടിൽ പോയി പെൻഷൻ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു വിഭാഗം. അവര് നേരത്തെ വയസ്സാവും. മറ്റുള്ളവർക്ക് വയസ്സായാലും വയസ്സാവൂല. അപ്പൊ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, റിട്ടയർ ആയവരും റിട്ടയർമെന്റിന് കാത്തിരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. എന്റെ കാലത്ത് ഒരുപാട് ആളുകൾക്ക് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയപ്പോ എനിക്ക് അവരോടൊക്കെ അസൂയായിരുന്നു. പക്ഷെ ഇന്ന് അവർക്കൊക്കെ എന്നോട് അസൂയ, കാരണം അവരൊക്കെ റിട്ടയർ ആവാനായി, ഞാൻ റിട്ടയർ ആവൂലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. സത്യത്തിൽ ജീവിതത്തിന്റെ ഒരു മധ്യാനത്തിലാണ് നമ്മുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ആവേശപൂർവ്വം ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ട്രെയിനാണ്. അതിന്റെ ഒരു കമ്പാർട്ട്മെന്റിൽ കയറിയവരാണ് നിങ്ങൾ. ഇന്ന് നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, പക്ഷെ നാളെ മറ്റൊരു കമ്പാർട്ട്മെന്റ് വഴി നിങ്ങൾക്ക് വീണ്ടും യാത്ര തുടരാം.

0: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല.
1: പക്ഷേ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
0: നമ്മുടെ കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്തനാർബുദ സ്ക്രീനിംഗ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
1: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്ക അകറ്റാം.
0: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
1: നമ്പർ 9961640000.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഹലോ VPS ലേക്ഷോർ ഡാനി, മഴക്കാലം വരുമ്പോ വല്ലാത്തൊരു സന്തോഷാണ്
0: എനിക്കും.
1: മഴയിടത്തിന്റെ ഒരു ചിറാപ്പുഞ്ചി തന്നെയാണല്ലോ മലയാള ഭാഷ. ഏത് കാലത്തായാലും കാർമേഘത്തിന്റെ ഒരു തുണ്ടെങ്കിലും ഇല്ലാത്ത കേരളത്തിന്റെ ആകാശം കാണാൻ പ്രയാസമായിരിക്കും. മഴയെ അറിഞ്ഞില്ലെന്ന് നടിക്കാൻ ചേമ്പിലകൾക്ക് മാത്രമല്ലേ കഴിയുള്ളൂ. അതുകൊണ്ടാവും മഴ നനയാത്ത ചേമ്പിലകളെ കുട്ടിക്കാലം ആശ്ചര്യത്തോടെ നോക്കി നിന്നിരുന്നത്. പെയ്തൊഴിഞ്ഞ എത്രയോ കാലവർഷങ്ങൾ കടന്നു പോയെങ്കിലും ആകാശത്ത് നിന്ന് ഊർന്നു വീഴുന്ന വെള്ളിനൂലുകളെ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ആ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു പൂതി തോന്നുന്നു. തേജസ്വിനി പുഴിയോരത്തെ അച്ചാംതുരുത്തി രാജാസ് AUP സ്കൂളിൽ പഠിക്കുന്ന ആ 5-ാം ക്ലാസ്സുകാരന്റെ മഴ ഓർമ്മകൾക്ക് ഇന്നും നനവ് പറ്റിയിരുന്നില്ല. അതെ, കാലവർഷം ശക്തമായ ഒരു പ്രഭാതം, നിർത്താതെ പെയ്യുന്ന മഴയും ഇടയ്ക്ക് വീശിയടിക്കുന്ന കാറ്റും കാരണം പുഴയിൽ നല്ല ഒഴുക്കായിരുന്നു. മഴ തുടർന്നാൽ പുഴ കര കവിഞ്ഞൊഴുകും എന്ന സ്ഥിതിയായി. മനസ്സിലെ മനസ്സോടെയായിരുന്നു അന്ന് സ്കൂളിലെത്തിയത്. വെള്ളം കയറുന്നുണ്ടോ എന്നറിയാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പുഴക്കരയിൽ ഈർക്കിലി കുത്തി വെച്ച് വെള്ളം കയറുന്നതും കാത്തിരുന്ന ദിവസം. 1-ാം പീരീഡിൽ മലയാളം മാഷ് വാതോരാതെ ക്ലാസ് എടുക്കുമ്പോഴും ജനാലയ്ക്ക് പുറത്തെ മഴത്തുള്ളികൾക്കിടയിലൂടെ ഈർക്കിലിയിലേക്കായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ. കലങ്ങി ചുവന്ന കിഴക്കൻ വെള്ളത്തിലൂടെ പലതും ഒഴുകിപ്പോകുന്നത് കാണാമായിരുന്നു. ഏത് സമയത്തും തേജസ്വിനി പുഴ കയർ പൊട്ടിച്ച് പൈക്കുട്ടിയായി നാട് നീളെ ഓടി നടക്കും എന്നതിൽ സംശയമില്ല. സ്കൂൾ പരിസരത്ത് പാറിക്കളിക്കാറുള്ള മാടപ്രാവുകളുടെ ചിറകടി ശബ്ദം അന്നിവിടെയും കേട്ടില്ല. കഞ്ഞിപ്പുരയിൽ ഉച്ചക്കഞ്ഞിക്കുള്ള തയ്യാറെടുപ്പൊന്നും കല്യാണിക്കുട്ടി ഏട്ടിയുടെ ഭാഗത്ത് നിന്ന് കാണാനും കഴിഞ്ഞില്ല. പ്യൂൺ ദാമോദരേട്ടന്റെ മണിനാദത്തിനായി കാതോർത്തിരുന്ന നിമിഷം 2-ാം പീരീഡിന്റെ പകുതിയാകുമ്പോഴേക്കും ഈർക്കിലിയും കടന്നു വെള്ളം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. തൊട്ടു പിന്നാലെ സ്കൂൾ വിടാനുള്ള ലോങ് ബെല്ലും. ക്ലാസ് വിട്ട് പുറത്തിറങ്ങിയപ്പോ പ്രാവുകളെല്ലാം സ്കൂൾ ഭിത്തിയുടെ ഓരം പിടിച്ച് മഴ നനയാതെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നീളൻ കാലൻ കുടയും പിടിച്ച് ചമ്മണിയേട്ടന്റെ പേടികയിലെ ആ നാരങ്ങ മിഠായിയുടെയും കടല മിഠായിയുടെയും സ്വാദ് ആസ്വദിച്ചുകൊണ്ട് ചളിവെള്ളം തെറിച്ചും തെറിപ്പിച്ചും വീട്ടിലേക്ക് നടന്നു നീങ്ങിയ ആ ബാല്യകാല ഓർമ്മകളെല്ലാം മധുരമേറുന്ന ഒരു ചാറ്റൽ മഴയായി എന്നും മനസ്സിന് കുളിർമ നൽകിയിട്ടേയുള്ളൂ. സ്നേഹപൂർവം ഷിജു UM അച്ചാന്തുരുത്തി, ചെറുവത്തൂർ, കാസർഗോഡ്.
0: ഷിജു, പുതുമഴ പെയ്ത സന്തോഷാണ് എനിക്ക്
1: മനസ്സിലായി.
0: കാസർഗോഡ് അച്ചാന്തുരുത്തി, അച്ചാന്തുരുത്തി എന്ന് പറയുന്നത് നല്ലൊരു ദ്വീപാണ്. അച്ചാന്തുരുത്തിയുടെ മുന്നിലൂടെയാണ് ഈ തേജസ്വിനി പുഴ ഒഴുകുന്നത്. തേജസ്വിനി പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത് അവിടെ എല്ലാവരും ഇങ്ങനെ റിഹേഴ്സൽ തുഴയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ വള്ളംകളിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന തോണികളുമായിട്ട് എല്ലാവരും തുഴയുന്നതാണ്. ഒരുപാട് ഇതുപോലത്തെ ഉള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകളൊക്കെ ആ മേഖലയിലുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് തേജസ്വിനി പുഴ ഒഴുകുന്നത് എന്റെ
1: ഹൃദയത്തിലൂടെയാണ്.
0: ആ പുഴയുടെ തീരത്താണ് എന്റെ പ്രിയപ്പെട്ട ശ്രീജയുടെ വീട് എന്ന് പറയുന്നത്. എന്നോട് പല ആളുകളും ചോദിക്കാണ്ട് ശ്രീജയാണോ ഇഷ്ടപ്പെട്ടത് തേജസ്വിനി പുഴയാണോ എന്ന്. കാരണം അത്രമേൽ ആ പുഴ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ആ പുഴയുടെ വള്ളംകളി കാണാൻ, ആ പുഴയില് മത്സ്യം പിടിക്കാൻ, ആ പുഴയിലൂടെ വെറുതെ തോണിയിൽ സഞ്ചരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇഷ്ടമുണ്ടായിരുന്ന ആള് എന്ന് പറയാനൊരു കാരണമുണ്ട്. ഇതൊക്കെ സംഭവിച്ചത് ശ്രീജയുടെ അച്ഛൻ ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരുന്നു. കാരണം അച്ഛന്റെ ഒരു ജീവിതം,
1: അതെ,
0: അച്ഛന്റെ ജീവിതം എന്ന് പറയുന്നത് ആ പുഴയോട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ആ പുഴയാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുഴയോടുള്ള ഒരു സ്നേഹം അദ്ദേഹം ഇല്ലാതായതോടുകൂടി കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ അതാണ് സത്യം എന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ തേജസ്വിനി പുഴയും അച്ചാന്തുരുത്തിയും അച്ചാന്തുരുത്തിയിലെ പ്രിയപ്പെട്ട നാട്ടുകാരും അതിനകത്തുള്ള കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. അപ്പൊ എന്തായാലും ലാസ്റ്റ് കത്ത് കാസർഗോഡ് നിന്നായതുകൊണ്ട് നമ്മുടെ ബാലേട്ടന് ഒരുപാട് സന്തോഷമായി. ആ സന്തോഷം കാണുമ്പോ നമുക്ക് സന്തോഷം, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സന്തോഷിക്കുമ്പോലെ നമുക്ക് സന്തോഷം ഉണ്ടാവുക. ഇനിയും എല്ലാ സ്ഥലത്തു നിന്നും കത്തുകൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. വിലാസം ഹലോ VPS ലേക്ക് ഷോർ സൗണ്ട് പാർക്ക് അക്കാദമി തൃക്കാക്കരപ്പിയോ. മെയിൽ ഐഡി ഹലോ VPS ലേക്ക് ഷോർ @gmail.com. നമ്പർ 8157000888. അപ്പൊ ബൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, brought to you by VPS Lakeshore Hospital, Ernakulam.

ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയ ഗാനം ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, MG രാധാകൃഷ്ണന്റെ ഈണം. ചിത്രം അനന്തഭദ്രം.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: എം ജി ശ്രീകുമാറും സുജാതയും വെട്ടം എന്ന ചിത്രത്തിൽ. ഗാനരചന BR പ്രസാദ്, സംഗീതം ബേണി ഗ്നേഷ്യസ്.

0: എന്റെ ബൈക്കിൽ നോക്കിംഗ് കുറവാണ്.
1: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
2: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
3: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
4: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
5: എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം ജയചന്ദ്രനും ചിത്രയും പാടിയത് ഫാൻഡം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗിരീഷ് പുത്തൻചേരി, സംഗീത സംവിധാനം ദേവ.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: വിജയ് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്, ഗന്ധമ എന്ന ചിത്രത്തിൽ നിന്ന്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് വിട്രാക്.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ ഗാനം കെ ജി രഞ്ജിത്ത്, എലിസബത്ത് രാജു എന്നിവർ പാടിയത്. വരികൾ അനിൽ പനച്ചൂരാൻ, ഈണം ഔസേപ്പച്ചൻ.

0: സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് പി ആറുമായുള്ള അഭിമുഖം. ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: ഗാനമൊരുക്കിയവർ റഫീഖ് അഹമ്മദ്, വിദ്യാസാഗർ. പാടിയവർ നജീം അർഷാദ്, അഭിരാമി അജയ്. ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033, അല്ലെങ്കിൽ 0484242543.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242423979, 0484242438, അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. 0484242497, 0484242387 മറ്റൊരു നമ്പർ, 9446455888. വിഷയം അമിതവണ്ണം, പ്രമേഹം. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റും 12 സെക്കൻഡും. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. സാൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിൽ ഹിഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകി പാടിയ ഗാനം. ഗാനരചന അസ്ലം.

ദേവ്ജ്യോതി മിശ്രയുടെ സംഗീത സംവിധാനത്തിൽ ചിത്രയും മധു ബാലകൃഷ്ണനും കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനമെഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ബിജിബാൽ.

0: അരിയ ശലഭമായി വരവാ, ഇന്നെന്നെഞ്ചും നീലാകാശം.
1: എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം.

0: സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി രവി ബോംബെ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് റേഡിയോ ഹെൽത്തിന് ശേഷം 10:15 തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: AI, സ്വയം പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ എന്നിവ സൈനിക ശേഷിയെ പുനർനിർണയിക്കുന്ന കാലത്ത് സാങ്കേതികമായി രാജ്യം കൂടുതൽ കരുത്താർജിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ ആസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലാന്റ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വരാത്തോൺ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ നവീന കണ്ടുപിടുത്തങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യാവസായിക പങ്കാളിത്തം ശക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12-ാമത് ദേശീയതല പ്രദർശനത്തിൽ യുവ ശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരേഖകൾ ഡിജിറ്റൽ സർവേയിലൂടെ ലാൻഡ് ID കാർഡിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അന്തരിച്ച ചെറുവയൽ രാമന്റെ ഭൗതികദേഹം കമ്പന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. റോഡപകട സാധ്യത കുറയ്ക്കാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അഞ്ജു KS നിർദ്ദേശിച്ചു. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ നോർത്ത് BRC നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇനി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൽഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. ഒരു അൽഷിമേഴ്സ് രോഗിയെ സംബന്ധിച്ച് രോഗതീവ്രത കൂടുന്തോറും രോഗിയേക്കാൾ പ്രയാസപ്പെടുന്നത് അവരെ സംരക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അൽഷിമേഴ്സ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ രോഗി പരിചരണത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അൽഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെക്കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മേഡം, ഒരാൾക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത്, നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോ നമ്മളൊരു കാര്യം ഇടത്ത് വെച്ച് മറന്നിരിക്കും, കുറച്ച് നാൾ കൂടുമ്പോ ഒരാളെ കാണുമ്പോ അയാളുടെ പേര് മറന്നിരിക്കും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോട് അനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ചു വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ അഫക്ട് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും അൽഷിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മാഡം, അടുത്തതായി ഈ അൽഷിമേഴ്സ് രോഗിയുടെ ഓർമ്മക്കുറവിനോടും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ രോഗി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും കുടുംബാംഗങ്ങൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്?
2: അതായത് ഓർമ്മക്കുറവ് ഉണ്ടാകുമ്പോൾ ഒരേ കാര്യങ്ങൾ അവർ വീണ്ടും ചോദിച്ചെന്നിരിക്കും, കാര്യങ്ങൾ വെച്ച് മറന്നെന്നിരിക്കും, സ്ഥലം മാറി വെച്ചെന്നിരിക്കും, പൈസ കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റുകൾ വരുത്തിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നെന്നിരിക്കും, ചിലപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറിയെന്നിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു രോഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിനോടൊത്ത് നമ്മൾ സമചിത്തതയോടുകൂടി വേണം പെരുമാറാൻ. അത് അവരെ മനസ്സിലാക്കി പെരുമാറുക, വീട്ടിൽ അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ അവർക്ക് നൽകണം. കാരണം നമ്മൾ അവരെ പ്രകോപിപ്പിക്കുമ്പോൾ അത് അവരെ അവരുടെ വികാരങ്ങളെ ഹേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ വ്യക്തിയുടെ ആ വികാരങ്ങൾ, ആ വ്യക്തിത്വം, മാന്യത, ഇവയൊന്നും നമ്മൾ അഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് കാമായി തന്നെ അസുഖത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരിചരിക്കുന്നവർ അതിനനുസരിച്ച് പെരുമാറേണ്ടതാണ്.
1: മാഡം, അതുപോലെ തന്നെ ചില നേരങ്ങളിൽ രോഗി ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയോ ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ തന്നെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബാംഗങ്ങൾ അത്തരം സന്ദർഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
2: അതായത് രണ്ട് രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ആശയക്കുഴപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വഴി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മുറി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാകാം. അപ്പൊ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കാരണം ഒരു നിർജ്ജലീകരണം വന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂത്രത്തിലെ അണുബാധ കാരണമോ മറ്റോ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതോ, അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞതോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞതോ കൂടിയതോ, അല്ലെങ്കിൽ ചെറിയ സ്ട്രോക്ക് വന്നതോ ഒക്കെ കൊണ്ടാകുമ്പോഴാണ് പലപ്പോഴും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. അല്ല ഇത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ക്രമേണ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗത്തിന്റെ ഭാഗമാണ്. അത് കൂടെയുള്ളവർ തിരിച്ചറിയുക, അതനുസരിച്ച് സമചിത്തതയോടുകൂടി പെരുമാറുക. മറ്റും നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക. അതായത് അപരിചിതരോട് അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ പങ്കുവെക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, വഴി തെറ്റിപ്പോകാം. ഈ വഴി തെറ്റിപ്പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിന് പുറത്തു പോയാൽ അവരിങ്ങനെ വാണ്ടർ ചെയ്ത് പോകാം. ഈ

തെറ്റി പോയി അവർക്ക് തിരിച്ച് വീട് എവിടെയാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. തനിയെ വഴി കണ്ടെത്തി തിരിച്ച് വരാനും കഴിയുകയില്ല. അങ്ങനെ മിസ്സിംഗ് ആയി പോയാൽ അതാണ് ആൽസമേഴ്സ്.

0: സൂക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോകാൻ ഇടവന്നാൽ പോലും കൂടെയുള്ളവർക്ക്, അതായത് കാണുന്നവർക്ക്, അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു ലോക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്നത് രോഗിയുടെ ശരീരത്തിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് ഏറ്റവും പ്രധാനം ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എത്ര കാലയളവിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അതിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടായതാണ്, അത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടുണ്ടാവുന്നത് ഡിമെൻഷ്യ എന്ന രോഗത്തോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. അതിന് നമ്മളെല്ലാവരും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക, പെരുമാറ്റത്തിലെ വ്യത്യാസം നമ്മൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാനം.
1: മാഡം, വീട്ടിൽ അൽഷിമേഴ്സ് രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മുടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്ന് വീട്ടിനുള്ളിലും രണ്ട് വീട്ടിന് പുറത്തും. വീട്ടിന് പുറത്തുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവർ പുറത്തിറങ്ങി പോയാൽ തിരിച്ചു വരാൻ ഉള്ള ബുദ്ധിമുട്ട്, വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഐഡന്റിറ്റി എന്താണെന്നുള്ള അറിയാനുള്ള എന്തെങ്കിലും ഒരു ബാൻഡോ സംതിങ് നമുക്ക് വേണം. വീട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം, ഇത് വീടിന് പുറത്ത്. പക്ഷേ നമ്മളുടെ ഡിമെൻഷ്യ ഉള്ളവരെന്നല്ല, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീട്ടിനുള്ളിലുള്ള അപകടങ്ങളാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും വീഴ്ചകൾ, പ്രായം ചെല്ലുമ്പോൾ എല്ലുകളുടെ എല്ലാം ബലം കുറഞ്ഞു വരുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ വീഴ്ച കൂടുതൽ അപകടകരമാകാം. ആൽസിമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് കാലം ചെല്ലും തോറും ബാലൻസ് കുറച്ചുകൂടി മോശമായിരിക്കും, അവർ പെട്ടെന്ന് വീണു പോവാം. അതുകൊണ്ട് തന്നെ ആ രോഗി ഉപയോഗിക്കുന്ന മുറി, പരിസരങ്ങൾ നമ്മൾ അതനുസരിച്ച് വേണം അത് കീപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് രോഗി ഉപയോഗിക്കുന്ന കസേര, ഒത്തിരി താഴ്ന്ന ഒരു കസേരയാണെങ്കിൽ അത് നിണിക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകാം. അതുകൊണ്ട് കുറച്ച് ഉയരമുള്ള സീറ്റ്, കുറച്ച് ഉയർന്നൊരു കസേരയായിരിക്കും നല്ലത്. ആം റെസ്റ്റ് വേണം, അപ്പൊ അതിൽ പിടിച്ചെണീക്കാൻ കഴിയും. രോഗി ഉപയോഗിക്കുന്ന കട്ടിൽ, കട്ടിലും ആ കുളിമുറിയും തമ്മിലുള്ള ദൂരം പരമാവധി കുറവായിരിക്കണം. എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. തറയിൽ വെള്ളമൊന്നും വീണ് കിടക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റ് നമ്മൾ സൂക്ഷിക്കണം. സ്കിഡിയാത്ത രീതിയിലുള്ള ഫ്ലോർ മാറ്റ് വേണം ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്ന ഫേർണിച്ചേഴ്സ്, വീട്ടിലെ ഫേർണിച്ചേഴ്സിന്റെ അറ്റങ്ങൾ കൂർത്ത് മൂർച്ചയുള്ളവയാണെങ്കിൽ അതിൽ തട്ടി പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഭിത്തിയിലും ബാത്റൂമിനുള്ളിലും ചെറിയ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് നൽകും, വീഴ്ചയും പ്രിവെന്റ് ചെയ്യും. അതുപോലെ ബാത്റൂമിൽ, ബാത്റൂമിൽ പോകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ പരമാവധി അവരും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. സഹായം വേണ്ടി വരുന്ന സ്റ്റേജസിൽ അതിന് ഒരാളുടെ സഹായത്തോടു കൂടി കുളിക്കുക. പക്ഷെ അല്ലെങ്കിൽ പോലും നിന്ന് കുളിക്കുമ്പോൾ വീഴ്ചയുടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇരുന്ന് കുളിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സേഫ്. അതിനൊപ്പം ഹാൻഡ് റെയിൽസും കൊടുക്കണം. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിലൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം ശരിയാവില്ല. അപ്പൊ എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചം തീരെ കുറഞ്ഞ ഒരു ബൾബ് റൂമിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഇരുട്ടത്ത് പെട്ടെന്ന് എണീക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, അവർ പെട്ടെന്ന് മറിഞ്ഞു വീഴാം. അങ്ങനെ വീഴ്ചയിൽ നിന്നും പരമാവധി നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഈ രോഗിക്ക് ഉറപ്പാക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്.
1: മാഡം, ഒരു വ്യക്തിക്ക് അൽഷിമേഴ്സ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: അതായത് അൽഷിമേഴ്സ് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചു കഴിയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ രോഗിയുടെ ഓരോ കഴിവുകളായിട്ട് പതുക്കെ നഷ്ടപ്പെടുകയും പരാശ്രയത്വം കൂടി വരികയും ചെയ്യും. അപ്പോൾ അവരുടെ ജീവിതം, ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം, കൂട്ടായ തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ സാമൂഹിക പിന്തുണ ഈ രോഗിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ തലച്ചോറിന് ഇപ്പോൾ ഓർമ്മ കുറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല കഴിവുകളും ഉണ്ട്. അപ്പൊ പരമാവധി ന്യൂറോൺസിനെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ, മാനസികമായുള്ള പ്രവർത്തികളിൽ അവർ ഏർപ്പെടണം. അത് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്നതായിരിക്കാം, കൂടുതൽ അസാമൂഹികമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കാം, പുതുതായിട്ടൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, ചെറുതായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയും ചെറിയ ശാരീരിക വ്യായാമങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള എബിലിറ്റീസ് പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ നോക്കണം. മറ്റൊന്ന്, രോഗിക്ക് വരാൻ പോകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, മറവി, ഇതിനോടൊക്കെ കെയർ ഗീവർ, ആ പരിചരിക്കുന്ന ആൾ, രോഗിക്കൊപ്പം ഒരു പരിഗണന അർഹിക്കുന്ന ആൾക്കാരാണ് ഈ കെയർ ഗീവേഴ്സ്. ആ കെയർ ഗീവേഴ്സ് അവസാനം തളർന്നു പോകും. അപ്പൊ അവര് ഇതിനോടൊത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്

0: വരണം, എങ്ങനെ പെരുമാറണം, സാഹചര്യത്തിനൊത്ത് ഒരാൾ മാത്രമല്ല കുടുംബം മൊത്തമായിട്ടാണ് ഈ രോഗിയെ പരിചരിക്കേണ്ടി വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്താനും ഉള്ള ഒരവസരമാണ്.
1: മാഡം, അവസാനമായി മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ ആൽഷിമേഴ്സ് രോഗിയുടെ ധനപരമോ അതുപോലെ തന്നെ വ്യവഹാരപരമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് തന്നെയാണ് നമ്മളുടെ ഏർലി ഡയഗ്നോസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതായത് ധനപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ കണക്ക് കൂട്ടുന്ന മാത്രമല്ല, കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അത് ഏകോപിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കുക. അത് തലച്ചോറിന് എത്രത്തോളം കഴിവുകൾ ബാക്കിയുണ്ടോ അത്രയും നേരത്തെ വേണം ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നിയമപരമായിട്ട് ശരിയാകണമെന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ, അംഗങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും പോകാം. അത് ഒഴിവാക്കാനായി നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ, അൽസമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഒരിക്കലും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ല ആരംഭിക്കുന്നത്. അൽസമേഴ്സ് ഡിമെൻഷ്യ വർഷങ്ങൾ കൊണ്ട് ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, പ്രായത്തിൻ്റെതാണെന്ന് കരുതി അവഗണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഇതെല്ലാം നേരത്തെ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള സമയമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്.
1: അൽഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെ കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഈ പടത്തിൽ യേശുദാസും സുജാതയും. ഗാനമൊരുക്കിയവർ കൈതപ്രം, ഔസേപ്പച്ചൻ.

എം ജി ശ്രീകുമാർ, ഹരിണി എന്നിവർ മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് വിദ്യാസാഗർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്കൊരു മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഇന്നത്തെ ഗാനോത്സവത്തിൽ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് coconutboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.

0: എറണാകുളം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. SSLC പ്രിന്റിംഗ് ടെക്നോളജിയിൽ 3 വർഷത്തെ ഡിപ്ലോമയുമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി 18-41 ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 മുൻപ് അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242458 0484242458.
1: അമ്പോ, പകുതി വിലയോ?
2: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലെറ്റ് ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
3: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ പരിശീലന പദ്ധതി നിയമനത്തിന് 21-30

0: 25 മധ്യപ്രായമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് എംടെക് ഡിപ്ലോമ ഐടിഐ യോഗ്യതയുള്ള അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാതലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പരിശീലന കാലാവധി പരമാവധി 2 വർഷം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 31 മുൻപായി കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. മുൻവർഷങ്ങളിലെ പരിശീലന പദ്ധതികൾ പ്രകാരം 2 വർഷം പരിശീലനം പൂർത്തിയായവരെ പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫോറം ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0484242256, 0484242256.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: വൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
2: എന്റെ കാറിൽ നിന്ന് നേരത്തെ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
3: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
4: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
5: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
6: മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1 മത്സരം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9447110645 എന്ന നമ്പറിൽ വിളിക്കുക. 9447110645. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതാകാശവാണി കൊച്ചി FM 102.3.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
8: പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
8: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 13,515 രൂപ നിരക്കിലും പവന് 1,08,120 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
8: പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
8: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 31 മിനിറ്റും 22 സെക്കൻഡും. സംഗീത ലഹരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സംഗീതലഹരിയിൽ ജാനം എന്ന ആൽബത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഉദിത് നാരായൺ പാടിയത്.

0: ജാനം എന്ന ആൽബത്തിൽ ഉദിത് നാരായണൻ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതലഹരി സമാപിച്ചു.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്നു തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-2422-543.
0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകുന്നേരം 6 മണിക്ക് കുട്ടികളുടെ സർഗസന്ധ്യ, 6:30 സ്വരക്കൂട്ട്.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
6: ബ്രോ, എല്ലാ ദിവസവും 6-7 crore വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 crore 2-wheelers 3 crore കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
7: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
6: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവൽ. വൈകുന്നേരം 6 വെർണർ ഹെർസോഗ് ഒരുക്കിയ ഡോക്യുമെന്ററി കേവ് ഓഫ് ഫോർഗോട്ടൻ ഡ്രീംസ്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
9: ആകാശവാണി FM വാർത്തകൾ.
0: മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് കലാം അസാധാരണ ശാസ്ത്രവൈഭവം പ്രകടിപ്പിച്ചെന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുമുഖ സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ ശങ്കർ. അബുദാബിയിൽ റൈസീന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് 2014 350 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 250,000+ ഇതിൽ 60% രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലാണെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12 ദേശീയതല പ്രദർശനത്തിൽ യുവശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ കർഷകരും നാട്ടുകാരും കെട്ടിയ സംരക്ഷണ വേലികളും ഭിത്തികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക. സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KU ജനീഷ് കുമാറാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് ലോക ബഹിരാകാശ വാരാഘോഷത്തിന് സമാപനമായി. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലെ VSSC ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റോക്കറ്റ് റെവല്യൂഷൻ എന്ന പ്രമേയത്തിലാണ് വാരാഘോഷം സംഘടിപ്പിച്ചത്. ആലപ്പുഴ മാരാരിക്കുളം കളത്തട്ടിന് സമീപം ദേശീയപാതയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് യുവാവ് മരിച്ചു. പത്തനംതിട്ട സ്വദേശി ആദിൽ സജീവാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യമായി സ്ഥാപിച്ച കേബിളുകളും ടെലിഫോൺ ഇന്റർനെറ്റ് വയറുകളും നീക്കം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. കേബിളുകൾ നീക്കം ചെയ്യാത്ത പക്ഷം നഗരസഭ നേരിട്ട് നീക്കം ചെയ്യാനും സേവന

0: ദാതാക്കളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും തീരുമാനിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റും 9 സെക്കൻഡും.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ ഡോക്ടർ മരുത്തൂർവട്ടം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന കളമെഴുത്തുപാട്ട്, കൂടെ ക്ഷേത്രശ്രീ മരുത്തൂർവട്ടം ശരത്ചന്ദ്രൻ, മരുത്തൂർവട്ടം അശ്വിനി ഉമാരാർ.
3: നമസ്കാരം. ഇന്ന് നമുക്ക് കളമെഴുത്ത് പാട്ടിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പ്രാചീന കലാരൂപമായ ധൂളിചിത്ര സംവിധാനത്തോടു കൂടിയാണ് കളമെഴുത്ത് പാട്ട് ആരംഭിക്കുന്നത്. കളമെഴുത്ത് പണ്ട് കൊട്ടാരങ്ങളിൽ മാത്രമാണ് പാട്ടുണ്ടായിരുന്നത്. ഭദ്രകാളിയുടെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ കളം വരച്ച് പാട്ട് നടത്തുന്നു. ആ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വരുന്ന ഭദ്രകാളിയുടെ 64 കരങ്ങളോട് കൂടിയ അല്ലെങ്കിൽ 8 കരങ്ങൾ, ഇങ്ങനെ 4 ഗുണിതമായ 64, 32, 16 കൈകളോടുകൂടിയ ആ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുടെ രൂപം വരച്ച് പൊടികൾ, 5 വർണ്ണപ്പൊടികളായ പച്ചയും കരി, ചുവപ്പ്, വെള്ള, മഞ്ഞ എന്നിങ്ങനെ 5 വർണ്ണപ്പൊടികൾ കൊണ്ട് ധൂളിചിത്ര സംവിധാനത്തോടുകൂടി ഭദ്രകാളി ദേവിയുടെ കളം വരച്ച് പാട്ട് നടത്തുന്നു. കളമെഴുത്തിൻ്റെ ചടങ്ങുകൾ ആദ്യം ഉച്ചപ്പാട്ട്, പിന്നെ കളമെഴുത്ത്, വെച്ചൊരുക്ക്, സന്ധ്യക്കൊട്ട്, എതിരേപ്പ്, കളം പൂജ, തിരിയൊഴിച്ചിൽ, കളം കണ്ടുതൊടൽ, കളംപാട്ട്, കളം മായ്ക്കൽ എന്നിവയാണ് കളമെഴുത്തിൻ്റെ ചടങ്ങുകൾ. കളമെഴുത്ത് പാട്ട് സമ്പൂർണമാകുമ്പോൾ ഗണപതി സ്തുതി പാടുന്നു. അത് കഴിഞ്ഞ് സരസ്വതി, അത് കഴിഞ്ഞാൽ ദേവിയുടെ ചരിതം പാടുന്നു. പിന്നെ തോറ്റം പാടി ധാരികപദം സമ്പൂർണ്ണം പാടുന്നു. അത് കഴിഞ്ഞാൽ പൊലിവ് പാട്ടോടുകൂടി കളമെഴുത്ത് പാട്ട് അവസാനിക്കുന്നു. കളമെഴുത്ത് പാട്ടിന് ഉപയോഗിക്കുന്ന 5 വർണ്ണപ്പൊടികൾ എല്ലാ ആൾക്കാരും വാങ്ങിച്ച് കൊണ്ട് വീട്ടിൽ വയ്ക്കുന്നത് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് പൂർവികർ പറഞ്ഞത്. ഇനി നമുക്ക് കളമെഴുത്ത് പാട്ടിലേക്ക് കടക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ ഡോക്ടർ മരുത്തൂർവട്ടം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കളമെഴുത്തുപാട്ട്.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയം ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 04842426387 അല്ലെങ്കിൽ 04842426397 അല്ലെങ്കിൽ 944645588. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 17 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: एक जेल बनाई थी।
1: जोरावर को भी अंग्रेज सैनिक नाव से काला पानी की जेल ले जाने लगे।
0: और समुद्र में बीच रास्ते जोरावर ने एक अंग्रेज पहरेदार से रिवॉल्वर छीन ली।
2: काले पानी की सजा से मौत को बेहतर समझता हूं मैं। भारत माँ का बहादुर बेटा हूं। इस सजा को मेरी रियासत का सामान्य सा व्यक्ति भी नहीं पसंद करेगा। फिर मैं तो राजा हूं।
1: एक छोटी सी रियासत के छोटी उम्र के राजा ने देश के लिए बड़ा काम कर दिखाया और मातृभूमि की रक्षा के लिए मौत को गले लगाकर अपना नाम इतिहास के पन्नों में दर्ज किया।
3: तो श्रोताओं, अभी आपने सुना कार्यक्रम बाल क्रांतिकारी जोरावर सिंह। और अब इसी कार्यक्रम के साथ हम अपने आज के उमंग प्रसारण को विराम देने की आज्ञा चाहेंगे। तो अपने मित्र अजीत को उमंग कार्यक्रम की तकनीकी टीम यानी जगबंधु, कुसुमलता, चेतना, अरशद, प्रसून और हमारे आज के विशेषज्ञ प्रोफेसर सुमन संजय कुमार जी के साथ आज्ञा दीजिए। नमस्कार।
4: उमंग, उमंग, उमंग, उमंग, उमंग।
5: श्रोताक്കൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
6: ആകാശവാണി FM വാർത്തകൾ.
5: ഇന്ത്യ കാനഡ വ്യാപാര ചർച്ചകൾക്ക് വേഗം കൈവന്നതായി കാനഡ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധു. കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം തന്നെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു. വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. CPIMലെ KU ജനീഷ് കുമാറാണ് നോട്ടീസ് നൽകിയത്. ഇടുക്കി ചിന്നക്കനാലിൽ 3 പേർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മദ്രസകൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്കാണ് അവധി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. ആലപ്പുഴയിൽ AC റോഡിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്ക്. മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ രാവിലെയായിരുന്നു അപകടം. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്ന് റെയിൽവേ. MGR ചെന്നൈ സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്തുനിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്നു 1,08,720 രൂപയായി. ഗ്രാമിന് 13,515 രൂപ.
6: ആകാശവാണി FM വാർത്തകൾ.
5: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ. തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.

0: 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി, വിവേകവാണി ദീപസ്തംഭ മഹാശ്വര്യം ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ, 6:50 കിസാൻ വാണി. ഗ്രാമത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ് സമകാലികം. ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം. 7:55 ഒരിടത്തൊരിടത്ത്, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന വിദ്യാർത്ഥി അക്ഷയ് രാജുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, 8:50 മഹിത മലയാളം FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
4: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के CP ग्राम्स पोर्टल पर समाधान दीदी.
3: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है. आपको बस अपनी शिकायत को बोलना है. समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है.
4: आज ही www.pjportal.gov.in पर जाएं और अपनी शिकायत दर्ज करें.
3: सारी शिकायतों का समाधान CP ग्राम्स.
0: ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തക്ക നാടൻ 68-73, മറുനാടൻ 65-70, പയർ നാടൻ 50-55, മറുനാടൻ 36-42, ചേന നാടൻ 40-45, മറുനാടൻ 36-40. ഇനിയൊരു നാടൻ ഇനം മരച്ചീനി 30-34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ചയും ചുവപ്പും 43-47, കുമ്പളങ്ങ 28-35, ഞാലിപ്പൂവൻ 72-76, പാളയൻതോടൻ 35-40, പൂവൻ 65-70, റോബസ്റ്റ 27-31, ബീട്രൂട്ട് 62-67, വെണ്ടയ്ക്ക 36-42, പാവയ്ക്ക 68-77, ചുരയ്ക്ക 36-42, വഴുതന 36-42, കത്തിരിയുരുണ്ടത് 36-42, ക്യാബേജ് 27-32, ക്യാരറ്റ് 42-47, കോളിഫ്ലവർ 47-52, കൊത്തമരം 35-42, കൂർക്ക 76-82, ചേമ്പ് വലുതം 56-62, ചേമ്പ് ചെറുത് 46-50, വെള്ളരി 36-42, മുരിങ്ങക്കായ 65-70, ബീൻസ് 75-82, ഇഞ്ചി 186-192, പച്ചമുളക് 50-55, കറുനാരങ്ങ 58-64, ചെറുനാരങ്ങ 5 രൂപ 6 രൂപ, കോവയ്ക്ക 45-52, പച്ചമാങ്ങ 95-100, സവാള 52-56, ചെറിയുള്ളി 95-100, ഉരുളക്കിഴങ്ങ് 32-38, മത്തൻ 22-25, പീച്ചിങ്ങ 58-62, പടവലം 55-60, തക്കാളി 27-32, അമരപ്പയർ 68-75. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
5: എന്റെ ബൈക്കിൽ നോട്ടിംഗ് കുറവാണ്,
6: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്,
7: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
8: ബൈക്കിൽ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു, ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
9: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
10: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. കെ പി സുജാത പാടിയ ഗാനം ആദ്യം, രചന ഇ ജിനൻ, സംഗീതം പി ഡി തോമസ്.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: ഇനി ജി ശ്രീറാം പാടിയ ഗാനം. രചന ഏഴുമാവിലെ രവീന്ദ്രനാഥ്, സംഗീതം ജി ശ്രീറാം.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359523, മറ്റൊരു നമ്പർ 0484242253.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 0484242637 അല്ലെങ്കിൽ 0484242397 അല്ലെങ്കിൽ 944-6455-888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ്.

0: ഞ 3 മണി മുതൽ.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എൻ ആത്മാവിനെ കുത്തി നോവിക്കുമെന്ന് ബാലാമണിയമ്മ എഴുതുമ്പോൾ വിശ്വമാനവികതാ ബോധത്തെയാണത് വെളിവാക്കുന്നത്.
3: ബാലാമണിയമ്മ വിശ്വമാനവികതയുടെ പ്രയോക്താവ്. ഡോക്ടർ സൗമ്യദാസിന്റെ പ്രഭാഷണം.
4: 7-8 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാസ്കറിനെ കാണുന്നത്. അയാൾ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നെറ്റിയുടെ അതിരിൽ കഷണ്ടിയുടെ ആക്രമണം.
3: എൻ കെ സെബാസ്റ്റ്യന്റെ കഥ കറ.
5: കിനാക്കളെ അയവെട്ടി ഭൂമിയെ ക്രാണിച്ചു മടുക്കുമ്പോൾ കാവലന്റെ കാലിച്ചന്തങ്ങള് ചാത്തൻകലുങ്കിന്റെ കീഴേത്തോട്ടിലേക്ക് സായാഹ്ന സ്നാനത്തിനിരിക്കും.
3: സുനിത ഖിൽജിയുടെ കവിതകൾ.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: സേവന വാർത്തകൾ. നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കോക്കനട്ട് ബോർഡ് .gov.in.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മലയാള ഭാഷയെ പ്രചരിപ്പിക്കാനും പരിപോഷിപ്പിക്കാനുമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നല്ല മലയാളം കുട്ടികൾക്കായി സംസ്ഥാനതല കവിതാ മത്സരം സംഘടിപ്പിക്കുന്നു. 10 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. കവിത 50 വരിയിൽ കവിയരുത്. 17 വയസ്സിന് മുകളിലുള്ളവർക്കായി നല്ല മലയാളം സംസ്ഥാനതല ചെറുകഥാ മത്സരവും സംഘടിപ്പിക്കുന്നു. കഥ പരമാവധി 4 പേജിൽ കവിയരുത്. സൃഷ്ടികൾ അയക്കേണ്ട അവസാന തീയതി ഇന്നാണ്. ഇമെയിൽ ID editorial@nml@gmail.com എന്ന വിലാസത്തിൽ അയക്കുക. editorial@nml@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9496-50-2346. നമ്പർ ഒരിക്കൽ കൂടി 9496-50-2346.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
11: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
0: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിനായി നാളെ രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-862-232-205. നമ്പർ ഒരിക്കൽ കൂടി 04-862-232-205.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
9: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
12: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
13: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
12: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

പാലക്കാട് പെരുമാട്ടി ഗവൺമെന്റ് ഐടിഐയിലെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്ക് ഒരു ഗസ്റ്റ് ഇൻസ്ട്രക്ടറെയും നിയമിക്കുന്നതിന് നാളെ രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ഡിഗ്രിയോടൊപ്പം 21 വർഷത്തെ പരിചയമോ അല്ലെങ്കിൽ NAC NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ യോഗ്യതയും 3 വർഷത്തെ പരിചയമുള്ളവർക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0492323435. നമ്പർ ഒരിക്കൽ കൂടി 0492323435. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക അധ്യാപകരില്ലാത്ത ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളിൽ കരാറടിസ്ഥാനത്തിൽ കായിക പരിശീലകരെ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 17-ാം തീയതി രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0400111850. നമ്പർ ഒരിക്കൽ കൂടി 0400111850. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയതായി ആരോപിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ നിലവിലുള്ള സിലബസ് അല്ലാതെ മറ്റൊരു പാഠ്യപദ്ധതിയും പഠിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: യാതൊരു വിധത്തിലും ഗവൺമെന്റിന് ഏകപക്ഷീയമായി സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ വ്യവസ്ഥയില്ലാന്ന് മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ഗവൺമെന്റിൽ വേണമെങ്കിൽ ഏകപക്ഷീയമായി 30 ദിവസത്തെ നോട്ടീസ് നൽകി മാറാം. അമെന്റ്മെന്റോ ആൾട്ടറേഷനോ വേണമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് വേണം. ഇതാണ് ഇതിലെ വ്യവസ്ഥ. സബ് കമ്മിറ്റി 2 തവണ യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല, തയ്യാറാകുമ്പോൾ അത് ആ രീതിയിൽ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി

0: എ പി അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. സർവേ പ്രവർത്തനങ്ങളുടെ നിലവിലുള്ള കുടിശ്ശിക തീർക്കുമെന്നും രണ്ടാംഘട്ടത്തിന് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്ന് ബിജെപി എംഎൽഎ വി മുരളീധരൻ. കേസ് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളും സൂചനകളും ഇഡി ഡിജിപിക്ക് കൈമാറിയ കത്തിൽ ഉണ്ടായിരുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കമ്മന നവോദയ എൽ പി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ ഹർജിയിലാണ് വിധി. കഴിഞ്ഞ മാസം 18 മുതൽ ജയിലിലായിരുന്ന അദ്ദേഹം ജയിൽ മോചിതനാകും. നെടുമ്പാശ്ശേരി 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി സുഹേൽ സജീവിനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. അപകടം നടന്ന സ്ഥലത്തും മദ്യപിച്ചയിടത്തുമാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹേലിന്റെ കസ്റ്റഡി കാലാവധി. കേസിൽ നിലവിൽ 4 പേരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂരി റിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ഏറ്റുവാങ്ങിയ ചിതാഭസ്മം ട്രെയിൻ മാർഗം നാളെ രാവിലെ ജന്മനാട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുമതിയോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ മാസമാണ് ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷിക്കാർക്കും സമഗ്ര പുനരധിവാസവും സാന്ത്വന പരിചരണവും ഉറപ്പാക്കി കാസർഗോഡ് ജില്ലയിലെ മൂളിയറിൽ പ്രവർത്തിക്കുന്ന സഹജീവനം സ്നേഹഗ്രാമം ശ്രദ്ധേയമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോ തെറാപ്പി, ഡെവലപ്മെന്റ് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക് എന്നിവയാണ് ഈ കേന്ദ്രത്തിൽ നൽകുന്ന പ്രധാന സേവനങ്ങൾ. 2 വർഷത്തിനിടെ 643 പേരാണ് വിവിധ തെറാപ്പി സേവനങ്ങളും പരിചരണവും പ്രയോജനപ്പെടുത്തിയത്. പ്രതിദിനം 45 മിനിറ്റ് വീതമുള്ള 8 തെറാപ്പി സ്ലോട്ടുകളിലൂടെ ഒരു ദിവസം ശരാശരി 45 കുട്ടികൾക്ക് ഇവിടെ സേവനം ലഭിക്കുന്നുണ്ട്. നിലവിൽ ആഴ്ചയിൽ 120 കുട്ടികളും 17 മുതിർന്നവരും കേന്ദ്രത്തെ ആശ്രയിക്കുന്നു.
0: ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2 മത്സരങ്ങൾ വീതം വിജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിന് വെസ്റ്റ്ഇൻഡീസ് പരാജയപ്പെടുത്തി. രാജ്യത്തുടനീളം നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. നവരാത്രിയുടെ 5-ാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാ സ്കന്ദമാതയ്ക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും നവരാത്രിയോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19-നും 20-നും മഹാനവമിയുമാണ്. 21-നാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക

0: സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൽ കലാമിനുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ മുന്നേറ്റം. സെൻസെക്സ് 1236 പോയിന്റ് ഉയർന്ന് 74,004, നിഫ്റ്റി 353 പോയിന്റ് നേട്ടത്തിൽ 22,975 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. കടലിൽ കാണാതായവർക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള 7 വർഷത്തെ കാലപരിധി കുറയ്ക്കാൻ കേന്ദ്രത്തോട് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരളം. കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. CMRL എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: സർജറിക്കായി അനസ്തീസ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തീസ്യ തുടങ്ങി അനസ്തീസ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൺസൾട്ടന്റ് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ ലൈസ ജോയ്സ് സംസാരിക്കുന്നു.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ശസ്ത്രക്രിയയുടെ സമയത്ത് ആശങ്ക ഉണ്ടാകുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. അനസ്തീഷ്യ. അനസ്തീഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. മയങ്ങിപ്പോയാൽ പിന്നെ ഉണരാതിരിക്കുമോ? ഓപ്പറേഷന്റെ ഇടയ്ക്ക് ബോധം വരുമോ? ഭാവിയിൽ ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടാകുമോ? ഗർഭിണികൾക്ക് അനസ്തീഷ്യ സുരക്ഷിതമാണോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് അനസ്തീഷ്യ വളരെ സുരക്ഷിതവും ശാസ്ത്രീയമായി നിയന്ത്രിക്കപ്പെടുന്നതുമായ ഒരു ചികിത്സാ മേഖലയാണ്. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് രോഗിക്ക് വേദനയില്ലാതെ സുരക്ഷിതമായി ശരീരത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചികിത്സ നടത്താൻ സഹായിക്കുന്നതാണ് അനസ്തീഷ്യ. സ്ത്രീകളിൽ അനസ്തീഷ്യയ്ക്ക് എന്താണ് പ്രത്യേകത? സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ശരീരഘടനയിലും ഹോർമോൺ പ്രവർത്തനങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസി, മെനോപോസ്, അനീമിയ, ഒബീസിറ്റി അഥവാ അമിതഭാരം, ഈ സാഹചര്യങ്ങളിൽ അനസ്തീഷ്യ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് അനസ്തീഷ്യ നൽകുമ്പോൾ അവളുടെ പ്രായം, ശരീരഭാരം, മറ്റ് രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ, ഗർഭസ്ഥിതി, മുൻപുണ്ടായ അനസ്തീഷ്യ അനുഭവങ്ങൾ എല്ലാം അനസ്തീഷ്യോളജിസ്റ്റ് വിലയിരുത്തും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അനസ്തീഷ്യ നൽകുമ്പോൾ മുതിർന്നവരെക്കാൾ കുറച്ചുകൂടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ശരീര വലിപ്പം മാത്രമല്ല, അവരുടെ ശ്വാസകോശം, എയർവേ ഇവയുടെ പ്രത്യേകതകൾ, മരുന്നിനോടുള്ള പ്രതികരണം എന്നിവയും മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനേക്കാളും പ്രധാനമായി കുട്ടികൾക്ക് ഓപ്പറേഷൻ വരുമ്പോൾ ഉള്ള പേടിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും ഒരു വലിയ ചാലഞ്ചാണ്. കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും വലിയ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കുട്ടികളുമായി കൂട്ടുകൂടി മാതാപിതാക്കളുടെ സഹായത്തോടെ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ പ്രായം, ഭാരം, ആരോഗ്യസ്ഥിതി, എയർവേ, ഭക്ഷണം കഴിച്ച സമയം ഇവ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് അനസ്തീഷ്യ നൽകുന്നത്. കുട്ടികളിലെ അനസ്തീഷ്യയുടെ ലക്ഷ്യം സർജറി നടത്തുക എന്നത് മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതവും ഭയരഹിതമായ ഒരു അനുഭവം നൽകുക എന്നതുകൂടിയാണ്. അനസ്തീഷ്യയെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ പലരും കരുതുന്നത് അനസ്തെറ്റിസ്റ്റ് എന്നത് മയക്കുമരുന്ന് കൊടുക്കുന്ന ഡോക്ടർ മാത്രമാണെന്നാണ്. അത് ശരിയല്ല. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഓക്സിജൻ ലെവൽ, ടെമ്പറേച്ചർ തുടങ്ങി പല പ്രധാന കാര്യങ്ങളും നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അനസ്തീഷ്യോളജിസ്റ്റാണ്. അതിനാൽ അനസ്തീഷ്യോളജിസ്റ്റിനെ

പേഷ്യൻസ് ഗാർഡിയൻ ഡ്യൂറിംഗ് സർജറി എന്ന് പറയാം. അനസ്തേഷ്യ പല വിധത്തിലുണ്ട്. ജനറൽ അനസ്തേഷ്യ, രോഗി പൂർണ്ണമായി ഉറങ്ങുന്ന രീതിയിലുള്ള അനസ്തേഷ്യ, ഇതാണ് ഏറ്റവും സങ്കീർണമായ രീതി. റീജിയണൽ അനസ്തേഷ്യ, ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തിന്റെ സെൻസേഷൻ താൽക്കാലികമായി ഇല്ലാതാക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് സ്പൈനൽ അനസ്തേഷ്യ, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ, നെർവ് ബ്ലോക്സ് തുടങ്ങിയവ. ലോക്കൽ അനസ്തേഷ്യ എന്നാൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം മരവിപ്പിക്കുന്ന രീതിയാണ്. ഏത് രീതിയിലുള്ള അനസ്തേഷ്യ വേണമെന്ന് തീരുമാനിക്കുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയും ചെയ്യാൻ പോകുന്ന സർജറിയും അനുസരിച്ചാണ്. ഇനി പ്രഗ്നൻസിയും അനസ്തേഷ്യയും എന്ന വിഷയത്തിലേക്ക് കടക്കാം. അനസ്തേഷ്യ കൊടുത്താൽ കുഞ്ഞിന് പ്രശ്നമുണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. അനസ്തേഷ്യ ആവശ്യമായ സർജറി പ്രഗ്നൻസി സമയത്ത് ചെയ്യേണ്ടി വന്നാൽ അനസ്തേഷ്യോളജിസ്റ്റ്, ഒബ്സ്റ്റെട്രീഷ്യൻ, സർജൻ എന്നിവർ ചേർന്നാണ് ഏറ്റവും സുരക്ഷിതമായ രീതി തീരുമാനിക്കുന്നത്. ഇവിടെ സ്പൈനൽ അല്ലെങ്കിൽ നെർവ് ബ്ലോക്സ് ആയിരിക്കും കൂടുതൽ സുരക്ഷിതം. അത്യാവശ്യമായ സർജറി അനസ്തേഷ്യയുടെ പേടി കൊണ്ട് വൈകിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം അനസ്തേഷ്യ ഒഴിവാക്കുന്നതാണ് നല്ലത്. പല സ്ത്രീകൾക്കും താല്പര്യമുള്ള വിഷയമാണ് പ്രസവ സമയത്തെ അനസ്തേഷ്യ. നോർമൽ ഡെലിവറിയിൽ വേദന കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന രീതിയാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. ഇത് വളരെ സുരക്ഷിതവും രോഗിക്ക് വേദനരഹിതമായ സുഖപ്രസവത്തിന് സഹായിക്കുന്നതുമാണ്. അതുപോലെ സിസേറിയൻ സെക്ഷൻ ചെയ്യുമ്പോൾ സ്പൈനൽ അനസ്തേഷ്യയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അതായത് ശരീരത്തിൽ വയറിന്റെ താഴേക്കുള്ള ഭാഗം സെൻസേഷൻ ഇല്ലാതാക്കും, പക്ഷേ അമ്മ ബോധവതിയായിരിക്കും. സിസേറിയന് ഏറ്റവും സുരക്ഷിതമായ അനസ്തേഷ്യ സ്പൈനൽ അനസ്തേഷ്യയാണ്. തന്നെയുമല്ല, കുഞ്ഞ് ജനിക്കുന്ന നിമിഷം അമ്മയ്ക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഇത് അമ്മമാർക്ക് മനോഹരമായ ഒരു അനുഭവമാണല്ലോ. വളരെ സാധാരണമായ ഒരു സംശയമാണ് സ്പൈനൽ എടുത്താൽ ജീവിതകാലം മുഴുവൻ നടുവേദന ഉണ്ടാകുമോ. എന്നാൽ ഈ ധാരണ ശരിയല്ല. പ്രസവശേഷമുള്ള ശരീരത്തിലെ മാറ്റങ്ങൾ, പോസ്റ്റർ, മസിൽ സ്ട്രെയിൻ, ഗൈനക്കോളജി സർജറികളിൽ ലിഗമെന്റ്സിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, ഇവയൊക്കെ നടുവേദനയ്ക്ക് കാരണമാകാം. അതിനെ സ്പൈനൽ അനസ്തേഷ്യയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല പോസ്റ്ററും വ്യായാമവും നടുവേദന വരാതിരിക്കാൻ സഹായിക്കും. മറ്റൊരു സംശയം പീരിയഡ്സ് ഉള്ളപ്പോൾ സർജറി ചെയ്യാമോ എന്നാണ്. ഹെവി ബ്ലീഡിംഗോ ഹീമോഗ്ലോബിൻ കുറവ് എന്നിങ്ങനെ ഉണ്ടെങ്കിൽ സർജറി മാറ്റിവെക്കാം. രോഗിക്കുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് എമർജൻസി അല്ലാത്ത സർജറി 2-3 ദിവസം മാറ്റിവെക്കാവുന്നതാണ്. എന്നാൽ എമർജൻസി സർജറി ഈ ഒരു കാര്യം കൊണ്ട് മാറ്റിവെക്കേണ്ടതില്ല. ഇനി കഴിക്കുന്ന മരുന്നുകൾ, തൈറോയ്ഡ് ഗുളികകൾ, അയൺ ഗുളികകൾ, കോൺട്രസെപ്റ്റീവ് പിൽസ്, ഡയബറ്റിസ് പ്രഷർ ഇവയുടെ മരുന്നുകൾ, ബ്ലഡ് തിന്നേഴ്സ്, സൈക്യാട്രിക് മെഡിസിൻ ഇവയൊക്കെ സ്ത്രീകൾ കഴിക്കുന്നുണ്ടാവാം. ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അനസ്തേഷ്യ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. അതുപോലെ ആസ്പിരിൻ മുതലായ ബ്ലഡ് തിന്നേഴ്സ് സർജറി സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കഴിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസ് അനസ്തീഷ്യോളജിസ്റ്റിനോട് നിർബന്ധമായും പറഞ്ഞിരിക്കണം. സ്വന്തമായി ഒരു മരുന്നും നിർത്തരുത്. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതും പറയണം. ഇന്ന് സ്ത്രീകളിൽ ഒബീസിറ്റി അഥവാ അമിതഭാരം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. വെയിറ്റ് കൂടുതലുള്ള രോഗികളിൽ എയർവേ മാനേജ്മെന്റ്, ബ്രീതിങ്, മരുന്നിന്റെ ഡോസേജ്, പൊസിഷനിങ് ഇവയ്ക്ക് പ്രത്യേകം ശ്രദ്ധ വേണ്ടിവരും. അലർജി, മുമ്പ് ഏതെങ്കിലും മരുന്നിനോ അല്ലെങ്കിൽ അനസ്തേഷ്യ എടുത്തപ്പോഴോ ശരീരത്ത് ചൊറിച്ചിൽ, ചുവന്ന് തടിക്കൽ, ശ്വാസ തടസ്സം, ബ്ലഡ് പ്രഷർ കുറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാൻ മറക്കരുത്. അനസ്തേഷ്യ കഴിഞ്ഞാൽ ഓർമ്മ കുറയുമോ, കുട്ടിയുടെ പഠിത്തം അഫക്റ്റഡ് ആകുമോ എന്ന സംശയവും ചിലർക്കുണ്ട്. സർജറി കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഡ്രൗസിനെസ്, കൺഫ്യൂഷൻ ഇവയൊക്കെ കാണാം. പ്രത്യേകിച്ച് പ്രായമായവരിലാണ് ഇത് കാണുന്നത്. ഇത് താൽക്കാലികമാണ്. കുട്ടികളെ ഓപ്പറേഷന് കൊണ്ടുവരുമ്പോൾ അവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചുമയും ജലദോഷവും ആണെങ്കിൽ പോലും അത്യാവശ്യമല്ലാത്ത സർജറി 2 ആഴ്ച മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതുപോലെ കുട്ടികൾ ഓപ്പറേഷന് 6 മണിക്കൂർ മുമ്പ് വരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടതുമുണ്ട്. സർജറിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്നും മറച്ചുവെക്കരുത്. നിങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളുടെയും ഡീറ്റെയിൽസ് പറയുക. മുൻപുണ്ടായ അനസ്തേഷ്യ പ്രശ്നങ്ങൾ അറിയിക്കുക. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അറിയിക്കുക. കുട്ടികൾക്ക് ചുമ, ജലദോഷം, മറ്റു അസുഖങ്ങൾ ഇവയുണ്ടെങ്കിൽ അത് മാറിയിട്ട് സർജറി ചെയ്യുന്നതാണ് നല്ലത്. സർജറിക്ക് മുമ്പ് ഭക്ഷണവും വെള്ളവും എപ്പോൾ നിർത്തണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുക. ഇന്നത്തെ അനസ്തേഷ്യ പഴയകാലത്തെ അനസ്തേഷ്യയല്ല. ഇന്ന് സോഫിസ്റ്റിക്കേറ്റഡ് മോണിറ്റേഴ്സ് ഉള്ളതിനാൽ
രോഗിയുടെ ഓരോ നിമിഷവുമുള്ള ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ ലെവൽ ഇവയൊക്കെ

0: നിരീക്ഷിക്കാൻ സാധിക്കുന്നു. മരുന്നുകളുടെ അളവ് രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും സർജറി കഴിയുമ്പോൾ അവരെ ഉണർത്താനും സാധിക്കുന്നു. അതുകൊണ്ട് അനസ്തേഷ്യ പേടിയാണ് എന്ന ചിന്ത വേണ്ട. സർജറിയെ സുരക്ഷിതമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അനസ്തേഷ്യ. ഒരു നല്ല അനസ്തേഷ്യ രോഗിയെ ഉറക്കുന്നത് മാത്രമല്ല, സുരക്ഷിതമായി സർജറിയിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അനസ്തേഷ്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല. എനിക്ക് ഏത് അനസ്തേഷ്യയാണ് തരുന്നത്, അതിന്റെ ഗുണങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണ്, ഞാൻ കഴിക്കുന്ന മരുന്നുകൾ തുടരണോ, ഇത്തരം ചോദ്യങ്ങൾ അനസ്തേഷ്യോളജിസ്റ്റിനോട് ചോദിക്കാം. അതിനാൽ അനസ്തേഷ്യയെ പേടിക്കേണ്ടതില്ല. ഉറങ്ങുന്നത് സർജറി നടക്കുന്ന സമയം മാത്രമാണ്. അത് കഴിയുമ്പോൾ അനസ്തേഷ്യ മരുന്നുകൾ നിർത്തിവെക്കുകയും രോഗി ഉണരുകയും ചെയ്യും. അനസ്തേഷ്യ ഭാവിയിൽ ഒരു ദോഷവും ചെയ്യില്ല. അനസ്തേഷ്യയെ പേടിച്ച് നിങ്ങളുടെ സർജറി മാറ്റിവെക്കേണ്ടതില്ല.
1: സർജറിക്കായി അനസ്തീസ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തീസ്യ തുടങ്ങി അനസ്തീസ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൺസൾട്ടന്റ് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ ലൈസ ജോയ്സ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം വിജയവാഡയിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലേയിലെ നിമുവിൽ നിന്നും സൻസ്കാർ വാലിയിലൂടെ ഹിമാചൽ പ്രദേശിലെ ദർച്ച വരെ നീളുന്ന 298 കിലോമീറ്റർ റോഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഹനു ജലവൈദ്യുത പദ്ധതി, പ്രസരണ ലൈൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൌരാണിക ശിലാചിത്ര സംരക്ഷണത്തിനായി ലേയിലെ സിന്ധിഘട്ടിൽ ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ പെട്രോഗ്ലിഫ് സംരക്ഷണ പാർക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ സായുധസേന പൂർണ്ണ സജ്ജമാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
3: 2013-14 में भारत से होने वाला जो डिफेंस एक्सपोर्ट केवल 686 करोड़ था, वह आज 25-26 में बढ़कर अप्रॉक्सिमेटली 39,000 करोड़ से अधिक हो गया. करीब 100 कंट्रीज को हमारे देश में बने डिफेंस प्रोडक्ट्स एक्सपोर्ट किए जा रहे हैं. अब हमारा लक्ष्य है कि 2029 तक भारत का डिफेंस एक्सपोर्ट 50,000 करोड़ रुपये तक पहुंच जाए.
2: കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കോക്കിലെത്തി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20 G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ

0: ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. യു കെ ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജോൺ ഹീലിയുമായി ധനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അബുദാബിയിൽ റെയ്സിന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എം എൽ എ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. വ്യോമാക്രമണമുണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. സിംഗപ്പൂരിന്റെ 2 കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം. ജി എഫ് എസ് പ്രൈഡ് എന്ന കപ്പലിന് തീപിടിച്ചതായും കേടുപാടുകൾ സംഭവിച്ച 2-ാമത്തെ കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിട്ടതായും സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. 2 കപ്പലിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പോർട്ട് അതോറിറ്റി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിൽ IRGC യുടെയും ഇറാൻ സേനയുടെയും നിയന്ത്രണത്തിലാണെന്ന് IRGC നാവിക കമാൻഡർ അലി അസ്മായി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: സംസ്ഥാനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റികളുടെ രൂപീകരണത്തിന് മാർഗമൊരുക്കിക്കൊണ്ട് 2016 റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വികസന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ പരസ്യം ചെയ്യുന്നതിനും വിൽപ്പന ആരംഭിക്കുന്നതിനും മുൻപായി രേരയിൽ രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾക്കും വാങ്ങിയവർക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രേരയുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ രൂപീകരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാണിജ്യ യു പി ഐ ഇടപാടുകൾക്ക് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ദീപാവലിക്ക് ശേഷം നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവകാലം കണക്കിലെടുത്താണ് തീരുമാനം. വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുള്ള 2,000 രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കാണ് MDR ഏർപ്പെടുത്തുന്നത്. പശ്ചിമബംഗാളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 57,000-ത്തിലധികം ഇടങ്ങളിലാണ് ദുർഗാപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന വിധത്തിൽ കൊൽക്കത്തയിലടക്കം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യ

0: ഇന്നെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 42 സെക്കൻഡ്. ഗാനോത്സവം

ഇഷ്ടഗാനങ്ങൾക്കായി കാത്തിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പറവൂർ ചെറിയ പല്ലംതുരത്തിൽ നിന്ന് ടി വി ധർമ്മരാജ്, രമണി, സൂര്യഗായത്രി, ടി വി അനിൽകുമാർ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ ഇന്നാദ്യം. മഹാസമുദ്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം എം ജയചന്ദ്രൻ.

മായ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു കെ അബ്ദുൾ ലത്തീഫ് തോപ്പുംപടി. ഈ ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി,

അല്ലെങ്കിൽ 04842423 97 അല്ലെങ്കിൽ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. ഗാനോത്സവം തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്ന ഗാനം ചിത്രം ലേഡീസ് ഹോസ്റ്റൽ. എസ് ജാനകി പാടിയ ഈ ഗാനത്തിനായി കത്തയച്ചത് പി വി വേണുഗോപാലൻ, അല്ലപ്ര.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഞാൻ ഏകനാണ് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ.

നോർത്ത് പറവൂർ വെടിമറയിൽ നിന്ന് കെ പി ഷാജഹാൻ, സബർനിസ, ഷാനിബ, ഷിനോദ്, ഷൈബി, സന, ഫാത്തിമ, ഫർഹാൻ, ഹംന, ഹൈഫ, ഐന, നിസ്വാൻ എന്നിവരുടെ ഇഷ്ടഗാനം, രചന ടി വി ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ, ഗായകൻ യേശുദാസ്, ചിത്രം ലൗലി.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: വയലാർ രാമവർമ്മയും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ലൈൻ ബസ്. ഈ ഗാനത്തിനായി കാതോർക്കുന്നു MS രാജൻ, സൗത്ത് വാഴക്കുളം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 04842426387 അല്ലെങ്കിൽ 04842426397 അല്ലെങ്കിൽ 944645888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ഗാനോത്സവം തുടരുന്നു. ഇനി പിക് പോക്കറ്റ് എന്ന ചിത്രത്തിലെ ഗാനം ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം MK അർജുനൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ആലുവ ചൊവ്വരയിൽ നിന്ന് KV പുഷ്കരാക്ഷൻ, ആശ, നന്ദകിഷോർ, യദുകൃഷ്ണൻ എന്നിവരാണ്.

0: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI SIAM BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: കൊച്ചി വടുതലയിൽ നിന്ന് ചാരുബാബു ആവശ്യപ്പെട്ട ഗാനം അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വിദ്യാസാഗർ

പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു വി കെ വിജയൻ, പട്ടണക്കാട്. ഈ ഗാനമൊരുക്കിയത് പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

ബിച്ചു തിരുമലയും എ ടി ഉമ്മറും ചേർന്നൊരുക്കിയ ഗാനം ചിത്രം സത്യം. യേശുദാസ് പാടിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാജി മരത്തംകോട്.

നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള

0: അവസരം കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484242253.
1: ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ നിന്ന് ആർ സതീശൻ, അനുപമ, അശ്വിൻ, അഭിരാമി, രേണുക, ബാബു, ഗീത എന്നിവരുടെ ഇഷ്ടഗാനം. രചന വയലർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പി ബി ശ്രീനിവാസും ലതാരാജുവും പാടിയത്. ചിത്രം ത്രിവേണി.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. നമ്പറുകൾ 04842426387 അല്ലെങ്കിൽ 04842426397. മൊബൈൽ നമ്പർ 944-6455-888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ഗാനോത്സവ

ഇനി പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനം യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം പ്രേമഗീതങ്ങൾ. ദേവദാസിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് പിആറുമായുള്ള അഭിമുഖം. ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

0: സേവന വാർത്തകൾ. കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനം മുറി പദ്ധതിക്ക് ഈ മാസം 19 വൈകുന്നേരം 5 മണിവരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന വാർഷിക കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8304877179. നമ്പർ ഒരിക്കൽ കൂടി 8304877179.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
4: ഗാനം പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റ് ആണ് യോഗ്യത. പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484286295. നമ്പർ ഒരിക്കൽ കൂടി 0484286295.
5: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. SSLC പ്രിന്റിംഗ് ടെക്നോളജിയിൽ 3 വർഷത്തെ ഡിപ്ലോമയുമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായം 18-ഉം 41-ഉം മധ്യം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25-ാം തീയതിക്ക് മുൻപ് അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484242258. നമ്പർ ഒരിക്കൽ കൂടി 0484242258.
8: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
3: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
2: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
3: ഭാരത സർക്കാർ സംരംഭമായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
4: ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തി.

സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-225-3870. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 540 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന് PM-SHRI പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പെൻഷൻകാർക്ക് പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനാവശ്യമായ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇനി സൌജന്യമായി സമർപ്പിക്കാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, ഫീൽഡ് ഓഫീസ്, തപാൽ ഓഫീസുകൾ, ജീവൻ പ്രമാൺ മൊബൈൽ ആപ്പ് എന്നിവ വഴി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ 7ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 17-18 തീയതികളിലായി കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ നടത്തും. സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച ജില്ലാതല ഏകോപന യോഗം കളക്ട്രേറ്റിൽ ചേർന്നു. ജില്ലയിൽ 5ാം പനി റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത നൽകി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2 മത്സരങ്ങൾ വീതം വിജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: പ്രിയപ്പെട്ടവരെ നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446 455888. മറ്റൊരു നമ്പർ 0484-2426-397. ഇതിൽ നിങ്ങൾ ഒരു നമ്പർ കൂടിയുണ്ട്, 0484-2426-387. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9446-455888, അല്ലെങ്കിൽ 0484-2426-397, ഇതുമല്ലെങ്കിൽ 0484-2426-387. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കുക. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം.
3: ഹലോ,
2: നമസ്കാരം, വെള്ളിത്തിരയാണ്.
3: എനിക്കൊരു പാട്ട് വേണമല്ലോ.

0: പാട്ടുതരാലോ. ഇതാരാണ് വിളിക്കുന്നത്, പേര് പറയാമോ?
1: എൻ്റെ പേര് ഷീല.
0: ഷീല, പുതുവൈപ്പിൽ നിന്ന് വിളിക്കുന്നു. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാനൊരു പരാതി കിടക്കണേ.
0: തളർന്നു കിടക്കുകയാണോ? എന്ത് പറ്റി? കുറെ നാളായോ? എന്താണ് കേട്ടില്ല? നാലോ അല്ലായോ? എന്താ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണോ? വീണോ? ഓ ശരി ശരി. എവിടെയാ വീണ? വീട്ടില് തന്നെ. ആണോ? ആ എന്നിട്ട് ചികിത്സിച്ചിട്ട് എന്താ പറയാ? ഡോക്ടറൊക്കെ എന്താ പറയണേ?
1: മരുന്ന് കഴിക്കുന്നുണ്ട്.
0: ആ മരുന്ന് കഴിക്കുന്നുണ്ട്. ആ അപ്പൊ മെച്ചമുണ്ടോ? അങ്ങനെയുണ്ട്, പയ്യെ പയ്യെ റിക്കവറായി വരുന്നുണ്ടോ?
1: നടക്കൂല, നടക്കൂല.
0: എനിക്കറൊക്കെ ആയി. ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ?
1: ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി കളഞ്ഞി.
0: നിർത്തല്ലേ, ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം പയ്യെ പയ്യെ. ശരി, ഓക്കെ. ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടത്?
1: തടവറയിലെ പാട്ട് വേണം.
0: തടവറയിലെ ഏത് പാട്ടാണ് വേണ്ടത്?
1: ഏതാ?
0: ജോസ് പ്രകാശും സീമയും കൂടെ ഉള്ള പാട്ട്. അപ്പൊ അതില് മൂടൽ മഞ്ഞെന്നുള്ള പാട്ടാണോ?
1: അതല്ല, സീമൻ അടിക്കുന്ന ഒരു പാട്ടില്ലേ.
0: പാട്ടിന്റെ ആദ്യത്തെ വാരി ഒന്ന് പറയാമോ?
1: ആദ്യത്തത് ഞാൻ
0: മറന്നുപോയി. മറന്നുപോയി. ഓക്കെ, എന്നാൽ ആരാണ് പാടുന്നതെന്ന് ഓർമ്മയുണ്ടോ? അത് ഓർമ്മ.
1: സീമന
0: അടിക്കുന്ന പാട്ടാണോ? നമുക്ക് സീമന അടിക്കുന്ന പാട്ടാന്ന് അറിയില്ല. എന്തായാലും തടവറയില് കെ ജെ യേശുദാസ് പാടിയ കാറ്റും
1: ഹേമന്തരാഗം പറഞ്ഞ പാട്ടാണ്.
0: ഹേമന്തരാഗം എന്നുള്ള പാട്ടാണ്. ശരി, നമുക്ക് ആനന്ദരാഗം എന്നൊരു പാട്ടുണ്ട്, വാണിജ്യറാം പാടി ആ പാട്ട്.
1: ആനന്ദരാഗം.
0: ഓക്കെ, അപ്പൊ ആനന്ദരാഗമാണ്. അതിലാണ് സീമക്കിട്ട് അടികൊള്ളുന്നത്. എന്നാലും ഒരാൾക്ക് അടികൊള്ളുന്ന പാട്ടൊക്കെ എങ്ങനെ കേൾക്കാമോ? എന്തായാലും പക്ഷെ പാട്ട് നല്ല പാട്ടായിരിക്കും അല്ലേ?
1: ഇതിന്റെ
0: വീഡിയോ ആണ് ഓർത്തിരിക്കുന്നത്. പാട്ട് എങ്ങനെയാന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ്. ശരി ശരി, നമുക്ക് എന്തായാലും ഈ പാട്ട് തന്നെ കൊടുക്കാം. ഈ സിനിമ കണ്ടിട്ടുണ്ടോ തടവറ? അതിലെ വിഷ്വലൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നുണ്ട് അല്ലേ? ശരി, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാൻ. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: ഡെഡിക്കേറ്റ് എന്റെ മകൾക്ക്, മകന്, മകള് ജോസ്മ, മകൻ ജ്യോതിഷ്, മരുമകള് നിഖില, മരുമക്കടെ അമ്മയുടെ പേര് സിന്ധു.
0: ഓക്കെ,
1: അതൊക്കെ എല്ലാരിക്കും കേൾക്കുന്ന എല്ലാരിക്കും കൂടി വേണ്ടിട്ട്.
0: ശരി, തടവറയിലെ ആനന്ദരാഗം.
1: നമ്മുടെ ഒഴിഞ്ഞുപോയ ലവ്ലി മാഡത്തിനും കൂടി.
0: ശരി, അപ്പൊ ലവ്ലി ചേച്ചിയും കൂടിയാണ് ഈ പാട്ട്. പാട്ട് ഇതാ വരുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് മിടുക്കിയാവുക പെട്ടെന്ന്. ശരി, ഇതാ പാട്ട് വരുന്നു.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്. അതെ, ആരാണിത്?
1: അരുക്കുറ്റിയിൽ
0: നിന്ന് പുഷ്പയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ അരുക്കുറ്റിയിൽ?
1: ഓ, നല്ല വിശേഷം സാറേ. ഞങ്ങളൊന്ന് വിളിക്കണത്,
0: ഞങ്ങളാണോ? അപ്പൊ അവിടെ ഒത്തിരി പേരുണ്ടോ?
1: ആ, കൊറേ പേരുണ്ട്. ഞങ്ങളൊരു പീരിങ് ഷെട്ടിന്നാ വിളിക്കണത്.
0: ഓ, ശരി ശരി ശരി, കള. അപ്പൊ കൂട്ടുകാരൊക്കെ അത് ആസ്വദിച്ച് ജോലി ചെയ്യാണല്ലോ. അവിടെ മഴ ഉണ്ടോ?
1: ആ, ഇപ്പൊ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്,
0: അത്രേ ഉള്ളൂ. ആ, ഇവിടെയൊക്കെ മൂടിക്കെട്ടി ഇങ്ങനെ ഇപ്പൊ പെയ്യുന്നുള്ള രീതിയിലിരിക്കുക.
1: ആ, പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരുടെ പേരൊക്കെ പറയട്ടെ.
0: പറയൂ പറയൂ.
1: ബി വി, പെണ്ണമ്മ, ആനന്ദ, റംല. രണ്ട് റംലമാരുണ്ട്.
0: ഓക്കെ, അപ്പൊ റംല 1, റംല 2.
1: ശ്രീ, അതെ, ശ്രീമതി, സുനിത, പുഷ്പ, ഉഷ, തങ്കമ്മ, കുഞ്ഞമ്മ, വത്സല, പ്രസന്ന, ഇത്രയും പേരുണ്ട്.
0: എന്താണ് ആ പൊന്നമ്മ പറഞ്ഞു, പിന്നെ കുഞ്ഞമ്മ എന്നൊരാളുണ്ടോ?
1: പൊന്നമ്മ ഇല്ല, പെണ്ണമ്മ.
0: പെണ്ണമ്മ,
1: കുഞ്ഞമ്മ,
0: കുഞ്ഞമ്മ എന്ന് പേരുണ്ടല്ലേ. ഓ, ശരി. ഓക്കെ,
1: ഞങ്ങളുടെ മോനാളുടെ പേര് അസ്ഹർ.
0: അസ്ഹർ, ഓക്കെ. പുഷ്പ എന്നുള്ള പേരിൽ ഒരാളെ ഉള്ളു? അതെ, പുഷ്പ
1: രണ്ടുപേരും. ഞാൻ വിളിക്കണതും പുഷ്പ, വേറൊരു പുഷ്പയുണ്ട്.
0: വേറെ പുഷ്പയുണ്ട്. ഓ, മൊത്തം കൺഫ്യൂഷൻ ഉള്ളോ. റംല എന്ന് വിളിച്ച രണ്ടുപേരും വിളിക്കും, പുഷ്പ എന്ന് വിളിച്ച രണ്ടുപേരും. നിങ്ങളെങ്ങനെയാ അപ്പൊ തിരിച്ചറിയണേ? പുഷ്പക്ക് ഏത് മറ്റേ പുഷ്പക്ക് വേറെന്തെങ്കിലും പേരുണ്ടോ?
1: ഇല്ല
0: ഇല്ല. പുഷ്പ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്.
0: സ്വന്തം പേരുള്ളതുകൊണ്ടാണോ ഇഷ്ടപ്പെട്ടോ പടം? പാട്ട് വേണ്ടേ? ഇത്രയും പേർക്ക് വേണ്ടി ഒരു പാട്ട് വേണല്ലോ.
1: ഞാൻ നേരത്തെ പറഞ്ഞു,
0: ചിത്രത്തിലെ ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക്
1: ഭയങ്കര സന്തോഷമായിട്ട്, എത്ര നാള് കൂടി ഞങ്ങൾ വിളിച്ചിട്ട് എന്നും വിളിക്കും, കിട്ടിയല്ല. എല്ലുണ്ട്, കിട്ടണില്ല.
0: അപ്പൊ
1: ഞാൻ പറയേ, റിയാ സാറിനെ ഇരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഇന്ന് ഞാൻ പറയുകയല്ലേ, ഒന്ന് വിളിച്ചു നോക്കാം, കിട്ടിയാ കിട്ടി.
0: അതാണ്, അപ്പൊ ഇന്ന് ഇന്ന് എന്തായാലും നല്ല ദിവസമാണ്.
1: ഭാഗ്യം തെളിഞ്ഞിരിക്കും.
0: അപ്പൊ എന്തായാലും വിളിച്ചതിൽ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് സന്തോഷം. അപ്പൊ അവിടെയുള്ള എല്ലാ

എല്ലാവർക്കും ആകാശവാണിയുടെ ആകാശവാണി കൊച്ചിയുടെയും നല്ല നമസ്കാരം. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. ഈ പാട്ട് പോലെ തന്നെയാണ് പുഷ്പശ്രീയുടെ സംസാരവും, ഇങ്ങനെ വെള്ളിച്ചില്ലം വിതറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതിന്. ശരി ശരി, ഒത്തിരി നന്ദി. ഇതായിരുന്നു പാട്ട്.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധ

0: സ്ഥിരമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
1: നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം, പറയൂ, ആരാണിത്?
2: ഇത് കൈപ്പൂരിഗിരിയാണ്, കാളിക്കുട്ടി എന്ന് പറയും.
1: കാളിക്കുട്ടി, ആ നല്ല പേരാണല്ലോ. എവിടെ നിന്നാണ് സ്ഥലം പറഞ്ഞു? മനസ്സിലായില്ല.
2: സ്ഥലം മാറമ്പള്ളി.
1: മാറമ്പള്ളി
2: അടുത്താണ് കൈപ്പൂരിഗിര.
1: ശരി ശരി, എന്ത് ചെയ്യുന്നു താങ്കൾ?
2: ഞാൻ ഇപ്പൊ സുഖമില്ലാതിരിക്കുക.
1: ആണോ? ഓ, എന്ത് പറ്റി?
2: ഒരു നടുവേദനയൊക്കെ ആയിട്ട്
1: ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു ഒരു പാട്ട് കേട്ട് ചാർജ് ആവാം. നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
2: പ്രണയ സരോവര തീരം.
1: ആ, ഒരു പ്രദോഷ സന്ധ്യ നേരം. അപ്പൊ അതാണ് വേണ്ടത്, ആ പാട്ടാണ് വേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അതേ പാട്ട് കേൾക്കാൻ തോന്നി അങ്ങനെയുള്ളു.
2: മോള് ഐഡന്റി കമ്പനിയിൽ ജോലിക്ക് ഉണ്ടാവുന്ന കൂട്ടുകാരികൾക്ക് വേണ്ടി.
1: ആണോ? എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഏത് സ്ഥലത്താ? കൊച്ചിയിലാണ്?
2: ഇവിടെ അടുത്ത് തന്നെയാ, വീടിന്റെ
1: അടുത്താ. ഓക്കെ ഓക്കെ.
2: പിന്നെ എന്റെ കൊച്ചുമക്കൾക്കും വേണ്ടി.
1: അവർക്കൊക്കെ വേണ്ടിയാണ് ഈ പാട്ട്. ശരി, നമുക്കൊന്ന് പാട്ടിലേക്ക് പോയാലോ?
2: പോകാം.
1: ഓക്കെ.

ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കും.

0: ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 ഇതുമല്ലെങ്കിൽ 9446-455-888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 ഇതുമല്ലെങ്കിൽ 9446-455-888 ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെൻറ്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോൺ പരിപാടി ചർച്ച ചെയ്യുന്നു. അമിതവണ്ണം, പ്രമേഹം, സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരാം. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സർ.
0: ആരാണിത്?
1: ഞാൻ തോട്ടക്കാട്ടുകാരൻ നൗഷാദ്.
0: നൗഷാദ് തോട്ടക്കാട്ടുകാരിൽ നിന്നും. അവിടെ എങ്ങനെ തോട്ടക്കാട്ടുകാരിയിൽ മഴയുണ്ടോ?
1: വെളിച്ചെണ്ണ വ്യാപാരമായിട്ട് ജീവിക്കുന്നു.
0: ആ, വെളിച്ചെണ്ണയാണല്ലേ?
1: വലിയ കമ്പനിയിടുന്ന കുപ്പി
0: വെളിച്ചെണ്ണ
1: ചെറിയ ചെറുപ്പ് വലിയതായിട്ടൊന്നുമില്ല.
0: മതി, നമുക്ക് നമ്മുടെ കച്ചവടം നടക്കുന്നുണ്ടല്ലോ, അത് മതി.
1: ഒരു ഉപജീവനം അറിയാം, അത്രേ ഉള്ളു.
0: കൊറേ നാളായി തുടങ്ങിയിട്ട്?
1: ഒരു 2008 തുടങ്ങിയതാ.
0: ശരി ശരി. ബിസിനസ് തന്നെയായിരുന്നു ചെറുപ്പത്തിലോട്ട്. അപ്പൊ അവര് രണ്ടുപേരും പഠിക്കുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടതാ?
1: എനിക്ക് കായംകുളം കൊച്ചിനുടെ മകനുള്ള ഈ രണ്ടുപേരും വേണി പാടാ.
0: പാടു പാടു പ്ലീസ്.
1: വെള്ളിപ്പൂം തട്ടമിട്ട്

0: നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ താങ്ക് യു സാർ. സാറ് ഡെഡിക്കേഷൻ കേട്ടോ.
0: പറയൂ പറയൂ.
1: ഒരു സുഹൃത്താണ്, തിരുവനന്തപുരത്താരനാണ്, ഒരു ജോണി കാട്ടാക്കട, അയാളുടെ ഭാര്യ ഉഷ, അനീത്തി, ജയശ്രീ, സലീം, പിന്നെ റസാഖ് നേരിക്കോടിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ശരി, എന്നാ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഈ പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കെ താങ്ക് യു.
0: ഒത്തിരി നന്ദി വിളിച്ചതിന്.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നമ്പർ ഇതാണ് 94464554588888, അല്ലെങ്കിൽ 0484242637. നമസ്കാരം. അതെ, ആരാണിത്?
1: ശിവദാസ്.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: കോലഞ്ചേരിയിൽ
0: നിന്ന് അല്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു കോലഞ്ചേരിയിൽ?
1: ഞാൻ
0: ഓക്കെ ഓക്കെ, നമ്മൾ സംസാരിച്ച് ഓർക്കുന്നു. കൊറേ നാളായില്ലേ സംസാരിച്ചിട്ട്? എന്തുണ്ട് ഇപ്പൊ അവിടെ കോലഞ്ചേരി വിശേഷമൊക്കെ? പള്ളിയിലടുത്താണല്ലേ. പള്ളിയിലെ പെരുന്നാളൊക്കെ ഏത് സമയത്താ?
1: ഫെബ്രുവരിയിലാണ്.
0: പിന്നെ സമയമുണ്ട്. ഓക്കെ ഓക്കെ, അറിയാം അറിയാം, അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടത്? ഞാൻ വന്നിട്ടില്ല, ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളു. ഇത് അതിന്റെ അകത്ത് പരിസരം കയറി കണ്ടിട്ടില്ല. അതുവഴി പോവാറുണ്ട്, പക്ഷെ നമ്മളതിങ്ങനെ ഒരു പോകുമ്പോ പെട്ടെന്ന് അവിടെ ഇറങ്ങി കാണണം എന്നുള്ള ഒരു പ്ലാനിലോട് വന്നാലാണ് ശരിക്കും നമുക്ക് ആസ്വദിച്ച് കാണാൻ
1: പറ്റുള്ളൂ.
0: തീർച്ചയായും നമുക്ക് ഒരു ദിവസം ഒരു പാട്ടിനെ നാട്ടുവഴി തന്നെ വെച്ചേക്കാം. നമുക്ക് കടമറ്റം പള്ളിയൊക്കെ ഫീച്ചർ ചെയ്യാം,
1: പള്ളിയിലെ കാര്യങ്ങളൊക്കെ പറയാലും.
0: ശരി, നമുക്ക് എന്തായാലും ആലോചിക്കാം.
1: ചരിത്രമായ
0: ശരി ശരി ഓക്കെ. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്? ആ പാട്ടാണ്, നല്ല പാട്ടാണ്. നമുക്ക് അപ്പൊ ആ പാട്ട് തന്നെ കേൾക്കാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും?
1: എനിക്ക്
0: അതാണ് വേണ്ടത്. നമുക്കിപ്പോ സെൽഫ് ലവിന്റെ കാലമാണ്, അപ്പൊ നമുക്ക് നമ്മളോടും ഇഷ്ടപ്പെടണമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും എന്താ പാട്ട് വരുന്നു, ആസ്വദിക്കൂ. ഭക്ഷണം കഴിച്ചു? ഭക്ഷണം കഴിച്ചാലേ ഇങ്ങനെ നമുക്ക് രണ്ടു തൊട്ട് മൂന്ന് വരെ മുട്ടി നിക്കണ്ടേ?
1: അപ്പൊ
0: ശാകാഹാരം കഴിച്ചാലേ ഇതൊക്കെ ഒരു മണിക്കൂർ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഒത്തിരി നന്ദി കേട്ടോ. എങ്ങനെ ശിവദാസ കഴിച്ചോ?
1: കഴിച്ചു.
0: ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴവിടെ ഉച്ച സമയം ഭക്ഷണത്തിന് അങ്ങനെ സമയമുണ്ടോ? അതെ, ഇടയ്ക്ക് ഇങ്ങനെ കസ്റ്റമർ ഇല്ലാത്തപ്പോ കഴിച്ചത്?
1: ഈ തിരക്കില്ലാത്തപ്പോ ക്യാപ്പ്, ഉച്ച സമയത്ത് ചെറിയ ചെറിയ ക്യാപ്പ് ഉണ്ട്.
0: ആ ആ സമയത്തൊക്കെ ഇരുന്ന് കഴിക്കും. ശരി ഓക്കെ, അപ്പൊ ദാ പാട്ട് കൂടി. ഓക്കെ എന്നാ,
1: സാറേ. ശരി ശരി ശരി.

0: നമസ്കാരം, വെള്ളിത്തറയിലേക്ക് സ്വാഗതം.
1: ഹലോ സാറേ.
0: ഹലോ
1: റിയാസല്ലേ?
0: അതെ.
1: ഞാൻ ദുഃഖത്തോടെ വിളിക്കുക. ഇത്തവണ എനിക്ക് പൂജ വയ്പൊന്നും ഇല്ല.
0: ബാബു എന്ത് പറ്റി?
1: 6 മാസമായി വിളിച്ചിട്ട്.
0: ആണോ?
1: ഹസ്ബൻഡ് മരിച്ചതല്ലേ
0: മെയ് 2.
1: ഞാൻ ഈ മോളുടെ അടുത്ത് എത്തി. ഈ മോളുടെ അമ്മൂമ്മയാണ് ഞാൻ, അപൂർവയുടെ.
0: അപൂർവന്നാണ്
1: കൊച്ചു. ഇപ്പൊ ഫോണിൽ പിടിക്കുക അവള്.
0: ചെറിയ ആളാണോ?
1: ആ അതെ അതെ, ഇവിടെ ഭാരതീയ വിദ്യാഭവനിൽ പഠിക്കുന്ന കൊച്ച്. 6-ാം ക്ലാസ്സില്.
0: അമ്മ
1: ജോലിക്ക് പോയി, അക്കൗണ്ടന്റ്. അച്ഛൻ കല്യാണത്തിന് ഒക്കെയാണ് എറണാകുളം. ഞാൻ കൊടുങ്ങല്ലൂര് എത്തി സാറേ. ഇനി മറ്റേ മോളുടെ അടുത്തും
0: താമസിക്കണം.
1: എന്റെ ജീവിതം സാറിനെ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയായിരുന്നട്ടാ.
0: നമ്മള് സംസാരിച്ചിട്ടുണ്ടല്ലേ
1: ആദ്യം. ആ എവിടെയോ പോയി വന്ന നേരത്ത് ചേട്ടൻ കേൾക്കുവായിരുന്നു റേഡിയോ.
0: അപ്പൊ
1: ആ റേഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വന്ന്. ഇവർക്ക് വേറെ റേഡിയോ ഉണ്ട് ഹോളില്.
0: അപ്പൊ ഇന്ന് പറയാലോ മോള് വരുമ്പോ. ഇന്ന് വിളിച്ചിരുന്നു. അപ്പൊ അപൂർവയ്ക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ?
1: പറയും. അപൂർവയുണ്ട്. ഹലോ പറയൂ. മാത്രല്ല
0: ആണോ? അല്ല, അപൂർവയ്ക്ക് ഇപ്പൊ ക്ലാസ് ഇല്ല. ഇന്ന് ക്ലാസ് ഉണ്ടായില്ല. നവതിയാണോ? ആ എക്സാം, എക്സാമിന്റെ സ്റ്റഡി ലീവ് ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ. ആ പരീക്ഷയുടെ അവധിയാണ്. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്? ഏതാ?
1: പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. 9 നവംബർ അവളുടെ അമ്മയുടെ ബർത്ത്ഡേ.

0: ആണ്, നവംബർ 10 എന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ എനിക്ക് ബർത്ത്ഡേ ഒന്നും വേണ്ട, ചേട്ടനില്ലല്ലോ.
1: ശരി, അപ്പൊ മോളുടെ അത്ര മാത്രം ആഘോഷിക്കുന്നുള്ളൂ.
0: പിന്നെ നമ്മുടെ എച്ചമ്മിന്റെയും ബർത്ത്ഡേ ആണ്.
1: ആ അതെ, ഞങ്ങൾക്ക് നവംബർ 1 ഞങ്ങക്ക് പിറന്നാളാണ് ഞങ്ങളുടെ.
0: അതെ അതെ, അതും പിന്നെ കേരള പിറവിയുമാണ്. എന്റെ മകള് ജനിച്ചപ്പോഴാണ് ഈ ഇത് വന്നത്. ഇത്രയും വയസ്സുണ്ട് നിങ്ങളുടെ.
1: ഓ ശരി ശരി ശരി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാലോ. അല്ല,
0: ഇനി ഇപ്പൊ വിളിക്കാനും പറ്റില്ലല്ലോ, അതാണ് ഞാനിപ്പോ സങ്കടത്തോടെ പറയണോ.
1: നമുക്കപ്പോ സങ്കടപ്പെടണ്ട, നമുക്ക് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അതെ, പക്ഷെ നമുക്ക് ദുഃഖത്തിൽ തന്നെ നമുക്ക് ജീവിക്കാനും പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം, മുന്നോട്ട്
0: പോകണം. അതെ, പിന്നെ പഴയവര് എല്ലാം അറിയാം, ഇപ്പൊ പുതിയവരെല്ലാം ഞാൻ പേരിൽ അറിയാട്ടോ.
1: ഓ ശരി ശരി,
0: സെൽവൻ, അതേപോലെ തന്നെ സെൽവരാജ്, പിന്നെ കവിത, എല്ലാരും അറിയാം.
1: എല്ലാരും അറിയാം. ആ ഇപ്പൊ ഞങ്ങക്ക് കത്തുകളൊക്കെ എഴുതും. ഇപ്പൊ നല്ല പരിപാടികൾ കേട്ടിട്ട്, ആ പരിപാടികളെ കേട്ടിട്ടേ നല്ല അഭിപ്രായം. അല്ല, വെള്ളിത്തര മാത്രല്ല, നമുക്ക് അഭിപ്രായ വേദിയിലേക്ക് കത്ത് അയക്കാം.
0: നമ്മുടെ കത്ത് ഞാൻ എഴുതിയ ശരിയാവത്തില്ല, എന്റെ ഒരുപാട് കത്തുകൾ അവിടെ വന്നിട്ടുണ്ട് നിയമവേദി. അതേപോലെ എനിക്ക് എഴുതാൻ പറ്റില്ല, സാറേ എഴുതിയ തിരിച്ചു വായിക്കാൻ പറ്റില്ല.
1: നമുക്ക് അപൂർവ മോളെ കൊണ്ട്
0: എഴുതിയ ലെറ്റർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെ ലവ്ലി നമ്മുടെ പോയതിൽ എനിക്ക് സങ്കടം, എല്ലാവരും പോയവരുടെ സങ്കടത്തിനും എല്ലാത്തിനായിട്ടാണ് ഈ പാട്ട്.
1: ശരി, നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോകാം.
0: ലൗലി ആണ് അവസാനം വിളിച്ചത് തന്നെ പി ഒജിയില്.
1: ആണോ, ഫോണോട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ.
0: 30-ാം തീയതി May 30.
1: ഓക്കെ ഓക്കെ,
0: ശരി. എങ്കിൽ സാറേ,
1: അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്. ആ ശരി, നമുക്ക് പാട്ടിലേക്ക് പോവാം.
0: ഫിയാസ് മറക്കരുത് കേട്ടോ.
1: ഏ മറക്കില്ല, ദാ വരുന്നു പാട്ട്.
0: ശരി.
2: കുടജാദ്രീം കുടികൊള്ളും മഹേശ്വരി, ഗുണരായിനി സർവ

0: നമസ്കാരം, വെള്ളിത്തെറിയിലേക്ക് സ്വാഗതം.
1: സാർ നമസ്കാരം.
0: നമസ്കാരം, ആരാണിത്?
1: ശാന്ത.
0: ശാന്ത എവിടെ നിന്ന് വിളിക്കുന്നു?
1: നെട്ടൂർ
0: നിന്ന് അല്ലേ?
1: നെട്ടൂർ
0: സ്ഥലമാണ്. ഓക്കെ, ആ എന്ത് ചെയ്യുന്നു താങ്കൾ? വീട്ടിലാണ്. ഓക്കെ, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ റേഡിയോ കേൾക്കാറില്ല.
1: റേഡിയോ കേട്ടായിരുന്നു, ഒരു വർഷമായിട്ട് റേഡിയോ കേട്ടില്ല. എന്റെ റേഡിയോ കേടായിട്ടിരുന്നു. റേഡിയോ അന്വേഷിച്ചു, പുതിയ റേഡിയോ പഴയ നന്നാക്കം കൊണ്ട് കൊടുത്തിട്ട് അത് ശരിയായി കിട്ടിയില്ല. പിന്നെ പുതിയ റേഡിയോ അന്വേഷിച്ചു, പുറത്തെ മൂന്നാല് കട കയറി ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നോളൂ സാറെ പുതിയ റേഡിയോ.
0: ആ ഒരു റേഡിയോ
1: കേട്ടിട്ട് ഞാൻ ഇടയ്ക്ക് ചേച്ചി വീട്ടിൽ പോകുമ്പോ കേട്ടാറുണ്ട്.
0: അങ്ങനെ റേഡിയോ കേടായിട്ട് പിന്നെ പുതിയ റേഡിയോ തപ്പി നടക്കുമായിരുന്നു.
1: പിന്നെ റേഡിയോ ഇല്ലാണ്ട് എന്ത് ചെയ്താ
0: സാറേ? എന്തായാലും റേഡിയോ കിട്ടിയല്ലോ. അപ്പൊ ഇനി
1: അത്
0: റേഡിയോ കിട്ടിയതിന് പറ്റുന്ന തന്നെ നമുക്ക് ഫോണും വിളിക്കാൻ പറ്റിയല്ലോ. എന്തോ കേട്ടില്ല.
1: ഹലോ
0: ഹലോ, ആ പറഞ്ഞോളൂ
1: സാറേ.
0: അവരെല്ലാം ട്രാൻസ്ഫർ ആയി, അവരെല്ലാം നമ്മള് പല സ്ഥലത്തേക്ക് പറഞ്ഞുണ്ട്. കേൾക്കുന്നില്ലേ? ഹലോ, എനിക്ക് കേൾക്കാൻ കുഴപ്പമില്ല. ഒന്നും കേൾക്കുന്നില്ല. ആണോ? എന്നാ പാട്ട് പറയാമോ? പാട്ട് പറഞ്ഞാ മതി നമുക്ക് പാട്ടിലേക്ക്. ആ കാണാമറത്ത് സിനിമയിലെ ഒരു മധുരക്കിനവനാണോ?
1: ആ
0: പാട്ടെന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് അതാണല്ലോ.
1: നവരാത്രിയോടനുബന്ധിച്ച് ഒരു പാട്ട് ചോദിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പെട്ടെന്ന് ഓർത്തിട്ട് കിട്ടിയില്ല. പിന്നെ അടുത്ത ഈ ശനിയാഴ്ച, നാളെ കഴിഞ്ഞല്ല, പിന്നത്തെ 24-ാം തീയതി ശനിയാഴ്ച ഐ ശശിയുടെ ഓർമ്മ ദിനം കൂടിയാണ്. 24-ാം തോന്നുന്നു.
0: അദ്ദേഹത്തിന്
1: ഒരു ഓർമ്മ ആയിക്കോട്ടെ.
0: പിന്നെ
1: സാറെ അടുത്ത നാളെ ശനിയാഴ്ച, നാളെ കഴിഞ്ഞ്
0: ഞങ്ങളുടെ
1: പിറവത്തുവ, നാളെ കഴിഞ്ഞ് പിറവത്തു കൂടെ വള്ളംകളി.
0: ഓ നാളെ കഴിഞ്ഞാണല്ലോ പിറവം വള്ളംകളി. ശരി ശരി, കാണാൻ പോകാറുണ്ടോ?
1: പോയിട്ടൊന്നുമില്ല.
0: നമ്മുടെ അടുത്ത് ഇത്രയും വലിയൊരു വള്ളംകളി നടക്കുമ്പോ പോയി കാണണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും
1: അമ്മക്ക് തിരക്കാ.
0: ആണോ?
1: പിന്നെ തനിച്ച് പോവാൻ
0: പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അത് ഇനി അതിനൊരു കൂട്ടുടനെ കിട്ടട്ടെ. ചേട്ടത്തെ അമ്മയ്ക്ക് തിരക്കൊന്ന് കുറയട്ടെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ പോയി കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം. ഓക്കെ,
1: പിന്നെ രാജേഷ് സാറിനെ പ്രത്യേക അന്വേഷിച്ചു പറയണം.
0: പറഞ്ഞേക്കാം, തീർച്ചയായും പറഞ്ഞേക്കാം. ഇതാ പാട്ട് വരുന്നു, അപ്പൊ പാട്ട് ആസ്വദിച്ചോളൂ. പുതിയ റേഡിയോയിൽ, പുതുമണം മാറാത്ത റേഡിയോയിലൊക്കെ കേൾക്കാമല്ലോ. ശരി, ഇതായിരുന്നു.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: ഹലോ, പ്രിയക്കാരല്ലേ?
0: അതെ,
1: ആ ഞാൻ മൂവാറ്റുപുഴയിലെ നസീലയാണ്.
0: മൂവാറ്റുപുഴ നസീലയാണല്ലേ. ഓക്കെ, നമ്മുടെ
1: ഹസീൻ
0: വെള്ളിത്തിരയിലെ അസീൻ
1: ഹസീൻ
0: ഹസീൻ
1: ഹസീന ഹസീന
0: ഹസീന ഓക്കെ ഹസീന ഓക്കെ. നമ്മുടെ അവസാനത്തെ കോളറാണ്. അപ്പൊ നമുക്ക് പാട്ട് പറയാം, നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.
1: വനദേവനൊരു സിനിമയിലെ സ്വർഗം താനിറങ്ങി വന്നത്.
0: ശരി, നമുക്ക് എന്നാ സ്വർഗം താനിറങ്ങി വന്നതോ ഇതിലേക്ക് കേട്ടാലോ.
1: ഒത്തിരി
0: ആണല്ലേ, നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പൊ പാട്ട് മുഴുവൻ കേൾക്കണമെങ്കിൽ നമുക്ക് അതിലേക്ക് പോകണല്ലോ. അതുകൊണ്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയതാണ്, ഞാൻ കുറേ നാളായി ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല.
0: ആണല്ലേ, ശരി. നമുക്ക് ഒരു ദിവസം ഇനി വിശദമായിട്ട് എന്തായാലും സംസാരിക്കാം കേട്ടോ. അതെ, ഒരേ സമയം വിളിക്കുന്നോണ്ടാണ്. പക്ഷെ ഇതുപോലെ ഒരു ദിവസം അപ്രതീക്ഷിതമായി നമുക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിനെ, ഇനിയും വിളിക്കാം.
1: ഓക്കെ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റിയാസ്, പാട്ടുകൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ഖുസിയ സമീന, സാങ്കേതിക സഹായം നൽകിയത് ജിജി ചെറിയാൻ, സി പി ശ്യാംലാൽ. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. വിളിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വെള്ളിത്തിരയിൽ കാണാം.

0: എറണാകുളം മെഡിക്കൽ സെന്റർ,
1: FM ഹെൽത്ത് ലൈൻ.
0: പരിപാടിയുടെ പ്രായോജകർ
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ്, ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: എറണാകുളം മെഡിക്കൽ സെന്റർ, FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
5: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എറണാകുളം മെഡിക്കൽ സെൻ്റർ, FM ഹെൽത്ത് ലൈൻ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം അമിതവണ്ണം, പ്രമേഹം ഇവയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇപ്പോൾ മുതൽ 4 മണിവരെ ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് എൻഡോക്രൈനോളജിസ്റ്റും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു ആണ്. ഈ പരിപാടിയിലേക്കുള്ള വിളിക്കാനുള്ള ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446545588 04848 കോഡ് ചേർത്ത് 24263 87 എന്ന നമ്പറിലും, അതല്ലെങ്കിൽ 24263 97 എന്ന നമ്പറിലും ശ്രോതാക്കൾക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
7: നന്ദി.
6: ആദ്യമായി നമുക്ക് അമിതവണ്ണം അഥവാ ഒബേസിറ്റി, പൊണ്ണത്തടി ഇവയെ കുറിച്ച് പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് ഈ പൊണ്ണത്തടി എന്ന്. മാത്രമല്ല ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഒരു റിസ്ക് ഫാക്ടറായിട്ട് ഒബേസിറ്റിയെ പറയാറുണ്ട്. ഈ അമിതവണ്ണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് ഒരാളെ ഒബേസ് എന്ന് നമുക്ക് പറയാൻ കഴിയുക? സാധാരണ BMI ഒക്കെ വെച്ച് കണക്കാക്കിയിട്ടാണല്ലോ പറയുന്നത്. എന്താണ് ശരിക്കുള്ള ഈ BMIയുടെ കണക്കിൻ്റെ അടിസ്ഥാനം? അത് എത്ര വരെ ആകാം നമുക്ക് സേഫായിട്ട്?
7: സോ BMI എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളൊരു ഒരളവാണ്. നമ്മുടെ ഹൈറ്റും വെയ്റ്റും കൂടെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന എത്തിക്കുന്ന ഒരു നമ്പറാണ് BMI. സോ യൂഷ്വലി ഒരു നോർമൽ BMI എന്ന് പറയുന്നത് 18 to 23 വരെയാണ് ഏഷ്യൻ.

0: മെൻസിന് നോർമൽ ബി എം ഐ എന്ന് ഉദ്ദേശിക്കുന്നത്. 23 ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നതിനുള്ള റിസ്ക് കൂടുതലാണ്. എന്നാൽ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത് വേറെ അടുത്തൊരു, അത് 25 to 30 ആണ് ഓവർ വെയ്റ്റ് എന്നൊരു അളവ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൈറ്റും വെയ്റ്റും കൂടെ ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററിലൂടെ നമ്മൾ അത്, ഇപ്പം ഓൺലൈനൊക്കെ ഒത്തിരി കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമ്മളതിൽ ഇടുമ്പോൾ കിട്ടുന്ന ഈ വാല്യൂ, ഇപ്പം നമ്മൾക്ക് 28 ആണെങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെന്ന് പറയും. ഇനി അത് 30 ക്രോസ് ചെയ്താൽ നമ്മൾ ഒബീസ്, 40 ക്രോസ് ചെയ്യാൽ മോർബിഡ്ലി ഒബീസ്. അപ്പം അതിന് ഓരോരുത്തതിനും നമ്മളുടെ ഒബീസിറ്റി കൂടുന്തോറും നമ്മൾക്ക് മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
1: നമ്മളിപ്പോൾ ഈ മുട്ടുവേദന മുതൽക്ക് ക്യാൻസർ വരെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് പലപ്പോഴും ഒബീസിറ്റി പറയാറുണ്ട്.
0: അതെ, കുട്ടികളിൽ നമ്മൾ ഈ നമ്പർ അല്ല ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ഇപ്പോൾ IAP ഗൈഡ് ലൈൻ അനുസരിച്ച് അവർക്ക് ഒരു ഗ്രാഫുണ്ട്. അപ്പോൾ ആ ഗ്രാഫിൽ കുട്ടികളുടെ ബി എം ഐ, ഇപ്പോൾ 18 BMI ഉള്ള ഒരു 7 വയസ്സുകാരൻ ഒബീസ് ആയിരിക്കും. കാരണം ആ ഗ്രാഫിൽ ബി എം ഐ ആ ഏജിന് ഒബീസ് കാറ്റഗറിയിൽ നിൽക്കും. അപ്പോൾ കുട്ടികളിൽ അത് ഏജ് അനുസരിച്ചാണ് തീരുമാനമാകുന്നത്. മുതിർന്നവരിൽ നമ്പർ അനുസരിച്ചായിരിക്കും ബി എം ഐ അമിതവണ്ണമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കൂടാതെ വേസ്റ്റ് സർക്കംഫറൻസും നമ്മുടെ
1: അരക്കെട്ട്
0: വണ്ണം അതെല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ബി എം ഐ നോർമൽ ആണെങ്കിലും ചിലപ്പോൾ അരക്കെട്ട് വണ്ണം കൂടുതലാണെങ്കിൽ ഒബീസിറ്റി റിസ്ക് ഫാക്ടറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലെ നമ്മുടെ പ്രകൃതം നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഒബീസിറ്റി, അവിടെയാണ് കൂടുതൽ ആള് മെലിഞ്ഞിരിക്കുക, ലീനായിരിക്കെങ്കിലും കുടവയറ് കൂടുതലുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ വേസ്റ്റ് സർക്കംഫറൻസും നമ്മൾ കൺസിഡർ ചെയ്യണം.
1: എന്തുകൊണ്ടായിരിക്കും ഈ കേരളത്തിൽ ഇങ്ങനെ അമിതവണ്ണം ഇപ്പോൾ കൂടുതൽ പ്രത്യേകിച്ച് കുട്ടികളിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്?
0: ഇതിനൊരു വലിയ കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്, ഒന്ന് ജീവിതശൈലി അത് തന്നെയാണ്. പണ്ട് നമ്മൾ പൂർവ്വപിതാക്കന്മാർ അവർ കൂടുതൽ ജോലി എടുത്തിരുന്നു. ഇപ്പോൾ പാടത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല എക്സർസൈസിലും, എക്സർസൈസ് എന്ന പേരില്ലെങ്കിലും അവർ കൂടുതൽ വ്യായാമം ഉണ്ടായിരുന്നു,
1: ജോലി
0: നടക്കുന്ന കൂടുതൽ. ഇപ്പോൾ സ്റ്റെപ്സ്, ഇപ്പം നമ്മൾ ഈ 10,000 steps എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വാച്ചൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അന്ന് അവർ ഇതൊന്നും നോക്കാതെ തന്നെ മിക്കവാറും 20,000 steps എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്സ് ഒരു ദിവസം കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ കഷ്ടിച്ച 1000 ഒക്കെ കഷ്ടിച്ചാണ് നമ്മളെല്ലാം ഒരു സാധാരണ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ കഷ്ടിച്ച് ഒരു ദിവസം 1000 steps ആണ് എടുക്കുന്നത്. അതുകൂടാതെ നമ്മളുടെ ഭക്ഷണ രീതികൾ ഒത്തിരി വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ ആക്സസ് ടു ഫാസ്റ്റ് ഫുഡ്, ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെ ജങ്ക് ഫുഡ് എന്ന് നമ്മൾ വിളിക്കുന്നതെല്ലാം ഹൈ കാലറി ഫുഡാണ്. നമ്മൾ ഒരു ചെറിയ ഇപ്പോൾ ഒരു കട്ട്ലറ്റ് പീസ് ആണെങ്കിലും അല്ലെ ഒരു സമോസ, അതിലെ കാലറി എന്നൊരു ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ 300-500. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഷേക്ക് ആണെങ്കിൽ 1000 കാലറിയാണ്. അതേസമയം നമ്മൾ ഒരു ദോശ കഴിച്ചാൽ അതിനകത്തുനിന്ന് വരുന്നത് വെറും 15-20 കാലറിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ താരതമ്യം നോക്കുമ്പോൾ ഒരു ദോശ കഴിക്കുന്നതും ഒരു സമോസ കഴിക്കുന്നതും എന്തുമാത്രം വ്യത്യാസമാണ്. അതിനകത്തെ ഫ്രൈഡ് ഐറ്റംസിൻ്റെ അതിൻ്റെ ഫുഡ് ഡെൻസിറ്റി വളരെ കൂടുതലാണ്.
1: നമുക്ക് ധാരാളം കോളുകൾ വരുന്നുണ്ട്, ഒരു കോളിലേക്ക് പോവാം. എറണാകുളം മെഡിക്കൽ സെന്റർ FML ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ?
0: ഹലോ
2: ഡോക്ടറെ, എനിക്ക് അമിത വണ്ണം പറയാൻ പറ്റില്ല, കാരണം എനിക്ക് സ്ട്രോക്ക് വന്നൊരു പേഷ്യന്റ് ആണ്.
0: അതെ.
2: അപ്പൊ എനിക്ക് ഞാൻ കൂടുതൽ ടൈം ഇപ്പൊ എനിക്ക് വടി മാറ്റിട്ട് എനിക്ക് നടക്കാൻ പറ്റൂല. വടിയുമാണെങ്കിൽ എല്ലാം ഞാൻ അകത്തൊക്കെ നടക്കാനേ പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ, സ്റ്റെപ്പൊക്കെ ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അപ്പോ എനിക്ക് കൂടുതലായി കുറെ നേരം ഇരിക്കും, അങ്ങനെ പിന്നെ കുറച്ചു നേരം വന്ന് കിടക്കും, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് വയറ് ഇത്ര കൂടുതലാണ്, അല്പം വണ്ണം കൂടിയിട്ടുണ്ട് എനിക്ക്.
0: അതെ. എത്ര വയസ്സുണ്ട്? സ്ട്രോക്ക് വന്നത് ഏത് വയസ്സിലാണ്?
2: സ്ട്രോക്ക് വന്നത് ഒരു 58 വയസ്സിൽ വന്നതാണ്.
0: അതെ. പ്രഷറോ ഷുഗറോ ഉണ്ടായിരുന്നോ?
2: അല്ല, എനിക്ക് പ്രഷറാണ് ഉള്ളത്, പ്രഷറിന്റെ അസുഖമുണ്ട്. അപ്പൊ സ്ട്രോക്ക് വന്ന് ചികിത്സിക്കുന്നത് നമ്മുടെ

0: കമാലി കറുകുറ്റിയിലുള്ള ഒരു അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്ത കാരണം അവിടുന്ന് ഗവൺമെന്റ് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും.
1: അപ്പം പ്രയാസം വരുന്നത് വണ്ണം കൂടുന്തോറും ഭാവിയിൽ ഷുഗർ വരാനോ അല്ലെങ്കിൽ പ്രഷർ കൺട്രോൾ ഇല്ലാതെയോ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസ് ഉണ്ട്. നമുക്ക് ബലം കുറവുള്ള കൈ അല്ലെങ്കിൽ ബലമുള്ള കയ്യിൽ നമുക്കിപ്പം കുറച്ച് രീതിയിൽ ഒരു ഫിസിയോതെറാപ്പിയുടെ രീതിയിൽ വെയ്റ്റ്സ് വെച്ചിട്ടുള്ള എക്സർസൈസ്,
0: ഡോക്ടർ ഫിസിയോതെറാപ്പി അവിടുന്ന് ഒരു 2-2.5 kilo വെയിറ്റ് തന്നിട്ടുണ്ട് എനിക്ക്. വശമാണ് എന്റെ വീക്കായിരിക്കുന്നത്.
1: അതെ.
0: അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് എക്സർസൈസ് ചെയ്യണം. പിന്നെ ഒരു ഒരു അലാസ്റ്റിക് പോലെ ഒരു സംഭവം കൊണ്ട് തന്നിട്ടുണ്ട്. അത് എവിടെയെങ്കിലും കെട്ടിയിട്ട് കൈ വിരല് കൈമേം കെട്ടി വിരലുകളുടെ അവിടെ കെട്ടിയിട്ട് വലിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ 4 വശത്തേക്ക് വലിച്ച് കുറച്ചു നേരം നിന്ന് വലിക്കാൻ പറഞ്ഞ് അത് കൊണ്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വയറ് ഇത്ര കൂടുതലാണ്. അപ്പൊ അതിന് എന്തെന്നാ മെഡിസിൻ ഡോക്ടറെ കാണണ്ട എങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
1: വെയിറ്റ് ലോസിനുള്ള മെഡിസിൻസ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോ നിങ്ങളുടെ അടുത്തുള്ള ഒരു എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടറെ കണ്ടാൽ അവർ ഏത് മെഡിസിനാണ് അതിന് പറ്റിയത് എന്നുള്ളത് പറഞ്ഞ് അവർ ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ നമ്മുടെ ഭക്ഷണ രീതിയും എൻഡോക്രൈനോളജിസ്റ്റുകൾ യൂഷ്വലി ഇത് ചെയ്യാറുണ്ട്. അമിതവണ്ണം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് എൻഡോക്രൈനോളജി എന്ന് പറയും. ആ വിഭാഗത്തിലെ ഡോക്ടേഴ്സ് അതെ അവർ ചെയ്യാറുണ്ട്. ശരി
2: എന്നാൽ ഈ ബെല്ലി ഫാറ്റ് അതായത് കുറിച്ചായിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇതിനൊരു കാരണമായിട്ട് നമുക്ക് എന്താ പറയുക, സെഡൻട്രി ലൈഫ് സ്റ്റൈൽ അല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ വരാം?
1: യൂഷ്വലി ഒന്ന് ജനറ്റിക്സിന് ഒരു ഫാക്ടറുണ്ട്, പക്ഷെ അതിലല്ലാതെ തന്നെ സഡൻ എക്സസൈസ് ഇല്ലാതെ വ്യായാമം തീരെയല്ല. വ്യായാമം എന്ന് ഉദ്ദേശിക്കുന്നത് നടക്കുന്നത് മാത്രമല്ല, നമ്മളെപ്പോഴും ഇപ്പം റെക്കമെൻഡ് ആയിട്ടുള്ളത് സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് നമ്മുടെ മസിൽ ബൾക്ക് ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ് 1-2 ദിവസവും, ഇത് കൂടാതെ കാർഡിയോ. ഒന്ന് സ്ട്രെങ്ത് ട്രെയിനിങ്

0: ഫുഡ്, നമ്മുടെ ഫാസ്റ്റ് ഫുഡിനോടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ പ്രായമുള്ളവരിലും ഇപ്പം യുവാക്കളിലും എല്ലാം ആക്സസ് ടു ഫുഡ്, ഈ ജങ്ക് ഫുഡ് വളരെ ഹൈ ആണ്, താല്പര്യവും കൂടുതലാണ്. ഇതില്ലാതെ നൈറ്റ് കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ, അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ്, ഇപ്പോൾ ഐ ടി ഫീൽഡാണെങ്കിലും ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊരു കാര്യമേ ഇല്ല. പണ്ടൊക്കെ നമ്മൾ 6 മണിക്ക് ഒരു ജോലി കഴിയും, അടുത്തത് കിടക്കുക, അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ അത് അല്ലാതെ പലരും US ടൈമിങ്ങിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും കണ്ടുവരുന്നത് 2-3 മണിവരെ ഉറക്കമുളച്ച് ജോലി ചെയ്യുക, അതിനുശേഷം അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് കുട്ടികളെ വിടണം. അപ്പോൾ അവിടെ നമ്മുടെ സർക്കേഡിയൻ റിതം, അതായത് നമ്മുടെ ഹോർമോണൽ ഒരു ഇംബാലൻസ് അവിടെ വരാൻ ഒരു വലിയ സാധ്യതയുണ്ട്. അത് ഒത്തിരി അമിതവണ്ണം ട്രിഗർ ചെയ്യുന്നുണ്ട്.
1: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാം. എറണാകുളം മെഡിക്കൽ സെന്റർ FML എല്ലാവർക്കും സ്വാഗതം.
2: ഹലോ
0: ഹലോ,
2: ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്നിട്ട് ഫോണിൽ ശ്രദ്ധിക്കൂ. ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു ആണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. ഡോക്ടർ മറുപടി പറയും. ഓക്കെ,
2: രണ്ടേകാൽ വർഷം കഴിഞ്ഞ് ഷോക്ക് വന്നിട്ടേ. ഇപ്പൊ എനിക്ക് ഈ നമ്മൾ രാവിലെ ഒക്കെ എണീക്കുമ്പോ ഭയങ്കര ഈ മുട്ടിനെല്ലാം വേദനയാ, നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. ഞങ്ങളൊരു ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് ചികിത്സിച്ചോണ്ടിരുന്നേ. വേറെ ഒരു മരുന്നൊന്നുമില്ല, ഈ കൊളസ്ട്രോളിനും BP ഉള്ള മരുന്നാ കഴിക്കുന്നത്, പിന്നെ രക്ത അടിയാനുള്ള ഒരു ഗുളിക.
0: അധികം വണ്ണമുള്ള ആളാണോ? അപ്പൊ സാധാരണ നമ്മുടെ വെയിറ്റ് കൂടുമ്പോൾ മുട്ടിനുള്ള നമ്മളുടെ നമ്മൾ സപ്പോർട്ട് അധികമായിട്ട് അതിൽ പ്രഷർ വരും. നമ്മുടെ മുട്ടുവേദന ഏറ്റവും കൂടുതൽ വരുന്ന കാരണം അമിത വണ്ണമാണ്. അപ്പം നമ്മൾ സാധാരണ പേഷ്യൻസിനോട് പറയുന്നത് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ മുട്ടിനോടുള്ള വേദന കുറയുകയും, കൂടാതെ ഈ മുട്ടിനുള്ള എക്സസൈസ് അല്ലെ കാലുകൾക്കുള്ള എക്സസൈസ്, കാലിലെ പേശികൾ കുറച്ചുകൂടെ നമ്മൾ ബലം കൂട്ടുകയാണെങ്കിൽ മുട്ടിനുള്ള പ്രഷർ കുറയും. അപ്പം അതുവഴി മുട്ടുവേദന കുറയാം. അപ്പം അതിലേറ്റവും നല്ല കാര്യം അടുത്തുള്ള ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിന് കാരണങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെ നിന്ന് മരുന്ന് മേടിക്കാം. അപ്പോ ന്യൂറോളജിസ്റ്റിനോട് തന്നെ ചോദിക്കുക എന്തെങ്കിലും വേറെ കാരണങ്ങളുണ്ടോ. ഓർത്തോ രണ്ടുപേരാണെങ്കിലും കുഴപ്പമില്ല, ന്യൂറോയെ കണ്ടിട്ട് ഓർത്തോയെ കണ്ടാലും മതി. എങ്ങനെയാണ്? അതെ, ഓക്കെ, ശരി,
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
1: എറണാകുളം മെഡിക്കൽ സെന്റർ FML വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ അമിത വണ്ണമുള്ളവർ കാണുമ്പോൾ പലപ്പോഴും ഉള്ളൊരു മിഥ്യാധാരണ, ഇവർ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പൊണ്ണത്തടി എന്ന്. പക്ഷേ പലരും പറയാറുണ്ട് ഞങ്ങൾ അത്ര ഭക്ഷണമൊന്നും കഴിക്കാറില്ല, അത് ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രയാസം കൊണ്ടാണ്, വ്യത്യാസം കൊണ്ടാണ് പറയും. ഈ ഹോർമോണൽ ഇംബാലൻസും ഇതുപോലെ ഒരാളെ ഒബേസ് ആക്കുമോ, പൊണ്ണത്തടിയുള്ള വ്യക്തിയാക്കുമോ?
0: അപ്പോൾ തൈറോയിഡിൻ്റെ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം, അമിതവണ്ണം ഉണ്ടാകാം. സോ അങ്ങനെ നമ്മൾ ഉള്ള പേഷ്യൻസിന് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്നതാണ് തൈറോയിഡ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമിതമായ സ്ട്രെസ്, ഈ പലരും ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരിൽ നമ്മൾ കണ്ടുവരുന്ന പ്രവണതയാണ് പലരും. അത് ഭക്ഷണ രീതി മാറണം എന്നില്ല, പക്ഷെ ഉറക്കം ഇളക്കുമ്പോൾ എപ്പോഴും വെയിറ്റ് ഗെയിനിനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം നമ്മുടെ ബോഡി കൂടുതൽ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് അല്ലെങ്കിൽ ഉറക്കമില്ലാതാകുമ്പോൾ സ്ട്രെസ്ഡ് ആകും. അപ്പം പല ഹോർമോൺസ്, കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ കൂടുമ്പോൾ അമിതവണ്ണം വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണാറുണ്ട്. ഇത് കൂടുതലും ജനറ്റിക്സ് ഒരു ഫാക്ടറുണ്ട് തീർച്ചയായിട്ടും.
1: PCOS
0: പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ളവർക്ക് വണ്ണം കൂടുതൽ വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ PCOS ഉള്ളവരുടെ ട്രീറ്റ്മെന്റ് വെയിറ്റ് ലോസ് ആണ്. ഇപ്പൊ വെയിറ്റ് കുറഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഹോർമോൺസ് കുറച്ചുകൂടെ ബാലൻസിലായിരിക്കും, വെയിറ്റ് കൂടുമ്പോൾ അത് ഇംബാലൻസിൽ പോകാൻ സാധ്യതയുണ്ട്. സോ ഹോർമോൺസ് ആണല്ലോ നമ്മുടെ എല്ലാ ഓവറി ഉണ്ടാക്കുന്ന ഹോർമോൺസ്. ഒരു ഇപ്പോൾ ഒരാൾ മെനോപോസിലേക്ക് പോകുന്നു, അതായത് ആർത്തവ വിരാമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് വെയിറ്റ് കൂടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈസ്ട്രജൻ എന്ന ഹോർമോൺ വീട്ടിന്

0: ബാലൻസ് ചെയ്യുന്ന മെറ്റബോളിസത്തിനെ ബാലൻസ് ചെയ്യുന്ന റോളുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് സാധാരണമായിട്ടും സ്ത്രീകളിൽ കുറയുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, വണ്ണം വെക്കുന്നത്, ജോയിൻറ്റ് പെയിന്, അല്ലെങ്കിൽ നീര് വെക്കുക, ഇതൊക്കെ സാധാരണ പെരീ മെനോപോസ്, അതായത് മെനോപോസ് അടുക്കുന്നതും മെനോപോസിന് ശേഷവും കാണുന്ന ചില ലക്ഷണങ്ങളാണ്. സോ തീർച്ചയായിട്ടും ഹോർമോൺസ് നമ്മുടെ വണ്ണവും അല്ലെങ്കിൽ ആയിട്ട് നല്ല
1: ബന്ധമുണ്ട്. ശരിക്കും ഈ ഫാറ്റ് എന്തുകൊണ്ട് ബെല്ലിയിൽ ഈ വയറിൻ്റെ ഭാഗത്ത് മാത്രം വരുന്നു, ബെല്ലി ഫാറ്റ് കൂടുന്നു ചിലർക്ക് എന്ന് പറഞ്ഞില്ല, ഇപ്പോൾ വയറ് മാത്രം കുട വയറ് വരുന്നു, ഫാറ്റ് എല്ലാ സ്ഥലത്തും പോകണ്ടല്ലോ, എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് വയറിലേക്ക് വരുന്നത്?
0: അത് വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ രണ്ട് തരം ഫാറ്റുണ്ട്. ഒന്ന് നമ്മൾ വെളിയിൽ കാണുന്ന സൂപ്പർഫിഷ്യൽ ഫാറ്റ്, മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റ്. യഥാർത്ഥത്തിൽ വെളിയിൽ വരുന്ന കാണുന്ന ഫാറ്റ് വലിയ പ്രയാസമുള്ള ഫാറ്റല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കാർഡിയോവാസ്കുലർ റിസ്ക് കൂട്ടുന്ന ഫാറ്റ് എന്ന് പറയുന്നത് വിസറൽ ഫാറ്റാണ്. നമ്മുടെ ഓരോ പാൻക്രിയാസ് അല്ലെങ്കിൽ നമ്മുടെ ലിവർ, അതിന് ചുറ്റുപറ്റി ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഫാറ്റ്. അപ്പോൾ അങ്ങനെ വിസറൽ ഫാറ്റ് കൂടിയുള്ള ഒരാൾക്കാണ് ശരിക്കും ഇപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് റിസ്ക്കോ സ്ട്രോക്ക് റിസ്ക്കോ കൂടുതലുള്ളത്. ഒരാൾ വണ്ണം വെച്ചിരിക്കുന്നു എന്നതിനെക്കാട്ടിലും നിങ്ങൾ ചിലപ്പോൾ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കും, പക്ഷേ വിസറൽ ഫാറ്റ് കൂടുതലാണ്, ശരിക്കും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിന് റിസ്ക് കൂടുതലായിരിക്കും.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരും. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
2: ഞാൻ പറവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് മെൻസസ് 19 വയസ്സിലൊക്കെ നിന്നതാണ്. അപ്പൊ അന്ന് തുടങ്ങി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അതൊന്നും എനിക്കൊന്നും ഒന്നും ശരിയായില്ല. പിന്നെ
0: ഇപ്പൊ
2: 65 വയസ്സുണ്ട്. അന്നൊന്നും ശരിയായില്ല. ഞാൻ ഒരുപാട് ഗൈനക്കോളജിനെയൊക്കെ കണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി, പിന്നെ കൊടുങ്ങല്ലൂര് പോയി, ഒക്കെ എല്ലായിടത്തും പോയി ചികിത്സ നടത്തി. അപ്പൊ അവരൊക്കെ പറഞ്ഞത് യൂട്രസ് ചുരുങ്ങണ്, യൂട്രസ് അണ്ടാശയം ചുരുങ്ങണെന്നാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ അടുത്ത് എനിക്ക് എപ്പോഴും വയറിന് കംപ്ലൈന്റ് ആണ്. ഒരു 2005 തുടങ്ങി വയറ് ഭയങ്കര കംപ്ലൈന്റ് ആണ്. ഒരു സൈഡ് വേദന, ഒരു സൈഡ് മൊത്തം വേദന, തല, നെഞ്ചിന്റെ ഒരു ഭാഗം, വയറിന്റെ ഒരു ഭാഗം ഒക്കെ വേദന. ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ചായ, പാലൊഴിച്ച ചായ, നാരങ്ങ, ഈ നെല്ലിക്ക, മാങ്ങ, ഇതൊക്കെ വളരെ വിരോധമാണ്. ഒരു ആയുർവേദ മരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വയറിന്റെ ഡോക്ടർ ഞാൻ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മരുന്നുകൾ തന്ന് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ആ മരുന്നുകളൊക്കെ. ഒരിക്കൽ ഒരു മരുന്ന് ഡിആൻസിറ്റി എന്ന് പറഞ്ഞ ഒരു മരുന്ന് ഞാൻ കണ്ടിന്യൂ ആയിട്ട് 2009 തുടങ്ങി 14 വരെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞപ്പോ അത് മരുന്ന് കിട്ടാണ്ടായി. കിട്ടാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്, ഭയങ്കര ടെൻഷനും ഉറക്കക്കുറവും എല്ലാനാണ്. അപ്പൊ ഞാൻ ഈ മരുന്ന് കിട്ടാണ്ടായപ്പോ ഡോക്ടറോട് ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് ആ മരുന്ന് നിർത്തിയേക്കാണ്, അത് നിർത്തേണ്ട ഒരു കാര്യമില്ല, പക്ഷെ അത് നിർത്തി. അതുകൊണ്ട് അതിന് പകരമുള്ള മരുന്ന് തന്നിട്ടും എനിക്ക് അതൊന്നും ശരിയായില്ല. അങ്ങനെ ഞാൻ ലിസിയിൽ പോയി മാത്യു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ട്. ആ ഡോക്ടർ എനിക്ക് ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നെക്സ്ട്രോ RB40 കിൻപ്രൈഡും നെക്സിറ്റോ പ്ലസും എഴുതി തന്നു. പുകച്ചിലാണ്, ഭയങ്കര പുകച്ചിലാണ്. നടു എൻ്റെ ഒരു ഭാഗവും കയ്യിൻ്റെ മസല് ഒക്കെ ഭയങ്കര പുകച്ചിലായിരിക്കും. അപ്പം അങ്ങനെ ആ മരുന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2014 തുടങ്ങി എനിക്ക് ഷുഗറിൻ്റെ കംപ്ലയിൻറ്റ്. വണ്ണം എനിക്കിപ്പോ ഉള്ളത് അധികം ഓവർ വണ്ണമൊന്നുമില്ല, 62-63 കിലോ വെയിറ്റ് ഉള്ളു, 5 പൊക്കമുണ്ട്. അപ്പോൾ ഞാൻ ഈ പിന്നെ ആസ്റ്ററിലെ ഡോക്ടറെയാണ് കണ്ടത്. എന്റെ ഹസ്ബൻഡിന് അവിടുത്തെ ചികിത്സയാണ് ക്യാൻസർ സംബന്ധമായിട്ട്. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് കുട്ടികളും ഇല്ല. എന്നിട്ട് ഞാൻ അവിടുത്തെ ബിബിൻ BP ഡോക്ടറെയാണ്, എൻഡോക്രൈനോളജി, ആ ഡോക്ടറെയാണ് കൺസൾട്ടിങ്. അപ്പൊ ആ ഡോക്ടർ എന്നെ കൊണ്ട് ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ MRI ചെയ്യിച്ചു. അപ്പൊ ചെയ്യിച്ചു കഴിഞ്ഞപ്പോളാണ് ഡോക്ടർ പറഞ്ഞത് ഉമ്മയുടെ ഗർഭപാത്രത്തിനല്ല. അപ്പൊ അതിന് ഞാൻ അതിന് മുമ്പ് എനിക്ക് മൂത്രമൊഴിക്കുന്ന ഭാഗത്തൊരു ചുരുക്കവും ഒരു ഇത് തന്നപ്പോ ഞാൻ അവിടുത്തെ ഗൈനക്കോളിനെ കണ്ടിട്ട് ഞാൻ എല്ലാ വിവരവും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ അത് പരിശോധിച്ചപ്പോ

0: ഡോക്ടർ പറഞ്ഞ് ഉമ്മാക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു MRI ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ. അങ്ങനെ ഞാനിപ്പോ ഒരു വർഷം ആളി ആയി ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥി MRI ചെയ്തപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഉമ്മാക്ക് യൂട്രസിന്റെ എല്ലാ പ്രശ്നം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയില് ഒരു തടിപ്പുണ്ട്, പക്ഷെ അത് വളരണ തടിപ്പല്ല. അതുകൊണ്ട് ആണ് ഹോർമോണുകൾ എല്ലാത്തിന്റെ ഹോർമോണിന്റെ പ്രവർത്തനം വളരെ കുറവാണ്. പിന്നെ ഇപ്പൊ ഉള്ള പ്രശ്നം ഈ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞത് നമുക്ക് എത്ര വേണം ഡോക്ടർ?
1: അല്ല, അത് അവിടുത്തെ ആസ്ട്ര ഡോക്ടർ അപ്പൊ എന്തൊക്കെ മരുന്നാണ് ഇപ്പം ഉമ്മ കഴിക്കുന്നത്?
0: ഇപ്പൊ ഞാൻ കഴിക്കുന്നത് ഷുഗറിന്, പ്രഷറിന്, കൊളസ്ട്രോളിന്, ഈ വയറിന്റെ ഇതിന്.
1: വേറെ മരുന്നുകളൊന്നും അപ്പൊ പിറ്റ്യൂട്ടറി സംബന്ധമായിട്ട് മരുന്നുകളൊന്നും ഇല്ല? പിറ്റ്യൂട്ടറി അതിന്റെ രോഗത്തിന്റെ മരുന്നുകളും
0: അതിന്റെ ആയിട്ടുള്ള മരുന്നുകളൊന്നും ഇല്ല. പിന്നെ ഇതിത്രയായല്ലോ.
1: അതെ അതെ. അപ്പൊ സാധാരണ നമ്മള്
0: ഗ്രന്ഥിയില് തടിപ്പ് ഉണ്ടെന്ന് ആ കാലത്തൊന്നും ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല, ചെയ്തു നോക്കിയിട്ടില്ല.
1: ഇല്ല, അപ്പൊ അന്നത്തെ കാലത്ത് ചിലപ്പോ അത്രയൊക്കെ ഉള്ള നമ്മുടെ ആക്സസ് ടു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ഉള്ള അത് കുറവായതന്നെ ആയിരിക്കും. എന്തായാലും ഈ ഏജില് നമ്മുടെ പ്രൊലാക്റ്റിൻ ലെവലോ അല്ലെങ്കിൽ അവിടെ പിറ്റ്യൂട്ടറിയിൽ ചെറിയൊരു തടുപ്പുള്ളത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല സാധാരണ. അത് ഗ്രന്ഥിയിലെ തടുപ്പ് കൂടി വന്നാലേ പ്രശ്നമുള്ളൂ. നമ്മൾ കാഴ്ചയ്ക്ക് പ്രയാസം അങ്ങനെ എന്തെങ്കിലും ഉള്ളെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഏജ് 65 ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല പിറ്റ്യൂട്ടറി കാരണം.
0: അതെ, ഞാൻ ആദ്യത്തിലെ എന്റെ കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞപ്പോ ഞാൻ അന്ന് ഹോർമോൺ ടെസ്റ്റ് തൃശ്ശൂര് പോയൊക്കെ അന്ന് ചെയ്തതാണ്. അപ്പൊ അതിലൊക്കെ അതിൻ്റെതായ അടിസ്ഥാനത്തിൽ മരുന്നുകൾ കഴിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷിലെ മരുന്നുകൾ കഴിക്കുമ്പോൾ മാത്രം മെൻസസ് വരും, പിരീഡ് വരും. അതല്ലെങ്കിൽ അത് കഴിച്ചില്ലെങ്കിൽ പിരീഡ് ഇല്ല, വരില്ല. അങ്ങനെയായിരുന്നു എന്റെ ആദ്യത്തെ ഇത്.
1: ഓക്കെ,
0: ഇപ്പൊ എന്നോട് ഈ ഡോക്ടർ പറഞ്ഞ് നെക്സ്ട്രോ RD40 പകരം നെക്സ്ട്രോ 40 കഴിക്കി, അത് 2 നേരവും കഴിക്കി, എന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന സിൻപ്രൈഡ് എന്ന ഗുളിക അത് കഴിക്കണ്ട, അതിന് പകരം 2 നേരം. മറ്റേ ഞാൻ 40 RD40 കഴിച്ചിരുന്നപ്പോ 1 നേരം മാത്രം കഴിക്കുള്ളൂ, ഈ സിൻപ്രൈഡും കഴിക്കുമായിരുന്നു രാത്രിയിൽ 1 നേരം. അപ്പൊ ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ് അത് കിൻപ്രൈഡ് കഴിക്കണ്ട, അതിന് പകരം രാത്രിയിലും രാവിലെയും നെക്സ്പ്രോ കഴിക്കാൻ പറഞ്ഞു. 40
1: കഴിക്കുകയാണെങ്കിൽ
0: ശരീരം മൊത്തം വേദന, എല്ലാ തോളും മസലും ഒക്കെ ആ കിൻപ്രൈഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇത്രയും വേദന ഉണ്ടായില്ല. അതിപ്പോ നിർത്താൻ പറഞ്ഞ് നിർത്തിയേക്കാണ്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത് ഈ പ്രൊലാക്റ്റിൻ ഇത്രയും കുറയുന്ന 56 ഇതിൽ എഴുതിയേക്കുന്നത്. 56.
1: അപ്പൊ
0: എനിക്ക് കിൻപ്രൈഡ് തുടർന്നും കഴിക്കണേനു വല്ല കുഴപ്പമുണ്ടോ?
1: സോറി, നിങ്ങൾക്ക് നേരിട്ട് കാണാതെ നമ്മൾ അല്ലെ ബാക്കി എല്ലാ റിപ്പോർട്ട്സും നോക്കാതെ നമുക്ക് അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ തന്നെ ഒന്ന് കണ്ട് അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കുക കേട്ടോ.
0: ഞാൻ പോയി വന്നിട്ട് 1 മാസത്തിന്റെ അടുത്തായിട്ടുള്ളൂ.
1: ശരി,
0: ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാണ്. പിന്നെ ഞാൻ ഈ നെക്സിറ്റോപ്ലസ് തുടർന്ന് ഇങ്ങനെ കുറെ കാലം കഴിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ ഡോക്ടർ?
1: അത് നിങ്ങളുടെ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഡോക്ടറിനോട് തന്നെ ചോദിക്കുക. നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ വെച്ച് നമ്മൾ അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പാടില്ല. ശരി എന്നാ.
2: ഓക്കെ, വിളിച്ചത് നന്ദി. നമുക്കൊരു 7 വേളയിലേക്ക് പോവാം.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: എറണാകുളം മെഡിക്കൽ സെന്റർ FM 89 വീണ്ടും സ്വാഗതം. നമ്മളിപ്പോ അമിതവണ്ണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അമിതവണ്ണം ഉണ്ടോയെന്നറിയാൻ ഇപ്പോൾ ഈ BMI അല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ? ഹോർമോൺ ടെസ്റ്റൊക്കെ ആവശ്യമാണോ?
1: നമ്മൾ ഈ BMI നമ്മൾക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ BMI അബ്നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് മെറ്റബോളിക് പ്രൊഫൈൽ, അതായത് ഫാസ്റ്റിംഗ് കൊളസ്ട്രോൾ ലെവൽ, ഒരു ഫാസ്റ്റിംഗ് ഷുഗർ, HbA1c എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ HbA1c

0: ആവറേജ് 5.8 to 6.4 ആണ് പ്രീ ഡയബറ്റിക്കും 6.5 അബവ് ആണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ട് പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അപ്പം LFT, അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ മേസിക് മെറ്റബോളിസം, മെറ്റബോളിക് പ്രൊഫൈൽ എന്നാണ് ഇതിനെ പറയുന്നത് സാധാരണഗതിയിൽ, കൊളസ്ട്രോൾ ലെവൽ കൂടുതലുണ്ടോ, ഇതെല്ലാം ഇപ്പം ട്രൈഗ്ലിസറൈഡ് കൂടുതലുണ്ട് അല്ലെ LDL കൂടുതലുണ്ടെങ്കിൽ, കൂടാതെ ഷുഗർ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അമിതവണ്ണം കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഹൈപ്പർലിപിഡീമിയ വരാനുള്ള
1: സാധ്യതയുണ്ടെന്ന്
0: നമുക്ക് മനസ്സിലാക്കാം.
1: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാം, കാരണം അവിടെ മെഡിക്കൽ സെന്ററിൽ ആ കോൾ കിട്ടിയില്ല, നമുക്ക് കണക്ട് ആയില്ല. ഇപ്പോൾ ഈ സാധാരണ ഇത്തരം ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ തടി കുറയ്ക്കാൻ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് ഈ ഭക്ഷണത്തിൽ ക്രമീകരണം മാത്രം മതിയോ, ഡയറ്റ് ചെയ്യുന്നവരുണ്ട് പലരും, അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിയായ ഡയറ്റ്?
0: സോ ഡയറ്റിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഡയബറ്റീസ് ഉണ്ട് ഉള്ളവരുണ്ട്, അതായത് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സാധാരണ ഇപ്പോഴും എപ്പോഴും നമ്മൾ പറയും ഏത് ഡയറ്റ് ഫോളോ ചെയ്യാം, ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം, സമീകൃത ആഹാരം. ചിലവർ ഞാനിനിയും പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് ഇനിയും കഴിക്കില്ല, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് ഞാൻ ഫ്രൂട്ട് കഴിക്കില്ല. അപ്പോൾ ഒരു ആഹാര പദാർത്ഥവും കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയുള്ള ഒരു ശൈലി ശരിയാവില്ല. അതിലും നല്ലത് എല്ലാം ഒരു ഒരു പോർഷൻ കൺട്രോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഒരു പ്ലേറ്റ് നിറച്ച് ചോറെടുക്കുന്നതിന് പകരം നമ്മൾ പ്ലേറ്റിൻ്റെ 1/4 മാത്രം അരിയാഹാരം,
1: കാർബോഹൈഡ്രേറ്റ്,
0: പിന്നെ ബാക്കി വെജിറ്റബിൾ, ഹാഫ് ദ പ്ലേറ്റ് വെജിറ്റബിൾ, പിന്നെ ഒരു ബാക്കി ഒരു 1/4 നമ്മൾ പ്രോട്ടീൻ എന്ന് പറയും. സോ ആ ഒരു റേഷ്യോയിൽ പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് വരും. ഇപ്പോഴും നമ്മളുടെ എല്ലായിടത്തും കണ്ടുവരുന്നത് അരിഹാരത്തിൻ്റെ അളവ് കൂട്ടുകയും, ഇപ്പോൾ ചോറ് കൂടുതലെടുക്കുക, കൂട്ടാൻ കുറച്ചെടുക്കുക, വെജിറ്റബിൾ കുറച്ചെടുക്കുക, പിന്നെ പ്രോട്ടീൻ ഉണ്ടേലായി. ഇപ്പോൾ ഉള്ളത് തന്നെ ചിലപ്പോൾ ഫാസ്റ്റ് ഫുഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ കംപ്ലീറ്റ് ഈ ബാലൻസ്ഡ് ആയിട്ടെന്നുള്ള ഇതേ മറിപ്പും.
1: പിന്നെ കോളിലേക്ക് പോയിട്ട് വരും ഡോക്ടർ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ സ്വാഗതം. ആ കോൾ കിട്ടിയില്ല, ഡയറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്.
0: അപ്പോൾ പിന്നെ കൃത്യസമയത്ത് കഴിക്കുക. ചിലവർ രാവിലത്തെ ഫുഡ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ 2 മണിക്കായിരിക്കും ഫസ്റ്റ് ഫുഡ് കഴിക്കുക. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നീടുള്ള സമയം മുഴുവൻ സ്നാക്കിങ്, അതായത് ഈ ചിപ്സ് അല്ലെ മിക്സ്ചർ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അയ്യോ നമ്മൾ കഴിക്കുന്നില്ലല്ലോ കഴിക്കുന്നില്ലല്ലോ, അല്ല ഞാനൊരു ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ, പക്ഷേങ്കിൽ നമ്മുടെ ശരീരം അപ്പോഴത്തേക്ക് ഒരു ഡെഫിസിറ്റ് അല്ലെ ഒരു ഒരു സ്ട്രെസ് രീതിയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിനാവശ്യമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അല്ലെ ആവശ്യമുള്ള ഫൈബർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വണ്ണം വെക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ചിലവർ കൂടുതൽ കാപ്പി അല്ലെ ചായ കുടിച്ചുകൊണ്ടിരിക്കും, കഴിക്കുന്നില്ലല്ലോ, പക്ഷേങ്കിൽ 10 ചായ 12 ചായ അതെല്ലാം പാൽ ചായയുമായിരിക്കും, മധുരം ഇട്ടതുമായിരിക്കും. അപ്പം കഴിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് വെയിറ്റ് കുറയാനുള്ള കാര്യമല്ല. 3 നേരവും അല്ലെ കഴിവതും 2 നേരം ഒരു 10 മണിക്കും ഒരു 6 മണിക്കും നല്ലതായിട്ട് കഴിക്കുകയും സമീകൃത ആഹാരം കഴിക്കുകയും ബാക്കി അത് കഴിഞ്ഞുള്ള സമയം 6 മണി കഴിഞ്ഞ് ലേറ്റായിട്ട് ഡിന്നർ കഴിക്കാതിരിക്കുക ഒക്കെ ചെയ്താൽ ഒത്തിരി വണ്ണം കുറയാനുള്ള
1: സാധ്യതയുണ്ട്. ഇപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പലരും ഇപ്പോൾ നമ്മൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ ഒരുപാട് കാണാം കീറ്റോ ഡയറ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, GM ഡയറ്റ്, ഇങ്ങനെ പറയും. ഒരു അസുഖം വന്നൊരു വ്യക്തി ശരിക്കും ഇതിൽ ഏതാണ് ഫോളോ ചെയ്യേണ്ടത്? ഇതൊക്കെ സുരക്ഷിതമാണ് ഇവർ ഈ പറയുന്ന പോലെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, കീറ്റോ ഡയറ്റ്, GM ഡയറ്റ് എന്നൊക്കെ പറയുന്നത്?
0: സോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 14 മുതൽ 16 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് പീരീഡ്. അപ്പോൾ സാധാരണ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പഴയുള്ള കാലത്ത് ആൾക്കാർ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്തിരുന്നത്. അവർ രാവിലത്തെ ഭക്ഷണം മിക്കവാറും 7 മണി രാവിലെ കഴിക്കും, രാത്രി 6 മണി കൊണ്ട് അവരുടെ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. സോ അവർ ആ തഴം തീരും. സോ അന്ന് മുതലേ അവർ ചെയ്യുന്ന കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. പക്ഷെ ഇന്നത്തെ കാലത്ത് തെറ്റായ ധാരണയുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗിൽ അവർ രാത്രി 10 മണിക്ക് കഴിക്കുകയും ചെയ്യും, രാവിലെ പിന്നെ 12 മണിക്ക് കഴിക്കും. പക്ഷേ ഇത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഡിന്നർ ഏർലി ആക്കിയില്ല. നമ്മൾ ഇത് ചെയ്യുന്നതെല്ലാം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലെ മെറ്റബോളിസം ബെറ്റർ ആക്കാൻ വേണ്ടിയാണ്. പക്ഷേ രാത്രി ആകും തോറും അതും ഹെവി ഫുഡ്
1: രാത്രി
0: കഴിക്കുന്നതുകൊണ്ട് ഒരു രീതിയിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സക്സസ്ഫുൾ ആയിട്ട് പോവില്ല.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരും. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം. ഹലോ
0: ഹലോ,
1: കേൾക്കാമോ? ആ സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഇന്ദു ആണ്.
0: പറയാം.
2: 58 കിലോ ഉണ്ട് ഞാൻ, 58 കിലോ. പക്ഷേ ഈ എക്സസൈസ്

0: എന്ന് പറഞ്ഞാൽ മറ്റേ സാധാരണ നമ്മളെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത് ഇത് ആ ഇരിപ്പ് കുറവാണ്. അപ്പൊ ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം എന്ന് വെച്ചാല് രാത്രിയുള്ള ഉറക്കമൊക്കെ ഞാൻ സെക്യൂരിറ്റി വർക്കാണ് ചെയ്യുന്നതേ.
1: നൈറ്റിലാണോ സെക്യൂരിറ്റി വർക്ക്?
0: ഇല്ല, ഞാൻ ഡെയിലി മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ പകല് ഇരുന്നുറങ്ങും, വീട്ടിൽ ചെന്നേ ഉറക്കമില്ല. അതാണ് സംഭവം.
1: പണ്ട് നൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ?
0: പണ്ട് നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ. സോ നമ്മളെപ്പോഴും കണ്ടുവരുന്നത് ചില ഒരു കുറേ നാളുകൾ നമ്മൾ ഒരു തീരത്ത് നൈറ്റ് ഡ്യൂട്ടി എടുക്കുക, അങ്ങനെയുള്ളവരിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പിന്നെ അവർ ഡേ ഡ്യൂട്ടി കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞ് ഡേ ആയാൽ പോലും അവരുടെ ഉറക്കം ക്രമീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നാളത്തേക്ക് ഒരു സ്ലീപ്പ് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും മെഡിസിൻസോ എന്തെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് എടുത്തിട്ട് ചില അവസരങ്ങളിൽ നിങ്ങളുടെ സ്ലീപ്പ് തിരിച്ച് നോർമലാകാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടുതൽ കുറച്ച് വ്യായാമം കൂടുതൽ ചെയ്യുക. ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സർസൈസ്, നമ്മൾ 58 കിലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽ പ്രായം കൂടുന്നതും മസിൽ നഷ്ടമാകാനുള്ള സാധ്യത കൂടുതൽ, മസിൽ വേസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് കുറച്ച് വെയ്റ്റ്സ് എടുത്ത് ഒരു നമുക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് ഉറക്കത്തിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഈ പ്രശ്നം ഈ ഡേ നൈറ്റ് ഡ്യൂട്ടി എടുത്തവരിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണിത്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും കുറച്ച് നാളത്തേക്ക് ഒരു സ്ലീപ്പ് മെഡിസിൻ എടുത്താൽ ചിലപ്പം ഭേദമാകുമായിരിക്കും.
0: ഇപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണിവരെയും ഞാൻ അങ്ങനെ ഇരിക്കാറില്ല വീട്ടിലെ. കംപ്ലീറ്റ് വേറെ വർക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഇതിലങ്ങനെ പോവുകയാണ്.
1: ഒത്തിരി കാപ്പി വല്ലതും കുടിക്കാറുണ്ടോ?
0: ചായ കുടിക്കാറുണ്ട്, ഒരു 10 മണിക്ക് ഒരു ചായ അല്ലെങ്കിൽ കഞ്ഞി.
1: അല്ല, എത്ര എത്ര ചായ കുടിക്കും?
0: ഞാൻ കൂടുതൽ 2 ചായ, പാലില്ലാതെ 2 ചായ കുടിക്കും.
1: സാധാരണ കാപ്പി ഒത്തിരി, അതും 3 മണി വൈകുന്നേരം 3 മണി കഴിഞ്ഞ് കുടിക്കുന്നത് ഉറക്കമില്ലായ്മ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പറയും അങ്ങനെയുള്ളവര് അധികമായിട്ട് കാപ്പി കുടിക്കാതിരിക്കാൻ ഉറക്കം ചിലപ്പം ഭേദമാകാൻ സാധ്യതയുണ്ട്.
2: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
3: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
2: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യ രക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
5: ഈ പരിപാടിയുടെ പ്രായോജകർ
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യ രക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
6: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
2: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
6: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
2: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യ രക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
7: എറണാകുളം മെഡിക്കൽ സെന്റർ FM 89 സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ സാധാരണ കേൾക്കാറുണ്ട് തടി കുറയ്ക്കാനായിട്ട് ഇപ്പോൾ പല വണ്ടർ ഡ്രഗ്സും വന്നിട്ടുണ്ട്, വീക്കിലി എടുക്കാവുന്ന ഇഞ്ചക്ഷൻ, അതൊക്കെ എത്രമാത്രം സുരക്ഷിതമാണ്? നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ ഒരാളുടെ പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട്?
1: പലതരം മെഡിസിൻസ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിൽ തന്നെ അധികം മെഡിസിൻസ് പൊണ്ണത്തടി കുറയ്ക്കാനുള്ളത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്, ഗുണം ദോഷം. ഒരാൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 100-120 കിലോ വെയിറ്റും ഉണ്ട്, അത് കാരണം ഡയബറ്റീസ് ഉണ്ട്, ബ്ലഡ് പ്രഷറുണ്ട്, നിങ്ങൾക്ക് ഏജ് വെറും 30-35 വയസ്സാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മെഡിസിനെക്കുറിച്ച് ചിന്തിക്കണം. പക്ഷെ അതിനു മുമ്പ് എപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഒരു ധാരണ വേണം. അതായത് നിങ്ങളുടെ ഉറക്കം കറക്റ്റാണോ, അല്ലെങ്കിൽ ഭക്ഷണരീതി കറക്റ്റാണോ, വ്യായാമം, ഭക്ഷണം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലൊന്നാണ് ഇപ്പോൾ ഒബീസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഭക്ഷണം ക്രമീകരിച്ച് എക്സസൈസിൻ്റെ കാര്യം, ഉറക്കത്തിൻ്റെ കാര്യം, സ്ട്രെസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്ത് ശ്രമിക്കുക. ഇതിനോട് കൂടെയാണ് നമ്മൾ എപ്പോഴും ഈ വണ്ടർ ഡ്രഗ്സ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് മെഡിസിൻസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എനിക്ക് പേഷ്യൻസ് ഉണ്ട്, ഈ മെഡിസിൻസ് എടുത്തിട്ട് 1 കിലോ പോലും കുറയാത്ത പേഷ്യൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അവരോട് ഈ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ പറയുമ്പോൾ അത് അവർക്കൊരു ബെനിഫിറ്റ് കാണാറുണ്ട്, അവർക്കതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. എല്ലാ മെഡിസിൻസിനും ഉള്ള പോലെ തന്നെ ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ പേഷ്യൻസിന് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് മനസ്സിലാക്കി ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന് എടുക്കുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി വിത്തൌട്ട് എനി റിസ്ക് എന്ന്
7: ഒരിക്കലും.
1: സോ യൂഷ്വലി റിസ്ക് എന്ന് പറയുന്നത് നോസിയ, വോമിറ്റിംഗ്, നമ്മൾ ഛർദി വരിക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ. പക്ഷേ ഇതൊക്കെ ഷോർട്ട് ടേം റിസ്ക് ആണ്. നമ്മൾ ആ മെഡിസിനുമായിട്ട് ടോറൽ ഒന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോൾ അത് സാധാരണഗതിയിൽ അത് മാറ്റം വരും.
7: നമുക്കൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം. കോൾ കണക്റ്റ് ആയില്ല. ഇത് കൂടാതെ സർജറി ചെയ്യാറുണ്ട് പലരും, വണ്ണം കുറയ്ക്കാനായിട്ട് ബേരിയാട്രിക് സർജറി ഒക്കെ. അത് ശരിക്കും ആർക്കൊക്കെയാണ് വേണ്ടി വരുന്നത്? നമുക്ക് ആർക്കൊക്കെ ചെയ്യാൻ കഴിയും?
1: അത് ബേരിയാട്രിക് സർജറി ആവശ്യമുള്ള ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, നല്ല രീതിയിൽ പൊണ്ണത്തടിയുള്ളവർക്ക്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ പുതിയ പല മെഡിസിൻസും വന്നതുകൊണ്ട് മേ ബി നമുക്ക് മെഡിസിൻ എടുത്തതിന് ശേഷം അത് ഫെയിലിയർ ആണെങ്കിൽ സർജിക്കലി, കാരണം സർജിക്കലിൽ നമുക്കൊരു കറക്ഷൻ പിന്നെ പറ്റില്ലല്ലോ, അതൊരു ലോങ് ടേം പെർമനൻ്റ് ആയിട്ടൊരു ചേഞ്ച് ആണ്. പക്ഷേ ചില പേഷ്യൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ട്. പക്ഷെ ആദ്യം മെഡിസിൻ കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കിയതിന് ശേഷം തീരുമാനമെടുക്കാം.
7: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ, എനിക്ക് തോന്നുന്നു ഫോൺ കണക്ട് ആവുന്നില്ല. ഈ സാധാരണ ഈ തടി കുറഞ്ഞതിന് ശേഷം, ഒരിക്കൽ കുറഞ്ഞതിന് ശേഷം വീണ്ടും തടി വയ്ക്കുന്നതായിട്ടും കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മരുന്നൊക്കെ കഴിച്ച് തടി കുറച്ച് വയ്ക്കുക, എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അവർ പൂർവ്വസ്ഥിതിയിലെത്തുന്നു. അത് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്താത്തതുകൊണ്ടാണോ? ശരിക്കും
1: രണ്ട് രീതിയിലും പറയാം. ചിലവർക്ക് കുറച്ച് ജനറ്റിക് ഫാക്ടർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ മരുന്ന് നിർത്തി കഴിയുമ്പോൾ തിരിച്ച് വണ്ണം വെക്കാം. പക്ഷേ മെജോറിറ്റി, ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്, നമ്മളുടെ ജീവിതശൈലി വ്യത്യാസം വരുന്നില്ലെങ്കിൽ നമ്മളുടെ വെയിറ്റ് കുറഞ്ഞാലും കുറഞ്ഞത് അതുപോലെ കൂടും. അപ്പോൾ ജീവിതശൈലിയിൽ തന്നെ ഇപ്പോൾ അധികം കാർബ് അതൊക്കെ ആ ഇൻടേക്ക് ഉള്ളത് കുറച്ച് പ്രോട്ടീൻ കൂടുതൽ എടുക്കുക, ടോട്ടലി കാലറി നമ്മൾ എടുക്കുന്ന ഒരു ദിവസം എടുക്കുന്ന കാലറിയിൽ കുറച്ച് കൊണ്ടുവരിക, വ്യായാമം നല്ല രീതിയിൽ തന്നെ, സ്ട്രെങ്ത് ട്രെയിനിങ്, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ വെയിറ്റ് മിക്ക സാഹചര്യത്തിലും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ ഡെഫിനറ്റ്ലി ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് നിർത്തി കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് ആ പേഷ്യൻസിൽ നമ്മളൊരു ലോ ഡോസ് എന്ന് വെച്ചാൽ അവർ ഒറിജിനലി എടുത്ത ഡോസ് അല്ല, പക്ഷെ ചെറിയൊരു ഡോസ് കൊണ്ട് തന്നെ അവർക്ക് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും.
7: ഇതുപോലെ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് എന്ന നിലയിൽ തടി ഉറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മൾ ഭക്ഷണമാണ് ശ്രദ്ധിക്കേണ്ടത്, വ്യായാമം വേണം, ഭക്ഷണം ശ്രദ്ധിക്കണം, മറ്റെന്തെല്ലാം ചെയ്യണം?
1: തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സ്ട്രെസ്സാണ്, അല്ലെ, വർക്ക് ലൈഫ് ബാലൻസ് സ്ട്രെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു ഏതൊരു സെക്ടറിലാണെങ്കിലും നമ്മൾക്ക് ജോലി ചെയ്യാമെന്ന് ആ 30-40 വയസ്സിലുള്ള ആൾക്കാർ, കുഴപ്പമില്ല ഞാൻ യങ് അല്ലേ, എങ്ങനെയുള്ള ജോലിയും, ഏത് രാത്രിയാണെങ്കിലും രാത്രി മുഴുവൻ ഇരുന്ന് ജോലി ചെയ്താലും എൻ്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റും, അല്ലെ, എൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല, കുറച്ച് വണ്ണമല്ലേ ഉള്ളൂ എന്ന് നമ്മളിതിനെ ലാഘവത്തോട് കാണുന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു മിഥ്യാധാരണ. അപ്പോൾ അത് മാറ്റിയെടുക്കണം. നിങ്ങൾ 30-കളിലാണെങ്കിലും 25-ലാണെങ്കിലും നിങ്ങളുടെ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മളുടെ ശരീരത്തിനോട് നമ്മൾ ബഹുമാനിക്കണം. അതിൻ്റെ സർക്കേഡിൻ റിതം, അതിനോടുള്ള ഹോർമോണൽ ബാലൻസ്, അത് നമ്മൾ ബഹുമാനിച്ച് അതിനോട് നീതി പുലർത്തിയില്ലെങ്കിൽ നമ്മളുടെ ശരീരം ഒരു സമയത്ത് നമ്മളോട് തിരിച്ച് നമ്മൾക്ക് വേണ്ട വിധം അത് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സ്ട്രെസ്, സ്ലീപ്പ്, വർക്ക് ലൈഫ് ബാലൻസ്, അതിൻ്റെ കൂടെ തന്നെ എക്സർസൈസ്, ഡയറ്റ് കൊണ്ടുപോയാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശരീരം നമ്മളോട് റെസ്പോണ്ട് ചെയ്യും.
7: നമ്മൾ ഇത്രയും നേരം പൊണ്ണത്തടി അതല്ലെങ്കിൽ അമിത വണ്ണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം, പ്രമേഹം എന്ന് പറഞ്ഞു. ഇതിനിടയിൽ നമ്മൾ പറയുകയുണ്ടായി പൊണ്ണത്തടി ഉണ്ടെങ്കിൽ വരാൻ സാധ്യത ഏറ്റവും ആദ്യം വരുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹത്തെ പറയുകയുണ്ടായി. ശരിക്കും പ്രമേഹം എന്തുകൊണ്ടാണ് വരുന്നത്? എന്താണ് പ്രമേഹം? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം.
1: പ്രമേഹം അല്ല ഡയബറ്റീസ് എന്നുള്ള അസുഖം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഷുഗർ, അതായത് ബ്ലഡ് ഷുഗർ സാധാരണയിലും കൂടുക. സാധാരണ നമ്മുടെ ശരീരത്തിലെ ഫാസ്റ്റിംഗ് ഷുഗർ, അതായത് നമ്മൾ രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതിരുന്ന രാവിലത്തെ ഷുഗർ 100-ൽ താഴെ ആയിരിക്കണം. ഇനി 100 മുതൽ 126 വരെ ഒരു വാല്യൂ ആണ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഭാവിയിൽ പ്രീ ഡയബറ്റിക്, അതായത് ഇംപെയർഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇമ്പയർ ഗ്ലൂക്കോസ്. അതൊരു പ്രീ ഡയബറ്റി, ഇനിയും ഡയബറ്റീസ് വരാൻ സാധ്യത കാണിക്കും. അപ്പോൾ ചിലവരുടെ ഫാസ്റ്റിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ 110, 115 എന്നൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതൽ വന്നിട്ടുണ്ട് മനസ്സിലാക്കാം. പിന്നെ ഫുഡിന് ശേഷമുള്ള ഷുഗർ നമ്മൾ സാധാരണ 200 താഴെ ആയിരിക്കണം. 140 മുതൽ 200 വരെയാണെങ്കിൽ അഗെയിൻ ഈ പറയുന്ന പോലെ ഒരു വ്യതിയാനമാണത്. ഇപ്പോൾ 140 താഴെ നിൽക്കണം. 140 200 ഇടയിലാണെങ്കിൽ ഒരു ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. 200 മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡയബറ്റീസ് വേണം. വേറൊരു വാല്യൂ ആണ് HbA1c, 3 മാസത്തെ ആവറേജ് ഷുഗർ. അത് 6.5 അബവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്. 5.7 to 6.4 ആണെങ്കിൽ പ്രീ ഡയബറ്റീസ്. അപ്പം നിങ്ങളുടെ A1c 6.1 എന്ന് കാണിക്കുവാണെങ്കിൽ അടുത്ത ഒരു 3-4 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഷുഗർ കൂടി വന്ന് നിങ്ങൾക്ക് ഫ്രാങ്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള, പ്രമേഹ രോഗിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ കാലഘട്ടത്തിലാണ് ഏറ്റവും നമ്മൾക്ക് നമ്മുടെ ജീവിത രീതികൾ മാറ്റി, ജീവിതശൈലി രോഗങ്ങൾ ആയ സ്ഥിതിക്ക് നമ്മളുടെ വ്യായാമം ശരിയാക്കിയാൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പദാർത്ഥത്തിൽ വ്യത്യാസം വന്നാൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
7: ഇത് നമുക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് പറയാൻ പറ്റും? പലപ്പോഴും പലരും പാരമ്പര്യമാണ് ഒരു കാരണമായി പറയാറുള്ളത്. ശരിക്ക് ജീവിതശൈലി കൊണ്ട് വരാൻ പറഞ്ഞു, ശരിക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മെറ്റബോളിസത്തിൽ വരുന്ന മാറ്റങ്ങളല്ലേ ഈ അസുഖം ഉണ്ടാക്കുന്നത്?
1: അതെ. ഇപ്പൊ 2 ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, എങ്കിലും അവയവങ്ങൾ അത് ഏറ്റെടുക്കുന്നത്, അതെ ഇൻസുലിൻ എടുത്തിട്ട് വേണം അവർക്ക് ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലൊരു വ്യതിയാനം വരുന്നതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ഉണ്ട് എങ്കിലും അവർ ആ ഇൻസുലിൻ അത് നല്ല രീതിയിൽ നമ്മുടെ ഓർഗൻസ് സെൻസിറ്റീവ് ആകുന്നില്ല.
7: കോളിലേക്ക് പറ്റുവാണ് ഡോക്ടർ. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം.
8: സാർ, എന്റെ സുഹൃത്ത് ഇൻസുലിൻ എടുത്തിരുന്നതാണ്.
1: ആ പറയാം, എത്ര വയസ്സുള്ള ആളാണ്?
8: മറ്റുള്ളതും കഴിക്കാറില്ല.
1: എന്താണ്?
8: വർഗ്ഗങ്ങള്, പച്ചക്കറി, മുട്ടയ്ക്കൻ കഴിക്കണം.
7: ചോറ് കഴിക്കാറില്ല.
8: രണ്ട് ആള് വർക്ക് ചെയ്യുന്നുണ്ട്. 61 വയസ്സ്. അതാണ്
1: സംഭവം.
8: എന്ത് പറയണം?
7: എന്താണ് താങ്കളുടെ പ്രശ്നം? എന്താണ് അറിയേണ്ടത് ചോദിച്ചില്ല.
8: അത് നമ്മൾ സുഹൃത്തിനെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇൻസുലിൻ വേണ്ടെന്നുള്ള അവസ്ഥയിലായി. അദ്ദേഹം
7: ചോറ് ഉപേക്ഷിച്ചപ്പോ ഇൻസുലിൻ വേണ്ടെന്നുള്ള അവസ്ഥയിലെത്തി.
8: ഡയറ്റ് കൺട്രോൾ ഉണ്ട്,
7: അങ്ങനെ എത്തി എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണോ ചോദിക്കുന്നത് താങ്കള്? ഡോക്ടറോട് ചോദിക്കുന്നത് എന്താണ്? ഓക്കെ, വളരെ സന്തോഷം. അദ്ദേഹം പറഞ്ഞത് ഈ ഭക്ഷണ നിയന്ത്രണം കൊണ്ട് ഇൻസുലിൻ ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് കഴിഞ്ഞു എന്നാണ് അറിയിക്കുന്നത്. നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.
2: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
6: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
2: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
6: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
2: ആക്സിഡന്റ്, ട്രോമാ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
7: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ ലൈനാണ്. നമ്മളിപ്പോൾ പ്രമേഹത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പലതരം പ്രമേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് പലപ്പോഴും ഡോക്ടർമാർ. Type 1, Type 2, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡോക്ടർ?
1: Type 1 diabetes എന്ന് പറയുന്നത് സാധാരണ കുട്ടികളിലാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു 20 വയസ്സ് പ്രായം വരെ ഉള്ളവരിലാണ് ഉണ്ടാകുന്നത്. അത് അത് കഴിഞ്ഞും ഉണ്ടാകാം, പക്ഷേ മെജോറിറ്റിയും കുട്ടികളിലാണ്.
7: Juvenile diabetes.
1: അതെ അതെ, അത് തന്നെയാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന എന്തോ ഒരു വൈറസ് കാരണമോ അല്ലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കാരണം പാൻക്രിയാസിലെ കോശങ്ങൾ നശിച്ചു പോകുന്നു. അപ്പം ഇൻസുലിൻ ഉണ്ടാകുന്നില്ല. നമ്മൾ ഇൻസുലിൻ ഉണ്ടാകുന്ന അവയവം അത് ഉണ്ടാക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ഷുഗർ ലെവൽ അധികമായിട്ട് വരുന്നു. ആ സമയത്ത് അത് പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ചിലവർക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും കാണില്ല, പക്ഷേ അമിത ദാഹം, അമിതമായിട്ട് മൂത്രം ഒഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ, പിന്നെ ക്ഷീണം, അസുഖങ്ങൾ വരിക. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഷുഗർ നോക്കുമ്പോൾ 200 മുകളിലാണ് തീർച്ചയായിട്ടും കുട്ടിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാം. അത് വളരെ പ്രയാസകരമായ ഒരു അനുഭവമാണ്. അത് തീർച്ചയായിട്ടും ഡോക്ടർ ഉടനെ തന്നെ കാണണം. ഈ കുട്ടികളിൽ ഇൻസുലിൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇൻസുലിൻ അല്ലാതെ വേറെ ഒരു മരുന്നും ഈ Type 1 diabetes കുട്ടികളോ അല്ലെങ്കിൽ അഡൽസിലോ വന്നാൽ, Type 1 ആണെങ്കിൽ വേറെ ഒന്നും നടക്കില്ല. രണ്ടാമത്തെ Type 2 diabetes എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രായം, ഇൻസുലിൻ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. കൂടുതലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു കുളം പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, ഡയബറ്റീസ് ഞങ്ങൾ ഇന്ന ഭക്ഷണം കഴിച്ച് ഞങ്ങളത് മാറ്റിയെടുത്തു, അതെ അതെ ക്യൂർ ചെയ്തു. സോ ഡയബറ്റീസിന് ക്യൂർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, റെമിഷനിൽ പോകാം. അതായത് നമ്മൾ വളരെ മോശമായിട്ടൊരു ജീവിതശൈലി നയിക്കുകയാണ്, അമിതമായ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, അങ്ങനെയുള്ളപ്പം സർവ്വ സാധാരണമായി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരാൾ നല്ല രീതിയിൽ ഡയറ്റ് എടുക്കുകയും കറക്റ്റായിട്ടുള്ള ഫുഡ് ബാലൻസ്ഡ് ആയിട്ട്, അപ്പോൾ

0: കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് മാറ്റി നിർത്തുന്നത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം. അരി ചോറാകണം എന്നില്ല. ഈ പറയുന്ന പോലെ ഒരു സ്വീറ്റ് പൊട്ടറ്റോയിലും ഉണ്ട് കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ വെജിറ്റബിളിലും ഉണ്ട് കാർബോഹൈഡ്രേറ്റ്, പക്ഷേ അളവ് കുറവാണെന്നേ ഉള്ളൂ. അപ്പം സമീകൃത ആഹാരം എടുത്ത് തീർച്ചയായിട്ടും ആ അത്രയും മോശമായിട്ടൊരു ജീവിതശൈലി കറക്റ്റ് ആക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എച്ച് പി എ വൺ സി കുറഞ്ഞു വരികയും ഡയബറ്റീസ് മാറുകയും ചെയ്യും. പക്ഷേ പൂർണ്ണമായിട്ട് ക്യൂറല്ല. നിങ്ങൾ എന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മോശമാകുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കിത് തിരിച്ചു വരികയും ചെയ്യും ഈ ഷുഗർ. അപ്പം കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഡയറ്റിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഷുഗർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും, എച്ച് ബി എ വൺ സി എല്ലാ 6 മാസവും ചെക്ക് ചെയ്യുകയും ചെയ്യണം. നമ്മൾ പിന്നെ പ്രായം കൂടുന്തോറും റിസ്ക്കും കൂടുന്നുണ്ട് ഡയബറ്റീസ് വരാനുള്ള. ഇപ്പം നമ്മൾ എത്രയൊക്കെ ഡയറ്റ് നോക്കിയാലും നമ്മളുടെ ശരീരത്തിന് ഒരു നല്ല രീതിയിൽ പോകാൻ, പിന്നെ ജനറ്റിക് ഫാക്ടറുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര നല്ല നോക്കിയാലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അത് കൺട്രോൾ ഇല്ലാതെ.
1: ടൈപ്പ് 2 ആണോ അങ്ങനെ വരാൻ സാധ്യത?
0: ടൈപ്പ് 2 ആണ് കൂടുതൽ, പക്ഷേ ടൈപ്പ് 1 ഉണ്ട് തീർച്ചയായിട്ടും. ടൈപ്പ് 1 ഉള്ള പേരൻസ് ആണെങ്കിൽ കുട്ടിക്ക് ടൈപ്പ് 1 വരാനുള്ള വളരെ ചെറിയ സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യതയല്ല, ചെറിയ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ 30s അച്ഛനും അമ്മയ്ക്കും 30s ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20 വയസ്സിൽ, ഇപ്പം ജീവിതശൈലി തീരെ നോക്കാത്ത ഒരാളാണെങ്കിൽ മക്കൾക്ക് 20 വയസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നാൽ വരാതിരിക്കുകയും ചെയ്യാം. ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള വലിയ മാർഗങ്ങളില്ല. ചില ടെസ്റ്റുകളുണ്ട്, ചില ഡയബറ്റീസ് തരങ്ങൾക്ക് നമുക്കിപ്പോൾ മോഡി എന്നുള്ള മെച്ചൂറിറ്റി ഓൺസെറ്റ് ഡിസീസ് ഓഫ് യങ്, അതൊക്കെ നമുക്ക് ജീൻ ടെസ്റ്റിംഗിലൂടെ കണ്ടുപിടിക്കാം. ആ വിഭാഗം ജീൻ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, പക്ഷെ എല്ലാത്തിനും അത് പറ്റില്ല.
1: ഇത് കൂടാതെ ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ മാത്രം വരുന്ന പ്രമേഹം, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അങ്ങനെയും പറയാറുണ്ട്.
0: അതെ. അപ്പോൾ നമ്മൾ ഒരു ഗർഭിണി ആയിരിക്കുമ്പോൾ ഉള്ള ഷുഗർ വളരെ നമ്മൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ കുഞ്ഞിൻ്റെ ഈ ഗർഭിണിയായിരിക്കുമ്പോൾ, അതായത് ഒരു 3 മാസം കഴിഞ്ഞ് ഷുഗർ, ഈ ജി ഡി എം അല്ലെ ജെസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു 6-ാം മാസത്തിൽ നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പക്ഷേ ഇപ്പോൾ ഒരു ഗർഭിണി 20 ഇപ്പോൾ ഒരു 3-ാം മാസത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളതിനെ ടൈപ്പ് 2 ഡയബറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഗർഭിണി ആയിരിക്കുമ്പോഴുള്ളതെന്ന് അതിനെ വിശേഷിപ്പിക്കാൻ പറയില്ല. ഈ സ്ത്രീക്ക് നേരത്തെ തന്നെ റിസ്ക് ഉള്ളതെന്ന് പറയാം. അപ്പം ഗർഭിണി ആയിരിക്കുമ്പോൾ ഡയബറ്റീസ് വന്നതാണെങ്കിൽ ഭാവിയിൽ ഇപ്പം ഡെലിവറിയൊക്കെ കഴിഞ്ഞും ഡയബറ്റീസ് ഒരു മേ ബി 3 വർഷം കഴിഞ്ഞോ പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ ഡയറ്റ് നോക്കുകയും കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഗർഭിണി ആയിരിക്കുമ്പോൾ ഡയബറ്റീസ് വന്നാലുള്ള പ്രയാസം, നമ്മളുടെ ഷുഗർ കൂടുമ്പോൾ കുഞ്ഞിനെ ഷുഗർ കൂടും, അങ്ങനെ കുഞ്ഞു കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും, കുഞ്ഞിൻ്റെ വലിപ്പം കൂടുതലും, കൂടുതൽ ഗർഭാവസ്ഥയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് എൻഡോക്രിനോളജിസ്റ്റ് കണ്ട് ഷുഗേഴ്സ് ടൈറ്റായിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.
2: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
3: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
2: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
1: ഡോക്ടർ, അപ്പോൾ നമ്മൾ പ്രമേഹത്തെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ശരിക്കും പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് ഈ ദാഹം, അതല്ലെങ്കിൽ കൂടുതൽ വിശപ്പ് ഇങ്ങനെയാണോ അനുഭവപ്പെടുക? എങ്ങനെയാണ് നമുക്കത് നേരത്തെ അറിയാൻ കഴിയുക?
0: സോ പ്രമേഹത്തിന് നമ്മളെപ്പോഴും ഒരു പറയുന്നത് 45 വയസ്സിന് മുകളിലുള്ളവർ ഇത് സർവമായിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം ഇപ്പം ഇരുന്നുള്ള ജോലി, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്ക് കൂടുതൽ റിസ്ക് ഉണ്ട്. പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളിൽ ഈ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ക്രമേണയായിട്ടത് ചെയ്തിരിക്കണം. അപ്പം ഇപ്പം കൂടുതൽ പേരും ഇരുന്നുള്ള ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 30 വയസ്സ് മുതലേ കൃത്യമായിട്ട് ഈ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: സ്ക്രീനിംഗ് പോലെ നമുക്ക് എന്ത് ലക്ഷണങ്ങളാണ് കിട്ടുക?
0: ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ക്ഷീണം കൂടുക, അമിതമായിട്ട് മൂത്രം, പല പ്രാവശ്യം രാത്രിയിൽ പല പ്രാവശ്യമൊക്കെ മൂത്രം പോകുക, അല്ലെങ്കിൽ മുറിവുണ്ടെങ്കിൽ, അപ്പോൾ മുറിവുണ്ടെങ്കിൽ ഉണങ്ങുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഡയബറ്റീസ് ഇല്ല എന്നുള്ള ചിന്താഗതി തെറ്റാണ്. അപ്പം ഡയബറ്റീസ് അത്ര മോശമാകുമ്പോഴാണ് ഈ മുറിവുകൾ ഉണങ്ങാതിരിക്കുന്നത്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഡോക്ടർ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
5: ഹലോ,
1: ഇന്ദു ഉണ്ട്, ചോദിച്ചോളൂ.
5: ഞാൻ 20-22 വർഷത്തോളം ഈ ഷുഗറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോ എത്ര എന്നാലും 3 മാസം കൂടുമ്പോ ഞാനത് പരിശോധിക്കുകയും ഇതെല്ലാം ചെയ്യും. അപ്പോഴും ഭക്ഷണത്തിന് 100 താഴെയും അല്ലാത്തപ്പോ 150 ഒക്കെ ഭക്ഷണ വിശേഷം 150-160 ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വയർസ് ജോലി ചെയ്യുന്നതാണ്, ദിവസം ഒരു നേരം അല്ലെങ്കിൽ രണ്ടോ കൂടിയ 3 പ്രാവശ്യമേ മൂത്രമൊഴിക്കാൻ തോന്നുള്ളൂ. വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് അങ്ങനെ കൺട്രോളില്ല, എല്ലാം ചോറും നിന്നും എല്ലാം കഴിക്കും, എല്ലാം മതിയാപോലെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്ന വയ്ക്കുക. പക്ഷേ അതെന്താ ഡോക്ടർ, മൂത്രം ഒഴിക്കാത്തതിന് അങ്ങനെ എല്ലാ പ്രശ്നമാണോ?
0: ഇല്ല, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു നമ്മുടെ 3 പ്രാവശ്യം എന്ന് പറയുമ്പം അത് ഓരോ പ്രാവശ്യം എത്ര പോകുന്നു, ഒരു സാധാരണഗതിയിൽ ഒരാളൊരു വെള്ളം എടുക്കുന്നതിനനുസരിച്ചുള്ള യൂറിനേഷനും മൂത്രം പോകുന്നതും നമ്മൾ അപ്പം ചിലപ്പം വെള്ളം എടുക്കുന്നത് പോരാഞ്ഞിട്ടായിരിക്കാം. വെളിയിൽ അധികമായിട്ട് വേർക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഒരു 2.5-3 ലിറ്റർ വരെ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ മൂത്രത്തിൻ്റെ ഔട്ട്പുട്ട് കുറഞ്ഞിരിക്കും. അപ്പം ചെയ്യാവുന്നത് വേർത്തുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഒരു 2.5-3 ലിറ്റർ വരെ വെള്ളം എല്ലാ ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
5: പിന്നെ ഷുഗർ ലെവൽ ഇത് കൂടുകയും അത് എന്തുകൊണ്ടാണ്? ഷുഗർ വിട്ട് മാറിയിട്ട് മാറുന്നതിന്റെ ലക്ഷണമാണോ അതെന്താണ് ഡോക്ടറെ?
0: എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ എടുക്കുന്ന മരുന്നുകൾ കറക്റ്റ് ആകുന്നോണ്ടായിരിക്കാം കറക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ മരുന്നിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഇത് കൂടാനും സാധ്യതയുണ്ട്. ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ നിർത്താതിരിക്കുകയാണ് നല്ലത്.
1: നന്ദി. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ പ്രമേഹം ഒരുപാട് അവയവങ്ങളെ നമ്മുടെ ഓർഗൻസിനെ ബാധിക്കുമെന്ന്. അപ്പോൾ ശരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രമേഹം അതല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? അതല്ലെങ്കിൽ നമുക്ക് ഹൃദ്രോഗ സാധ്യതകൾ മുതൽ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയില്ലേ? എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മുടെ ബ്ലഡിൽ ഈ അളവിൽ കൂടുതൽ ബ്ലഡ് ഷുഗർ വരുമ്പോൾ ആദ്യമായിട്ട് കണ്ണിൻ്റെ റെറ്റിനയിൽ അവിടുത്തെ അതിലെ രക്തധമനികൾക്ക് പ്രയാസം ഉണ്ടാകുകയും കണ്ണിന് കാഴ്ച റെറ്റിനോപ്പതി എന്നാണ് അതിന് റെറ്റിനോപ്പതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അവിടെ സപ്ലൈ ചെയ്യുന്ന നെർവ്സിന് ഉള്ള ബ്ലഡ് വെസൽസിനെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇത് തന്നെ കിഡ്നിയിൽ സംഭവിക്കുമ്പോഴാണ് നെഫ്രോപ്പതി, അതായത് കിഡ്നിയിലോട്ടുള്ള രക്തധമനികളിൽ ഇതേ പഞ്ചസാരയുടെ പ്രയാസങ്ങൾ കാരണം ഉണ്ടാകുന്നത്. കിഡ്നി യുടെ ക്രിയാറ്റിനിൻ കൂടണമെന്നില്ല. ആദ്യം തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് മൂത്രത്തിൽ പത എന്ന് പലരും പറയും. പ്രോട്ടീൻ ലീക്കിംഗ് നമ്മുടെ കിഡ്നിയിൽ വരുമ്പോഴാണ് നമ്മളത് ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പം യൂഷ്വലി നമ്മൾ ഡയബറ്റീസ് ഉള്ളവർ എല്ലാ വർഷവും മൈക്രോ ആൽബുമിൻ പ്രോട്ടീൻ റേഷ്യോ നോക്കണം എന്ന് പറയും, കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ. പിന്നെ ഡെഫിനറ്റ്ലി പ്രമേഹമുള്ളവർ കൺട്രോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് വരുമ്പോൾ നെഞ്ചുവേദന വരണം എന്നില്ല, സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള കൂടുതലാണ്. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഫാറ്റി ലിവർ, അതായത് ഇതെല്ലാം നമ്മുടെ ലിവറാണ് ഈ മെറ്റബോളിസത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് അങ്ങനെ പല പല രോഗങ്ങൾ വരാൻ ഇത് സംബന്ധിച്ച് വരാനുള്ള സാധ്യതകളുണ്ട്.
1: ഈ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ കാലുകൾ വളരെ ശ്രദ്ധിക്കണം, മുഖം പോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് അത് എന്തുകൊണ്ടാണ്?
0: അതാണ് ന്യൂറോപ്പതി. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും നമ്മുടെ ശരീരത്തിൽ ദൂരെയുള്ള ഞരമ്പുകൾ എന്ന് പറയുന്നത് കാലിലെ ഞരമ്പാണ്. അപ്പോൾ അവിടോട്ടുള്ള ഈ പറയുന്ന പോലെ രക്തധമനികൾക്ക് പ്രോബ്ലം വരുമ്പോഴാണ് അവിടുത്തെ ഞരമ്പുകളുടെ സെൻസേഷൻ വ്യത്യാസം വരുന്നത്. ചിലവർക്ക് ചൂട് തോന്നുന്ന പോലെ, ചുട്ടുപൊള്ളുന്ന പോലെ സെൻസേഷൻ ആയിരിക്കും വരുന്നത്. ചിലവർക്ക് സൂചി കുത്തുന്നത് പോലെ ആയിരിക്കും,
1: അറിയാതെ പോകല്ലേ, മുറിഞ്ഞാലൊന്നും അറിയാതെ. അതെ,
0: ഈ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് മുറിഞ്ഞാൽ അറിയില്ല, അല്ലെങ്കിൽ തട്ടിയാൽ അറിയില്ല, പലപ്പോഴും വീഴുക, പഞ്ഞിയിൽ കൂടെ നടക്കുന്നത് പോലെ തോന്നുക. അതൊക്കെ വലിയ പ്രയാസമുള്ള അവസ്ഥ.
1: അതെ,
0: ഡയബറ്റിക് അപ്പൊ അല്ല അൾസർ നല്ല ഇപ്പൊ തട്ടിയിട്ട് അറിയാതിരിക്കുക, അപ്പം വലിയ വ്രണങ്ങൾ വരിക, പിന്നെ രക്തയോട്ടം അവിടെ കുറവായതുകൊണ്ട് അത് അവിടെ അത് മുറിവ് ഉണങ്ങാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ വലിയ പ്രയാസമുള്ള അവസ്ഥകളാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമുക്ക് വേണ്ട ഷുഗർ കൺട്രോൾ ആയിരുന്നാൽ ഈ തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷനും നമുക്ക് ഉണ്ടാവാതിരിക്കും.
1: നമ്മളിപ്പോൾ ഷുഗർ അധികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞൊരു അവസ്ഥ കൂടിയില്ലേ, ഷുഗർ രക്തത്തിൽ കുറയുന്ന അവസ്ഥ, അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാം.
0: സോ സാധാരണഗതിയിൽ ഇൻസുലിൻ എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗുളിക എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ളവർക്കാണ് ഇൻസുലിൻ ഡോസ് കൂടുതൽ എടുക്കുക. പക്ഷേ ഭക്ഷണം കഴിച്ചാൽ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ബ്ലഡ് ഷുഗർ ഏതാണ്ട് 70 താഴെ വരുമ്പോഴാണ് റിയൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ വേർക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണം വരിക, നാക്ക്

0: വളരെ
1: കുഴഞ്ഞു
0: പോവുക, ബോധം പോവുക. അപ്പൊ 50 താഴെയൊക്കെ ഷുഗർ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ
1: അൺകോൺഷ്യസ്
0: ആവും. ഗ്ലൂക്കോസ് പൊടി എപ്പോഴും വെക്കുക, വെള്ളം 2 ടീസ്പൂൺ ഇട്ട് വെള്ളത്തിൽ അത് കുടിക്കുക. പിന്നെ അടുത്ത ഭക്ഷണം, അതായത് നമ്മൾ, കാരണം ഗ്ലൂക്കോസ് പൊടി മാത്രം കുടിച്ചാൽ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ വിട്ടാൽ പിന്നെ ഇത് തന്നെ സംഭവിക്കും. അപ്പൊ അടുത്ത നിങ്ങളുടെ ഭക്ഷണം അപ്പം തന്നെ കഴിക്കുക. ഇപ്പൊ അതെന്ന് വെച്ചാൽ ചോറ് വെജിറ്റബിളും എല്ലാം ഉള്ള ഭക്ഷണം ഉടൻ തന്നെ താമസിക്കാതെ തന്നെ കഴിക്കുക. എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ജ്യൂസ് കൊണ്ട് മാത്രം അത് ശരിയാവുമെന്ന്, അല്ലെങ്കിൽ ഒരു മുട്ടായ വായിലിട്ടാൽ അത് ശരിയാവുമെന്ന് വിചാരിക്കരുത്. അത് ചെറിയ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഭക്ഷണം ഒത്തിരി താമസിപ്പിക്കാതെ തന്നെ കഴിക്കുക. ഗ്ലൂക്കോമീറ്റർ എപ്പോഴും, ഈ ഇൻസുലിൻ എടുക്കുന്നവരും എല്ലാം ഒരു ഗ്ലൂക്കോമീറ്റർ കരുതണം എപ്പോഴും. ഈ ഷുഗർ പലപ്പോഴും പലരും, ഈ 300 ഷുഗർ ഉള്ളവർക്ക് ചിലപ്പം 150 ആകുമ്പോഴും ഇതേപോലെ വിറയലുമൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ളവർ എപ്പോഴും അടുത്ത ഭക്ഷണം കഴിച്ചാൽ അത് പിന്നെ 400 ആകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫീലിംഗ് വരുമ്പോൾ ഗ്ലൂക്കോമീറ്ററിൽ ചെക്ക് ചെയ്യുക. ഗ്ലൂക്കോമീറ്ററിൽ 80 താഴെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൈപ്പോഗ്ലൈസിമിയ ആണെന്നൊരു സംശയം വരേണ്ട ആവശ്യമുള്ളൂ. ഷുഗർ 120 ആണ് ഇങ്ങനത്തെ സിംറ്റം ഉണ്ടെങ്കിൽ പിന്നെയും നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ റെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഷുഗർ നോർമലാണ്, റെസ്റ്റ് ചെയ്യുക, വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡിയെ നമ്മൾ ട്രെയിൻ ചെയ്യണം ആ ഷുഗർ നോർമലാണെന്ന്. 400-300 ഉള്ളവർക്ക് ചിലപ്പം കുറച്ചൊന്ന് ലോവർ ആകുമ്പോൾ ഈ ഫീലിംഗ് വരും, പിന്നെ അവർ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഷുഗർ കൺട്രോൾ ഇല്ലാതെ അങ്ങ് പോകും.
1: ഇത് രാത്രിയാണ് സംഭവിക്കുന്നതെങ്കിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ല, കാരണം അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബോധമില്ലാതെ കിടന്നാലും.
0: അത് അതുകൊണ്ടാണ് നിങ്ങളുടെ റുട്ടീനായിട്ട് നിങ്ങളുടെ ഡോക്ടറെ കാണുക. ഷുഗർ ടെസ്റ്റിംഗ് കഴിവതും വീട്ടിൽ തന്നെ എപ്പോഴും ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുക. കാരണം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഒരിക്കൽ പോലും ഷുഗർ ടെസ്റ്റ് ചെയ്യാത്ത പേഷ്യൻസ് ഇത് സാധാരണമാണ്. അല്ലെങ്കിൽ എടുക്കുന്ന ഡോസ് മാറിപ്പോവുക. അപ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം കാഴ്ചയില്ലായിരിക്കും. അപ്പോൾ എടുക്കുന്ന ഇൻസുലിൻ ഡോസ് മാറിപ്പോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. എടുക്കുന്ന മെഡിസിൻസ് കറക്റ്റായിട്ടാണോ? ചിലപ്പോൾ ചിലതെടുക്കും, ചിലപ്പോൾ എടുക്കുന്നില്ല, രണ്ടെണ്ണം ഒരുമിച്ചെടുക്കും. അപ്പോൾ അതൊക്കെ വരാതിരിക്കുക, അതൊക്കെ മെഡിക്കേഷൻ എറർ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക, അത് കറക്റ്റാക്കുക.
1: പലപ്പോഴും ഈ ഇൻസുലിൻ ഒരുപാട് കാലം എടുക്കുന്നവർക്ക് പല സംശയങ്ങളുണ്ടായിരിക്കാം. ഈ ഇൻസുലിൻ തന്നെ കിഡ്നിക്ക് കുഴപ്പമുണ്ടാക്കുമോ, അതല്ലെങ്കിൽ ശരീരത്തിന് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ? ഇൻസുലിൻ എത്രമാത്രം സേഫാണ്? ശരിക്കും ഏറ്റവും സേഫായ ഒരു ചികിത്സയായിട്ട് ഇൻസുലിൻ ചികിത്സയെ നമുക്ക് കാണാനാകുമോ പ്രമേഹത്തിന്?
0: അങ്ങനെ പറയാൻ പറ്റില്ല. ഇൻസുലിൻ ആണെങ്കിലും ഗുളികകളാണെങ്കിലും രണ്ടും സേഫാണ്. ഇൻസുലിൻ ഗുളികകളെക്കാട്ടിലും സേഫാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ടും ഒരേപോലെ സേഫാണ്. പിന്നെ നിങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില ഗുളികകൾ നമ്മൾ തരാറില്ല. അപ്പം നിങ്ങൾ പക്ഷേ ചില മെഡിസിൻസ് കിഡ്നിക്ക് പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ മെഡിസിൻ ഏതാണ്, നിങ്ങളുടെ ബ്ലഡ് വാല്യൂസ് രോഗാവസ്ഥയെ പറ്റിയ മെഡിസിൻ ഏതാണ്, ഇൻസുലിൻ്റെ ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക.
1: ഇൻസുലിൻ മാഡം ദീർഘകാലം ഉപയോഗിക്കാവുന്നതാണ്,
0: പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ മോണിറ്റേർഡ് ആയിരിക്കണം. പ്രായം കൂടുന്തോറും അത് എടുക്കുന്നത് കറക്റ്റാണോ എന്നൊക്കെ ഉള്ളത് നിശ്ചയിച്ചിരിക്കണം.
1: ഈ പ്രമേഹ രോഗികൾ മധുരം പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ ഇതുപോലെ?
0: അങ്ങനെയല്ല, ഈ സമീകൃത ആഹാരം, അതായത് നമ്മൾ ഇടയ്ക്ക് മാസത്തിൽ ഒരു ലഡു കഴിച്ചെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച്, കാരണം നമ്മൾ ജീവിക്കണം, ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ്
1: ആണ്.
0: പക്ഷെ അതേസമയം 5 ലഡു അല്ലെ പായസം എല്ലാ ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഷുഗർ കൺട്രോൾ ആകാൻ
1: രോഗത്തെ കുറിച്ചൊരു അവബോധവും അത് കൃത്യമായി മോണിറ്റർ ചെയ്യുക, ഡോക്ടറെ കാണുക, ഇത് നിർബന്ധമാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ എറണാകുളം മെഡിക്കൽ സെന്റർ FM എന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് അമിതവണ്ണം, പ്രമേഹം, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ വിശദമാക്കിയത്. നമ്മളുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി പറഞ്ഞതിന് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യുവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ സംബന്ധിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.
0: നമസ്കാരം.
2: എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ആകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
6: ഈ പരിപാടിയുടെ പ്രായോജകർ
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും

0: സ്വയം ചികിത്സക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
1: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
0: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
1: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: ആകാശവാണി FM വാർത്തകൾ.
4: രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ അവരെ സാമ്പത്തികമായി കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ മാസം 14 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ നേരിട്ടുള്ള നികുതി പിരിവ് 13.37 ലക്ഷം കോടി രൂപ കടന്നതായും നികുതി റീഫണ്ടുകൾ 24.22% വർദ്ധിച്ച് 2.65 ലക്ഷം കോടി രൂപയായതായും ആദായനികുതി വകുപ്പ്. നീറ്റ് PG 2026 പരീക്ഷയുടെ ചോദ്യപേപ്പർ, ഉത്തരസൂചിക, ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നതിൽ കൂടുതൽ സുതാര്യത വേണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ മെഡിക്കൽ കമ്മീഷനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് തുടക്കം. നിർധനരായ കാഴ്ചപരിമിതിയുള്ള വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകളുടെ വിതരണവും കാഴ്ചപരിമിതർക്കായുള്ള വെളുത്തവടി ബാങ്കും സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും നാളെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും PC വിഷ്ണുനാഥും പങ്കെടുക്കും. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനമുള്ളതിനാൽ നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, തെക്കൻ കർണാടക മേഖലകളിലും തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്ത് നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 53 സെക്കൻഡും.

പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ വിരിയുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അമലയാണ്. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായി നാലുമണിപ്പൂക്കൾ ഇവിടെ കാത്തിരിക്കുന്നു. ഒപ്പം ഞാനും വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454588. പിന്നൊരു കാര്യം, ഇത് ഇഷ്ടഗാനം ആവശ്യപ്പെടുന്ന പരിപാടി മാത്രമല്ല കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളും ആശംസകളും ഡെഡിക്കേഷൻസും ഈ പരിപാടികളിലൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണി പൂവെ, ഞാൻ മാള എരവത്തൂരിൽ നിന്നും ശ്രീമോളാണ്. എൻ്റെ ചേട്ടന് കഴിഞ്ഞ ദിവസം ഒരു പെൺകുഞ്ഞ് ജനിച്ചു. കുഞ്ഞുവാവയ്ക്ക് വേണ്ടി സുന്ദരി വാവേ എന്ന പാട്ട് വെച്ച് തരാമോ? സുന്ദരി വാവേ എന്നല്ലേ സദൃശവാക്യം എന്ന സിനിമയിലെ പാട്ടാണോ ശ്രീമോൾ ഉദ്ദേശിച്ചത്? ഏതായാലും കുഞ്ഞുവാവയൊക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ചേട്ടനോടും ചേട്ടത്തിയോടും അന്വേഷണം പറയൂ. ഇപ്പോൾ നല്ല എന്താ പറയുക, നല്ല സന്തോഷമുള്ള നിമിഷങ്ങളാണെന്ന് അറിയാം. അപ്പം ഏതായാലും വാവയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. അപ്പം നമുക്ക് ഈ സിനിമയിലെ പാട്ട് കേൾക്കാം. ചുന്ദരി വാവ എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചുന്ദരി വാവയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട്.

പാലക്കാട് നിന്നും അമിതിന്റെ മെസ്സേജാണ് അടുത്തത്. ഇത് കുറച്ചൊരു വലിയൊരു മെസ്സേജാണ് കേട്ടോ. ഇങ്ങനെയാണ്, പ്രിയപ്പെട്ട നാലു മണിപ്പൂവേ, സുഖമാണോ? ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഹോസ്റ്റലിൽ നിന്നും കോളേജ് പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടിരുന്നു. അതിനുള്ളിൽ നോക്കിയപ്പോൾ ഒരമ്മയും ഏകദേശം 7 വയസ്സുള്ള മകനും ഉണ്ടായിരുന്നു. അവൻ കാറിനുള്ളിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മയും കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ്സിൽ പോകാൻ നേരമായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് നടന്നു. പിന്നീട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരെ പറ്റി ഓർത്തത്. ഞാൻ തിരിച്ചു വന്ന് അവരോട് എന്തിനാണ് കരയുന്നത് ചോദിച്ചു. അവരുടെ മകൻ സ്കൂളിൽ പോകാതെ മടി കാണിച്ച് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. അവർ അതിനില്ലെന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിന്നീട് ഞാൻ നടന്ന് ക്ലാസ്സിൽ പോയി. പക്ഷേ കുട്ടി സ്കൂളിൽ പോകാത്തതിന് അമ്മ എന്തിനാണ് കരഞ്ഞത് മനസ്സിലായില്ല. എനിക്ക് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലെ ആത്മാവിനാകാശത്തിൽ എന്ന ഗാനം വെച്ചു തരുമോ? അമിതിൻ്റെ സംശയം ശരിക്കും ശരിയാണ്. കാരണം ക്ലാസ്സിൽ പോകാതെ കുഞ്ഞു കരയുന്നതിന് അമ്മ കരയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മയ്ക്ക് അത്രയ്ക്ക് സങ്കടം വരേണ്ട ആവശ്യമില്ല. പക്ഷേ അമിത് അതുപോലെ ഇവിടെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഏത് കോളേജാണ്, കോളേജിൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണോ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പക്ഷേ അമിത് ഒരു കാര്യം ചെയ്തു. ഒരാൾ കരയുന്ന കണ്ടപ്പോൾ, ഒരാൾ വഴിയിൽ നിന്ന് വിഷമിച്ച് കണ്ടപ്പോൾ ആദ്യം ശ്രദ്ധിക്കാതെ പോയെങ്കിലും പിന്നെ വന്നിട്ട് ഓക്കെ അല്ലേ, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇനിയും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ തുടരട്ടെ. അപ്പോൾ ഏതായാലും നമുക്കൊരു ആശ്വാസം. ഏതായാലും അവർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിയായിരിക്കാം, എന്തു തന്നെയാകട്ടെ, ഏതായാലും നല്ലൊരു കാര്യമാണ് അമിത് ചെയ്തത്. എല്ലാവർക്കും ഇതൊരു മാതൃകയാകട്ടെ. അപ്പോൾ നമുക്ക് അമിത് ചോദിച്ച പാട്ട് തന്നെ കേട്ടുകളയാം.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: നാലുമണിപ്പൂവ് ആൻഡ് കൊച്ചി എഫ് എം. പ്രിയപ്പെട്ട എഫ് എം കുടുംബത്തിന് സ്നേഹം നിറഞ്ഞ സായാഹ്ന വന്ദനം. ഈ നല്ലൊരു നേരത്ത് നമ്മുടെ നാലുമണിപ്പൂവിൽ ഒരു പാട്ട് കേൾക്കാൻ കഴിയുന്നത് മനസ്സിന് തരുന്ന സന്തോഷം ചെറുതല്ല. ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ മനോഹര ഗാനം ഇതാണ്. ഇത് അദ്ദേഹം എല്ലാം അടുക്കിയടുക്കി എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, സോങ് എ സി ദിവാൻഗി, മൂവി ദീവാന, 1992 വർഷം പോലും എഴുതിയിട്ടുണ്ട്. കാസ്റ്റ്, ഷാറൂഖ് ഖാൻ ആൻഡ് ദിവ്യ ഭാരതി, സിംഗർ സൽക്ക യാഗ്നിക് ആൻഡ് വിനോദ് രാത്തോഡ്, മ്യൂസിക് നദീം ശ്രാവൺ, ലിറിക്സ് സമീർ. രതീഷ, ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ ഡീറ്റെയിൽസും രതീഷ് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് മെസ്സേജ് ഇങ്ങനെ പോകുന്നു, സ്നേഹം നിറഞ്ഞ നല്ലൊരു സാധനം നേരുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്രയാണ്. അപ്പോൾ രതീഷ് തിരിച്ചും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ പാട്ടിതാണ്.

ഹലോ നാലുമണിപ്പൂവേ, എനിക്കും ഭാര്യയ്ക്കും മകനു വേണ്ടി ക്ഷണക്കത്ത് എന്ന സിനിമയിലെ ആ രാഗം എന്ന ഗാനം വെച്ചു തരാമോ? ഞങ്ങൾ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യുമ്പോഴാണ് ഈ പ്രോഗ്രാം വന്നത്. അപ്പോൾ കരുതി ഒന്ന് മെസ്സേജ് അയക്കാമെന്ന്. എന്തായാലും വെച്ചു തരണേ. റജിൻ, നിഖില, അദ്വിക്, തൃക്കാക്കര. പ്രിയ ശ്രോതാക്കളെ, ഈ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ ആകാശവാണിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ റജിനെ തൊട്ടടുത്തിരുന്ന് തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് മാത്രമല്ല, ഇനി എല്ലാ ദിവസവും ചായ കുടിച്ച് റിലാക്സ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കേൾക്കണം കേട്ടോ. കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതിയും അറിയിക്കണം. അപ്പം ശരി, ഇഷ്ടഗാനം ഇതാ വെച്ചു തരാം.

0: അതെ, ഈ E20 കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, ഗുഡ് ഈവനിംഗ് ആണ് കേട്ടോ. ഞാൻ വൈക്കത്ത് നിന്നും ശ്രുതിയാണ്. അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരാമോ? നീ ഹിമമഴയാ എന്ന് തുടങ്ങുന്ന സോങ് വെച്ചു തരാമോ? ഇത് എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ പാട്ട് തന്നെയല്ലേ ശ്രുതി ഉദ്ദേശിച്ചിരിക്കുന്നത്? വെച്ചു തരാം കേട്ടോ. നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. എൻ്റെ പൊന്ന് നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ? എനിക്കൊരു നല്ല പാട്ട് വെച്ചു തരുമോ? ഞാൻ മേരി ജോയ്, കടുങ്ങല്ലൂരിൽ നിന്നും. അപ്പം മേരി ജോയ്, നമുക്ക് ഈ പാട്ട് തന്നെ കേട്ടാൽ പോരെ? നീ ഹിമമഴയാ ഇത് നല്ല പാട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ആകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ പാട്ട്.

നാലുമണി പൂവിലൂടെ എനിക്ക് ഞാൻ രജിത ജഗതൻ കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുനിലയ്ക്ക് ആളുമോ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. രജിത അത് വിസ്മയത്തുമ്പോൾ തന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും രജിത മെസ്സേജിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് രജിതയ്ക്ക് വേണ്ടിയിട്ട് ആ പാട്ട് കേൾക്കാം. സുഖം തന്നെയല്ലേ രജിതയ്ക്ക്?

FM കൊച്ചി നമസ്കാരം. ഞാൻ സ്റ്റീഫൻ കളമശ്ശേരി, ഭാര്യ മെറീന, മക്കൾ വിപിൻ, സീതു, വിനിൽ, ഗ്രാൻഡ് ചിൽഡ്രൻ സാന്ദ്ര മോൾ, അവർ ഡൽഹിയിലാണ്. പിന്നെന്താ സ്റ്റീവൻ മോൻ, വിനിൽ കാനഡയിൽ. കുട്ടികളുടെ ഒരു പാട്ട് വേണം, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഏത് പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ തൽക്കാലം ഒരു കുട്ടികൾ പാടി ഒരു പാട്ട് കൊടുക്കാം, അത് ഇഷ്ടമാകുമോ ഇല്ലെന്നൊന്നും അറിയില്ല, എന്നാലും കേട്ട് നോക്കൂ. അപ്പോൾ മക്കളും കൊച്ചുമക്കളൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ നാലുമണിപ്പൂക്കളുടെയും പ്രത്യേകിച്ച് എൻ്റെയും അന്വേഷണം അവരോട് പറയുക. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞങ്ങളുടെ പരിപാടികൾ വീണ്ടും ആസ്വദിക്കുക. ഇഷ്ടഗാനം ഇതാണ്.

നമുക്കിവിടെ ഒരു മെസ്സേജ് ഉണ്ട്. അതിങ്ങനെയാണ്, ഞാൻ മിനി തലശ്ശേരിക്കടുത്ത് ചമ്പാട് എന്ന ഗ്രാമത്തിൽ നിന്നും എന്റെ മകൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അധ്യാത്മ സങ്കീർത്ത് അഭിനയിച്ച ഷോർട്ട് ഫിലിം നാളെ റിലീസാകുകയാണ്. മകൻ ആശംസ നേർന്നുകൊണ്ട് ഒരു നല്ല ഗാനം കേൾപ്പിക്കുമല്ലോ എന്നാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. മിനി, നമുക്കിപ്പോൾ മറ്റൊരു പാട്ട് വെക്കാനുള്ള സമയമില്ല, എന്നാലും മകന് എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ. മകന്റെ പേരിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ വിശേഷങ്ങളും കൂടി പങ്കുവയ്ക്കുമ്പോഴാണ് ഈ പരിപാടി കൂടുതൽ രസകരമാകുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്കും നാലുമണിപ്പൂക്കൾക്കും പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ അമല. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: സേവന വാർത്തകൾ. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സൗകര്യാർത്ഥം കൊച്ചി സെൻട്രൽ റീജിയണിന്റെയും എറണാകുളം പോസ്റ്റൽ ഡിവിഷന്റെയും സഹകരണത്തോടെയും പ്രത്യേക ആധാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 17-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വളഞ്ഞമ്പലം INTUC റോഡിലുള്ള അസോസിയേഷൻ ഓഫീസിലാണ് ക്യാമ്പ് നടക്കുന്നത്.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-256-2235.

0: ഒരിക്കൽ കൂടി 0484-256-2235.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ സ്കോളർഷിപ്പിന് അപേക്ഷകൾ ക്ഷണിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിലോ 8-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. അടിസ്ഥാന യോഗ്യതാ പരീക്ഷയ്ക്ക് 70% മാർക്ക് വേണം. അപേക്ഷാ ഫോമിന്റെ മാതൃകയും വിശദ വിവരങ്ങളും കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കോട്ടയം ജില്ലാ ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0481-256-0421. നമ്പർ ഒരിക്കൽ കൂടി 0481-256-0421.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477225370. നമ്പർ ഒരിക്കൽ കൂടി 0477225370. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾ അംഗങ്ങളായിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം വായ്പാ തുകയുടെ 75% സബ്സിഡി അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബവാർഷിക വരുമാനം 500,000 രൂപയിൽ കവിയാൻ പാടില്ല. പ്രായപരിധി 55 വയസ്സ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, അനുബന്ധ രേഖകൾ എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ഈ മാസം 31-ാം തീയതിക്ക് മുൻപായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484242256. നമ്പർ ഒരിക്കൽ കൂടി 0484242256. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
4: ആകാശവാണി FM വാർത്തകൾ.
3: രണ്ടായിരത്തി 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ മാസം 14 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ നേരിട്ടുള്ള നികുതി പിരിവ് 13.57 ലക്ഷം കോടി രൂപ കടന്നതായും നികുതി റീഫണ്ടുകൾ 24.22% വർദ്ധിച്ച് 2.65 ലക്ഷം കോടി രൂപയായതായും ആദായനികുതി വകുപ്പ്. നീറ്റ് PG 2026 പരീക്ഷയുടെ ചോദ്യപേപ്പർ, ഉത്തരസൂചിക, ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നതിൽ കൂടുതൽ സുതാര്യത വേണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ മെഡിക്കൽ കമ്മീഷനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ HLL ഇ സ്റ്റോർ പ്രവർത്തനമാരംഭിച്ചു. www.hllestore.in എന്ന വെബ്സൈറ്റ് വഴി ഈ സേവനം ലഭ്യമാകും. അഗ്നിവീർ വനിതാ സൈനിക

0: പോലീസ് റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതികൾക്കായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച റാലിയിൽ കേരളത്തിൽ നിന്ന് 75 സ്ത്രീകളും കർണാടകയിൽ നിന്ന് 90 സ്ത്രീകളും ഉൾപ്പെടെ 200 വനിതകൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് തുടക്കം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 5 മണി കഴിഞ്ഞ് 3:04.
1: ഗുഡ് ഈവനിങ് കൊച്ചി.

പ്രിയ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞൊരു സായാഹ്നത്തിലേക്ക്. സൗഹൃദത്തിന്റെ ശബ്ദവുമായി നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3 ഇതാ ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചി. കാണുന്ന കാഴ്ചകൾക്കപ്പുറം ചില ലോകങ്ങളുണ്ട്. കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ ഹൃദയം കൊണ്ടറിയുന്ന ലോകങ്ങൾ, നിറങ്ങളേക്കാൾ ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുള്ള ലോകങ്ങൾ. അവിടെയും സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, വിജയങ്ങളുണ്ട്. ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ കാഴ്ച പരിമിതിയുള്ള നിരവധി സുഹൃത്തുക്കളുണ്ടാകുമല്ലോ. ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊരു പ്രത്യേക സ്നേഹാഭിവാദ്യം പങ്കുവയ്ക്കട്ടെ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഓരോ സ്പന്ദനവും ശബ്ദങ്ങളിലൂടെ അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു മാധ്യമമാണ് ആകാശവാണി അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സായാഹ്നം നിങ്ങളുമായി കുറച്ചുകൂടി അടുത്തിരിക്കട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കട്ടെ, നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 15 രണ്ട് പ്രധാനപ്പെട്ട ദിനങ്ങളുടെ സന്ദേശം നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. ഒന്ന്, ലോക വെള്ളവടി സുരക്ഷാ ദിനം, വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ. മറ്റൊന്ന്, ആഗോള കൈകഴുകൽ ദിനം, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ.

ലോക വെള്ളവടി സുരക്ഷാ ദിനം നമ്മളോട് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ സുരക്ഷിതമായ യാത്രയെക്കുറിച്ചുമാണ്. ആഗോള കൈകഴുകൽ ദിനം ഓർമ്മിപ്പിക്കുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ലളിതവും എന്നാൽ വിലപ്പെട്ടതുമായ ഒരു ശീലത്തെക്കുറിച്ചാണ്. ഒരു വെള്ളവടി ഒരാൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് നടക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. ഒരു തുള്ളി വെള്ളവും അല്പം സോപ്പും ചേർന്നുള്ള ശരിയായ കൈകഴുകൽ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതായത്, ഒന്ന്, സ്വതന്ത്രമായി മുന്നോട്ട് നടക്കാൻ; മറ്റൊന്ന്, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ. ഈ രണ്ട് സന്ദേശങ്ങളും കോർത്തിണക്കി നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗുഡ് ഈവനിംഗ് കൊച്ചി മനോഹരമാക്കാം. നിങ്ങളോടൊപ്പം ഞാൻ സാജു. വരൂ, കേൾക്കാം, സംസാരിക്കാം, ചിന്തകൾ പങ്കുവയ്ക്കാം. അതിനാൽ

അതിനായി വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9446455888 അല്ലെങ്കിൽ 0484242639 അല്ലെങ്കിൽ 0484242637. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഈ നമ്പറുകളിലേക്ക് വിളിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കേ.

0: അപ്പോ ഇന്നത്തെ ഗുഡ് ഈവനിംഗ് കൊച്ചിയിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്, ആരാണിത്?
1: ഞാൻ അനിലയാണ്, പെരുമ്പാവൂരിൽനിന്ന്.
0: അനില,
1: അനില,
0: ഓക്കേ, പറയൂ. ഇന്നത്തെ വിഷയം കേട്ടായിരുന്നില്ലേ?
1: ഇന്ന് വൈറ്റ് കെയിൻ ഡേ അല്ലേ?
0: അതെ.
1: കണ്ണിന് കാഴ്ച ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ.
0: തീർച്ചയായും
1: എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാഴ്ച തിരിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. കണ്ണുനീരില്ലാതെ കണ്ണിന് ഇൻഫെക്ഷൻ വന്ന്, ഡ്രൈ ആയി പോയി, ഇൻഫെക്ഷൻ വന്ന് മൊത്തം മോഡലായി. 2021 മുതല് ട്രീറ്റ്മെന്റിലാ.
0: ഓക്കേ, ഇപ്പൊ എങ്ങനെയായി? ട്രീറ്റ്മെന്റിന്റെ ഏത് സ്റ്റേജ് കടന്നു? ചേഞ്ചസ് ഒക്കെ വന്നോ?
1: ചേഞ്ചസ് വന്നു. ഇപ്പൊ കണ്ണട പവർ ഒക്കെ കൂട്ടി കണ്ണട വെച്ച് കാണാം. കണ്ണട എടുത്തു മാറ്റിയാ കുറച്ച് നേരത്തേക്ക് ഒന്ന് കാണും. പിന്നെ ആൾക്കാരെ ഹാഷിൽ നിൽക്കും പോലത്തെ അവസ്ഥയാണല്ലേ?
0: ഓ, മരുന്ന്
1: പണ്ടത്തെ നമ്മള് ദൂരദർശനിൽ ഇങ്ങനെ യുസഡ് പോലെ ഒക്കെ വളഞ്ഞു പൊളഞ്ഞ ആൾക്കാർ വരും.
0: ആ സിഗ്നലിന്റെ പ്രോബ്ലം വരുമ്പോ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊക്കെ പോകുന്ന പോലെ,
1: ആ കണക്ക് ആൾക്കാർ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു നിക്കണ പോലത്തെ ഒരു ഇത്.
0: ഡോക്ടർ എന്നിട്ട് എന്ത് പറഞ്ഞു?
1: ഡോക്ടർ ഇപ്പൊ ഞാൻ അലോപ്പതി അല്ല ചെയ്യുന്നത്. അലോപ്പതി എനിക്ക് ഒത്തിരി മെഡിസിൻസ് അലർജി വന്ന് 10,000 രൂപയുടെ മെഡിസിൻ മേടിച്ചിട്ട് കളയേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോ നേരെ ആയുർവേദത്തിലേക്ക്
0: പോയി. അപ്പൊ ഇപ്പൊ നല്ല ആദ്യമുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നല്ല പുരോഗതി ഉണ്ടോ?
1: ആ, 21 പോയ സമയത്തിനേക്കാളും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അധികം വെയിലത്തേക്ക് നോക്കാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, ചൂടടിക്കാൻ പാടില്ല, കുറെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. മെഡിസിൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: അതെല്ലാം കൃത്യമായിട്ട് പാലിക്കണം.
1: ആരൊക്കെയാണ് ചെയ്യുന്നത്?
0: അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചാലാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട്.
1: നമ്മള് 3-4 കാരണങ്ങൾ കൊണ്ട് കണ്ണുനീര് ഇല്ലാണ്ടാവാം. നമ്മൾക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെന്ന രീതിയില്, ഷുഗർ ഉണ്ടെന്ന രീതിയില്, പ്രഷർ കൂടുതലുണ്ടെന്ന രീതിയില്, എനിക്ക് ഇതൊന്നും ഇല്ല, ഉറക്കമില്ലായ്മയുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ്, എന്നുവെച്ചാ ഡെപ്ത് ഉറക്കം കിട്ടില്ല ഉറക്കത്തിന്. അപ്പൊ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് എന്റെ കണ്ണുനീരിന്റെ പ്രശ്നം വന്നത്.
0: ഓ, അത് ശരി. എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ അതിന് അതിന്റേതായ മാറ്റങ്ങൾ വരുന്നു.
1: അതുപോലെ തന്നെ നമ്മൾ രണ്ട് കണ്ണും കാഴ്ചയുള്ള ഒരു വ്യക്തി ഒരു കണ്ണ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒബ്ജക്റ്റ് വേറെ സ്ഥലത്താണ്, പൊസിഷനിലാണ്. പക്ഷെ നമുക്ക് അത് മാറി സ്ഥലം ചേഞ്ച്, അപ്പൊ വലതുവശത്ത് നമ്മൾ കാണുന്ന വസ്തു ശരിക്കും ഇടതുവശത്തേക്ക് നീങ്ങിയാണ് കാണുന്ന ഇരിക്കുന്നത് അറിയാൻ. അപ്പൊ ഈ നമ്മളുടെ ലോക്ക്ഡൌണിന്റെ ടൈമിലൊക്കെ ആയിരുന്നു. അപ്പൊ റോട്ടില് ടിപ്പറൊക്കെ നിർത്തിയിട്ടുണ്ട്. ആ ടിപ്പറിനൊക്കെ ഞാൻ ചെന്നിടിച്ചു. വണ്ടിയൊന്നും പോകാത്ത സമയമായിരുന്നു, ഞാൻ മരിച്ചില്ല.
0: എല്ലാരും നേരെ തിരിച്ചാണ്ടാ പറയുന്നത്, ടിപ്പർ വന്ന് എന്നെ ഇടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പോയി ടിപ്പർ ഇടിച്ചു.
1: കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു, വണ്ടിയൊക്കെ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു.
0: അതെ അതെ അതെ അതെ അതെ.
1: അപ്പൊ ബസ് ഒന്നും പോവാത്ത കാരണം ഒരു സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്കുള്ള വഴി ഒരു 80 രൂപയുടെ ഓട്ടോ ദൂരം ഉണ്ടാവും, നടന്നു പോവായിരുന്നു. അപ്പൊ റോഡിന്റെ രണ്ട് സൈഡിലും ടിപ്പറുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ ഇടത് സൈഡിലേക്ക് നീങ്ങിയാണ് ടിപ്പർ കിടക്കുന്നത്. അപ്പൊ ഇടത് സൈഡിൽ കൂടി ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ വലത്തോട്ട് നീങ്ങിയപ്പോ ഇതിന്റെ പൊസിഷൻ വരെ ചെന്നടിക്കണം ടിപ്പർ, നെറ്റിയൊക്കെ മുഖമൊക്കെ ടിപ്പറിന്റെ ബാക്കിലൊക്കെ ചെന്നടിച്ച്.
0: ഓഹോ, ആരും കൂടി ഉണ്ടായിരുന്നില്ല?
1: ഇല്ല, എന്നുവെച്ചാ അവിടെ കണ്ടെയ്ൻമെന്റ് സോണ കുറെ വീടുകളിലൊക്കെ കൊറോണ ആയിരുന്നു, ആരും കൂടെ ഉണ്ടായിരുന്നു.
0: ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് റേഡിയോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വലിയ സഹായിയായിട്ട് എപ്പോഴും?
1: റേഡിയോ വലിയ സഹായി എന്ന് പറഞ്ഞാൽ ഞാൻ 58-59 വർഷമായിട്ട് റേഡിയോ കേട്ടോണ്ടിരിക്കുന്നതാണ്.
0: അപ്പൊ അതുകൊണ്ട് ഈ കാഴ്ച പരിമിതി വന്നതിന് ശേഷം റേഡിയോ എങ്ങനെയാണ് ജീവിതത്തിൽ?
1: ഒരു 12 വർഷം 14 വർഷത്തിൽ കൂടുതലായി, അതിൽ കൂടുതലായെങ്കിലേ ഉള്ളൂ ടി വി കാണാണ്ടായി. എന്നുവെച്ചാ മറ്റൊന്നും ടി വി കാര്യമായിട്ട് കണ്ടുകൊണ്ട് ഇരുന്നിരുന്നില്ല. ജസ്റ്റ് ജിയോഗ്രഫി ചാനൽ അതുപോലെയൊക്കെ ഉള്ളൂ. സീരിയലും സിനിമയൊന്നും കാര്യമായിട്ടൊന്നും കാണില്ല.

0: ഇല്ല ടിവിയിൽ.
1: അപ്പൊ റേഡിയോ ഒരു നല്ല സുഹൃത്തായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച പരിമിതിയുടെ സിറ്റുവേഷൻ വന്നപ്പോ
0: കൂട്ടുകാരൻ.
1: ഓക്കെ, അത് അതാണ് കൂടുതൽ സന്തോഷം നൽകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. പിന്നെ ഇന്ന് നമ്മള് തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, ഇന്ന് ലോക കൈകഴുകൽ ദിനം കൂടിയാണ് അല്ലെ?
0: അതിനെ കുറിച്ചും പറയാം. എനിക്ക് അലർജി കൂടുതലുള്ള ഒരു വ്യക്തിയാണ്, എന്ത് വസ്തുവിലും അലർജിയാണ്. അപ്പൊ ഞാൻ പുറത്തു പോയിട്ട് വന്നുകഴിഞ്ഞാൽ ആദ്യം മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. മാസ്ക് എടുത്ത് മാറ്റി ഹാൻഡ് വാഷ് കൈ നല്ലപോലെ കഴുകി, മുട്ടിന്റെ കഴിപ്പോട്ട് താഴ്ത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് മറ്റുള്ള എനിക്ക് തൊഴിലോട്. അപ്പൊ കയ്യിലൊരു സാനിറ്റൈസർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് താക്കോലിലെ കടിച്ചിട്ടാണ് വാതിൽ
1: തുറക്കുന്നത്. പിന്നെ അത് നമ്മൾ അടുത്ത് മറ്റുള്ളവർക്ക് എങ്ങനെയാ ഈ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനൊക്കെ?
0: മാക്സിമം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരടുത്ത് പറയും, ഇന്ന രീതിയിൽ പോ, ഇന്ന രീതിയിൽ ചെയ്യാന്ന് പറയും.
1: വീട്ടിലെ അംഗങ്ങളോടൊക്കെയോ?
0: വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ.
1: മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും
0: വീട്ടിലൊക്കെ ചെല്ലുമ്പോ അവരുടെ ആൾക്കാർ മക്കളോടും ഇവരോടൊക്കെ പറയുന്ന രീതിയിലാണ്, തുമ്മുടെ സമയത്തും ചുമക്കുന്ന സമയത്തും മാക്സിമം നമ്മളുടെ ഇതിനകത്തേക്ക് ഒതുക്കി പിടിച്ചിട്ട് ഇതാക്കാൻ പറയും. മാസ്ക് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ല.
1: അതെ അതെ. പിന്നെ നമ്മള് വീട്ടിലാണെങ്കിലും ഇപ്പൊ ഈ കൈകഴുകലിനെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മള് ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് ശേഷം അതുപോലെ നമ്മൾ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ
0: ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഒരു മാസ്ക് വയ്ക്കണം നല്ലതാണ്. ചോർക്കപ്പുറത്ത് ചുമയൊക്കെ വരുന്നുണ്ട്, ആൾക്കാരുണ്ടാവുള്ളൂ, ഈ മുളകൊക്കെ കടുവറക്കുമ്പോ.
1: അതെ അതെ അതെ അതെ. അപ്പോൾ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് നന്നായി സംസാരിച്ചു, പിന്നെ കാഴ്ച പരിമിതിയുടെ കാര്യം പറഞ്ഞു. ഒരു സ്നേഹമുള്ള കൂട്ടുകാരനായി റേഡിയോ എന്ന മാധ്യമം ആകാശവാണിയുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം.
0: റേഡിയോക്ക് ലൈസൻസ് ഉള്ള കാലം മുതൽ 2 വയസ്സുള്ള ഞാനും വല്യച്ഛനും കൂടി പോയ ലൈസൻസ് കിട്ടിക്കൊണ്ട് വന്നിരുന്നു.
1: ഓ, അപ്പോൾ ഒരു എന്താ പറയുക, ഒത്തിരി റേഡിയോ പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവിനോടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏ, അതിനൊന്നും സമയമായിട്ടില്ല, ഇനി ഒത്തിരി നാളുകളുണ്ട്. അപ്പൊ
0: ഏതായാലും
1: ഓൺ ദാറ്റ് ടൈം അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് ധൈര്യപ്പെട്ട് റേഡിയോ പരിപാടികൾ. ഓ, അവിടെ ഒരു ചെറിയൊരു സെൽഫിഷ്നെസ് വന്ന് കേറിയോ എന്നൊരു സംശയം. എന്തായാലും കുഴപ്പമില്ല, നല്ല ചിന്തകൾ. അപ്പോ എല്ലാവർക്കും നല്ലൊരു സന്ദേശമായിട്ട് മാറട്ടെ. അതെ അതെ അതെ അതെ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗുഡ് ഈവനിങ് കൊച്ചി. വിവിധ വിഷയങ്ങളുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വരും. അപ്പോൾ അതിനോടൊക്കെ നമുക്ക് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാം. താങ്ക് യു,
0: താങ്ക് യു,
1: ബൈ ബൈ. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ഇനി കേൾക്കാം വിവേകവാണി.
2: വിവേകവാണി.
3: വിജയത്തിൽ എത്താനുള്ള തൃഷ്ണ മൂലം ജീവിതം തന്നെ ഒരു യുദ്ധമാണ് എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ടാവും. പക്ഷേ യുദ്ധസമാനമായ പ്രതീതിയോടെ ജീവിക്കാൻ കൂട്ടാക്കാതെ മാന്യമായി, അന്തസ്സായി, സമാധാനമായി, സന്തോഷമായി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അവർക്ക് അത് ജീവിത യുദ്ധമല്ല, മറിച്ച് ജീവിതം എന്നത് പ്രകൃതി തന്ന ഒരു അനുഗ്രഹമാണ്. ജീവിത സാഹചര്യങ്ങളിൽ പല സംഭവങ്ങളും ബന്ധങ്ങളും അകൽച്ചകളും തകർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകും. പല ചിന്തകളും ആശയങ്ങളും മനസ്സിൽ ഉദിച്ചു വരും. ചിലത് വളരും, ചിലത് അസ്തമിക്കും. അതായത് ജീവിതത്തിൽ മത്സരങ്ങൾ എപ്പോഴും ഉണ്ടായി എന്ന് വരും. ചില ചിന്തകളും ആശയങ്ങളും തുടക്കത്തിലെ ആരെങ്കിലും അത് തല്ലിക്കെടുത്തിയെന്ന് വരും. അതായത് ജീവിതം ഒരു നന്മയുടെയും തിന്മയുടെയും മിശ്രണമാണ്. ഈ തത്വം കൃത്യമായി മനസ്സിലാവണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട ആളുകളോട് പറയണം. അതിന് സാധിക്കാതെ വരുന്നെങ്കിൽ അതൊരു പരാജയമല്ല, മറിച്ച് അതൊരു വൈകല്യമാണ്. അതുപോലെ തന്നെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട ആളുകളോട് തീർച്ചയായിട്ടും ചോദിക്കണം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ അതും ഒരു വൈകല്യമാണ്. ഈ രണ്ട് വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ ജീവിതം സംതൃപ്തിയുള്ള ഒരു പൂർണ്ണതയിൽ എത്തിയെന്ന് വരില്ല. ചിലരുടെ ജീവിത പരാജയങ്ങൾ മറ്റു ചിലരുടെ വിജയത്തിന് വഴിയൊരുക്കിയെന്നും വരും. അപ്പോൾ ഇതാണ് ജീവിതത്തിൻ്റെ മറ്റൊരു തത്വം.

ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് ടി സിംഗ്. വിവേകവാണി.

അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ 15 രണ്ട് പ്രധാനപ്പെട്ട ദിനങ്ങളുടെ സന്ദേശമാണ്. ലോക വെള്ളപടി സുരക്ഷാ ദിനം, വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ, അതുപോലെ തന്നെ ആഗോള കൈകഴുകൽ ദിനം, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. അപ്പോൾ ഈ രണ്ട് ദിന സന്ദേശങ്ങളും ഓർമ്മകളായിട്ട് പങ്കുവയ്ക്കാനുള്ളവരെല്ലാവർക്കും ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9464455888 അല്ലെങ്കിൽ 0484242639 ഒരു നമ്പർ കൂടിയുണ്ട്, 0484242639

0: അപ്പോ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ,
0: ആ ആരാ ഇത് സംസാരിക്കുന്നത്? പറയൂ. സന്തോഷം. അപ്പൊ പറയൂ, ഇന്ന് നമ്മുടെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു അല്ലേ. താങ്കളുടെ കാഴ്ച പരിമിതിയില് റേഡിയോയുടെ സ്വാധീനം എങ്ങനെയാണ്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. വലിയ കൂട്ടുകാരനാണോ? അമ്പത്താറാമത്തെ വർഷം. അമ്മ,
1: 70 June 2 കുടുംബത്ത് റേഡിയോ വന്നു.
0: ഓക്കെ,
1: കുടുംബത്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മള് കുടുംബമായിട്ടൊക്കെ മാറി താമസിച്ചെങ്കിലും ഇന്നും പള്ളി സെറ്റിന്നും അത് തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ഇന്നും കൊച്ചിയിലെ ഒരു ആളാണ്,
0: കൊച്ചി FM-ന്റെ ഒരാളാണ്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്?
1: ഓക്കെ,
0: അപ്പൊ എങ്ങനെയാണ് റേഡിയോ ഈ കാഴ്ച പരിമിതിയിൽ ഏറ്റവും വലിയ ഒരു സഹായിയായിട്ട് മാറുന്നതും, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എങ്ങനെയാണ്? എല്ലാ പരിപാടികളും കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് കേൾവിയിലൂടെ ആണല്ലോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്.
1: കേൾവിയിലൂടെ തന്നെയാണ് നമ്മളിത് കേൾക്കുന്നത്. കൂടുതലും നമുക്ക് ഈ പത്ര റിപ്പോർട്ട് 1.5 മണിക്കൂറിൽ പറയുന്നത് നമുക്ക് വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കില്ലേ. പിന്നെ സമകാലികം, ഈ മുക്കിനും മുല എവിടെയെങ്കിലും കിടക്കുന്ന കാര്യങ്ങൾ സമകാലികത്തിൽ തിരിക്കാത്തിരിക്കും. പിന്നെ ആരോഗ്യവകുപ്പ് ഉള്ളതാ.
0: അതെ അതെ, അപ്പൊ അതെല്ലാം കേട്ട് മനസ്സിലാക്കി ആണ് നിങ്ങളുടെ ജീവിതമൊക്കെ മുന്നോട്ട് ക്രമീകരിക്കുന്നത്? അങ്ങനെയാണോ?
1: അങ്ങനെയാണ് ഞാനും പോകുന്നത്.
0: ഓക്കെ ഓക്കെ. ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി ഇന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് ലോക കൈകഴുകൽ ദിനമാണ് അല്ലെ, വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനെ കുറിച്ചൊക്കെ. അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്?
1: നമ്മൾ നമ്മളെ ശരീരം സൂചിക്കുമ്പോൾ തന്നെ നമ്മൾ വീടും പരിസരവും ചവറും മാലിന്യങ്ങളൊക്കെ ശല്യം മറ്റും ഉണ്ടാവും.
0: ഓക്കെ, കൈകഴുകലുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ശേഷം, പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വന്നു കഴിയുമ്പോൾ അല്ലേ, അത് അതൊക്കെ കൃത്യമായിട്ട് പാലിക്കാനും പിന്നെ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ എങ്ങനെയാണ്? അതെല്ലാം അവർ കൂടുതൽ അത് പിന്തുടരുന്നുണ്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ?
1: പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ പിന്തുടരുന്നുണ്ട്. കൂടുതൽ ആ കൊറോണ കാലം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ശ്രദ്ധ ആ കാര്യത്തിലൊക്കെ.
0: ആ, എല്ലാവരും അതിനെ കുറിച്ച് കൂടുതൽ അലേർട്ടാണ് അല്ലേ.
1: അതേക്കുറിച്ചൊക്കെ ആളുകൾ ചർച്ച ചെയ്യുകയും ഈ മാസ്ക് വെക്കുന്ന ഒക്കെ ഇന്നും ഉണ്ട് വണ്ടി യാത്രയിൽ.
0: അപ്പം നമ്മൾ കൊച്ചി പോലുള്ള ഒരു നമ്മുടെ വലിയൊരു നഗരം അല്ലേ, അപ്പോൾ അവിടെ കാഴ്ച പരിമിതിയുള്ള നിങ്ങളെ പോലുള്ളവർക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്? ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം, ഇനിയും കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നൊക്കെ എന്തെങ്കിലും അങ്ങനെ സജഷൻസ് ഒക്കെ വരുന്നത് ഉണ്ടോ?
1: ഇപ്പോൾ നമുക്ക് കടിപ്പിക്കുന്ന ബെല്ലാണെങ്കിൽ അകലൊക്കെ കൂട്ടി സൗണ്ട് ഇച്ചിരി കേൾക്കും. വണ്ടിക്കാരി അതറിയാം, വണ്ടിക്കാരി മുളകി തട്ടി തട്ടിങ്ങ കയ്യിൽ ഇങ്ങനെ കുത്തി കുത്തി പോകുമ്പോ വണ്ടിക്കാർക്ക് അറിയാം അവര് ഫ്ലോ ചെയ്ത്.

0: കൊണ്ടുപോകും.
1: അങ്ങനെ വണ്ടി സ്ലോ ചെയ്തൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ശരിക്കും നിങ്ങൾ നിങ്ങളെ കാഴ്ചപരിമിതി ഉള്ളവർ വരുമ്പോ ആ വണ്ടി സ്ലോ ആക്കി കൊടുക്കണം അല്ലെ, നിങ്ങൾക്ക് നടന്നു പോകാൻ അവസരം ഒരുക്കണം.
0: ആലപ്പുഴയില്ല ഇന്ന് റാലി കൊണ്ടായിരുന്നു, ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ഇരിക്കുന്നത് കൊണ്ട്
1: ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ സഞ്ചരിക്കുമ്പോ ഒട്ടും പരിചയമില്ലാത്തൊരു അപരിചിതനിൽ നിന്ന് താങ്കൾക്ക് താങ്കളുടെ കാഴ്ച പരിമിതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അനുഭവം എന്ന് പറയുന്നത് നമ്മളിപ്പോ അത് അറിയപ്പെടുന്ന നാട്ടിൽ വരെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ വടി കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി അത് അറിയും. വണ്ടി വെച്ചാണെങ്കിലും വണ്ടി ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോ വണ്ടി ഒന്ന് നമ്മളെ ഇറക്കും, പിന്നെ എങ്ങോട്ട് പോണോന്ന്
1: ചോദിച്ചു.
0: ഇന്ന വാട്ടായിട്ട് പോണോ, ഒരു ഓട്ടോ കിട്ടിയാ കൊള്ളാം, കൊണ്ട് ഓട്ടോ വിളിച്ച് ഒരു അങ്ങനൊക്കെ ഒരുപാട് ഉണ്ട്. ആരും നമ്മളെ കണ്ടാലും ഒരു റോഡിന്റെ അരി ഇരിക്കുന്ന ഒരു ബൈക്ക് ആണെങ്കിലും ശരി, അതിനെ മുട്ടാൻ ആരും സമ്മതിച്ചില്ല. അങ്ങനെ നമുക്ക്
1: ധാരാളം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റേഡിയോ ഒരു ഉത്തമ കൂട്ടുകാരനായിട്ട് ഇപ്പോഴും കൂടെയുണ്ട്. കാഴ്ച പരിമിതി നമ്മളറിയാതെ നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ട് റേഡിയോ സഹായിക്കുന്നു. അതുപോലെ പൊതുയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും ധാരാളം സഹായമൊക്കെ കിട്ടുന്നു എന്നറിയുമ്പോൾ ഈ വൈറ്റ് കെയിൻ ഡേ ദിനത്തിൽ വളരെ നല്ലൊരു സന്ദേശം നമുക്ക് സമൂഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. തുടർന്നും മറ്റു വിഷയങ്ങളൊക്കെ ആയി അടുത്ത ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ,
0: താങ്ക്
1: യു. ഓക്കെ, ബൈ ബൈ. ഓക്കെ.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
3: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
2: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
4: അപ്പോ ഗുഡ് ഈവനിങ് കൊച്ചിയിൽ, ഇനി കേൾക്കാം ദീപസ്തംഭം മഹാശര്യം.
5: ദീപസ്തംഭം മഹാശര്യം.
6: എന്നതാ ഇത്ര ആലോചിക്കുന്നെ?
7: ഈ കടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് ആലോചിക്കുമായിരുന്നു.
6: തല്ലിപ്പൊളിക്കൂ ആശാനെ.
7: അതല്ല, 11 വർഷമായിട്ട് ഒരേ കട, ഒരേ കട്ടൻ, ഒരേ ഗ്ലാസ്,
6: ഒരേ കസ്റ്റമർ. മൊത്തത്തിലെല്ലാം ദുരന്താ.
7: എനിക്ക് എന്നതാ ഒരു കുഴപ്പം?
6: 200 പേജ് പുസ്തകം തന്നാ എഴുതി തരാം. എന്ത് വന്നാലും 4 കാലേലങ്ങ് വീണോളൂ.
7: 4 കാലുകളാണല്ലോ കൂടെ.
6: ആ കാലുകൊണ്ടേ രുചിക്കാൻ കൂടി ഒന്ന് പഠിച്ചേക്ക് വർഗീചായ.
7: അതാരാണ് കാലുകൊണ്ട് രുചിക്കുന്നേ?
6: അറിയത്തില്ല. ചിത്രശലഭങ്ങള്.
7: അത് പൂവിൽ വന്നിരുന്ന്
6: വന്നിരുന്ന്
7: കൊമ്പ് വെച്ച് കുത്തിയല്ലേ?
6: കൊമ്പല്ല, തുമ്പിക്കൈ. എന്റെ വർക്കിച്ചായ അവരുടെ കാലുകളിലുണ്ട് രസഗ്രാഹി.
7: രസഗ്രാഹിയോ?
6: അതെ, കാലുകൾ കൊണ്ട് സ്പർശിച്ചാൽ അത് സ്പർശിച്ച വസ്തുക്കളിലെ രാസവസ്തു തിരിച്ചറിയുന്നു എന്ന്.
7: ഇത് രുചിച്ചിട്ട് എന്നാ ചെയ്യും?
6: കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന ചെടിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അത് അവിടെ മുട്ടയിടുള്ളൂ.
7: അയ്യോ, ഇതൊക്കെ പുതിയ അറിവുകളാണ് കേട്ടോ മകമ്മേ. അതുപോലെ പുതിയ കുറച്ചറിവുകൾ ഞാൻ തരാം.
6: നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും നടന്നു?
7: നടക്കണം, നടത്തണം.
6: എന്നാ നടത്തി അങ്ങ് കാണിക്കേ.
7: ഈ ചായക്കിടയ്ക്ക് ഒരു സൽപ്പേര് വേണ്ടേ?
6: വേണം.
7: ഭക്ഷണം കൊണ്ട് സൽപ്പേര് വാങ്ങണം.
6: തെളിച്ചങ്ങ് പറ.
7: ചിക്കൻ ചെട്ടിനാട് വേണോ? തങ്കമ്മയുടെ ചായക്കടയിൽ പോണം. പഞ്ചാബി ചിക്കൻ വേണോ? തങ്കമ്മയുടെ ചായക്കടയിൽ പോണം. ഇതായിരിക്കണം ചർച്ച.
6: അതിന് ഇവരൊക്കെ ആരാ?
7: കേട്ടിട്ടില്ലേ, തമിഴ്നാട് രാജ്യത്തെ വിഭവം ചിക്കൻ ചെട്ടിനാട്, പഞ്ചാബിലെ പഞ്ചാബി ചിക്കൻ.
6: പരിചയപ്പെടുത്തതിൽ സന്തോഷം. എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ രണ്ടുപേരുമായി.
7: അത് എളുപ്പമല്ലേ?
6: ദേ, ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയല്ലേ.
7: തങ്കമ്മയ്ക്ക് സാദാ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാവും.
6: നല്ല കലക്ക.

0: മെയിനായിട്ട് അറിയാം.
1: എങ്കിൽ സിമ്പിൾ, കറി ഉണ്ടാക്കിയ അവസാനം ആകുമ്പോൾ രണ്ട് ചേരുവകൾ നമുക്ക് ചേർക്കണം.
0: എന്നതാ അത്?
1: മല്ലിയില, കറിവേപ്പില.
0: മനസ്സിലായില്ല.
1: നമ്മുടെ സ്വന്തം ചിക്കൻ കറിയിൽ മല്ലിയില ഇട്ടാൽ ചെട്ടിനാട് ചിക്കൻ, കസൂരി മെത്തി ഇട്ടാൽ പഞ്ചാബി ചിക്കൻ.
0: ആഹാ, എങ്കിലും നമ്മൾ പൊളിക്കും.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

0: അപ്പോൾ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് പുതിയൊരു കോളർ വന്നിട്ടുണ്ട്. നമുക്ക് അതാരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. കേൾക്കുന്നില്ലല്ലോ, ആരാണ്? തൃശ്ശൂരിൽ നിന്ന് ആരാണ്? ഇന്നത്തെ വിഷയം കേട്ടില്ലേ? അയ്യോ, ഇന്ന് കാഴ്ച പരിമിതിയുള്ള ആളുകൾ അവരൊരു വെള്ളവടി ഇങ്ങനെ ഉപയോഗിച്ച് നടക്കാനൊക്കെ പോകില്ലേ? കാഴ്ച പരിമിതിയുള്ളവർ. ഓക്കെ, ഹലോ. ആ, തൃശ്ശൂരിൽ നിന്ന് ആരാ സംസാരിക്കുന്നത്? ആരാന്ന് കേൾക്കട്ടെ. ഉഷ. ആ ഉഷ ചേച്ചി, ഇന്ന് ലോക വെള്ളവടി ദിനം എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. അതായത് കാഴ്ച പരിമിതിയുള്ളവർ അവർക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കാനും അതിനൊക്കെ ആയിട്ട് സഹായമായിട്ട് ഒരു ഒരു ഒരു വെള്ള കളർ വടി അവരിങ്ങനെ റോഡിലൊക്കെ കുത്തി നടക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? തൊട്ട് തൊട്ട് അവരുടെ മുമ്പിൽ വല്ല തടസ്സങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് കൈകഴുകൽ ദിനം അല്ലേ, നമ്മുടെ വ്യക്തി ശുചിത്വമൊക്കെ കീപ്പപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൈകഴുകൽ ദിനമായിട്ട് കൂടി നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച പരിമിതരെയൊക്കെ കാണുമ്പോൾ, റോഡിലൂടെ പോകുന്നത് കാണുമ്പോൾ, അവരെ എങ്ങനെ സഹായിക്കണമെന്നാണ് ഉഷ ശേഷിക്ക് സാധാരണ തോന്നിയിട്ടുള്ളത്? അവരെ കാണുമ്പോ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം എന്നൊക്കെ പറയുമ്പോ, എങ്ങനെയാണ് അവരെ ഒന്ന് സഹായിക്കാനായിട്ട് തോന്നിയിട്ടുള്ളത്, അതൊന്ന് പറയാവോ?
1: പിന്നെ ഇവര് നമുക്ക് പോകുമ്പോ പിന്നെ നമുക്കത് ഒത്തിരി കണക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
0: അവരെ അവരോട് ചോദിക്കാം, ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? ഇപ്പൊ റോഡ് മുറിച്ച് കിടക്കുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സിഗ്നല് വണ്ടി ഓടിക്കുന്നവർക്ക് പറയാം. അതുപോലെ തന്നെ ഒരു റോഡിന്റെ സൈഡിലൊക്കെ പൊക്കം കൂടിയ വല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പിടിച്ച് കയറ്റാം. ഓക്കെ, പിന്നെ പിന്നെ വേറെന്താണ് അങ്ങനെയുള്ളവർ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് റേഡിയോ ഒരു വലിയ സുഹൃത്താണ് എപ്പോഴും അല്ലേ? അവർക്ക് നമ്മുടെ പോലെ കാണാനും വായിക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ റേഡിയോ അവർക്ക് വലിയൊരു കൂട്ടുകാരായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും. പിന്നെന്താണ് കൈകഴുകൽ ദിനം, അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഏതെങ്കിലും പണ്ടൊക്കെ നമ്മൾ ഏത് കല്യാണ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും കൈയൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഓഡിറ്റോറിയങ്ങളിലൊക്കെയാണല്ലോ കല്യാണം പരിപാടികളൊക്കെ നടത്തുന്നത് അല്ലേ? അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്ക് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഓ കൈയൊന്നും കഴുകില്ലേലും കുഴപ്പമില്ല, അങ്ങ് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഉഷേച്ചി കുറച്ച് പ്രാവശ്യം കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു, ശരിയാണോ? ആ, കഴുകിയിട്ട്? അപ്പൊ എന്ത് ചെയ്യും അങ്ങനെയുള്ളപ്പ? കൈ കഴുകാതെ അങ്ങ് കഴിക്കും ആണോ?
1: അതെ, അത് ഞാൻ അമ്പലത്തിൽ പോയപ്പോ ഞാൻ എണീറ്റവിടെ എണീറ്റു കൈ, കാരണം നമ്മൾ രാവിലെ പോയിട്ട് ഇങ്ങനെ തൊഴുത് വരിയിൽ നിന്ന് ഇനി കഴിക്കാൻ പോണത്. അപ്പൊ ഞാൻ എണീറ്റപ്പോ ഞാൻ അപ്പൊ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ കടക്കാൻ നിൽക്കുന്നുള്ളിരിക്ക ആളിന്റെ, അപ്പൊ അവര് ഡോറുകളൊന്നും തുറക്കുന്നില്ല. ഞാൻ അവിടെയുള്ള വേണ്ടുന്നവരോടൊക്കെ പറഞ്ഞു ഞാൻ ഇച്ചൊന്ന് കൈ കഴുകണം എന്ന് പറഞ്ഞപ്പോ അവര് വന്ന് കല്യാണം നല്ലതല്ലേ ചേച്ചി, സാരില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമായി, വന്നോരൊക്കെ കൈ കഴുകാണ്ട് നിസ്സഹിക്കുന്നത്.
0: എന്തായാലും അതൊരു പ്രത്യേക സാഹചര്യമാണെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം. എന്നാലും നമ്മളുടെ സാധാരണ ജീവിതത്തിൽ, അത് വീട്ടിലും അതല്ലെങ്കിൽ നമ്മൾ കൈ കഴുകാൻ സൗകര്യമുള്ളിടത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൈ കഴുകൽ അതിന് ഇത് ചെയ്യാം. പിന്നെ വീട്ടിലുള്ളവരുടെ അതൊക്കെ കുട്ടികളോടൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കാറില്ലേ?

അവരതൊക്കെ ശരിക്കും അത് പിന്തുടരുന്നുണ്ടോ അമ്മമ്മ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ട്? അതെ അതെ അതെ അതെ. അപ്പൊ അതൊക്കെ കൂടുതല് എന്ത് ചെയ്യാം, ഇനിയും പറഞ്ഞു കൊടുക്കാം, അവരിലൂടെ അടുത്ത തലമുറയിലേക്കും അതെന്ത് ചെയ്യാം, അവര് പിന്തുടരട്ടെ എന്ന് നമുക്ക് അത്. അതെ അതെ അതെ. അപ്പം അതെല്ലാം കൃത്യമായിട്ട് പറയുകയും അതുപോലെ റോഡിലൂടെ കാഴ്ച പരിമിതിയുള്ളവർ പോകുമ്പോൾ അവരോട് അവരെ സഹായിക്കാനുള്ള വലിയ കണ്ടിട്ടുള്ളത്. ആ അപ്പം ഇത് ഈ ഉഷേശിയുടെ ഈ വാക്കുകൾ വലിയൊരു സന്ദേശമാണ് ശ്രോതാക്കൾക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക്, നമുക്ക് സമയപരിമിതിയുണ്ട്, ആ പരിപാടിയിലേക്ക് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും സന്ദേശങ്ങളൊക്കെ പറയുന്നതിനായിട്ടും സംസാരിക്കുന്നതിനായിട്ടും വിളിക്കണം. ആ ഓക്കെ. അപ്പോൾ ഇനിയും തുടർന്ന് വിളിക്കുക. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. കോള് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ നമ്മുടെ പരിപാടിയുടെ സമയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ, താങ്ക് യു ശശി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ സംസാരിച്ചത് രണ്ട് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇവ രണ്ടിനുമിടയിലൊരു മനോഹരമായ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളവടി ഒരാൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. കൈകഴുകൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഒന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവയ്പ്പ്, മറ്റൊന്ന് ആരോഗ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വെള്ളവടി ഉപയോഗിക്കുന്ന ഒരാളുടെ യാത്ര സുരക്ഷിതമാക്കാൻ വെള്ളവടി മാത്രം മതിയാകില്ല, തടസ്സങ്ങളില്ലാത്ത നടപ്പാതകളും കരുതലുള്ള വാഹനയാത്രികരാ അവരൊക്കെ നമ്മൾ അങ്ങനെ കരുതലുള്ളൊരു വാഹനയാത്രികരായിട്ട് മാറണം. ഒപ്പം അവർക്ക് നല്ല പൊതുസ്ഥലങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം കൈകഴുകൽ ഒരു വ്യക്തിയുടെ ശീലത്തിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല, ഒതുങ്ങുന്നില്ല. ശുദ്ധജലവും സോപ്പും കൈകഴുകാനുള്ള സൗകര്യമൊക്കെ എല്ലാവർക്കും ലഭ്യമാകണം. അപ്പോൾ ഇന്നത്തെ ഈ സായാഹ്ന സംഭാഷണം ഇവിടെ നാം അവസാനിപ്പിക്കുകയാണ്. വെള്ളവടിയുമായി വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരുടെ സഹതാപമല്ല വേണ്ടത്, അവർക്ക് ബഹുമാനവും കരുതലും നൽകാം. സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം, അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാം. അതുപോലെ തന്നെ അവർക്കായി സുരക്ഷിതമായ വഴികൾ ഒരുക്കാനായിട്ട് നമുക്ക് ശബ്ദമുയർത്താം. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പ്രത്യേകിച്ച് ആകാശവാണിയെ സ്വന്തം സുഹൃത്തായി കാണുന്ന നമ്മുടെ കാഴ്ച പരിമിതിയുള്ള പ്രിയ ശ്രോതാക്കൾക്ക് ഒരുപാട് സ്നേഹം. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇനിയും ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സാജു, സാങ്കേതിക സഹായം ടി എൻ രാജേഷ്, സി പി ശ്യാംലാൽ, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ അമല ജോർജ്. നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ. അതുവരെ ബൈ ബൈ.

0: ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: മഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഹാരക്രമങ്ങളിലെ വ്യതിയാനവും വ്യായാമരഹിതമായ ജീവിതവുമാണ് ജീവിതശൈലി രോഗ

0: രോഗങ്ങൾ വ്യാപിക്കാൻ ഇടയാക്കിയത്. ആഹാരം ഔഷധമാണെന്ന തിരിച്ചറിവോടെ ജീവിച്ച നമ്മുടെ പൂർവികർ ചെറുധാന്യങ്ങൾ നിത്യജീവിതത്തിൽ മുഖ്യ ആഹാരമാക്കിയിരുന്നു. പോഷക ഗുണവും ആരോഗ്യദായകവും രോഗപ്രതിരോധശേഷിയും അധികമായുള്ള ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: അടുത്ത കാലത്തായി നമ്മുടെ കമ്പോളത്തിൽ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ കൂടുതലായി സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഈ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന ഭക്ഷ്യവിഭാഗം ഒരു പുതിയ ഇറക്കുമതിയല്ല. ഇവ മനുഷ്യന്റെ ആദ്യകാല ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനത്തായിരുന്നു. ആഗോള ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം ഇന്നും ഇവയെ മുഖ്യ ആഹാരമായി കഴിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള ജനങ്ങളാണ് ഇവയെ കൂടുതലായി ഭക്ഷിക്കുന്നത്. കൃഷിയിൽ വന്ന പരിഷ്കാരങ്ങൾ നമ്മളെ നെല്ലരിയോടും ഗോതമ്പിനോടും കൂടുതൽ അടുപ്പിച്ചു. അതുപോലെ തന്നെ ആഗോളവൽക്കരണവും സാങ്കേതിക പുരോഗമനവും ആളോഹരി വരുമാനം ഏറിയതുമെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. തെറ്റായ ആഹാരക്രമങ്ങൾ ആചരിക്കുന്നതും ഈ മാറ്റങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്നുണ്ട്. മനുഷ്യന്റെ അധ്വാനം കുറഞ്ഞതും അതിന് അനുപാതികമായി അന്നജമടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കാതെ സംസ്കരിച്ച ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നതുമാണ് മിക്ക രോഗങ്ങൾക്കും കാരണം. കൂടാതെ പ്രകൃതിദത്തമായതും ഗുണമേറിയ വീട്ടിലെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും മറ്റൊരു കാരണമാകുന്നു. ഈ മാറിയ സാഹചര്യങ്ങൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ധാന്യങ്ങളുടെ തോത് കുറച്ച് മില്ലറ്റുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റും നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മില്ലറ്റുകൾ ഏത് വരൾച്ചയിലും വെള്ളക്കെട്ടിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള സസ്യങ്ങളാകുന്നു. കൂടാതെ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണത്തിന് അധികം ഇരയാകാത്ത വിളകളായി കാണുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ മില്ലറ്റുകൾക്ക് പ്രചാരം ഏറിയിരിക്കുന്നത്.
0: മില്ലറ്റുകൾ എങ്ങനെയാണ് ആരോഗ്യത്തിന് ഗുണകരമാകുന്നത്?
1: നമ്മൾ പ്രധാന ധാന്യമായി ഭക്ഷിക്കുന്ന അരിയേക്കാളും ഗോതമ്പിനേക്കാളുമെല്ലാം മില്ലറ്റുകളിൽ വിശിഷ്ടമായ തോതിലും അനുപാതത്തിലും വിവിധ പോഷകങ്ങൾ അടങ്ങുന്നു. അതായത് നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എല്ലാം തന്നെ. കൂടാതെ ഇവ ഗ്ലൂട്ടൻ വിമുക്തമാണ്. ഇത് പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നു. അതായത് ഈ ഗോതമ്പ് വിഭവങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇവയിലെ ഉയർന്ന തോതിലെ നാരുകൾ കുടലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. അതുപോലെ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കുന്നതായും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ അഥവാ മാംസ്യം അരിയേക്കാൾ കൂടുതൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് സസ്യബുക്കുകൾക്ക് പ്രോട്ടീനിൽ വരുന്ന കുറവ് നികത്താൻ സാധിക്കുന്നു. ധാതുലവണങ്ങളിൽ മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ് എന്നിവയുടെ തോത് ഗണ്യമായി കൂടുതലുമാണ്. മെഗ്നീഷ്യം ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുമ്പോൾ ഫോസ്ഫറസ് കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. കൂടാതെ ഇവയിൽ അടങ്ങുന്ന ഫൈറ്റോ കെമിക്കലുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ തടയാനും കാരണമാകുന്നു. നാരുകൾ ഏറിയ അനുപാതത്തിലായതുകൊണ്ട് അവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അരിയേക്കാൾ കുറഞ്ഞിരിക്കുന്നതിന് കാരണമാകുന്നു. അതായത് അന്നജം രക്തത്തിൽ ഗ്ലൂക്കോസായി മാറുന്ന തോത് കുറഞ്ഞിരിക്കും. ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്ന ഫീനോളുകളും സാപ്പോണിനുകളും മറ്റും ഇവയിൽ അടങ്ങുന്നത് കാരണം രോഗപ്രതിരോധ ശേഷിയേറാനും മില്ലറ്റുകൾ കാരണമാകുന്നു.
0: കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ തോന്നിക്കുന്ന വിവിധ ഇനം ചെറുമണി ധാന്യങ്ങളുണ്ടല്ലോ, ഇതേതെല്ലാമാണെന്ന് ഒന്ന് വിശദമാക്കാമോ?
1: ഒരുപാട് ചെറുമണി ധാന്യങ്ങൾ ലോകമെമ്പാടുമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരമുള്ള മില്ലറ്റാണ് റാഗി അഥവാ കൂവരക അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്. അത് കഴിഞ്ഞാൽ കമ്പ് അഥവാ പവിഴച്ചോളം, തിന, വരക്, കുതിരവാലി, മണിച്ചോളം അഥവാ ജോവർ, ചാമ, കൊറേലി അഥവാ ചാമപ്പൊതാവൽ എന്നീ മില്ലറ്റുകളും കമ്പോളത്തിൽ കണ്ടുവരുന്നുണ്ട്. കമ്പോളത്തിൽ ഇന്ന് പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകളും ലഭ്യമാണ്. പോളിഷ് ചെയ്ത മില്ലറ്റുകളിൽ തവിടും ഉമിയും

0: തീരെയില്ല. അതുകൊണ്ട് തന്നെ പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളാണ് ഗുണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്.
1: ഈ പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകൾ പാകം ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകില്ലേ?
0: പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളെ കൂടുതൽ നേരം കുതിർക്കുന്നത് അത്യാവശ്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് പാചകത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ സഹായമാകുന്നു. കൂടാതെ 6 മണിക്കൂർ വരെയെങ്കിലും കുതിർത്താൽ മാത്രമേ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫൈറ്റിക് ആസിഡും മറ്റും വിഘടിച്ച് കുടലിൽ ആഗിരണത്തിന് തയ്യാറാകൂ. ദിവസേന കുതിർത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരം കിട്ടുമ്പോൾ ഒരുമിച്ച് കുതിർത്ത് ഉണക്കി വെച്ചിരുന്നാൽ പാകം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് പാകം ചെയ്യാവുന്നതാണ്.
1: ചോറിന് പകരം നമുക്ക് മില്ലറ്റ് കഴിക്കാനാകുമോ?
0: തീർച്ചയായും ചോറിനെ പോലെ തന്നെ ഇവയെ ഉപയോഗിക്കാം. ചാമ, തിന, വരക്, മണിച്ചോളം ഇവയെല്ലാം തന്നെ തവിടില്ലാത്തത് ആണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് കുക്കറിൽ 4-5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടി വരും. കുക്കർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 3 ഇരട്ടി ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് കൊണ്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇത് നെല്ലരിയേക്കാളും ഗുണമുള്ള വിഭവമാകുന്നു. പോളിഷ് ചെയ്യാത്ത ഇനങ്ങളാണെങ്കിൽ അഥവാ തവിടും ഉമിയും ചേർന്ന മില്ലറ്റുകളാണെങ്കിൽ 7-8 മണിക്കൂർ കുതിർത്തിട്ട് ഇതേ രീതിയിൽ പാകം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേവിച്ച മില്ലറ്റുകൾ കറികൾ കൂട്ടിക്കഴിക്കുകയോ അല്ലെങ്കിൽ ബിരിയാണിയോ പുലാവോ മറ്റുമാക്കി മാറ്റാവുന്നതാണ്. രുചിയും ഗുണവും വൈവിധ്യവും മാറുന്നതുമായ വിഭവങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും.
1: ചോറല്ലാതെ എന്തെല്ലാമാണ് ഇവയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്?
0: ഉഴുന്നും മില്ലറ്റും കുതിർത്ത് അവലും ചേർത്ത് അരച്ച് ദോശ, ഇഡലി എന്നീ വിഭവങ്ങൾ രുചിയേറിയതാകുന്നു. അതുപോലെ തന്നെ ഉപ്പുമാവ്, കൊഴുക്കട്ട, പുട്ട് എന്നീ ഏത് പ്രാതൽ വിഭവവും ചെറുമണി ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചപ്പാത്തി, പൂരി പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തിളച്ച വെള്ളത്തിൽ ഇവയുടെ മാവ് കുഴിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. കാരണം ഇവയിൽ ഗ്ലൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കരുതേണ്ടി വരുന്നത്. റാഗി കുതിർത്തരച്ച് പാൽ പിഴിഞ്ഞെടുത്ത് പാകപ്പെടുത്തി പാലായി ഉപയോഗിക്കുന്നത് പശുവിൻ പാലിനേക്കാൾ ഗുണമുള്ളതായി സ്ഥാപിച്ചിരിക്കുന്നു. മധുര പലഹാരങ്ങൾ എല്ലാം തന്നെ മില്ലറ്റുകൾ ചേർത്ത് രുചികരമായി ഉണ്ടാക്കാൻ സാധിക്കും. പായസം, ലഡു, അതിരസം, ഇലയട, കൊഴുക്കട്ട, ഹലുവ എന്നിങ്ങനെ നീളുന്ന പലഹാരങ്ങളുടെ നിരയുണ്ട്. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വട, പക്കോട, ഓമപ്പൊടി, മുറുക്ക്, തട്ട എന്നിങ്ങനെ എല്ലാം തന്നെ ഇവ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു.
1: മില്ലറ്റുകൾ കൊണ്ടുള്ള കമ്പോള സാധ്യതയുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ്?
0: ആദ്യമായി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കാര്യമെടുക്കാം. ഇവ ഏത് ചടങ്ങിനും ആവശ്യമായ വിഭവങ്ങളായി മാറിയിരിക്കുകയാണല്ലോ. തിരക്കുള്ള വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ്, ബണ്ണ് എന്നീ വിഭവങ്ങളെ ആശ്രയിക്കുന്നുമുണ്ട്. മൈദയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവയുടെ അനുപാതം കുറച്ചിട്ട് ചെറുധാന്യ പൊടികൾ ചേർക്കാവുന്ന അത്രയും ചേർത്ത് ബ്രെഡ്, ബണ്ണ്, കേക്ക്, കുക്കീസ്, ബിസ്ക്കറ്റ്, പിസ്സ ബേസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. റാഗി ബിസ്ക്കറ്റ് വിവിധ കമ്പനികൾ ഇപ്പോൾ കമ്പോളത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടുതൽ പ്രിയമുള്ള ഒരു വിഭവങ്ങളാണ് നൂഡിൽസ്, മാക്രോണി, പാസ്ത എങ്ങനെയുള്ളവ. കാരണം ഇവ എളുപ്പം പാചകം ചെയ്യാവുന്ന വിഭവങ്ങളാവുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും രുചി കൂട്ടാനുമായി ഇവയുടെ കൂടെ നമ്മൾ സാധാരണ മുട്ട, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ചേർക്കുന്നു. എന്നാൽ ഇവയുടെ ഗുണമെന്മ ഒന്നുകൂടി കൂട്ടുന്നതിലേക്കായി ചെറുധാന്യങ്ങളെ 30% വരെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന നൂഡിൽസ്, മാക്രോണി, വർമസലി പോലത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പോപ്കോൺ, കോൺഫ്ലേക്സ് പോലത്തെ വിഭവങ്ങളും ചെറുമണി ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. വലിപ്പം ചെറുതായതുകൊണ്ടും വെള്ളം ആഗിരണം ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും ഇങ്ങനത്തെ വിഭവങ്ങളുടെ നിർമ്മാണത്തിന് ഇവ ഉതകുന്നതാണ്. ഇതിലേക്ക് പോപ്പിംഗ് മെഷീൻ, ഫ്ലേക്കിംഗ് മെഷീൻ തുടങ്ങിയ യന്ത്രങ്ങളുടെ ആവശ്യം വേണ്ടിവരുന്നു. ഇങ്ങനെ സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപ്പുമാവ്, മിക്സ്ചർ, ബേൽപുരി തുടങ്ങിയ വിഭവങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പോളത്തിൽ കൂടുതൽ ഡിമാൻഡുള്ളതും എളുപ്പം തയ്യാറാക്കാവുന്നതുമായ റെഡി ടു കുക്ക് പ്രാതൽ വിഭവങ്ങളാണ്. അതായത് ഇഡലി മിക്സ്, ദോശ മിക്സ്, ഉപ്പുമാവ് മിക്സ്, പുട്ടു മിക്സ് എന്നിങ്ങനെ പോകുന്നു ആ നിര. റാഗിയും തിനയും ചേർന്ന ഇത്തരത്തിലുള്ള കൂട്ടുകൾ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.
1: ഇത്രയധികം വിഭവങ്ങളും ഗുണങ്ങളുമെല്ലാം ഉണ്ട്. എന്നാൽ മില്ലറ്റ് ഇന്നും നമ്മുടെ എല്ലാം തീൻമേശകളിൽ എത്തുന്നുണ്ടോ?
0: പോഷകമൂല്യവും ഔഷധമേന്മയും ഉത്തമമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇവയുടെ ഉപയോഗം നന്നേ കുറവാണ്. അരിയും ഗോതമ്പും പൊതുവിതരണ ശൃംഖലയിൽ ലഭ്യമാകുന്നതുപോലെ മില്ലറ്റുകളെയും സാധാരണക്കാരനെ എത്തിക്കാമെങ്കിൽ ഇവ നമ്മുടെ ഭക്ഷണക്രമത്തിൽ സ്ഥാനം പിടിക്കുമെന്നത് ഉറപ്പാണ്. തീർച്ചയായും കൃഷി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വർദ്ധിപ്പിച്ചാലേ വില കുറച്ച് നമുക്കത് ലഭ്യമാകൂ. കൂടാതെ നെൽകൃഷിയേക്കാൾ മുതൽ മുടക്ക് കുറവായതുകൊണ്ട് കർഷകന് കൂടുതൽ ലാഭകരവും ആവുന്നു. രാസവളങ്ങളുടെ പ്രയോഗം വേണ്ടാത്തതുകൊണ്ട് ഭൂമിക്ക് ഗുണപ്രദവും മനുഷ്യന് ആരോഗ്യവും കൈവരിക്കാൻ സാധിക്കുന്നു.
1: ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്ന രീതിയിൽ മാഡത്തിന്റെ നിർദ്ദേശം ഈ അവസരത്തിൽ എന്താണ്?
0: നമ്മൾ കഴിക്കുന്ന

0: ധാന്യങ്ങളായ അരിയും ഗോതമ്പിൻ്റെയും അളവിൻ്റെ മൂന്നിലൊരു ഭാഗം മില്ലറ്റായാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് ചെറുത്തു നിൽക്കാം എന്നത് ഉറപ്പാണ്. റാഗിയോടൊപ്പം മറ്റു മില്ലറ്റുകളും കുട്ടിക്കാലം തൊട്ടേ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്.
1: ഭക്ഷണക്രമത്തിൽ ചെറുധാന്യങ്ങളുടെ അനിവാര്യത, ഇതേക്കുറിച്ചുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ഇ ബസ് സേവ.
2: ഇന്ത്യയിലെ നഗര പൊതുഗതാഗത സംവിധാനം കൂടുതൽ ആധുനികവും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് PM ഇ ബസ് സേവ. നഗരങ്ങളിൽ വൈദ്യുത ബസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക, മലിനീകരണം കുറയ്ക്കുക, കൂടുതൽ ആളുകളെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 2023 ഓഗസ്റ്റ് 16 കേന്ദ്രമന്ത്രിസഭ PM ഇ ബസ് സേവാ പദ്ധതിക്ക് അംഗീകാരം നൽകി. പൊതുഗതാഗത സംവിധാനത്തിൽ സ്വകാര്യ വാഹനങ്ങളോടുള്ള ആശ്രയം കുറയ്ക്കുകയും നഗരങ്ങളിലെ ഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യങ്ങളിൽ ഒന്നാണ്. PM ഇ ബസ് സേവാ പദ്ധതിക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ട്. നഗരങ്ങളിൽ ഇലക്ട്രിക്

ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ മൂലമുള്ള വായു മലിനീകരണം കുറയ്ക്കുക, നഗര പൊതുഗതാഗത സംവിധാനം കൂടുതൽ സൌകര്യപ്രദവും കാര്യക്ഷമവുമാക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇലക്ട്രിക് വാഹന മേഖലയിലും അനുബന്ധ വ്യവസായങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നഗരങ്ങളിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായിക്കുക തുടങ്ങിയവ. പെട്രോൾ ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ ബസ്സുകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ നഗരങ്ങളിൽ നേരിട്ടുള്ള എക്സോസ്റ്റ് മലിനീകരണം കുറയ്ക്കാൻ ഇവ സഹായിക്കും. ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിനും ഇലക്ട്രിക് ബസ്സുകൾക്ക് കഴിയും. പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടുതലുള്ള നഗരങ്ങളിൽ ഇത്തരം ബസ്സുകൾ പ്രയോജനകരമാണ്. PM ഇ ബസ് സേവ വഴി പൊതുഗതാഗത സംവിധാനത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബസ് സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സഹായം ലഭിക്കും. ചാർജിംഗ് സൌകര്യങ്ങൾ, ബസ് ഡിപ്പോകൾ തുടങ്ങിയ അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പദ്ധതിയിൽ പ്രാധാന്യമുണ്ട്. പൊതുഗതാഗതം മെച്ചപ്പെടുമ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുകയും അതുവഴി നഗരങ്ങളിലെ ഗതാഗത കുരുക്കും മലിനീകരണവും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും.

0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് PRമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

സമയം 6 മണി കഴിഞ്ഞ 10 മിനിറ്റ് 43 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ, 6:50 കിസാൻ വാണി. ഗ്രാമത്തിൻ്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ് ഭക്ഷണം. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന വിദ്യാർത്ഥി അക്ഷയ് രാജുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം,

0: ഇന്നത്തെ ചോദ്യവും ഉത്തരവും നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുതേ.

0: അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബറോൺ മോൾ കൊച്ചി.
1: 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 നാടകം യുദ്ധവും സമാധാനവും, ലിയോ ടോൾസ്റ്റോയുടെ നോവലിനെ ആധാരമാക്കിയുള്ള നാടകം, രചന സംവിധാനം നാഗവള്ളി ആർ എസ് കുറുപ്പ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ആറഞ്ചൻ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നാലിതൾ പൂവ് എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: അതെ, ഈ E20 കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
3: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
2: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
3: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
1: 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം, സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പാർക്കിൻസൺസ് രോഗവും നൂതന ചികിത്സാ മാർഗങ്ങളും. അഡ്വാൻസ് സെന്റർ ഫോർ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ആൻഡ് DBS ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ ശ്രീറാം പ്രസാദ് AV അഭിമുഖം. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം, ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ചിത്രമഞ്ജരി തുടരും. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
5: ഗാനം. പ്രകൃതിയുടെ രുചി.
1: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ശസ്ത്രക്രിയാ സമയത്ത് നട്ടലിൽ സൂചി കുത്തി നൽകുന്ന അനസ്തേഷ്യ ഭാവിയിൽ നടുവേദനയ്ക്ക് കാരണമാകുമോ? മെഡിക്കൽ പരിചരണ രംഗത്ത് അനസ്തേഷ്യ വിദഗ്ധന്റെ പ്രാധാന്യം. ഡോക്ടർ ഹരിദാസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയം.

0: ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. ഗുഡ് ഈവനിംഗ് കൊച്ചി, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്വര്യം, ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്, തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം, ലോക ഭക്ഷ്യദിനം, പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ICAR എറണാകുളം കൃഷിവിജ്ഞാന കേന്ദ്രം മേധാവിയും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യം, ICAR കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ്. 7:20 വിപണി. 7:25 എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ. 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 8:05 തപസ്യ ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PCOS ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, ഡോക്ടർ സൗമ്യ ദാസന്റെ പ്രഭാഷണം. ബാലാമണിയമ്മ, വിശ്വമാനവികതയുടെ പ്രയോക്താവ്. NK സെബാസ്റ്റ്യന്റെ കഥ കറ, സുനിത ഗിൽജിയുടെ കവിതകൾ, വെയിൽ തോറ്റങ്ങൾ, പോത്തുട്ടി. 10 മണിക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അലാവുദ്ദീൻ ഖാൻ സാഹേബിന്റെ സരോദ്വാദനം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഇന്ന് കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച്, KP ഉദയഭാനു സംഗീതം പകർന്ന്, കല്ലറ ഗോപൻ പാടിയ ഗാനം.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് 9446117951 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446117951.
1: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ASIAM BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
2: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
1: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ

0: ഇ ഹെൽത്ത് കേരള പ്രൊജക്റ്റിലേക്ക് ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് 6 മാസത്തെ താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 19. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9495981793. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9495981793.
1: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
2: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്നു തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-2422-543.
0: ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫോറം www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2505-309 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491-2505-309. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്

0: നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ചരിത്ര പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എംഎൽഎ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ എ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഒക്ടോബർ 22 നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥ

0: പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
1: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20-നാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. അടിയന്തര പ്രമേയവും പശ്ചിമഘട്ട പരിസ്ഥിതിലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക പ്രമേയവും 2026 സരൽ ബില്ലിന്റെ അവതരണവും ഉപക്ഷേപങ്ങളിന്മേലുള്ള ചർച്ചയും 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ 4th ദിനത്തെ സജീവമാക്കി. സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഭേദഗതി പ്രപ്പോസൽ പരിഗണിച്ച് മാത്രമേ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനാകൂ എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സഭയിൽ അവതരിപ്പിച്ചത്. പശ്ചിമഘട്ട പ്രദേശത്തിന്റെ പരിസ്ഥിതി ലോല വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഗാഗിൽ സമിതിയും കസ്തൂരി രംഗൻ സമിതിയും മുഖേന ആരംഭിച്ച നടപടിക്രമം 1 ദശാബ്ദത്തിലേറെ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ 123 വില്ലേജുകളിലെ ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 13,108 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് പരിസ്ഥിതി ദുർബലമായി നിർദ്ദേശിക്കപ്പെട്ടത്. ഇതിനെതിരെ 2014 കേരളം സമർപ്പിച്ച ഭേദഗതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 123 ജില്ലകളിലായി 9,993.7 ചതുരശ്ര കിലോമീറ്ററായി നിശ്ചയിച്ചു. ഇതിൽ 9,107 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശവും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര പ്രദേശവുമായി കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഇപ്രകാരം 3,114.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഭൂപ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് 2026 ജൂലൈ 27 കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം ഉൾപ്പെടെ 6 കരട് വിജ്ഞാപനങ്ങളിലും 2014 കരട് വിജ്ഞാപനത്തിന്റെ ആവർത്തനമാണുണ്ടായത്. 2011 സെൻസസ് പ്രകാരം ബീഹാർ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള 3rd സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതി, ഉയർന്ന ജനസാന്ദ്രത, കൂടിയ വനവിസ്തൃതി, വനവിസ്തൃതിയിലെ വർദ്ധനവ് എന്നിവ പരിഗണിച്ച് ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിന്ന്

ഒഴിവാക്കുക എന്നത് സംസ്ഥാനത്തിന്റെ ശക്തവും വ്യക്തവുമായ നിലപാടാണെന്ന് മന്ത്രി പറഞ്ഞു. ജനവാസ പ്രദേശങ്ങളെയും പരമ്പരാഗതമായ കൃഷി തോട്ടം മേഖലകളെയും ഒരു നിലയിലും ഉൾപ്പെടുത്താതെ പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിർണയിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കൂടാതെ വനമേഖലകൾ, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ, കൃഷിയിടങ്ങൾ, തോട്ടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, വാണിജ്യ മേഖലകൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഒരു വില്ലേജിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുള്ളതിനാൽ ഒരു വില്ലേജിന്റെ മുഴുവൻ പ്രദേശവും പാരിസ്ഥിതിക സ്വഭാവമുള്ളതല്ല. ആയതിനാൽ ശാസ്ത്രീയമായി നിർണയിച്ച് പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രമായി നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് പ്രമേയത്തിൽ പറയുന്നു. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സമഗ്രതയും ദീർഘകാല സംരക്ഷണവും ഉറപ്പാക്കുന്നതിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ, കർഷകരുടെ താൽപര്യങ്ങൾ, പരമ്പരാഗത കൃഷി, ജനവാസ മേഖലകൾ, പൊതുജനാരോഗ്യം, ആവശ്യമായ അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് ന്യായമായ സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. മന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വി മുരളീധരൻ MLA ഭേദഗതി നിർദ്ദേശിച്ചു. കേരളത്തിന്റെ സവിശേഷ സാഹചര്യവും ആവശ്യവും പരിഗണിച്ച് കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല എന്നതുകൂടി ചേർക്കണമെന്ന ബി മുരളീധരന്റെ നിർദ്ദേശം അംഗീകരിച്ചു. ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല പ്രദേശമായി മുൻ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച നടപടിയും പ്രമേയത്തിൽ പ്രതിപാദിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടാണിത്. വനാതിർത്തി മേഖലയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെ ചൊല്ലി നിയമസഭ ഇന്ന് ഭരണ പ്രതിപക്ഷ പോരിനും സാക്ഷിയായി. ഇടുക്കിയിൽ ചിന്നക്കനാലിലും ശാന്തൻപാറയിലും ആനതാരയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചതിലും നിയന്ത്രണങ്ങളിലുമായിരുന്നു നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന് എന്ത് കാര്യമെന്നും കർഷകർ കെട്ടിയ വേലികൾ പൊളിക്കുന്നത് CHR ഭൂമി വനഭൂമിയാക്കാനുള്ള ഗൂഢനീക്കമാണെന്നും KU ജനീഷ് കുമാർ MLA ആരോപിച്ചു. പൊളിച്ചത് രണ്ട് വൻകിട റിസോർട്ടുകളുടേത് ഉൾപ്പെടെ അനധികൃത നിർമ്മാണങ്ങൾ മാത്രമാണെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ മറുപടി നൽകി. ജനവാസ മേഖലയിൽ നിയമപരമായി കെട്ടിയ വേലികൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ചിന്നക്കനാലിൽ പ്രഖ്യാപിത ആനത്താരയില്ല. കഴിഞ്ഞ 23 ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അനധികൃത വേലി പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരാണ് ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി കളക്ടർ അനധികൃത വേലികൾ പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതെന്നും മന്ത്രി അറിയിച്ചു. നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന തീരുമാനങ്ങളെ എതിർക്കരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുൻപ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നടത്തിയ ശ്രമങ്ങൾ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതെന്നും CHR ഭൂമി വനഭൂമിയാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു. അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ജനവാസ മേഖലകൾ സർക്കാരിന് ഏറ്റെടുക്കാനുള്ള ഗൂഢാലോചനയാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖലയെ വിഭജിച്ചുകൊണ്ടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഡിവിഷന്റെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം രമേഷ് പിഷാരടി MLA അവതരിപ്പിച്ചു. ഇതിന്മേൽ സഭയിൽ വിശദമായ ചർച്ചയും നടന്നു. പാലക്കാട് റെയിൽ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മാറിയത് കേരളത്തിന്റെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണെന്നും രമേഷ് പിഷാരടി പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നാണ് തുടർന്ന് സംസാരിച്ച TJ വിനോദ് പറഞ്ഞത്. കേരളത്തിലെ റെയിൽ വരുമാനത്തിൽ 60% കുറവാണുണ്ടാകുന്നത്. പ്രതിവർഷം 1600 കോടിയുടെ നഷ്ടമുണ്ടാകും. പാലക്കാട് റെയിൽവേ ഡിവിഷന് കേന്ദ്ര സർക്കാർ ദയാവധം നൽകിയെന്ന് PK ഫിറോസ് പറഞ്ഞു. ദീർഘനാളായുള്ള റെയിൽവേ സോൺ എന്ന ആവശ്യം നടപ്പിലാക്കുന്നില്ല. കേന്ദ്രം കേരളത്തോട് അനീതി കാട്ടുകയാണെന്നും PK ഫിറോസ് പറഞ്ഞു. റെയിൽവേ ഡിവിഷന്റെ പേരിൽ അവതരിപ്പിച്ചത് രാഷ്ട്രീയ പ്രമേയവും ചർച്ചകൾ രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ബി മുരളീധരൻ MLA അഭിപ്രായപ്പെട്ടു. 2007 സേലം ഡിവിഷൻ വിഭജിച്ചപ്പോൾ പാലക്കാട് നിന്ന് കുറെ ഭാഗങ്ങൾ കൊണ്ടുപോയി. അന്ന് കേന്ദ്ര സർക്കാരിൽ AK ആന്റണിയും E അഹമ്മദും അടക്കം 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഭരണപരമായ എളുപ്പത്തിനു വേണ്ടിയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ കേരളത്തിന് ചരിത്രത്തിലില്ലാത്ത സഹായങ്ങളാണ് നൽകിയത്. കേരളത്തിലിപ്പോൾ റെയിൽ വികസനത്തിൽ 20,000 കോടി മൂല്യമുള്ള വികസന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് 372 കോടിയായിരുന്നു ഒരു വർഷം കേരളത്തിലെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിലെ റെയിൽ വികസനത്തിന് 3,795 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും മുരളീധരൻ പറഞ്ഞു. PMMIKUTTI, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഷിബു തെക്കുംപുറം, KK രമ, KJയന്ത്, V കുഞ്ഞികൃഷ്ണൻ, K നീലകണ്ഠൻ, K പ്രേംകുമാർ, വിദ്യാ ബാലകൃഷ്ണൻ, സജീവ് ജോസഫ്

0: എ പ്രഭാകരൻ എന്നീ അംഗങ്ങളും ചർച്ചയുടെ ഭാഗമായി. മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് എന്ന പേരിൽ യു പി ഐ ഇടപാടുകൾക്ക് കമ്മീഷൻ ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് സഭ ചർച്ച ചെയ്യണമെന്ന വിക്ഷേപം കെ രാജൻ അവതരിപ്പിക്കുകയും അതിന്മേലുള്ള ചർച്ച സഭയിൽ നടക്കുകയും ചെയ്തു. സിംപ്ലിഫൈഡ് ആൻഡ് ആക്സിലറേറ്റഡ് റെഗുലേറ്ററി അപ്രൂവൽസ് ആൻഡ് ലൈസൻസിംഗ് ബിൽ സഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.
1: ആകാശവാണി കൊച്ചി FM 102.3.

കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി, ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

ഇനി 6:50 കിസാൻ വാണിയിൽ കേൾക്കാം. ഇന്നലെ അന്തരിച്ച പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷി രീതികളുടെയും സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമനുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം തിരുവനന്തപുരം റിലേ.

0: പരിപാടി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റൊരുവന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ ഇന്നലെ അന്തരിച്ചു. 40-ലധികം നെല്ലിനങ്ങളുടെ സംരക്ഷകനും കൃഷി അറിവുകളുടെ പ്രചാരകനുമായിരുന്ന രാമനെ 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. വയനാടിന്റെ നെല്ലച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ദശാബ്ദത്തിന് മുൻപ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനുവേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴുക്കര അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നു.

0: മണ്ണിന്റെ മണവും വിയർപ്പിന്റെ നനവുമുള്ള അദ്ദേഹത്തിന്റെ അറിവനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
1: വളരെ പരമ്പരാഗതമായി ജീവനതുല്യം നെൽകൃഷിയെ കാണുന്ന ഒരാളാണ്.
2: അതെ അതെ.
1: മാത്രമല്ല അതൊരു പാരമ്പര്യത്തിന്റെ തായ്വഴിയിലൂടെ ഇപ്പോഴും അത് തുടരുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ നെല്ലിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന കൃഷിക്കാരനെ ആ നെല്ലിനങ്ങളുമായി ചേർത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സമൂഹം കാണുന്നത്. അത്ര കണ്ട് നെല്ലുമായി ഇഴുകി ചേർന്ന ഒരു ജീവിതമാണ് താങ്കളുടെ.
2: അതെ അതെ.
1: എന്താണ് താങ്കളുടെ നെൽകൃഷിയെക്കുറിച്ചും വയനാട്ടിലെ പ്രത്യേകമായ നെൽകൃഷിയുടെ രീതികളെക്കുറിച്ചും താങ്കൾ അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായങ്ങളെ കുറിച്ചും ഒന്ന് ചുരുക്കി പറയാനുള്ളത്?
2: അതായത് എനിക്ക് നമ്മളെ മാന്യ ശ്രോതാക്കളോട് പറയാറുള്ളത്, ഞാൻ പിന്നെ 10 വയസ്സ് മുതൽ പാളത്തും പറമ്പത്ത് ഇറങ്ങി കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് 64 വയസ്സ് പ്രായം എനിക്കായി. പാരമ്പര്യമായിട്ടുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിന്ന് ഇറങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് വിത്തുകളൊന്നും ഞാൻ കൃഷി ചെയ്യാറില്ല. കാരണം അതിന് പ്രത്യേകത മറ്റ് രണ്ട് കാരണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മളതിന് പിന്നെ രാസവളം കീടനാശിനി കൊടുക്കണം. കാരണം അത് നമ്മൾ ഉണ്ടാക്കിയ വിത്താണ്. അപ്പോൾ നമ്മളാണ് ആ വിത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളായതുകൊണ്ട് അതിൻ്റെ വളം മരുന്ന് ഒക്കെ നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതേസമയത്ത് പ്രകൃതി കനിഞ്ഞിട്ടുള്ള വിത്തുകളായതുകൊണ്ട്, പാരമ്പര്യമായിട്ടുള്ള പ്രകൃതി വിത്തായതുകൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രകൃതിക്കാണ്, നമുക്കല്ല. അത് പ്രകൃതിയാണ് അതിൻ്റെ വളവും മരുന്നും കൊടുക്കേണ്ടത്, നമ്മളല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൃഷിയിൽ നിന്ന് അത് കേടുവരും അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന ഉത്തരവാദിത്തം നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. മറ്റത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വിത്താണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മളിൽ നിക്ഷിപ്തമാണ് അതിന് ഉത്തരവാദിത്തം, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചിലപ്പോൾ അമിതമായ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും, അമിതമായ രാസവള പ്രക്രിയ നടത്തേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിനെയും മണ്ണിൻ്റെ ഘടനയും വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മണ്ണിന് മാത്രമല്ല, അത് വായുവിലുണ്ടാവും, അന്തരീക്ഷത്തിലുണ്ടാവും, കുടിവെള്ളത്തിലുണ്ടാവും, എല്ലാ ശുദ്ധജലജലത്തിലൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ആ മരുന്നും ആ വളമൊക്കെ തന്നെ ഭൂമിയിൻ്റെ അടിയിൽ, അതായത് നമുക്ക് ഭൂഗർഭജലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ നീരൊഴുക്ക് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇത് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മളുണ്ടാക്കുന്ന ജൈവവളങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് പ്രകൃതിദത്തമായ ഒരു കൃഷി സമ്പ്രദമായി ആയതുകൊണ്ട് അതിലങ്ങനെ ഒരു മാനികാരം വരാനുള്ള സാധ്യതയും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റാവുന്നതുമാണ്. അതേസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ രാസവളവും കീടനാശിനി ആണെങ്കിൽ നമുക്ക് മാറ്റപ്പെടാൻ സാധ്യമല്ല. ഒട്ടുമിക്ക കൃഷിക്കാരുടെ ഇടയിലും ഇത്തരം മരുന്നുകളും രാസവളങ്ങളും കീടനാശിനികളും തടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളോ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമോ ആകുകയാണെങ്കിൽ തീർച്ചയായും അത് വായുൽ കൂടി മനുഷ്യർക്കത് വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം.
1: ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം അങ്ങ് അനുവർത്തിച്ചു വരുന്ന കൃഷി സമ്പ്രദായത്തിൻ്റെയും കൃഷി രീതിയുടെയും ഒരു സംക്ഷിപ്തമാണ് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല മണ്ണിനെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് താങ്കളെ അവലംബിക്കുന്നത്.
2: അതെ അതെ അതെ.
1: വയനാട് എന്ന് പറയുമ്പോൾ ധാരാളം പഴമയുള്ള പാരമ്പര്യമുള്ള ധാരാളം നെല്ലിനങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു. വയൽ നാടാണ്
2: അതെ
1: വയനാടായി മാറിയത് എന്നാണ്
2: അതെ
1: പറയുന്നത്. ജീരകശാല, ഗന്ധകശാല പോലെയുള്ള സുഗന്ധ നെല്ലിനങ്ങൾ, മറ്റനേകം നാടൻ നെല്ലിനങ്ങൾ. താങ്കൾ ഇപ്പോഴും അങ്ങനെയുള്ള നെല്ലിനങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രമാത്രം നെല്ലിനങ്ങൾ താങ്കളുടെ ശേഖരത്തിലുണ്ട്, അതെങ്ങനെയാണ് താങ്കൾ സംരക്ഷിച്ചു പോരുന്നത്?
2: വയനാട് എന്ന് പറയുന്നത് അതായത് കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു ജില്ലയാണ് വയനാട്. എല്ലാ അർത്ഥം കൊണ്ടും, ജൈവ സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ കാടുകൾ മേടുകൾ അങ്ങനെ എല്ലാ ഇനം കൊണ്ടും വളരെ ഒരു ജൈവ സമ്പത്ത്. ഒപ്പം തന്നെ അവിടെ പക്ഷിമൃഗാദികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ. അപ്പോൾ നമുക്കറിയാം, പിന്നെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വിത്തുകളിൽ, പല ജീവികൾക്കും കൊടുത്ത വിത്തുകളിൽ ഒരു വിത്താണ് ഈ നെൽവിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സംരക്ഷിക്കുകയും പിന്നെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി വിത്തുകൾ നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. വിത്തുകൾ മാത്രമല്ല, നമുക്ക് ഒട്ടനവധി കാർഷിക സംസ്കാരങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോന്ന് ഓരോന്ന്. അപ്പോൾ ഈ പൈതൃക നെൽവിത്ത് എന്ന് പറയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലമുറ തലമുറ കൈമാറി വന്നിട്ടുള്ള വിത്തുകൾ, ഒരു 5-6 ഇനം വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു 500 വർഷം പഴക്കെങ്കിലും കാണും എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള വിത്തുകളൊക്കെ. ഏകദേശം പിന്നെ വയനാടിൻ്റെ തനത് വിത്തുകൾ എന്ന് പറഞ്ഞ 150 വിത്തുകളോളം ഉള്ളതിൽ ഇപ്പോൾ ഒരു 35 ഇനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് മണ്ണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത മണ്ണുകളാണ്. ഒരു 10 ഏക്കർ പ്രദേശമാണെങ്കിൽ 10 തരത്തിലുള്ള മണ്ണായിരിക്കും. അപ്പൊ അതിന് കാരണന്മാർ പണ്ട് പറഞ്ഞിട്ടില്ലത് എന്താന്ന് ചോദിച്ചാല്,

0: അയാൾ മണ്ണിറഞ്ഞ് വിത്തിടണം എന്നാണ്. അപ്പം അതിന് അതിനനുയോജ്യമായ വിത്തുകളാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള ആളുകൾ കൃഷിക്കാർ സൂക്ഷിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തിപ്പം 6 മാസം 5 മാസം 4 മാസം 3 മാസം ഇനിയും മൂപ്പുള്ള വിത്തുകൾ എൻ്റെ കൈവശമുള്ളത്. അപ്പം അതിന് ഓരോ മണ്ണിന് അനുയോജ്യമായ, ഇപ്പം വയനാട്ടിലാണെങ്കിൽ ചെരുവുള്ള ഭൂമികളാണ്, അപ്പം അതിൻ്റെ വയലുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കരഭൂമി കരവയലെന്നും നടുവിന് നടുവയലെന്നും കുഴിയിൽ താഴെ ഏറ്റവും താഴത്തെ കുഴിയുള്ളതിന് കുഴിവയൽ എന്നൊക്കെയാണ് പറയാം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വിത്തുകളായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ കുഴിവയലിലൊക്കെ ഇടുന്നത് 6 മാസം മൂപ്പുള്ള വിത്തുകളാണ്. ഈ കുഴിവയൽ എന്ന് പറയുമ്പം ഏകദേശം 100% ഇല്ലെങ്കിൽ ഒരു 90% മണ്ണുള്ള കണ്ടായിരിക്കും. കാരണം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണുകൾ മുഴുവൻ അടിഞ്ഞിരിക്കുന്ന താഴെക്കുഴിയായിരിക്കും വളകളും. അപ്പോൾ അവിടെ 6 മാസം മൂപ്പുള്ള വിത്തുകളാണ് ഉപയോഗിക്കുക. നടുവിലാണെങ്കിൽ 5 മാസം മൂപ്പുള്ള വിത്തുകൾ, മുകളിലാണെങ്കിൽ ഏറ്റവും മുകളിലാണെങ്കിൽ ടോപ്പിലാണെങ്കിൽ 4 മാസം മൂപ്പുള്ള വിത്തുകൾ. അപ്പോൾ ഈ 4 മാസം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3, 4, 5, 6 ഇതൊക്കെ നമ്മൾ സാധാരണ തുടങ്ങുന്ന കൃഷി തുടങ്ങുന്നത് വയനാട്ടിലാണെങ്കിൽ ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ 6 മാസമുള്ള മൂപ്പുള്ള വിത്തിട്ടാൽ അത് ഡിസംബറിലാണ് വിളവെടുപ്പ്. ആ വിളവെടുക്കുന്ന അവസരത്തിൽ തന്നെ എല്ലാം വിളവും ഒരുപോലെ ആവണം. അതിനനുസരിച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടായിരിക്കും വിത്തിടുക. ഒന്ന്, രണ്ടാമത് ഈ വിത്തുകൾ മുഴുവനും ഇത്തരം വിത്തുകൾ പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം വിത്തുകൾ നമ്മളൊരു സ്റ്റെപ്പിന് വെക്കല. ഇപ്പം 6 മാസമുള്ളൊരു വിത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ നശിച്ചു പോയിരിക്കട്ടെ, പ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടോ നശിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ 5 മാസം എടുക്കും. ഇനി 5 മാസം ഇടാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഡിസംബറിൽ ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ 4 മാസം എടുക്കും. 4 മാസം ചിലപ്പോൾ പറ്റില്ല എന്ന് വരും, അങ്ങനെ വരുമ്പോൾ 3 മാസം എടുക്കും. എന്നാലും നമ്മളെ ആ വയൽ, നമ്മളെ കൃഷിസ്ഥലം ഉപയോഗശൂന്യമായി നിൽക്കില്ല,
1: ഒരിക്കലും തരിശില്ല,
0: തരിശില്ല.
1: അല്ല, ഈ വിത്തുകളുടെ പേര് പ്രധാനപ്പെട്ട
0: പേരുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 6 മാസമുള്ളതാണെങ്കിൽ ചെന്താടി, മുണ്ടകൻ, വെളിയൻ, ചേറ്റുവെളിയൻ, ചെമ്പകം, ഇങ്ങനെയുള്ള വിത്തുകൾ 6 മാസമുള്ളതാണ്. അതേസമയത്ത് തൊണ്ടി, ചെന്നൽ തൊണ്ടി, ചോമാല, ചെന്നല്ല്, കണ്ണിച്ചെന്നല്ല്, ജന്തകശാല, ജീരകശാല, കയമ്മ, ഇതൊക്കെ 5 മാസമുള്ളതാണ്. ഈ ജീരകശാല ഗന്ധകശാലൊക്കെ എന്ന് പറഞ്ഞാൽ സുഗന്ധ നെല്ലുകളാണ്. അതൊക്കെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ജീരകശാല ഗന്ധശാലൊക്കെ, പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ. അപ്പോൾ കൃഷിക്കാരെന്ന് പറയുമ്പോൾ സാധാരണ കൃഷിക്കാരൻ കൂടുതൽ ചെയ്യില്ല. വീട്ടിൽ ചിലപ്പോൾ 1, 2, 3 കെൻഡിൽ നെല്ല് കിട്ടേണ്ട ഭാഗത്തിന് ചെയ്യുള്ളൂ. കാരണം അതൊക്കെ വിശേഷ ദിവസങ്ങൾ, വിരുന്നുകാർ, പിന്നെ വല്ല കല്യാണം, മറ്റുള്ള അടിയന്തരങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്. ഇവർ രാജ്യീയമായ അരിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല, പ്രധാനപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ.
1: പൊതുവേ ഇപ്പോൾ വയനാട്ടിലെ നെൽകൃഷിയുടെ ഒരു അവസ്ഥ എന്താണ്?
0: പൊതുവേ പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം വാഴയും പിന്നെ തെങ്ങും കഴുങ്ങും അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ള കൃഷികളൊക്കെ വ്യാപിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വയനാട്ടിലിപ്പം നീർവാർച്ച വളരെ കുറവാണ്, വളരെ വല്ല, അതായത് വെള്ളം കിട്ടാണ്ടായി. കാരണം വാഴയും തെങ്ങും കഴുങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശം 1 മീറ്റർ ആഴത്തിലാണ് ചാലെടുത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ വരും വല്ലാണ്ട് നീർവാർച്ച ഉള്ളതുകൊണ്ട് തന്നെ വയനാട് ഇപ്പോൾ ഒരു മരുഭൂമിയാകേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ കാടുകൾ പോകുന്നു, തോടുകൾ പോകുന്നു, നീർച്ചാലുകൾ പോകുന്നു, തണ്ണീർത്തടകൾ നീക്കുന്നു, ഇങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ. അപ്പം അത് എല്ലാം കൊണ്ടും ഇപ്പം കൃഷിക്ക് വലിയൊരു അന്തരീക്ഷം വളരെ മാറിക്കൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒപ്പം കൂടി വരുമ്പോഴാണ് നമ്മൾ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പം ഈ ഇപ്പം അങ്ങ് സംരക്ഷിക്കുന്ന ഏതാണ്ട് 45 ഇനം വളരെ പരമ്പരാഗതമായ 500 വർഷത്തോളം ഒരു പക്ഷെ പഴക്കമുള്ള നെല്ലിനങ്ങൾ ഇപ്പോഴും അങ്ങയുടെ കയ്യിൽ
0: ഒരു
1: നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്.
0: കാരണം
1: ഇത് കാലാകാലങ്ങളിൽ നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭരിച്ചു വെക്കുകയാണോ, ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്, എങ്ങനെയാണ്?
0: അല്ല, അത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു 500 വർഷം പഴക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എന്ന് പറഞ്ഞാല് ഒരു ഇനം തൊണ്ടിയാണ് ഞാൻ 3-3.5 ഏക്കർ ഒന്നിച്ച് ചെയ്യും ഒറ്റ വിത്തില് കഴിച്ച്. ബാക്കി 10-39 ഇനം വിത്തുകള് ഓരോ വിത്തും 5 സെന്റ് വെച്ച് ചെയ്യും. അങ്ങനെയാണ് ഒരു 1.5 ഏക്കർ ഭൂമി, 2 ഏക്കർ ഭൂമി ഞാൻ അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുക. ഇത് ഞാൻ സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നത്. നമുക്ക് സംഘടനയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഒന്നും തന്നെ ഒരു സാമ്പത്തിക സഹായം കിട്ടാറില്ല. വലിയ നഷ്ടമാണ്,
1: ഇതൊരു ഉപാസനയാണ്.
0: അതെ. കാരണം ഈ വളരെ വിഷമുണ്ട്, അത് പോക്കി കളയാന്നുള്ളത് നോക്കുമ്പോൾ ഒരു വളരെ വിഷം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പോകാത്ത കളത്. ഞാൻ ആരോടും ആശ്രയിക്കാറില്ല, ആരോടും ചോദിക്കാറില്ല. അഥവാ എനിക്ക് അങ്ങനെ ദുഃഖവുമില്ല. കാരണം എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പിന്നെ പല ഭാഗങ്ങൾ അറിയപ്പെടാൻ തുടങ്ങി, കുറെ കുട്ടികൾ വരാൻ തുടങ്ങി, ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ദുഃഖം കണ്ട് പോവുകയാണ്, അതിൻ്റെ നഷ്ടത്തിൻ്റെ ദുഃഖം അങ്ങ് പോവുകയാണ്. കാരണം ആളുകൾ വരുന്നുണ്ടല്ലോ, പിന്നെ കുട്ടികൾ വരുന്നുണ്ട്, കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അതുപോലെ തന്നെ എല്ലാ ആളുകളും വീട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല അവർ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ആ ദുഃഖം അതിലേക്ക് പോയി, ആ സങ്കടം എനിക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്.
1: പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അപ്പം നമുക്ക് ഇത്രയും വിത്ത് സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ നമ്മൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും നഷ്ടം.

0: പെടാതെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും 5 സെന്റിൽ കുറേശ്ശെ കൃഷി ചെയ്യേണ്ടി വരുന്നത്.
1: അതെ അതെ.
0: ഇത് ഈ ഇങ്ങനെ ഒരു വിത്തുശേഖരം ഇതൊരു ഏറ്റവും വലിയൊരു സമ്പത്താണ്.
1: അതെ അതെ.
0: ഈ ഒരു ജനിതക സമ്പത്ത് നമുക്ക് സംരക്ഷിച്ച് വെക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാലയോ മറ്റാരെങ്കിലും ഇത് അന്വേഷിച്ച് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ?
1: അല്ല, അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ മറ്റൊന്നും വിട്ടുപോയത്, ഇപ്പൊ ഞാനിപ്പോ വിത്തുകൾ കൃഷിക്കാർക്ക് എല്ലാവരും കൊടുക്കാറുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിത്ത് കൊടുക്കുന്നുണ്ട്. കേരള 14 ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ തന്നെ വിലയ്ക്കല്ല കൊടുക്കുക. ഞാൻ എത്ര ആണോ കൊടുക്കുന്നത് അത് തിരിച്ചു അദ്ദേഹം കൃഷി ചെയ്ത് തിരിച്ചുകൊണ്ട് തരണം. ആ വ്യവസ്ഥയിലാണ്. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിത്തരണം എന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 കിലോവും തന്നെ കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചുകൊണ്ട് തരിക. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഈ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം. മറ്റൊന്ന്, അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കൃഷി ചെയ്തല്ലേ തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ തരാൻ പറ്റില്ലല്ലോ. രണ്ടാമത്, അവരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത് എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം, രാസവളം ഇടരുത്, കീടനാശിനി ഇടരുത്. കാരണം ഈ വിത്തിന് അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഇല്ല. കാരണം ഇത് പരമ്പരാഗതമായി കൃഷി ചെയ്ത് ഈ നാളും പക്കം നോക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന വിത്തുകളാണ്. അതുകൊണ്ട് പ്രകൃതിയെ പ്രതിരോധിക്കണ്ട ഏത് കഴിവിനെയും പ്രതിരോധിക്കേണ്ട കഴിവിനെയും വിത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാസവളോ കീടനാശിനി ഉപയോഗിക്കരുത്. മാത്രമല്ല, ഈ പൈതൃക നെൽ വിത്തിന് വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. അമിതമായി വളം കൊടുത്തും കൂടാ. ചാണകമായിക്കോട്ടെ, ചാവറായിക്കോട്ടെ, ചാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അധികം കൊടുത്തും കൂടാ. അധികം കൊടുത്താൽ നെല്ല് വല്ലാണ്ട് പൊങ്ങി പതിര് പോലെ ആവും. അതുകൊണ്ട് ഞാൻ അവരോട് കൂടുതൽ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ച് വളം കൊടുക്കുകയും വേണം. മറ്റുള്ള രാസവളം കൊടുക്കുന്ന പോലെ കൊടുത്താൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടാണ്ടാവും. മറ്റൊന്നും കൂടി, ഇന്ന് നമുക്ക് പരസ്പരം വ്യക്തി വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പം വ്യക്തി വിശ്വാസം കൂടി നമുക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണം കൂടി, പരസ്പര ബന്ധം. പഴയകാലത്താണെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങലാണ്. പഴയകാലത്ത് അങ്ങനെയാണല്ലോ ആ സൗഹൃദം നമുക്ക് നിലനിന്നത്. എല്ലാം കൊടുക്കൽ വാങ്ങലാണ്, ഒന്നും വില മുറിക്കുന്നില്ല. അന്ന് നമ്മൾ നിങ്ങളുടെ അടുത്തില്ലാത്ത സാധനം എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ അടുത്തുള്ള സാധനം ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ കൈമാറ്റമേ ഉള്ളൂ, വില കൊടുക്കപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ ഇന്ന് ഇത്രയും അകലാനുള്ള കാരണങ്ങൾ തന്നെ അതാണ്. നമ്മൾ ഇന്ന് എല്ലാം വില മുറിക്കുകയാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനും വില മുറിക്കുക. അപ്പം നമ്മൾ പണത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. സമൂഹത്തെ സ്നേഹിക്കുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, പണത്തെ ആരാധിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, പണം വല്ലാത്തൊരു പണ്ടാരക്കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളെ കൊല്ലുന്ന ആളാണ്, അത് ശരിയാണ്. മനുഷ്യനെ വട്ടി പിടിപ്പിക്കുന്ന സാധനമാണ്. പക്ഷെ പണം വേണ്ടേ? ജീവിക്കാൻ പണമൊക്കെ വേണം, പക്ഷെ നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ നിന്ന് കടം മേടിക്കാനോ ഒരു ബാങ്കിൽ നിന്നോ ഒരു ലോൺ എടുക്കാനോ വ്യക്തികളിൽ നിന്ന് കടം മേടിക്കാനോ ഒന്നും പോകില്ല. ഞാൻ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളുമാണ്, സ്വന്തം പ്രയത്നമാണ്. രാത്രിയും പകലും കിടന്ന് സ്വന്തമായി പ്രയത്നിച്ചിട്ടാണ് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്.
0: ഇന്നത്തെ കാലത്ത് നെൽകൃഷിയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ അധ്വാനം, കഠിനമായ അധ്വാനം അതിന്റെ പിന്നിൽ വേണം. കാരണം വിത്തിറക്കുമ്പോൾ മുതൽ നമ്മൾ പാടത്തിന്റെ വരമ്പ്,
1: അതായത്
0: വിത്തിട്ടിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ ഈ സ്വന്തമായ അധ്വാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും പാടശേഖരത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയില്ലേ?
1: അതെ അതെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം രാവിലെ 5 മണിക്കും ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരിക. ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ചിലപ്പം പരമ്പ തന്നെ ആയിരിക്കും. കാരണം ഇത് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ച ബുദ്ധിമുട്ടാണ്. കാരണം ഈ 10-40 ഇനുണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊളിഞ്ഞു പോകും. നമ്മളൊരു പണിക്കാരൻ നിർത്തിയാൽ തന്നെ നമ്മൾ അടുത്തന്നെ നിൽക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ള ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്ക് തന്നെ തൃപ്തി ഉണ്ടാവണം. അങ്ങനെ എൻ്റെ ഒരു പ്രത്യേകത
0: രീതി,
1: അതാണ് എൻ്റെ രീതി. ഞാൻ തന്നെ അത് ചെയ്തിരിക്കണം, എനിക്ക് തന്നെ അത് തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഇല്ലെങ്കിൽ രണ്ടാമതും ഞാൻ നാട്ടി പറപ്പിച്ച് നാട്ട് കളിക്കും. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉപകാരം നമുക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ ഞാൻ ഈ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങി. ഇപ്പം ആളുകൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ ആളുകൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു പ്രത്യുപകാരം നമുക്ക് വരും? അപ്പം നമ്മൾ സമൂഹത്തിൽ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലായില്ല. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്, ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്നുള്ളത് ഉറക്കാര്യത്തിൽ സംശയമില്ല.
0: നെൽകൃഷി ചെയ്യുമ്പോൾ നെൽകൃഷിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു പണ്ട് നമുക്ക് കന്നുകാലി വളർത്തൽ. നെൽകൃഷി സമം കന്നുകാലി വളർത്തൽ, ഇത് രണ്ടുകൂടെ ചേരുമ്പോഴേ കൃഷി പൂർണ്ണമായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം നെൽകൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ മുഴുവൻ വൈക്കോല്,
1: അതെ,
0: പിന്നെ കൃഷിപ്പണിക്ക് ആവശ്യമായ അധ്വാനം, ഇത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പലപ്പോഴും മനുഷ്യരെ പോലെ തന്നെ നമ്മൾ കന്നുകാലി.
1: അതെ അതെ, ഞാൻ ചോദിച്ചില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സംസ്കാരമുണ്ട്, നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പഴയകാലത്താണെങ്കിൽ നമുക്ക് ഭക്ഷ്യവിളയും കന്നുകാലി അവിടുത്തെ സമ്പത്ത്. അന്ന് കന്നുകാലിയൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ടായിരുന്നു. അതായത് കാർഷിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാർഷിക സംസ്കാരത്വം, നമ്മൾ കൃഷിയെ പൂജിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അല്പസ്വല്പമൊക്കെ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഈ കൃഷിയെ ആരാധിക്കലൊക്കെ. വിളവെടുപ്പ് മുതൽ വിത്തിടൽ മുതൽ അത് കൊയ്ത് പിന്നെ കൊത്താഴ്ത്തിടുന്നതുവരെയുള്ള കർമ്മ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചാംഗം എന്താണ് പഞ്ചാംഗത്തിൽ കാണുന്നത്, അതിൽ പറയുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ. പക്കമേതാണ്, നാളുകൾ, നക്ഷത്രങ്ങൾ, രാഹുകാലം.

0: ഒളികാലം ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ എല്ലാം നോക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പല ശാസ്ത്രങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം, എല്ലാ ശാസ്ത്രം അംഗീകരിക്കും നമുക്ക്, എന്തുകൊണ്ട് ജ്യോതിശാസ്ത്രം അംഗീകരിച്ചുകൂടാ? അപ്പം ആ ശാസ്ത്രം നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പശുവിനെ കറക്കുക, ആദ്യത്തെ പശുവിനെ കറക്കലൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ട്. ജ്യോതിഷം നോക്കിയിട്ട് തന്നെയാണ് പശുവിനെ കറക്കലൊക്കെ. മാത്രമല്ല ആദ്യത്തെ പ്രസവമാണെങ്കിൽ, ആദ്യത്തെ കറവാണെങ്കിൽ, അന്നൊക്കെ അതിനെപ്പറ്റി ചില ചില കർമ്മ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ കിഴിവഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ വീട്ടിൽ പശു ഉണ്ടോ?
0: പശു എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് ഒരു നാടൻ പശു രണ്ടെണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ അടുത്തില്ല, എൻ്റെ ഏട്ടൻ്റെ അടുത്തുണ്ട്. ഞാനത് പിന്നെ കുറച്ച് നാടൻ പശുവിനൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാടൻ പശുവിനെ എനിക്ക് തരണം. പക്ഷേ എന്താണ് കാരണം എന്ന് വെച്ചാൽ തീറ്റ സൗകര്യക്കുറവുള്ളത് കൊണ്ടാണ് നാടൻ പശു എൻ്റെ അടുത്തില്ലാത്തത്.
1: ഈ വൈക്കോലൊക്കെ എന്ത് ചെയ്യും?
0: വൈക്കോലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, അതിലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വൈക്കോൽ മേഞ്ഞ വീടാണ്. വൈക്കോൽ മേഞ്ഞ വീടുകളാണ്, പിന്നെ മൺതറയാണ്, കുളിർമാവ് എന്ന് പറഞ്ഞ പേസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വീടൊക്കെ തളിച്ചിട്ടിരിക്കുന്നത്. അപ്പം കുറേ വൈക്കോൽ വീടിന് വേണ്ടി വരും, പിന്നെ കുറേ ഭാഗം കന്നാരി കൊടുക്കും. പിന്നെ ഞാൻ നെല്ലുകൾ
1: വിൽക്കാറും
0: കുറവാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒറ്റ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം, അതായത് 12 മാസം, ഒരു വർഷം മുഴുവനും എനിക്ക് അരി വേണ്ടി വരും. പിന്നെ എന്നെ നെല്ല് വിൽക്കുന്നത് എനിക്ക് നഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ആളുകൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ ആളുകളും ജൈവ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുഭാഷ് പാലേക്കർ അദ്ദേഹം ഒരു കൃഷി രീതി അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം എല്ലായിടത്തും ജൈവ സമിതികൾ വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒരു തിരിച്ചറിവ് വന്ന് തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാം, ഒരു അഭിമാനിക്കാം. ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പൈതൃക നെൽവിത്ത് കൃഷി ചെയ്യുമ്പോഴും രാസവളം കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്യുമ്പോഴൊക്കെ എന്നെ വട്ടെന്ന് വിളിച്ചവരുണ്ട്. ടണ്ണ് കണക്കിന് നെല്ല് കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടാവുന്നത് ആകെ 5 കിൻ്റലോ 3 കിൻ്റലോ നെല്ല് കിട്ടുന്ന ഈ നെല്ലും കൊണ്ട് എന്ത് ചെയ്യാനാ? ഇപ്പം എത്ര കിൻ്റലില്ല നമുക്ക് ഒരു പൊയ്ത്തിന് നഷ്ടം വരുന്നത്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ചെയ്തുകൂടെ എൻ്റെ അച്ഛനോട് ഒന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ ഒരു മറുപടി ഇല്ലാത്ത രൂപത്തിലേക്ക് നീങ്ങുന്ന, കാരണം ഒത്തിരി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, പഠിക്കുമ്പോൾ തയ്യാറാവുന്നുണ്ട്, കുട്ടികൾ കോളേജുകൾ പോകുന്നുണ്ട്, യൂണിവേഴ്സിറ്റികൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സറിയിലടക്കം ഇന്ന് അവർക്ക് നാട്ടറിവ്, കാട്ടറിവ്, കീഴ്വഴക്കങ്ങൾ, കൃഷി, കൃഷിമുറകൾ, അതിനോടുള്ള ഗുണങ്ങൾ, അതിനോടുള്ള സുഖങ്ങൾ ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ കുറേ ആളുകൾക്കൊക്കെ രാമേട്ടൻ പറഞ്ഞ് ശരിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. ആരാൻ്റെ ഭക്ഷണം നിങ്ങൾ നോക്കരുതെന്ന് പറഞ്ഞു. മറ്റൊരാളുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ തയ്യാറാവരുത്. മറ്റേ തരുന്ന ഭക്ഷണം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾ കൃഷിമുറ പഠിക്കണം. അതിന് ഈ ഉദ്യോഗം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ ലീവുള്ള ദിവസം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം പല കാര്യങ്ങളും വരുന്നുണ്ട്. ശരീരത്തിനൊരു വ്യായാമം കിട്ടുന്നുണ്ട്. നേരം വെളുപ്പിന് 4 മണിക്ക് ഓടാൻ മേൽക്കടണ്ട. ആ സമയത്തിന് നിങ്ങൾക്ക് ഈ പാടത്ത് തോമ്പെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യായാമമായി, രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഓഫീസ് പോകുമ്പോൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വേർത്ത് തിരിച്ചു വന്ന് എണ്ണക്കെ ഒന്ന് തേച്ച് കുളിച്ച് നിങ്ങൾ പോയി വെക്ക്. അത്രയും ഒരു ആത്മസുഖം ഉണ്ടാവും. മാത്രമല്ല എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം രാസവളമില്ല, കീടനാശിനിയില്ല, തൃപ്തികരമായിട്ട് കഴിക്കുക. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങളുടെ രോഗം കുറയ്ക്കുക, നിങ്ങളുടെ വീട്ടിലെ രോഗം കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ശമ്പളം മിച്ചം വെക്കാൻ സാധിക്കും.
1: ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങയോട് ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് കുറച്ച് നാടൻ വിത്ത് കൃഷി ചെയ്യണം, അപ്പോൾ അതിന് കുറച്ച് വിത്ത് അങ്ങ് തരുമോ? അങ്ങ് തരുന്ന വിത്തിൻ്റെ അതേ അളവ് വിത്ത് ഞാൻ തിരിച്ച് തന്നുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ വിത്ത് കൊടുക്കാൻ കഴിയില്ല.
0: അല്ല, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കും. ഞാനിപ്പോൾ ഒരു 3 കിൻ്റൽ വിത്തോളം കൊടുത്തുപോയി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നിങ്ങൾ ഈ ജില്ല വരെയൊക്കെ വിത്ത് കൊടുത്തിട്ടുണ്ട്.
1: തിരിച്ച് കിട്ടിയോ ഇത്?
0: കുറേ ആളുകൾ തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല കുട്ടികൾക്കിപ്പം ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഒരു 25 ഗ്രാം 20 ഗ്രാം വെച്ചിട്ട് എത്രയോ പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ ചാക്കിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടിരാൻ വേണ്ട ഞങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ ചെയ്തോ. മാത്രമല്ല ഇനിയിപ്പോൾ വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ.
1: അപ്പം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായി നെല്ലുമായി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പരമ്പരാഗതമായ പൈതൃകമായ ഒരു സ്വത്താണെന്ന് കരുതി ചെയ്തതാണ്.
0: അതെ.
1: അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ അത് ഒരു ജീവിതത്തിൽ ഒരു സംതൃപ്തിയായി തോന്നുന്നുണ്ടോ?
0: അതെ അതെ, തോന്നുന്നുണ്ട്. സംശയമില്ല കാര്യത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ രാത്രി ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചാൽ ഒരു മനസ്സിന് സമാധാനം നമുക്ക് ഉറങ്ങണ്ടേ? ഇപ്പം നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച മാത്രം ശരീരം അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. മനസ്സിൽ നന്നായാൽ നമ്മളെ ഹൃദയം ശരിക്കും യാതൊരു ഞാൻ ഒരാൾക്ക് ഉപദ്രവിച്ച് കൊടുക്കാനില്ല, ഈ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റബോധക്കാരനുമല്ല, അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. അങ്ങനെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണമേ വേണ്ടൂ, ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിക്കോളും. അതേസമയത്ത് നിങ്ങൾ നെയ്ച്ചോറ് കഴിച്ചിട്ട് രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് ഉരുണ്ടുണ്ട് ടെൻഷൻ അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖം നിങ്ങൾക്ക് ഉണ്ടാവില്ല.
1: അതായത് പ്രകൃതി തന്ന സുഖം പരിപൂർണമായി നമ്മൾ അനുഭവിക്കുകയാണ്.
0: അനുഭവിക്കണം, അനുഭവിക്കണം. കാരണം
1: പ്രകൃതികളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ?
0: ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അതൊക്കെ അവർക്കുണ്ട്. അവർക്കിപ്പോ ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ ഇപ്പോ 500 പേജുള്ള ഒരു വിസിറ്റിംഗ് തീർന്നിരിക്കും.

0: രണ്ടാമത് ഒരു ബുക്ക് മേടിച്ചിരിക്കുക. അത് മുഴുവനും സന്ദർശകർ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, ഓരോ കാര്യങ്ങളെ പറ്റി അവരെ വിലയിരുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും വലിയ തൃപ്തി വന്നിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഗുണം മക്കൾക്കല്ലേ ഉണ്ടാവേണ്ടത്. അച്ഛൻ എന്ത് ചെയ്യുന്നോ ആ മത് ആ മക്ക കിട്ടും.
1: ഇന്നലെ അന്തരിച്ച

0: ഇപ്പോൾ കേട്ടത്.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.
4: ഇനി കമ്പോള വില നിലവാരം.
5: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കോപ്ര ക്വിന്റലിന് 15,700 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 73,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,300 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
6: മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പുചിയൽ രോഗമാണെന്ന് കണ്ടാൽ കേടാവുന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളമിറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടി വയ്ക്കുകയും വേണം.
4: കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇന്ന് പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻ പാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സങ്കരങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂരികൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.

എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കൊച്ചി FM 102.3 കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി, ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. ഇന്ന് രാത്രി 9:30 നാടകം യുദ്ധവും സമാധാനവും, ലിയോ ടോൾസ്റ്റോയുടെ നോവലിനെ ആധാരമാക്കിയുള്ള നാടകം. രചന സംവിധാനം നാഗവള്ളി RS കുറുപ്പ്.

ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,600 രൂപ, കോട്ടയം 28,300 രൂപ, എറണാകുളം 25,100 രൂപ, കൊച്ചി റെഡി 25,400 രൂപ, ആലുവ 26,700 രൂപ, വടക്കൻപറവൂർ 26,200 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,800 രൂപ, എറണാകുളം 16,000 രൂപ, വടക്കൻപറവൂർ 15,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 38,500 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് കോട്ടയം 28,000 രൂപ, എറണാകുളം 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 73,100 രൂപ, അൺഗാർബിൾഡ് 71,100 രൂപ, ആലുവ 68,500 രൂപ, മൂവാറ്റുപുഴ 69,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,050 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 33,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 27,000 രൂപ, മൂവാറ്റുപുഴ 26,000 രൂപ, തൊടുപുഴ 25,500 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500 രൂപ, തൊടുപുഴ 20,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 189,000 രൂപ, ആലുവ 185,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് മൂവാറ്റുപുഴ 6,200 രൂപ, തൊടുപുഴ 6,700 രൂപ.

0: നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ ഡോക്ടർ സൗമ്യ ദാസന്റെ പ്രഭാഷണം, ബാലാമണിയമ്മ വിശ്വമാനവികതയുടെ പ്രയോക്താവ്, എൻ കെ സെബാസ്റ്റിന്റെ കഥ കറ, സുനിത ഗിൽജിയുടെ കവിതകൾ വെയിൽ തോറ്റങ്ങൾ, പൊത്തൂട്ടി. മറക്കാതെ കാതോർക്കൂ, നാളെ രാത്രി 9:30 സാഹിത്യ സുരഭി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായക. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യം അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണെന്നും കുടുംബത്തിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ വികസനത്തിനും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: देखभाल परिवार का सहयोग ही करते थे, छोटे छोटे चीजों के लिए दूसरों के ऊपर निर्भर करते थे, लेकिन आज वो आत्मनिर्भर बन गए, दूसरों का भी और सहारा देने वाले बन गए. ये केवल उनके इनकम नहीं है, परिवार के इनकम नहीं है, ये देश का आर्थिक समृद्धि, देश का महिलाओं का विकास भी ये समाहित है.
0: ശാസ്ത്രീയ ഗവേഷണം, തെളിവുകളെ അടിസ്ഥാനമാക്കി സാധൂകരണം, ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയിലൂടെ ആയുർവേദത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണങ്ങളിലൂടെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക മാത്രമല്ല പരമ്പരാഗത പ്രതിവിധികളും രീതികളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനാ കപ്പലായ സമർത്ഥക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കർണാടക കാർവാറിലെ INS കദംബ നേവൽ ബേസിൽ രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ വിവിധോദ്ദേശീയ കപ്പലാണ് സമർത്ഥക്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ

0: ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ലഡാക്കിൽ 3,350 കോടിയോളം രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കും. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: आपने 140 करोड़ देशवासियों को गौरव का मौका दिया, क्योंकि सबसे बड़ी सफलता अगर कुछ होती है तो वो है तिरंगे की शान बढ़ाना. आपने तिरंगे की शान बढ़ाई, तिरंगे का मान बढ़ाया और इसलिए आपकी सफलता केवल आपकी नहीं है, ये देश के करोड़ों करोड़ों नागरिकों की सफलता है.
0: ജപ്പാനിലെ ഐഷി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. നക്സലിസം മൂലം ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ച ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗക്കാർക്ക് കൃത്രിമ അവയവങ്ങളും മറ്റ് സഹായങ്ങളും നൽകി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സേവാ സങ്കൽപ് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി ഛത്തീസ്ഗഡിലെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിനൊപ്പം ആഗോള സുരക്ഷാ ഘടനയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രതിരോധ പരിസ്ഥിതിയാണ് സർക്കാർ കെട്ടിപ്പടുക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 686 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി 2025-26 38,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കവേ ശ്രീ സിംഗ് വ്യക്തമാക്കി. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ സ്വയമേവ അവകാശപ്പെടാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, ശ്രീ ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരാൾ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വസ്തുതകൾ പരിശോധിച്ച് പ്രത്യേകമായി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം എന്നിവയും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1,000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുഎസിൽ നടക്കുന്ന അണ്ടർ 23 ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിശ്വജിത് രാമചന്ദ്ര മോറെ വെള്ളി മെഡൽ നേടി. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ജോർജിയൻ താരത്തെ 12-13 എന്ന സ്കോറിനാണ് മോറെ പരാജയപ്പെടുത്തിയത്.

0: കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായും പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ യുകെ ധനകാര്യമന്ത്രി ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിലും ക്രിയാത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ G20 കൂട്ടായ്മയിലും യുകെയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മീഡിയ അക്രഡിറ്റേഷനുള്ള സമയം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. മേള റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ മാസം 17 വരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 50 സെക്കൻഡ്.

0: FM Evening. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഈവനിംഗിലേക്ക്. FM ഈവനിംഗിൽ ഇന്ന് ആദ്യം
1: സമകാലികം.
2: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണശീലങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന വളരെ നിർണായകമായ ഒരു തീരുമാനത്തെക്കുറിച്ചാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ചിപ്സ്, ബിസ്ക്കറ്റ്, കോളകൾ, ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്നിവയുടെ പാക്കറ്റുകൾക്ക് മുന്നിൽ ഇനി ഒരു ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശമുണ്ടാകും. ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പാക്കറ്റ് ഭക്ഷണങ്ങളിൽ പഞ്ചസാര, ഉപ്പ്, പൂരിത കൊഴുപ്പ് എന്നിവ അനുവദനീയമായ അളവിൽ കൂടുതലാണെങ്കിൽ പാക്കറ്റിന്റെ മുൻവശത്ത് തന്നെ ഒരു ചുവന്ന ഷഡ്ഭുജ മുന്നറിയിപ്പ് ലേബൽ നിർബന്ധമാക്കുക എന്നതാണ് ഈ നിർദ്ദേശം. സിഗരറ്റ് പാക്കറ്റിന് മുന്നിൽ ക്യാൻസർ മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെ അത്ര ഹെൽത്തി അല്ലാത്ത ചിപ്സ് പാക്കറ്റിന് മുന്നിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ.
3: ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം.
2: എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം? ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്ന വിളിപ്പേരിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലീ രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം എന്നിവ ചെറുപ്പക്കാരിലും കുട്ടികളിലും പോലും വർദ്ധിച്ചു വരുന്നു. ഇതിന്റെ പ്രധാന കാരണം അമിതമായി പ്രോസസ് ചെയ്ത പാക്കറ്റുകളിലെത്തുന്ന ഭക്ഷണങ്ങളുടെ ഉപയോഗമാണ്. നിലവിൽ പാക്കറ്റുകളുടെ പിൻവശത്ത് വളരെ ചെറിയ അക്ഷരങ്ങളിൽ ന്യൂട്രീഷൻ വിവരങ്ങൾ നൽകാറുണ്ട്. എന്നാൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് അത് വായിച്ചു മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇവിടെയാണ് ഫ്രണ്ട് ഓഫ്

0: പാക്കേജ് ലേബലിംഗ്, പാക്കറ്റിന്റെ മുൻവശത്തെ മുന്നറിയിപ്പ് അടയാളം പ്രസക്തമാകുന്നത്.
1: ഞാൻ ഡോക്ടർ രാജീവ് ജയദേവൻ, കൺവീനർ റിസർച്ച് സെൽ കേരള സ്റ്റേറ്റ് IMA. കടയിൽ നിന്ന് മറ്റും വാങ്ങുന്ന പാക്കേജ് ഫുഡ്സ്, അതിപ്പോ ബോട്ടിലാകാം, പ്ലാസ്റ്റിക് പാക്കറ്റിലാകാം, അല്ലെങ്കിൽ ബോക്സിലാകാം, ഇതിലെല്ലാമുള്ള ഭക്ഷണം അതിന്റെ നിലവാരം, അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് FSSAI എന്നുള്ള നാഷണൽ ഏജൻസിയാണ്. അവരുടെ ക്വാളിറ്റി സീലോട് കൂടിയുള്ള പ്രോഡക്റ്റുകളാണ് നാം കടയിൽ നിന്നും വാങ്ങുന്നത്. ഈ ക്വാളിറ്റിയോടൊപ്പം തന്നെ ഈ ഭക്ഷണ സാധനങ്ങളിലുള്ള ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ, പോഷകാഹാരങ്ങൾ എന്തെല്ലാമുണ്ട്, അതിന്റെ ഉള്ളടക്കം എന്താണ്, വാസ്തവത്തിലുള്ള ഉള്ളടക്കം അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ പാക്കേജിന് മുന്നിൽ തന്നെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പാക്കേജ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ നമുക്ക് ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുകയില്ല. ചിലപ്പോൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടായെന്നിരിക്കാം, എന്നാൽ പാക്കേജ് ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും ഉണ്ടായെന്നിരിക്കാം. മാത്രവുമല്ല, എല്ലാ വ്യക്തികൾക്കും എല്ലാ ഭക്ഷണവും ചേരുന്നതല്ല. ഉദാഹരണത്തിന്, വൃക്കരോഗമുള്ളവർ, അല്ലെങ്കിൽ BP, ബ്ലഡ് പ്രഷർ ഉള്ളവർ, പ്രമേഹമുള്ളവർ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ പലതരം ഫുഡ് അലർജികൾ ഉള്ളവരുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഭക്ഷണക്രമത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കടയിൽ ചെല്ലുമ്പോൾ തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് വേർതിരിച്ചറിയാൻ ഇത്തരം ഒരു നീക്കം വരുന്നത് വളരെ സ്വാഗതാർഹമാണ്. ഇനി നമ്മൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളിൽ പോലും ഇത്തരം ഫുഡ് ലേബലുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ലേബൽ എന്താണ് പറയുന്നതെന്നോ, നമുക്ക് അനുയോജ്യമാണോ എന്നോ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമാണോ എന്നോ അളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജിലാണ് അത് എഴുതിയിരിക്കുന്നത്. ലാംഗ്വേജ് അല്ല, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു എളുപ്പ വഴി ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് AI ചാറ്റ് ബോട്ട്സ് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഫോണിലുണ്ട്. പല AI ബോട്ടുകളും നമ്മുടെ സ്മാർട്ട് ഫോണിലുണ്ട്. ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പിന്നിലുള്ള ന്യൂട്രീഷണൽ ലേബിൾ ഈ AI ബോട്ടിനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അത് നമുക്ക് പറഞ്ഞു തരും. ഇത് പുതിയ ടെക്നോളജി, നമുക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഉദാഹരണം മാത്രം. എന്നാൽ പുതിയ ലേബലിംഗ് സിസ്റ്റം അല്പം കൂടി സുതാര്യവും ലളിതമായിട്ടുള്ള ഭാഷയിലുമാണെങ്കിൽ അത് ഇത്തരം ആശയക്കുഴപ്പം കൂടാതെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന്, ബ്ലഡ് പ്രഷർ കൂടുതലുള്ള അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു വ്യക്തി, ഇവർക്ക് ഉപ്പ് അല്പം കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അതുകൊണ്ട് ഉപ്പിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ എത്രത്തോളം കലോറികൾ ഉണ്ട് എന്നുള്ളതും, അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് എത്രയുണ്ട്, ഫാറ്റ് കണ്ടന്റ് എത്രയുണ്ട്, ഈ ഫാറ്റ് കണ്ടന്റ് തന്നെ അതിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടോ. ട്രാൻസ് ഫാറ്റ് നമുക്കറിയാം, അത് ആരോഗ്യത്തിന് പൊതുവെ നല്ലതല്ലാത്ത ഒരു തരം ഫാറ്റാണ് ട്രാൻസ് ഫാറ്റ്. അതിനെ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ പറഞ്ഞ് അവർ ലേബിളിൽ പറയുമെങ്കിലും ട്രാൻസ് ഫാറ്റ് ആണോ എന്ന് അറിയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം പ്രിഫർ ചെയ്യുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അതിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു നീക്കമാണിത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാതെ വയ്യ, സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലൊരു പങ്കും പാക്കേജ്ഡ് അല്ലാത്ത ഭക്ഷണമാണ്. ഞാൻ പറയുന്നത് പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണമാണ്, പുറമേ നിന്ന് വാങ്ങുന്ന ഭക്ഷണമാണ്. അതിനകത്ത് ഏതെണ്ണയാണ് ഉപയോഗിച്ചതെന്നോ, ഉപ്പിട്ടിട്ടുണ്ടോ എന്നോ, അതിൽ ഉപ്പിന്റെ അളവ് എന്താണെന്നോ, അതിന്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്താണെന്നോ സാധാരണഗതിയിൽ പബ്ലിഷ് ചെയ്യാറില്ല. ഇതും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും.
0: ഉപഭോക്താവിന് താൻ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശമുണ്ട്. ഹെൽത്തി അല്ലെങ്കിൽ ഓർഗാനിക് എന്ന ലേബലിൽ വിൽക്കപ്പെടുന്ന പല ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ് നമ്മെ ഞെട്ടിക്കുന്നതായിരിക്കും. ചില രാജ്യങ്ങളിൽ ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാർ റേറ്റിംഗ് കമ്പനികൾ ചിലപ്പോൾ പരസ്യം പോലെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചുവപ്പ് മുന്നറിയിപ്പാണ് ഏറ്റവും ഫലപ്രദം. ആഗോളതലത്തിൽ നോക്കിയാൽ ചിലി, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം കറുത്ത ആറുവശമുള്ള അടയാളം അല്ലെങ്കിൽ ചുവപ്പ് മുന്നറിയിപ്പ് ലേബലുകൾ നടപ്പാക്കിയതിനു ശേഷം പാക്കറ്റ് ഭക്ഷണങ്ങളുടെ ഉപയോഗത്തിൽ വലിയ കുറവുണ്ടായതായി പഠനങ്ങൾ തെളിയിക്കുന്നു.

0: കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലെ പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് സ്വയം കുറയ്ക്കാൻ നിർബന്ധിതരായി. എന്നാൽ നാണയത്തിന് മറുപുറവുമുണ്ട്. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തരല്ല. അവരുടെ വാദം, ചുവപ്പ് നിറം ഉപഭോക്താക്കളിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കും എന്നതാണ്. ഇത് തങ്ങളുടെ ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഇന്ത്യൻ ഭക്ഷണ സംസ്കാരം വൈവിധ്യമാർന്നതാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലെ മാനദണ്ഡങ്ങൾ അതേപടി ഇവിടെ നടപ്പാക്കാൻ കഴിയില്ലെന്നും അവർ വാദിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ വാഴക്കാ ഉപ്പേരിയിൽ എണ്ണയും ഉപ്പും കൂടുതലായിരിക്കും. പക്ഷേ നാട്ടിലെ ഒരു ബേക്കറിയിൽ ഉണ്ടാക്കിയ ഉപ്പേരി പാക്കറ്റിൽ മുന്നറിയിപ്പ് വെക്കുന്നതും ഒരു വൻകിട കമ്പനി ഉണ്ടാക്കിയ കിഴങ്ങ് ചിപ്സ് പാക്കറ്റിൽ മുന്നറിയിപ്പ് വെക്കുന്നതും തമ്മിലുള്ള അന്തരം വലുതാണ്.
1: എൻ്റെ പേര് ബിജു പ്രേംശങ്കർ. ഞാൻ ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി. നമ്മുടെ ഈ ഫ്രണ്ട് ഓഫ് പാനൽ ന്യൂട്രീഷണൽ ഡിക്ലറേഷൻ്റെ കാര്യത്തിൽ രാജ്യമെമ്പാടും കണ്ടമാനം ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൺസ്യൂമേഴ്സിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഏത് കാര്യത്തിനും നമ്മൾ FSSAI കൂടെ സപ്പോർട്ട് ചെയ്തിട്ടേ നിന്നിട്ടുള്ളൂ. എന്ത് ആരോഗ്യപരമായിട്ടുള്ള സമൂഹം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ഇൻഡസ്ട്രിയും മുമ്പോട്ട് നന്നായിട്ട് പോകുള്ളൂ എന്നുള്ള തിരിച്ചറിവുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ആയിരിക്കെ നമുക്കിതിനകത്ത് നമ്മൾ കണ്ടൊരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഫാറ്റ്, ഷുഗർ, സോൾട്ട്, അങ്ങനെ മൂന്ന് പാരാമീറ്റേഴ്സിൽ FSSAI പറഞ്ഞിരിക്കുന്ന ത്രെഷ് ഹോൾഡ് കടന്നു കഴിഞ്ഞാൽ അത് റെഡ് സിമ്പിൾ ഫ്രണ്ടിൽ വന്നുകൊണ്ട് ഒരു കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ അത് അൺഹെൽത്തി ആണെന്നുള്ളൊരു സ്റ്റിഗ്മ വരാനുള്ളൊരു രീതിയിലാണ് ഇത് പോകുന്നത്. ഇതിൽ വേറൊരു ഒരു അപകടം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് എൻജിനീയർ ചെയ്ത് റെസിപ്പി ഉണ്ടാക്കി ഈ പറഞ്ഞ ത്രെഷ്ഹോൾഡിന് ഫാറ്റും ഷുഗറും സോൾട്ടും ഈ പറഞ്ഞ ത്രെഷ്ഹോൾഡിന് താഴത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അത് പൂർണ്ണമായും ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണെന്നുള്ളൊരു വിചാരവും കൂടെ കൺസ്യൂമേഴ്സിന് വരും. അപ്പോൾ FSSAI ഇത് ഈ പാരാമീറ്റേഴ്സൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെൽത്തി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പാരാമീറ്റേഴ്സ് മാത്രമല്ല, ഇത് കൂടാണ്ട് പല പാരാമീറ്റേഴ്സ് വേറെയുണ്ട്. കൂടാണ്ട് ഇത് എന്തിനുള്ള ഫുഡാണ്, എത്ര തവണ കഴിക്കുന്ന ഫുഡാണ്, എത്ര പോർഷൻ കഴിക്കുന്ന ഫുഡാണ്, ആരാണ് ഇത് കഴിക്കുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫുഡ് ഹെൽത്തിയോ അൺഹെൽത്തിയോ ആണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം FSSAI ഇതിൻ്റെ ഫൈനൽ രൂപീകരണത്തിലേക്ക് പോകേണ്ടതെന്നുള്ളതാണ് ബേക്കേഴ്സ് അസോസിയേഷൻ്റെ റിക്വസ്റ്റ്. അതിൽ ഇൻഡസ്ട്രി ഒക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരേണ്ടതാണ്. ഇപ്പോഴും നമുക്ക് പല പാരാമീറ്റേഴ്സും ഇതിലിവർ ഏതൊക്കെ കാര്യങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് കൺസിഡർ ചെയ്തതെന്നുള്ള നോംസും കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ അല്ല. അപ്പം ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇത് ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. അല്ലെങ്കിൽ ഇത് വിപരീത ഫലമാണ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു അഭിപ്രായമാണ് ബേക്കിനുള്ളത്.
0: ഇന്ത്യയിലും കമ്പനികൾക്ക് തങ്ങളുടെ ചേരുവകളുടെ കൂട്ടുകൾ മാറ്റാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി സമയം അനുവദിക്കുന്നുണ്ട്. എങ്കിലും ജനങ്ങളുടെ ആരോഗ്യത്തിനാണോ കമ്പനികളുടെ ലാഭത്തിനാണോ മുൻഗണന നൽകേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ തീർച്ചയായും ജനാരോഗ്യം തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഭക്ഷണ സാധനങ്ങളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി കാണിക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ്. കമ്പനികൾ ലാഭം മാത്രം നോക്കുമ്പോൾ സർക്കാർ പൊതുജനാരോഗ്യം നോക്കണം. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഈ നിയമം നടപ്പിലാക്കാൻ വൈകരുത്. ഇതിനെതിരെ വരുന്ന സമ്മർദ്ദ ശ്രമങ്ങളെ സർക്കാർ പ്രതിരോധിക്കണം. സുതാര്യതയാണ് പ്രധാനം. ഈ ചുവപ്പ് ലേബൽ ഉപഭോക്താവിൻ്റെ അവകാശ സംരക്ഷണമാണ്. വർണ്ണാഭമായ തിളങ്ങുന്ന പാക്കറ്റും ഇത് ആസ്വദിച്ചു കഴിക്കുന്ന പരസ്യങ്ങളും നമ്മുടെ വാങ്ങൽ രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. സൂപ്പർമാർക്കറ്റ് മുതൽ പെട്ടിക്കടകൾ വരെ മാല പോലെ തൂങ്ങിക്കിടക്കുന്ന ചിപ്സ് പാക്കറ്റുകൾ ഇന്ന് സർവ്വസാധാരണം. മിക്കപ്പോഴും ഇതിനായി വാശി പിടിക്കുന്ന കുട്ടികളെയും അത് വാങ്ങിക്കൊടുക്കുന്ന അച്ഛനമ്മമാരെയും നമുക്ക് കാണാം. നമ്മളും അത്തരത്തിൽ ഒരാളാണ്.
2: സമീകൃതമായ ഒരു ആഹാര രീതിയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വളരെയധികം പങ്കുവഹിക്കുന്നത്.
3: ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ, കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ.
2: എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ പ്രോസസ് ഫുഡ്സ് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഫുഡ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളും മറ്റ് പല മാരക രോഗങ്ങളും കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്നു. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് FSSAI പല നിയമങ്ങളും ICMR ഡയറ്ററി ഗൈഡ്ലൈൻസ് ഓഫ് ഇന്ത്യൻസിന്റെയും നിയമപ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഫ്രണ്ട് ഓഫ് പാക്ക് ലേബലിംഗ്. അതിൽ കൺസ്യൂമറിന് ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ഫുഡ് പ്രോഡക്ട്സ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2022 ൽ

0: ഇന്ത്യൻ ന്യൂട്രീഷൻ റേറ്റിംഗ് നിലവിൽ വന്നിരുന്നു. അതിൽ 0.5 മുതൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊണ്ടുവന്നത്. എന്നാൽ അത് കൺസ്യൂമറിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായ കാരണം 2025 INR സ്റ്റാർ റേറ്റിംഗ് വിഡ്രോ ചെയ്ത് എന്നിട്ടാണ് കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോർമേഷൻ ക്ലിയർ ആയി വിസിബിൾ ആയിട്ട് വാർണിംഗ് ലേബിളിലോട്ട് ആഗോളതലത്തിൽ നിയമത്തിലുള്ള ഹെക്സഗൺ ആകൃതിയിൽ ചുവപ്പ് നിറത്തിൽ കൊടുക്കാനായിട്ട് നിയമം വരുന്നത്. അതിൽ പറയുന്നത് 4.2 ഗ്രാം ആഡഡ് ഫാറ്റ് പെർ 100 ഗ്രാമിൽ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ ചുവപ്പ് ഹെക്സഗൺ ആകൃതിയിൽ ഹൈ ഫാറ്റ് എന്ന് രേഖപ്പെടുത്തണം. 3 ഗ്രാം പെർ 100 ഗ്രാമിൽ കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈ ഷുഗർ എന്ന് രേഖപ്പെടുത്തണം. 0.625 ഗ്രാം ഓഫ് സോൾട്ട് പെർ 100 ഗ്രാമിൽ ആ ഫുഡ് പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈ ഇൻ സോഡിയം എന്ന് ഫ്രണ്ട് പാക്കിങ്ങിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ കൺസ്യൂമറിന് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹെൽത്തി ആൻഡ് അൺഹെൽത്തി പെട്ടെന്ന് മനസ്സിലാക്കും. ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൺസ്യൂമറിന് ശരിയായ ഫുഡ് പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയും അതുമൂലം അമിതവണ്ണം ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം.
1: വാങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം ചിന്തിക്കാൻ ഈ ചുവപ്പടയാളം ഉപഭോക്താവിനെ പ്രേരിപ്പിക്കും. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഈ നിർദ്ദേശം വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു നാളേക്ക് വേണ്ടിയുള്ള ചുവടുവെപ്പാണ്. കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആരോഗ്യകരമാക്കാൻ ശ്രമിക്കണം. ഉപഭോക്താക്കളായ നമ്മൾ പാക്കറ്റിന്റെ പുറംമോടി കണ്ട് ഭ്രമിക്കാതെ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ശീലിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങി നൽകുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിൽ നാളെ ഒരു ചുവപ്പ് ഹെക്സഗൺ കണ്ടാൽ ഒന്ന് നിൽക്കാം. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന ഓർമ്മപ്പെടുത്തൽ.
2: ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്.
4: സമകാലികം.
5: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
6: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के सीपी ग्राम्स पोर्टल पर समाधान दीदी.
5: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है. आपको बस अपनी शिकायत को बोलना है. समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है.
6: आज ही www.pjportal.gov.in पर जाएं और अपनी शिकायत दर्ज करें.
5: सारी शिकायतों का समाधान सीपी ग्राम्स की. സമാധാൻ ദീദി.
7: അമ്പമ്പോ, പകുതി വിലയോ?
8: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലെൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
9: KCB അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ കപ്പട്ടിക്കാവ് ക്ഷേത്രം പരിസരം, വെട്ടുവേലിൽ റോഡ്, അരിഞ്ഞാലിൽ റോഡ്, ചെമ്മായത്ത് റോഡ്, ഗുരുമണ്ഡപം, വൈനീതി എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണിവരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ എറണാകുളം ജില്ലയിൽ ആലുവയിൽ പുതുതായി പണികഴിപ്പിച്ചിട്ടുള്ള ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ പട്ടികജാതി പട്ടികവർഗ മറ്റർഹ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് 2026-27 വർഷം പ്രവേശനത്തിനായി ഇ ഗ്രാൻഡ്സ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിൻ്റെ ഒപ്പോടുകൂടി ജാതി, വരുമാനം, നേറ്റിവിറ്റി, സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം സ്ഥാപനത്തിൽ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണെങ്കിൽ ഹോസ്റ്റലിൽ പ്രവേശനം ലഭിച്ചില്ല എന്ന സാക്ഷ്യപത്രവും സഹിതം 2026 ഒക്ടോബർ 31, അതായത് ഈ മാസം

0: 31 മുൻപായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും എറണാകുളം ഫോർഷോർ റോഡിലുള്ള ആൺകുട്ടികളുടെ ഹോസ്റ്റൽ, എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസ്, സിവിൽ സ്റ്റേഷൻ 3-ാം നില കാക്കനാട് എന്നിവിടങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടിയുണ്ട്, പറയാം. 04-84-24-222-56 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-84-222-56.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: സന്തോഷവാനായ സിംഹം. കാട്ടിലെ രാജാവായ സിംഹത്തെ കണ്ടാൽ എല്ലാ ജീവികളും പേടിച്ചു വിറയ്ക്കുമെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ഈ കഥയിലെ സിംഹമാവട്ടെ ഏറെ സ്നേഹമുള്ള വളരെ സന്തോഷവാനായ ഒരു സിംഹമാണ്. ഫ്രാൻസിലെ ഭംഗിയുള്ള ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു ഈ സിംഹം താമസിച്ചിരുന്നത്. പട്ടണത്തിലെ മൃഗശാലയിൽ സിംഹത്തിന് ഒരു നല്ല വീടും വീടിൻ്റെ മുറ്റത്ത് പാറക്കല്ലുകൾ ഭംഗിയായി അടുക്കിയ മരങ്ങളും പൂക്കളുമുള്ള ഒരു പൂന്തോട്ടവും അതിനു ചുറ്റും ഒരു കിടങ്ങുമുണ്ടായിരുന്നു. സിംഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടുമുന്നിൽ മൃഗശാലയിലെ സന്ദർശകർക്ക് വന്നിരുന്ന് വിശ്രമിക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള നിറയെ പൂക്കളും പച്ച പുൽത്തകിടിയുമുള്ള ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു. പുൽത്തകിടിക്ക് നടുവിൽ ബാൻഡ് മേളം പതിവായി നടത്താറുള്ള ഒരു ബാൻഡ് സ്റ്റാൻഡും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ മൃഗശാല സൂക്ഷിപ്പുകാരൻ്റെ മകൻ ഫ്രാങ്കോ സ്കൂളിൽ പോകുന്ന വഴി സിംഹത്തെ കാണാനെത്തും. സന്തോഷവാനായ സിംഹമേ, നമുക്കിന്നൊരു നല്ല ദിവസമാവട്ടെ, അവൻ സ്നേഹത്തോടെ കൈവീശി ആശംസിക്കും. ഉച്ചയാവുമ്പോൾ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ വീട്ടിലേക്ക് പോകുമ്പോൾ സിംഹത്തോട് ഉപചാരപൂർവം സ്നേഹാന്വേഷണം നടത്തിയേ പോകൂ. വൈകുന്നേരങ്ങളിൽ ബാൻഡ് സ്റ്റാൻഡിന്റെ അരികിലുള്ള ബെഞ്ചിലിരുന്ന് കമ്പിളി നൂലുകൊണ്ട് കുപ്പായം തുന്നിക്കൊണ്ടേയിരിക്കാറുള്ള മുത്തശ്ശിയും വീട്ടിലേക്ക് മടങ്ങും മുമ്പ് സിംഹത്തോട് കുശലാന്വേഷണം നടത്തും. വേനൽക്കാലത്ത് എല്ലാ ഞായറാഴ്ചകളിലും പട്ടണത്തിൻ്റെ ബാൻഡ് വാദ്യ സംഘം ബാൻഡ് സ്റ്റാൻഡിൽ നല്ല നല്ല പാട്ടുകൾ അവതരിപ്പിക്കാനെത്തും. സിംഹം ആ വൈകുന്നേരങ്ങൾക്കായി ഉത്സാഹത്തോടെ കാത്തിരിക്കും. കണ്ണടച്ച് പാട്ട് ആസ്വദിച്ച് കിടക്കാൻ സിംഹത്തിന് ഏറെ ഇഷ്ടമായിരുന്നു. മൃഗശാലയിൽ വരുന്നവരൊക്കെ സിംഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു. അവനെ കാണാൻ വരുന്നവർ പലപ്പോഴും സിംഹത്തിന് എന്തെങ്കിലും തിന്നാനും കൊണ്ടുവരുമായിരുന്നു. തന്റെ ജീവിതത്തിൽ തൃപ്തനായിരുന്ന തികച്ചും സന്തോഷവാനായ ഒരു സിംഹം തന്നെയായിരുന്നു അവൻ. മൃഗശാല സൂക്ഷിപ്പുകാരൻ എന്നും രാവിലെ സിംഹത്തിന്റെ വീട് വൃത്തിയാക്കാൻ വരും. അങ്ങനെയിരിക്കും.

0: ഇരിക്കെ ഒരു ദിവസം അയാൾ പണി കഴിഞ്ഞ് മടങ്ങുന്ന തിരക്കിൽ സിംഹത്തിന്റെ വീടിന്റെ വാതിലടയ്ക്കാൻ മറന്നുപോയി. തുറന്നുകിടക്കുന്ന വാതില് കണ്ട സിംഹം ആദ്യമൊന്ന് പേടിച്ചു. അയ്യോ, ഇത് കുഴപ്പമായല്ലോ, ആരെങ്കിലും എന്റെ വീടിനുള്ളിലേക്ക് കയറി വന്നാലോ. സിംഹം വിഷമിച്ചു. പക്ഷേ ഒന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് സിംഹത്തിന് അന്നുവരെ തോന്നാതിരുന്ന ഒരാഗ്രഹമുണ്ടായി. എന്തായാലും വാതില് തുറന്നുകിടക്കയല്ലേ, ഒന്ന് പുറത്തിറങ്ങി പട്ടണത്തിലൊക്കെ ചുറ്റി നടന്ന് എന്റെ കൂട്ടുകാരെയൊക്കെ പോയി കണ്ടാലോ. ഞാൻ ഇന്നുവരെ ആരെയും സന്ദർശിച്ചിട്ടില്ലല്ലോ. അങ്ങനെ സിംഹം ആദ്യമായി തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. സന്തോഷവാനായ സിംഹം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ഈ കഥ കൂട്ടുകാർക്കായി വായിച്ചത് പ്രീതി.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ആകാശവാണി FM വാർത്തകൾ.
3: രണ്ടായിരത്തി 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അർഹതാ മാനദണ്ഡമായ കുടുംബവാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് 152 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി 18.24 കോടി രൂപ അനുവദിച്ചു. ചാലിയം മത്സ്യബന്ധന കേന്ദ്രത്തിന്റെ സമഗ്ര വികസന പദ്ധതിക്കായി 17 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. വനം വകുപ്പിൽ നിന്നും ഭൂമി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും. കാലഘട്ടത്തിനനുയോജ്യമായ രീതിയിൽ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ ITI കൾ പരിഷ്കരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാകുന്നതിനു മുമ്പ് തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന മെഷീൻ ലേണിംഗ് അധിഷ്ഠിത മുന്നറിയിപ്പ് സംവിധാനം തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി വികസിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.
2: ആകാശവാണി FM വാർത്തകൾ.
0: ശാസ്ത്രദീപ്തി.
4: ബുർജ് ഖലീഫ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണല്ലോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫ. ഇതിന് 828 മീറ്റർ ഉയരവും 163 നിലകളുമുള്ളതായാണ് കാണുക. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ, ആഡംബര ഹോട്ടലുകൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ പ്രവർത്തിക്കുന്നു. 124-ാം നിലയിലും 148-ാം നിലയിലുമാണ് സന്ദർശകർക്കായി വലിയ ഒബ്സർവേഷൻ ഡെക്കുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ കെട്ടിടം ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിതികളിൽ

0: ഏറ്റവും ഉയരം കൂടിയതായി അറിയപ്പെടുന്നു. ഇംഗ്ലീഷ് അക്ഷരമായ വൈയുടെ ആകൃതിയിൽ 3 ഇതളോടുകൂടിയ ഒരു പൂവിൻ്റെ ആകൃതിയാണ്. ഇത്രയധികം ഉയരത്തിലേക്ക് പോകുമ്പോഴും ഇതിന് ആവശ്യമായ സ്റ്റെബിലിറ്റി നൽകുന്നതെന്ന് പറയപ്പെടുന്നു. ബുർജ് ഖലീഫയുടെ മുകളിലത്തെ നിലകളിലേക്കും വിവിധ ഭാഗങ്ങളിലേക്കും ജലം എത്തിക്കുന്നത് ഒറ്റയടിക്ക് ഒരു വലിയ പമ്പ് ഉപയോഗിച്ചല്ല. കാരണം അത്രയധികം ഉയരത്തിലേക്ക് ഒറ്റ പമ്പ് ഉപയോഗിച്ച് വെള്ളം തള്ളിയാൽ ഉപയോഗിക്കുന്ന ഉയർന്ന മർദ്ദം കാരണം പൈപ്പുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ ഘട്ടം ഘട്ടമായുള്ള പമ്പിംഗ് സംവിധാനമാണ് ഉപയോഗപ്പെടുത്തുക. ഇവിടെ ബേസ്മെന്റിലെ ഭൂഗർഭ ടാങ്കുകളിൽ ശേഖരിക്കുന്ന വെള്ളം കൃത്യമായ ഇടവേളകളിൽ 30-ാം നിലയ്ക്കും 40-ാം നിലയ്ക്കും ഇടയിലായി സജ്ജീകരിച്ചിരിക്കുന്ന ജലസംഭരണിയിലേക്ക് കരുത്തുറ്റ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം എത്തിക്കുന്നു. അവിടെ നിന്ന് 2-ാമത്തെ പമ്പ് വഴി 60-ാം നിലയിലെ ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. ഇങ്ങനെ പടവുകൾ കയറുന്നത് പോലെ ഘട്ടം ഘട്ടമായി വെള്ളം മുകളിലെ 163-ാം നില വരെ എത്തിക്കുന്നു. പൈപ്പുകളിലെ അമിതമർദ്ദം തടയാൻ പ്രത്യേക വാൽവുകളും വൈദ്യുതി ലാഭിക്കാൻ വേരിയബിൾ സ്പീഡ് പമ്പുകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂടാതെ എയർ കണ്ടീഷണറുകളിൽ നിന്നുള്ള ഈർപ്പം തണുപ്പിച്ച് ലഭിക്കുന്ന 10,00,000 ലിറ്റർ വെള്ളം പാഴാക്കാതെ ശേഖരിച്ച് കെട്ടിടത്തിലെ പൂന്തോട്ടം നനയ്ക്കാനായി ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയും മുകളിലെത്തിച്ച വെള്ളം ഗ്രാവിറ്റിയിൽ കൂടിയ മർദ്ദത്തിൽ താഴേക്ക് വരുമ്പോൾ പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്സ് ഉപയോഗിച്ച് മർദ്ദം കുറച്ച് സുരക്ഷിതവും സ്റ്റഡിയുമായ രീതിയിൽ ജലവിതരണം ഉറപ്പുവരുത്തുന്നു. ബുർജ് ഖലീഫയിൽ ദൈനംദിന ജലവിതരണത്തിന് മാത്രം 62 മൈൽ ദൈർഘ്യമുള്ള പൈപ്പ് സിസ്റ്റവും ഫയർ എമർജൻസി സംവിധാനങ്ങൾക്കു വേണ്ടി വേറെ 132 മൈൽ ദൈർഘ്യമുള്ള പൈപ്പ് സിസ്റ്റവും കൂടാതെ 21 മൈൽ ദൈർഘ്യമുള്ള മറ്റൊരു പൈപ്പ് സിസ്റ്റം എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിന്റെ ചിൽഡ് വാട്ടർ പൈപ്പിംഗിനുമായും ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് പിആറുമായുള്ള അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനവും അതിനെ തുടർന്നുണ്ടാവുന്ന അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതികഠിനമായ ചൂട് അല്ലെങ്കിൽ മഴ, മേഘവിസ്ഫോടനം, അങ്ങനെ പലതരം പ്രതിഭാസങ്ങളാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു പോർട്ടബിൾ വെതർ ഫോർകാസ്റ്റിംഗ് ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് പിആർ. അതായത് കയ്യിലൊതുങ്ങാവുന്ന ഒരു കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണം. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പരിശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ ഇന്ന് അക്ഷയ്യാണ് യുവവാണിയിൽ എത്തിയിട്ടുള്ളത്. സ്വാഗതം അക്ഷയ്.
1: താങ്ക് യു.
0: അപ്പോൾ ഇപ്പോൾ ഓട് സെമസ്റ്റർ എക്സാംസിൻ്റെ ഒക്കെ ഒരു സമയമായി തുടങ്ങി. എക്സാംസ് സ്റ്റാർട്ട് ചെയ്തോ?
1: ആ, എനിക്ക് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും.
0: ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ്?
1: ഞാൻ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിനാണ് പഠിക്കുന്നത്. ഞാൻ ഫിഫ്ത് സെമസ്റ്ററായി ഇപ്പോൾ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എൻ്റെ ബ്രാഞ്ച്.
0: മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ്. ഓക്കെ. ഇപ്പോൾ അനുദിനം ടെക്നോളജിയിൽ അപ്ഗ്രഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ബ്രാഞ്ചുകളുടെ പേരുകൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എന്നുള്ളത് റോബോട്ടിക്സും ഓട്ടോമേഷനും ഒക്കെ ആയിട്ട് മാറി. പിന്നെ AIയുടെ കടന്നവരോടുകൂടി പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും അക്ഷയ്യുടെ ആ ഒരു പോർട്ടബിൾ വെതർ സ്റ്റേഷൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ആശയം മനസ്സിൽ എങ്ങനെയാണ് വന്നത്?
1: ഞാൻ മെയിനായിട്ട് എയിം ചെയ്തത് ഒരു ലൈഫ് ഈസിയർ ആക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കാനായിരുന്നു. സോ ഇത് ഒരു എക്സിസ്റ്റിംഗ് ടെക്നോളജിയാണ്. ഞാനൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്ത് ജസ്റ്റ് പോർട്ടബിൾ ആക്കിയെന്നുള്ളൂ. അതിൽ ഞാൻ മെയിൻലി 4 പാരാമീറ്റേഴ്സാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ

0: ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പിന്നെ തേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും, ആൻഡ് ഫോർത്ത് എന്ന് പറയുമ്പോൾ കാർബൺ മോണോക്സൈഡ്. അതായത് ഒരു വിഷവാതകമാണത്, കൂടുതൽ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
1: പ്രശ്നങ്ങളുണ്ടാവും.
0: റെസ്പിറേറ്ററി ഇഷ്യൂസ് വരും.
1: അപ്പോൾ മെയിനായിട്ട് ഈ നാല് പാരാമീറ്റേഴ്സ് ആണ് അതിൽ റീഡ് ചെയ്യുന്നത് അല്ലേ.
0: അതെ
1: അപ്പോൾ ഈ വിപണിയിൽ ഇപ്പോൾ ലഭിക്കുന്ന കാലാവസ്ഥ നിരീക്ഷണ കുറേ ഉപകരണങ്ങളുണ്ട്.
0: ഉണ്ടാവും.
1: അപ്പോൾ ഇത് സ്കെയിൽ ഡൗൺ ചെയ്തു എന്നുള്ളതാണോ ഇതിൻ്റെ വ്യത്യസ്തത?
0: അതെ, ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്തു. ഇത് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഇല്ല എന്നല്ല, വലിയ സൈസസ് ആണ്, കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് സ്കെയിൽ ഡൗൺ ചെയ്തു, ഒരു 32 mm ഉള്ളൂ അതിൻ്റെ, 32x35 mm ഉള്ളൂ അതിൻ്റെ സൈസ്. പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാം, നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം, നമുക്ക് ട്രെക്കിങ്ങിന് പോകുമ്പോൾ ജസ്റ്റ് ബാഗിലൊക്കെ ഹാങ് ചെയ്ത് കൊണ്ടുപോകാം.
1: അപ്പോൾ നമുക്കിതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് സെൻസറുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം അളക്കുന്നത് അല്ലേ?
0: ഇതിൻ്റെ അകത്ത് ഒരു 3 സെൻസറാണ് ഉപയോഗിക്കുന്നത്. സോ ഒരു സെൻസറിൽ അബൌട്ട് 2 പാരാമീറ്റർ മോണിറ്റർ ചെയ്യും, ബാക്കി 2 സെൻസേഴ്സ് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യും. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, അത് അതായത് നമ്മളിപ്പോൾ ഒരു റൂമിൽ ഉള്ള ടെമ്പറേച്ചർ, പിന്നെ ഹ്യൂമിഡിറ്റി, പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പിന്നെ കാർബൺ മോണോക്സൈഡ് ലെവൽസ്. ഇത് മെയിൻലി യൂസ് വരിക എന്ന് പറഞ്ഞാൽ കാസിലാണ്. കാസിൽ ഈ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് കാരണം കുറേ പേര് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാസിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഡിവൈസ് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പോർട്ടബിൾ ആക്കണ്ട, ജസ്റ്റ് പെർമനൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു നിശ്ചിത ലെവലെത്തുമ്പോൾ അത് അലാറം അടിക്കും, ബസർ അടിക്കും, നമുക്കൊരു അലേർട്ടും വരും. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോണിലോട്ട് ജസ്റ്റ് അലേർട്ട് പോകുന്ന രീതിക്കോ അങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എനിക്കൊരു റെക്കഗ്നിഷൻ കിട്ടിയായിരുന്നു ഈ ഒരു പോർട്ടബിൾ വെതർ സ്റ്റേഷൻ ഉണ്ടാക്കിയതിന്.
1: ശരി.
0: സോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് പോർട്ടബിൾ വെതർ സ്റ്റേഷൻ മെയ്ഡ് ബൈ എ ടീം എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. സോ അത് 32.5 mm x 35 mm ആയിരുന്നു അതിൻ്റെ ഡൈമെൻഷൻസ്.
1: ഇതിന്റെ പ്രത്യേകത എന്താന്നുള്ളത് തന്നെ ഇത് സ്കെയിൽ ഡൗൺ ചെയ്ത് ഇതിനെ ചെറുതാക്കി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒരു പോർട്ടബിൾ ആയിട്ട് കൈ കൊണ്ടു നടക്കാവുന്ന രീതിയിലേക്ക് ആക്കി. അപ്പൊ ഇങ്ങനെ ചെറുതാക്കി ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അക്ഷയ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു?
0: എനിക്കിത് എബൌട്ട് ഒരു 3 പ്രോട്ടോടൈപ്പ് എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നു. ഇതിന്റെ ഓരോരോ പാർട്സ് നശിച്ചു പോയായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ PCB ഒക്കെ ഡിസൈൻ ചെയ്തായിരുന്നു. പിന്നെ അതിന്റെ സെൻസേഴ്സ് ചൂസ് ചെയ്യാനായിട്ടായിരുന്നു. അതായത് ഇപ്പോൾ ഉള്ള കറന്റ്ലി ഉള്ള വെതർ സ്റ്റേഷനിൽ കുറച്ചും കൂടി വലിയ സെൻസേഴ്സ് ആണ്. അപ്പോൾ എൻ്റെ സെൻസേഴ്സ് ഞാൻ സോഴ്സ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ലൈക്ക് ഇതിൻ്റെ ഒരു കമ്പോണൻസ് പ്ലേസിംഗ് ആയിരുന്നു. ബാറ്ററി നമുക്ക് ചെറുതായി കഴിഞ്ഞാൽ ബാക്കപ്പ് കുറയും, പിന്നെ വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫിറ്റ് ആവില്ല. അപ്പോൾ പിന്നെ ബാറ്ററീസിൻ്റെ ഒരു ഇതായിരുന്നു. ബാറ്ററീസ് നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ കുറച്ച് പണിയായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ സൈസ് കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള MAH കിട്ടൂല. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം അതിനുവേണ്ടി തപ്പേണ്ടി വന്നു. ഫസ്റ്റ് ഇട്ട ബാറ്ററീസ് ലൈക്ക് കോയിൻ സെൽ പോലത്തെ ബാറ്ററീസ് ആയിരുന്നു. അത് മാറ്റി ഇപ്പോൾ അത്യാവശ്യം ഒരു 160 mAh ബാറ്ററീസ് വെച്ചിട്ടുണ്ട്. ബോട്ട് ഒരു 1.5 hours to 2 hours നമുക്ക് ബാക്കപ്പ് കിട്ടുന്ന രീതിക്കുള്ള ഒരു ബാറ്ററീസ് ഉണ്ട്.
1: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കോമ്പാക്റ്റ് ആക്കാനായിരുന്നു ബുദ്ധിമുട്ടല്ലേ?
0: ആ, കോമ്പാക്റ്റ് ആക്കാനായിരുന്നു. കാരണം ഇത് ജസ്റ്റ് സർക്യൂട്ടറി വലിയ പണി ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ബേസിക് നോളേജ് ഉള്ളതുകൊണ്ട് ടൈം എടുത്തു വന്നാലും ജസ്റ്റ് ഞാൻ എവിടെ നിന്നും സോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം
1: സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു.
0: അതെ, എൻ്റെ ഒരു ഫുൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള വർക്കാണ്, ഞാൻ ഒന്നും പുറത്തൊന്നും സോഴ്സ് ചെയ്തിട്ടില്ല.
1: അപ്പോൾ ഇതിൽ എന്തായാലും ഇത് പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരു മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യണമല്ലോ. ഏതായിരുന്നു യൂസ് ചെയ്തത്?
0: ഞാൻ ESP32 എന്ന് പറഞ്ഞൊരു കൺട്രോളർ ആയിരുന്നു. സോ അതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൂടൂത്തും വൈഫൈയും വരുന്നുണ്ട്. സോ ഇൻ കേസ് നമുക്ക് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്ട് വേറെ ഒരാളുടെ ഫോണിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ അതിനനുസരിച്ച് കോഡ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ ഒരു IoT ഡിവൈസ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റും.
0: ആ, ഇപ്പോഴും ഞാൻ ജസ്റ്റ് ഒരു IoT എന്നുള്ള രീതിക്ക് വീട്ടിൽ ഉള്ള വൈഫൈ ആയിട്ട് ഞാൻ ജസ്റ്റ് സിങ്ക് ചെയ്തിട്ടുണ്ട്.
1: ഇപ്പോൾ ഫോണൊക്കെ ആയിട്ട് കണക്ട് ആക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡാറ്റ സേവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുമല്ലേ. എന്തായാലും ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഒരു ചെറിയ ലാബിന്റെ സെറ്റപ്പ് വേണം. അപ്പോൾ ഇത് കോളേജിലെ ലാബുകളിൽ ഡിസൈൻ ചെയ്തോ അതോ വീട്ടിൽ തന്നെ ഇതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയോ?
0: ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്ത്. സെമസ്റ്റർ 4 ഒരു സെം ബ്രേക്ക് ടൈമിൽ ഞാൻ ജസ്റ്റ് വീട്ടിൽ ജസ്റ്റ് ഒരു കുറച്ച് കമ്പോണൻസ് ഞാൻ ഇവിടെ നിന്ന് സോഴ്സ് ചെയ്തു. പിന്നെ കുറേ പാർട്സ് ഞാൻ ഇതിനുവേണ്ടി വാങ്ങി, വേർണിയ കാലിപ്പേഴ്സ് ഒക്കെ വാങ്ങിയായിരുന്നു കറക്റ്റ് മെഷർമെൻറ്റ്സ് നോക്കാൻ വേണ്ടി. ഞാൻ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. സോ അവിടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ലൈക്ക് വീട്ടിലില്ലാത്ത കുറച്ച് എനിക്കിപ്പോൾ PCB പ്രിൻറ്റിങ് ആയാലും 3D പ്രിൻറ്റിങ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കോളേജിൽ നമുക്ക് ലാബ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഒരു AIoT ലാബ് എന്ന് പറഞ്ഞൊരു ലാബുണ്ട്, അതൊരു EC ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ലാബാണ്. സോ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാം IoT പരമായിട്ടും ഉള്ള പ്രൊജക്ട്സും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പും അങ്ങനത്തെ പരിപാടികളൊക്കെ തരും. പിന്നെ അത്യാവശ്യം ടീച്ചർമാരെ ആയാലും നല്ല സപ്പോർട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ

0: ഒരു അച്ചീവ്മെൻ്റ് കിട്ടിയപ്പോഴായാലും അത്യാവശ്യം ഇവർ പ്രൊമോട്ട് ചെയ്തായിരുന്നു. അത്യാവശ്യം കണക്ഷൻസ് ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു. ഈ ടീച്ചർമാരായാലും എച്ച് ഒ ഡീസ് ആയാലും പിന്നെ പ്രിൻസിപ്പൾ ആയാലും വഴി എനിക്ക് കണക്ഷൻസ് അത്യാവശ്യം കിട്ടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു IDC എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട്.
1: സോ
0: കോളേജിൽ തന്നെ IDC, IEEE എന്ന് പറഞ്ഞ ക്ലബ്സ് ഒക്കെ ഉണ്ട്. അതിൽ IDCയിലാണ് ഞാൻ

0: ഇതുപോലെ സയൻസ് എക്സിബിഷൻ അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നോ?
1: ആ, ഞാനൊരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യായിരുന്നു. സാധാരണ എല്ലാ പിള്ളേരും ചെയ്യുന്ന പോലെ ഞാൻ മോട്ടേഴ്സ് ഇറക്കിയാണ് തുടങ്ങിയത്. അപ്പോ വീട്ടുകാരും അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വഴക്കൊന്നും
0: പറഞ്ഞിട്ടില്ല.
1: ഇതുപോലെ മോട്ടർ എടുക്കും, ജസ്റ്റ് ബാറ്ററി വെച്ച് ഇറക്കും, വീട്ടുകാർ സപ്പോർട്ടും ചെയ്യും. എനിക്ക് തൊട്ടടുത്ത് കടയും ഉണ്ടായിരുന്നു, അവിടെ ജസ്റ്റ് പ്രൊപ്പല്ലേഴ്സ് കിട്ടും. അപ്പൊ ഞാൻ അത് വെച്ച് വിൻഡ് മിൽസ് പരിപാടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ എന്റെ ചേട്ടന്മാരായാലും ഞാനിപ്പോ ഈ ഉണ്ടാക്കിയ വെദർ സ്റ്റേഷൻസിന്റെ ഡിസൈൻസ് ഒക്കെ അവരും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫൈനലൈസ് ചെയ്തത്. പിന്നെ കോളേജിൽ ടീച്ചർമാരായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സെവൻത്ത് എയ്ത്ത് ഒക്കെ ആയപ്പോ കുറച്ചും കൂടി എനിക്ക് അപ്ഗ്രേഡേഷൻ കിട്ടിയ രീതിക്കായി. അപ്പോ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ്, ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ അതുപോലത്തെ ജസ്റ്റ് LEDs അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് സോഴ്സ് ചെയ്യാൻ പറ്റി എറണാകുളത്ത് നിന്ന് തന്നെ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്തു തുടങ്ങി. ലേസർ അലാറംസ്, അതായത് നമ്മളിപ്പോ ഡോർസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡോർസിൽ നിന്ന് ഒരാള് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ അലാറം അടിക്കുന്ന രീതിക്കുള്ള സംഭവം. പിന്നെ റൂമിൽ ആള് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന മോഷൻ സെൻസേഴ്സ്, ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ. അതൊരു കോവിഡ് ടൈമിലായിരുന്നു ഉണ്ടാക്കി, അപ്പോൾ അത് ട്രെൻഡിങ് ആയിരുന്നു ഓൾമോസ്റ്റ്. അതായിരുന്നു അത്യാവശ്യം സെൻസർ വെച്ചിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ്. പിന്നെ അത് കഴിഞ്ഞൊരു ടെൻത്ത് ഒക്കെ ആയപ്പോൾ ഒരു YIP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയും. അത് ടെൻത്ത് ആയപ്പോൾ ഞാനും എൻ്റെ ഒരു ടീംമേറ്റും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജസ്റ്റ് ഒരു ഐഡിയാത്തോണാണ് അത്. ജസ്റ്റ് ഒരു ഐഡിയ വെച്ചു, ജസ്റ്റ് ഒരു ഹോമസ്റ്റൻ റോബോട്ട് ആയിരുന്നു അത്. ലൈക്ക് ഒരു 2 ഇയർ പ്രോഗ്രാം ആയിരുന്നു അതിങ്ങനെ ഐഡിയ ഇങ്ങനെ വാല്യുവേറ്റ് ചെയ്ത് ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ലെവല് പിന്നെ സ്റ്റേറ്റ് ലെവല് പ്രൈസ് അടിച്ചായിരുന്നു.
0: ഓ, അത് ശരി. ആ, പക്ഷേ ഈ ഇലക്ട്രോണിക്സിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളവർ പൊതുവേ ഇങ്ങനെ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം പലപ്പോഴും ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ ഒരു റേഡിയോ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
1: ഓ, ഞാൻ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിലൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് തന്നെ ബേസിക്കലി റേഡിയോ ആണ്.
0: ആകാശവാണി വെക്കോ?
1: ആകാശവാണിയാണ്. ലൈക്ക് അപ്പൊ അമ്മ സമയം നോക്കുന്നതായാലും ഈ ആകാശവാണി വെച്ചിട്ടാണ്.
0: പ്രോഗ്രാംസ് കേട്ടോണ്ടാണ് സമയം അറിയുന്നത്.
1: ഞാനായാലും പണ്ട് സ്കൂളിൽ പോകുമ്പോഴായാലും കറക്റ്റ് പ്രോഗ്രാംസിന്റെ ടൈമിങ്സ് അറിയായിരുന്നു. ഈ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ ലേറ്റ് ആവും. ഒരു ടൈമില് ചൈനീസ് റേഡിയോസ് ഒക്കെ ആയിരുന്നു ഒരു ടൈമില് കോമൺ. അപ്പോൾ ഞാൻ നമ്മൾ റേഡിയോ ചീത്തയായി പോകുമായിരുന്നു ഇടക്കിടക്ക്. അപ്പോൾ ഒന്ന് രണ്ട് റേഡിയോ ചീത്തയായപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു, ഒരെണ്ണം ഉണ്ടാക്കി തരുമോ എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് അത് വെച്ചിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ അടുക്കളയിൽ തന്നെ ഇപ്പം എല്ലാവരും അടിയിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ റേഡിയോ കേട്ടിട്ടായിരിക്കും ഓൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
0: അപ്പോൾ ആകാശവാണിയുടെ പരിപാടികൾ കേട്ടാണ് സമയം അറിയുന്നത്. ഒരു ക്ലോക്കിൻ്റെ ആവശ്യമില്ല.
1: ഇല്ല,
0: ലൈഫ് ഈസിയർ ആക്കാനാണ് കൂടുതൽ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളൊക്കെ അക്ഷയ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഇപ്പോൾ അമ്മയെ സഹായിക്കാൻ ഒരു റേഡിയോ ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ഹോം ഓട്ടോമേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: വീട്ടിലിപ്പോൾ വെള്ളം നനയ്ക്കുന്നത് ഞാനല്ല, അല്ലെങ്കിൽ ആരുമല്ല, ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വെള്ളം നനയ്ക്കുന്നത്.
0: അത് ശരി.
1: അത് ലൈക്ക് ഒരു നിശ്ചിത അളവിന് മോയിസ്ചറായി പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും.
0: ഓ, അത് ശരി.
1: പിന്നെ എൻ്റെ റൂമിലെ ലൈറ്റ്സ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ എനിക്ക് റൂമിലെ ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാം. അലക്സയോ അല്ലെങ്കിൽ ഗൂഗിളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എനിക്ക് വോയിസ് കൺട്രോളായിട്ടും ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ YIP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ എനിക്ക് റെക്കഗ്നിഷൻ കിട്ടിയ ആ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം അസിസ്റ്റൻ്റ് റോബോട്ടായിരുന്നു. സോ അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വെദർ സ്റ്റേഷനിൽ പറഞ്ഞ പോലെ കുറേ സെൻസേഴ്സ് അതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസ് ആയിരുന്നു അത്. ഇപ്പോൾ ഇതുവരെ എൻ്റെ ബിൽഡിംഗ് പ്രോസസ്സാണ്. സോ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള
0: ചെയ്തുകൊണ്ടിരിക്കുക.
1: അത് പ്രായമുള്ള ആൾക്കാർക്കും പിന്നെ തിരക്കുള്ള ആൾക്കാർക്കും അത്യാവശ്യം
0: ഹെൽപ്ഫുള്ളാണ്.
1: നമുക്ക് ടൈമില്ല മാനേജ് ചെയ്യാൻ, ഇത് ടാസ്ക്കൊക്കെ ചെയ്ത് തരും.
0: ഓക്കെ, അപ്പോൾ വീടും പരിസരവും എല്ലാം ഓട്ടോമാറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അക്ഷയ്.
1: അതെ.
0: അപ്പോൾ പിന്നെ വേറെന്തൊക്കെയായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ?
1: ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ റോവർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു. അത് ലൈക്ക് ഒരു ഇൻ്റർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ ഡിവൈസ്, അതായത് നമുക്ക് വേറൊരു മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തോട്ട് ഒരു റോവർ എന്ന് അതിനെ പറയാം വിട്ടിട്ട് അതിനെ കൊണ്ട് അവിടുത്തെ സാമ്പിൾസും പിന്നെ അവിടുത്തെ ഡാറ്റാസും അവിടുത്തെ ക്യാമറ വിഷ്വൽസും എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഡിവൈസ് ആണത്. സോ ഞാൻ ഉണ്ടാക്കിയതിൽ ബേസിക്കലി അതിലൊരു വെദർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ വാട്ടർ ലെവൽസ് കണ്ടുപിടിക്കാനും അവിടുത്തെ ടെമ്പറേച്ചർ പിന്നെ അവിടുത്തെ ഹ്യൂമിഡിറ്റി പിന്നെ അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാനും പിന്നെ അവിടുത്തെ സാമ്പിൾസ് ഡ്രിൽ ചെയ്തെടുക്കാനും അത് ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അതിനകത്ത് ക്യാമറ വിഷ്വൽസ് എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അത് സോളാർ ചാർജിങ് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു മാസ് റോവർ എന്നുള്ള രീതിക്കാണ് ഉണ്ടാക്കിയത്.
0: അന്ന് അത് ഉണ്ടാക്കി

0: അതിൻ്റെ ഒപ്പം തന്നെ ഒരു വെതർ ഫോർകാസ്റ്റിംഗും ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം. അപ്പൊ അത് കുറച്ചുകൂടിയും വലുതായിരുന്നോ ഇപ്പൊ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച്? വലുതായിരുന്നു,
1: വലുതായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 5x7 cm ഉണ്ടായിരുന്നു. ഇതിൽ ഉപയോഗിച്ച ബോട്ട്സ് ആയാലും അത്യാവശ്യം വലുതായിരുന്നു. പിന്നെ ഇതിനൊരു റെക്കഗ്നീഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IHRD തരംഗം എന്ന് പറഞ്ഞൊരു ടെക് ഫെസ്റ്റ് ഉണ്ട്. ലൈക്ക് അതൊരു IHRD മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലൊരു ടെക് ഫെസ്റ്റ് ആണ്. സോ അതിൻ്റെ അകത്ത് എനിക്ക് ഒരു വർക്കിംഗ് മോഡൽ ഫസ്റ്റ് കിട്ടിയായിരുന്നു.
0: ഓ അത് ശരി. അപ്പൊ ഈ ഗ്രാമപ്രദേശങ്ങളിലോ കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവിടുത്തെ ഒരു പ്രാദേശിക കാലാവസ്ഥ മനസ്സിലാക്കാനും പിന്നെ ട്രക്കിങ്ങിന് പോകുന്നവർക്ക് ഒരു ഡിസാസ്റ്റർ വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു എയർലി വാർണിംഗ് സിസ്റ്റം, ഒരു എയർലി വാർണിംഗ് ബസറ് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ അവിടുത്തെ കാർബൺ മോണോക്സൈഡിൻ്റെ എക്സ്പോഷർ കൂടി വരുന്നുണ്ടോ, ഒരു സേഫ് ലെവലാണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് അക്ഷയുടെ ഡിവൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കാം. ഒരു പക്ഷേ അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ലേ?
1: ആ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അഗ്രികൾച്ചർ ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസേഴ്സ് വേറെ ഉപയോഗിച്ചിട്ട്, ലൈക്ക് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിവൈസിൽ തന്നെ ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോപ്പിലുള്ള ഈ ഫംഗസോ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് അങ്ങനെ പെസ്റ്റിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്ത് അതിന് പറ്റിയ എന്താണോ പെസ്റ്റിസൈഡ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇതിൽ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ഡിവൈസിൽ AI ഇൻ്റഗ്രേഷൻ അധികം വന്നിട്ടേ ഇല്ല. സോ ഇനി ഉണ്ടാക്കുന്ന ഡിവൈസിൽ നമുക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഒരു ഇമേജ് കണ്ടിട്ട്, അതായത് ഒരു ക്രോപ്പിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് എന്ത് പെസ്റ്റിസൈഡ് ഉപയോഗിച്ചാലും ഇത് മാറും, അല്ലെങ്കിൽ എന്ത് പെസ്റ്റിസൈഡ് ആയിരിക്കും സേഫ് എന്നുള്ള രീതിക്ക് ഉണ്ടാക്കാം. പിന്നെ ഇൻഡസ്ട്രിയൽ ഗ്രേഡ്സിൽ ഉപയോഗിക്കാം. നമുക്കൊരിപ്പോൾ ഒരു സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്, അല്ലെങ്കിൽ AC ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അവിടേക്ക് ഈ കാർബൺ മോണോക്സൈഡ് സ്പെഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. അവിടെ ഈ ടെമ്പറേച്ചർ വിഷയമല്ല, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വിഷയമല്ല. പിന്നെ നമുക്ക് ഈ കാർബൺ മോണോക്സൈഡിന് തന്നെ ഇത്തിരിയും കൂടി കൂടിയ സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ഒരു കാർബൺ മോണോക്സൈഡ് ലെവൽസ് ഒക്കെ മോണിറ്റർ ചെയ്ത് സേഫ് ലെവലാക്കി വെക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ട്രക്കിങ്ങിന് പോകുമ്പോഴായാലും നമുക്ക് ഇങ്ങനെ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. സോ ഇതിൻ്റെ അകത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ എൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് ഹാർട്ട് ബീറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ബ്രീത്തിങ് ഇഷ്യൂസ് വരും. സോ അതുപോലെ തന്നെ ഒരു ഹാർട്ട് ബീറ്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് പോകുന്ന രീതിക്കോ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ അലേർട്ട് പോകുന്ന രീതിക്കോ നമുക്ക് ചെയ്യാം. സോ ഇൻഡസ്ട്രിയൽ ഗ്രീഡിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചായിട്ടുള്ള ഹൈ പ്രിസിഷൻ സെൻസേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു സെൻസറിൽ നിന്നും വരില്ല, നമ്മൾ ചിലപ്പോൾ ഒരു റൂമിൽ ഒരു 3-4 സെൻസർ നമ്മിങ്ങനെ മെഷ് പോലെ കണക്ട് ചെയ്ത് വെക്കേണ്ടി വരും. സോ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം.
0: ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വെതർ ഫോർകാസ്റ്റിംഗ് ഡിവൈസ് ഉണ്ടല്ലോ, പോർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാവുന്ന, അതൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടോ?
1: കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇതുപോലത്തെ കുറച്ച് ഡിവൈസസ്, അതായത് ലൈഫ് ഈസിയർ ആക്കാൻ പറ്റുന്ന ഡിവൈസസ് ഉണ്ടാക്കുന്നതായിരുന്നു എൻ്റെ ഒരു എയിം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഹാർട്ട് മോണിറ്ററിങ് ഡിവൈസസ്, വെതർ AQI മോണിറ്റർ ചെയ്യുന്ന കാര്യം ഡിവൈസസ്. സോ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കീ ചെയിൻ പോലെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ബാഗിൽ ഹുക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ കീ ചെയിൻ പോലെ വണ്ടിയുടെ താക്കോലൊക്കെ ഹുക്ക് ചെയ്തിടാം. സോ ഇത് ജസ്റ്റ് കയ്യിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് BPM ജസ്റ്റ് അറിയാൻ പറ്റും വാല്യൂസ്. പക്ഷേ ഇങ്ങനത്തെ ഡിവൈസസിൽ കുറച്ചും കൂടി AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്കോപ്പുള്ള ഡിവൈസസായി മാറും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടക്ക് മെറ്റാമ്യൂസ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ലോഞ്ച് ചെയ്തായിരുന്നു. സോ അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൈക്ക് അതൊരു AI ഡിവൈസ് ആണ്, നമ്മുടെ ഈ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് പോലത്തെ സംഭവം. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതൊരു നമ്മളിപ്പോൾ ChatGPTനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലെ ചോദിക്കാം, ജസ്റ്റ് വോയിസ് കൊണ്ട് അത് റിപ്ലൈസ് തരും. ഒരു ചെറിയൊരു പോർട്ടബിൾ ഡിവൈസ്. അതുപോലെ തന്നെ മെറ്റാ ക്ലാസ്സസ്, അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ലൈവ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു ക്ലാസ് വെച്ചാൽ മതി, നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പറയുന്ന ലാംഗ്വേജ് ചിലപ്പോൾ ചൈനീസ് ആണെങ്കിൽ നമുക്കത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഒരു വെതർ മോണിറ്ററിങ് ഡിവൈസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് സിസ്റ്റം പറഞ്ഞായിരുന്നു. അതുപോലെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ടാക്കാം പോർട്ടബിളായിട്ട്. അതായത് ഏർലി സ്റ്റേജസിൽ എന്തെങ്കിലും ഡിസീസ് ഡിറ്റക്ട് ചെയ്യാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് AI വെച്ച് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും.
0: അപ്പോൾ അക്ഷയ് ഇപ്പോൾ 3rd വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിയും. അപ്പോൾ അതിനുശേഷം ഒരു ജോലിയായിട്ട് പോകാനാണോ, അതോ സ്വന്തമായിട്ടൊരു ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങണം, ഒരു ഓണ്ടർപ്രണർ ആകണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ?
1: എനിക്ക് എൻ്റെ ബേസിക്കലി എൻ്റെ മോട്ടോ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസിയർ ആക്കാൻ പറ്റുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ എനിക്കൊരു ചെറിയൊരു റോബോട്ടിക്സ് ലാബ് ഇട്ടാക്കൊള്ളാന്നുണ്ട്.
0: എപ്പോഴും മെയിൻ ആയിട്ടുള്ള എയിം ലൈഫ് ഈസിയർ ആക്കാന്നുള്ള പ്രോജക്റ്റുകളാണ് കൂടുതൽ താല്പര്യം.
1: അതെ, അതാകുമ്പോൾ നമുക്ക് ഗാഡ്ജറ്റ്സ് ഇപ്പോൾ ലൈക്ക് ഈസിയർ ആക്കാനുള്ള ഗാഡ്ജറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. എന്നാലും ഇങ്ങനത്തെ സ്കെയിൽ ഡൗൺ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കുറവാണ്, അല്ലെങ്കിൽ കുറവാന്നല്ല, നമുക്ക് ഈസിലി അവൈലബിൾ അല്ല, ഒന്നില്ലെങ്കിൽ

0: അത് കോസ്റ്റ്ലി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ തന്നെ ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെ ഇറക്കുന്നുണ്ട് ഓരോരോ കുറച്ച് സംഭവങ്ങൾ, പക്ഷെ ഇന്ത്യയിലോട്ട് അധികം എത്തുന്നില്ല.
1: ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്, അതുവഴി തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ശ്രമിക്കാം.
0: ശ്രമിക്കാം. എന്തായാലും ഞാനെന്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്.
1: ആ അപ്പോൾ അക്ഷയ് ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുക, എന്തെങ്കിലും ഡിവൈസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലളിതമായ ആശയങ്ങൾ പലപ്പോഴും വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു വഴിത്തിരിവാകാറുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇനിയും ഇതുപോലെ മികച്ച പ്രോജക്റ്റുകൾ ചെയ്യാൻ അക്ഷയ്ക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.
0: താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വന്തമായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അക്ഷയ് രാജ് പി ആറുമായുള്ള അഭിമുഖം. നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്.

0: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി ഇൻവെർട്ടർ സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

0: സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻഡ്സ് മുഖേന ഡേറ്റ എൻട്രി ഈ മാസം 20-നുള്ളിൽ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-298-3130. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-298-3130. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റെക് ഫൗണ്ടേഷനിൽ കരാരടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ TBI@kusat.az.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20-ന് മുൻപായി അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9895025773 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9895025773.
1: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI SIAM BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
2: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
1: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.

0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
1: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽരഹിതരായ 18-49 ഇടയിൽ പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 0481-230-3307 അല്ലെങ്കിൽ 230-330-306. ഇമെയിൽ വിലാസം rescuektm@sbi.co.in. FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ഇരവുപൂക്കൾ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഗംഗയമരൻ രചന നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന മലേഷ്യ വാസുദേവൻ ആലപിച്ച ഗാനം.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ എൻട്രി, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9567788890 അല്ലെങ്കിൽ 04812304031. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9567788890 04812304031.

0: പട്ടികജാതി വിഭാഗക്കാരുടെ ഭവന പൂർത്തീകരണവും ഭവന പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സേഫ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കുടുംബവാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയുള്ളവരും 2006 ഏപ്രിൽ 1 ശേഷം ഭവന നിർമ്മാണം പൂർത്തിയാക്കുകയോ അവസാന ഘടു കൈപ്പറ്റുകയോ ചെയ്തവരും ആയിരിക്കണം. 1,000 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടായിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ ഭവന പുനരുദ്ധാരണത്തിനോ ഭവന പൂർത്തീകരണത്തിനോ സർക്കാർ ധനസഹായം ലഭിച്ചവരെയും മുൻവർഷങ്ങളിൽ അനുവദിച്ച ധനസഹായത്തിന്റെ അവസാന ഘടു 5 വർഷത്തിനുള്ളിൽ കൈപ്പറ്റിയവരെയും പരിഗണിക്കുന്നതല്ല. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ്, വീടിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, വീടിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 31-നകം അതായത് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ചെങ്ങന്നൂർ സർക്കാർ ഐ ടി ഐയിൽ വിവിധ ട്രേഡുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. എസ് എസ് എൽ സി, ടി സി എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ ഫീസുമായി ഐ ടി ഐയിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9496463390. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9496463390.

0: 9090.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം. മെഹബൂബ എന്ന ചിത്രത്തിന് വേണ്ടി ആനന്ദ് ബക്ഷി രചന നിർവഹിച്ച്, ആർ ഡി ബർമൻ സംഗീതം പകർന്ന്, ലത മങ്കേഷ്കർ ആലപിച്ചത്.

0: सूरज सूरज कहाँ खो गए हो?
1: सपने में।
0: कमाल है, तुम जाग कर भी सपने देखते हो।
1: मेरे सपने का संबंध आंखों से नहीं, दिल से।
2: മെഹബൂബ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി രചന നിർവഹിച്ച, ആർ ഡി ബർമൻ സംഗീതം പകർന്ന്, ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്.

0: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. വായിക്കുന്നത് ടി എസ് ആശാദേവി.
1: പാനീസ് വിളക്കുമെടുത്ത് അച്ഛൻ പള്ളിയിലേക്ക് നടന്നു. കടൽക്കാറ്റിൽ മഞ്ഞുപോലെ തണുത്ത ഇരുമ്പോടാമ്പൽ ആയാസപ്പെട്ട് തിരിക്കുമ്പോൾ വീശിയടിച്ച കാറ്റിൽ ആനവാതിൽ മലർക്കെ തുറന്നു ഭിത്തിയിലിടിച്ചു. അൾത്താരയുടെ മുകളിൽ നിന്ന് പറന്നുയർന്ന പ്രാവുകൾ ബലിപീഠത്തെ വലം വയ്ക്കുന്നതിൻ്റെ ചിറകടി ഒച്ചകൾ. നീർത്തൊട്ടിയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ വിളക്കിൻ്റെ തിരുനാളം ഒന്നു മങ്ങിയിട്ട് അണഞ്ഞു. കാറ്റിലുലയുന്ന ജനൽപ്പാളികളുടെ ശബ്ദം, പ്രതിഷ്ഠാതൈലത്തിൻ്റെ പരിമളം നിറയുന്ന നീർത്തൊട്ടിക്കരികിൽ സാലസിന് തുണയേകാൻ അച്ഛനൊരു വെളുത്ത മാലാഖയെ തേടി. ബലിപീഠത്തെ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ നീരിറങ്ങിയ പാദങ്ങളിലെ വിണ്ടുകീറലിലൂടെ നിണം വാർന്നൊഴുകുന്നതറിയാതെ പാതിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ണാന്തുറയിലെ അനാഥബാല്യങ്ങളെ ചേർത്തണച്ച് ഒരു വെളുത്ത മാലാഖ നൈതലിൻ്റെ മണ്ണിട്ട് ഇറങ്ങി വരുന്ന കാഴ്ച. ചൊറി വന്ന് ഈച്ചയാർക്കുന്ന അവരുടെ പാദങ്ങൾ ഇഞ്ച തേച്ചു കഴുകി കാൽവെള്ളയിൽ ഉമ്മ വയ്ക്കുവാൻ കുനിയുന്ന തുടുത്ത മുഖം, ആ പാൽ പുഞ്ചിരി. അച്ഛൻ ഉറക്കത്തിലെന്ന പോലെ ചുണ്ടുകൾ ചലിപ്പിച്ചു. എന്റെ കുഞ്ഞി പൈതങ്ങളുടെ കാവൽക്കാരാ. അധ്യായം 4. കുഞ്ഞി റൈനോൾസ് പിച്ചവെച്ച് നടക്കാൻ തുടങ്ങി. മുറ്റത്തേക്ക് അവൻ ഇറങ്ങാതിരിക്കാൻ ചിന്തേരിട്ട പൂവരശിൻ്റെ പട്ടിക കട്ടിളപ്പടിക്ക് കുറുകെ പണിക്കാരൻ തറയ്ക്കുമ്പോൾ വെളുത്ത കുമ്മായക്കട്ടകൾ ഭിത്തിയിൽ നിന്നും അടർന്നു തറയോടിൽ വീണ് ചിതറി. അമ്മടെ പൊന്നു തല്ലുള്ളൂട്ടോ. കുഞ്ഞിൻ്റെ വായിൽ നിന്നും മേരി വിരലുകൊണ്ട് കുമ്മായക്കട്ടകൾ പുറത്തേക്കെടുത്തു. നിഷ്കളങ്കതയുടെ വിശുദ്ധി പോലെ വെളുത്ത കിന്നരിപ്പല്ലുകൾക്കിടയിൽ കുമ്മായത്തിൻ്റെ വെണ്മ വേർതിരിക്കാനാവാതെ ഇഴ ചേർന്നു. ഓലമടൽ വീണ് ഉടഞ്ഞുപോയ ഓടുകൾ മാറ്റുന്ന പണിക്കാരെ സഹായിച്ചുകൊണ്ട് മുറ്റത്ത് നിന്നിരുന്ന തേവൻ കുഞ്ഞിൻ്റെ ശാഠ്യം കണ്ട് ചിരിച്ചു. ചെത്തിപ്രദേശത്തെ ഓടിട്ട വീട് പുരയ്ക്കൽ കുഞ്ഞുവർക്കിയുടേതായിരുന്നു. വീടിൻ്റെ പ്രാർത്ഥനാമുറിയിൽ സ്വതന്ത്ര മിഷണറിമാർ അപ്പാപ്പന് സമ്മാനിച്ച മരക്കുരിശുണ്ട്. മൂത്തേടത്തു രാജാവിൻ്റെ കാലത്തെ സായിപ്പച്ചന്മാരിൽ പ്രധാനിയായ ജിയക്കോമ ഫിനീഷ്യോ ആയിരുന്നു കുരിശു വെഞ്ചരിച്ചത്. അർത്തുങ്കൽ വികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വെളുപ്പ് കണ്ടിട്ട് നാട്ടുകാർ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. പന്തളം രാജകുടുംബവുമായി വെളുത്തച്ഛനുള്ള സൗഹൃദവും ചീരപ്പൻചിറയിലെ കളരിഗുരുക്കളുമായി അയ്യപ്പനുള്ള ഗുരുശിഷ്യ ബന്ധവുമൊക്കെ എഴുതി വച്ചിരുന്ന നാൾവഴി പുസ്തകം വായിച്ചു കേൾപ്പിക്കുമ്പോൾ പുരയ്ക്കൽ കുഞ്ഞുവർക്കി കൂട്ടിച്ചേർക്കും, ഇപ്പാ വെളുത്തച്ഛനെന്ന് കേൾക്കുമ്പോ എല്ലാവരും ഓർക്കുന്നത് പുണ്യാളനെയാണ്. വരാന്തയിലെ ചാരികസേരയിൽ കിടക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ കാച്ചെണ്ണ ഗന്ധം, മുത്തങ്ങക്കിഴങ്ങും നെയ്തലാമ്പൽ ദളങ്ങളും ചേരുന്ന കാച്ചി എണ്ണയായിരുന്നു അപ്പാപ്പന്മാർ നെറുകയിൽ തിരുമിയിരുന്നത്. കാച്ചെണ്ണ ഗന്ധം പുരണ്ട പിതാക്കന്മാരുടെ സ്മൃതി. പിതാക്കന്മാർ പുത്രസ്നേഹത്തിന്റെ

0: അടയാളമായി ഒരു ഗന്ധം ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടാണ് യാത്രയാകുന്നത്. പൂർവപിതാവായ അബ്രഹാം വരെ നീളുന്ന മഹാവൃക്ഷത്തിന്റെ തിരുശാഖകളിൽ നിന്നും ഭൂമിയിലേക്ക് പടർന്നിറങ്ങിയ വിവിധങ്ങളായ ഗന്ധങ്ങളിൽ വൈശനപ്പാപ്പന്റെ കാച്ചെണ്ണ മണവും. ജോസഫ് ഇങ്ങനെ പൂർവചരിത്രം പറയുമ്പോൾ തേവൻ പറയും,
1: ഞങ്ങളുടെ അന്തവാർക്ക് മണമൊന്നുമില്ല, മുശുക്കാണ്, മരമുശുക്ക്. തെങ്ങിലും കൗങ്ങിലും തളപ്പിട്ട് കയറണ അന്ന് തൊട്ട് മുശുക്കു മൂശേട്ട അടിയാങ്ങളെ പിടിക്കും. കക്ഷത്ത് കയറിയാ പിന്നെ ചാകുമ്പഴേ പോവൂ.
0: തേവന്റെ പിതൃശാഖയിൽ നിന്നും പടർന്നിറങ്ങിയ ഗന്ധത്തെ ആളുകൾ വെറുപ്പോടെ മരമുശുക്കെന്ന് വിളിച്ചു. മുശുക്കിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ് ചില തമ്പ്രാട്ടികള് മറയ്ക്കുള്ളിലിരുന്ന് വിറച്ചിരുന്നു. ചിലരാകട്ടെ ഓരോന്നോർത്ത് കൊതിച്ച്. തേവനങ്ങനെ രസരാത്രികളുടെ കഥകൾ പറയും. എല്ലാ കഥകളും അവസാനിക്കുന്നത് തമ്പ്രാക്കന്മാർ അപ്പനെ കൊന്നയിടത്താണ്. അനുഭവത്തെങ്കിൽ ചേർത്ത് നിർത്തി മേൽമുണ്ടിൽ കെട്ടിയ തേങ്ങ കൊണ്ട് മൂന്നാമത്തെ അടിയിൽ തലച്ചോറ് ചിതറി, നാവ് പല്ലുമായി കോർത്തു. അപ്പന്റെ ചോര വീണ തെങ്ങിനെ അടങ്കലം പിടിക്കുമ്പോൾ വിരിഞ്ഞ മാറിയെന്നുള്ള മുശുക്ക് മൂക്കിക്കേറു. പൈതൃകത്തിന്റെ ജനിതക രഹസ്യങ്ങൾ നുകർന്ന് ആരോടോ പ്രതിക്ഷേധിക്കുന്നത് പോലെ ആകാശം തുളച്ചുപോകുന്ന തെങ്ങ്, അതിന്റെ മണ്ടയ്ക്ക് കയറിയാൽ ഈ ലോകമായ ലോകത്തിന്റെ കാഴ്ചകളെല്ലാം സ്വന്തം. തളപ്പും വാക്കത്തിയുമായി പറമ്പിലൂടെ നടന്ന് തെക്കേ അതിരിലെ തെങ്ങിൽ കയറുമ്പോൾ കൂക്കുവിളി കേട്ട് തേവനും ഏറ്റുകൂവി. അതങ്ങനെ തെക്കോട്ട് തുടരുമ്പോൾ അയാൾ വെളുത്തച്ഛന് വില്ലും കഴുന്നും നേർന്നു.
2: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
2: സർഗാത്മക രചനകളിലും വൈജ്ഞാനിക രചനകളിലും ഭാഷയുടെ ഉപയോഗം ഒരുപോലെയല്ല. വൈകാരിക സ്തോഭങ്ങളെയും സൂക്ഷ്മതകളെയും ധ്വനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ സൃഷ്ടിക്കുകയാണ് എഴുത്തുകാർ. വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ അതതിൻ്റേതായ സംജ്ഞാവലി ഉണ്ടാവും. ആ സംജ്ഞകൾക്ക് സാമാന്യ വ്യവഹാരത്തിലുള്ള അർത്ഥമല്ല ഉണ്ടായിരിക്കുക. എങ്കിലും അർത്ഥ സന്ദിഗ്ധത അവിടെ ദോഷമാണ്. എന്നാൽ വൈജ്ഞാനിക വ്യവഹാരങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്ന പത്രവാർത്തകളും വിശകലനങ്ങളും ഫീച്ചറുകളും എല്ലാം ഇന്ന് സാഹിത്യ വ്യവഹാരത്തിൻ്റെ സവിശേഷ ഗുണങ്ങൾ സ്വീകരിച്ച് ആകർഷകത്വം നേടാൻ ശ്രമിക്കുന്നു എന്നതും മറന്നുകൂടാ. ആശയവിനിമയം ലക്ഷ്യമാക്കുന്ന ഭാഷാപ്രയോഗത്തിൽ സംക്ഷിപ്തതയും ഋജുത്വവും അനുപേക്ഷണീയമാണ്. അനാവശ്യമായ വിരുത്തിപ്പറയിൽ പറച്ചിലിൻ്റെ ശക്തി കുറയ്ക്കും. കാണുക കണ്ണിൻ്റെയും കേൾക്കുക കാതിൻ്റെയും ധർമ്മമായിരിക്കെ കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു എന്നൊക്കെ പറയുന്നത് സാമാന്യ വ്യവഹാരത്തിൽ അസംബന്ധമാണ്. എന്നാൽ ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി എന്ന് മഹാകവി വള്ളത്തോൾ എഴുതുമ്പോൾ സംഗതി വ്യത്യസ്തമാകുന്നു. ഇവിടെ നോട്ടത്തിൻ്റെ ശക്തിയും വികാര തീക്ഷ്ണതയും വ്യഞ്ജിക്കപ്പെടുന്നു. കണ്ണിലെ നീരാണ് കണ്ണീര്, അതിനാൽ കണ്ണീർ ജലം എന്ന് പ്രയോഗിക്കേണ്ടതില്ല എന്നത് സാമാന്യ തത്വമാണ്. മുല ചുരന്നില്ല തുണങ്ങുകയാൽ മൃദുലമീച്ചുണ്ടു നനച്ചുകൊള്ളാൻ മൃതിയിൽ പുളച്ചൊരൻ കണ്ണീർ വെള്ളം മുഖരാനേ മക്കളെ നിങ്ങൾക്കേകി എന്ന് ഇടശ്ശേരി പണിമുടക്കം എന്ന കവിതയിൽ കുറിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് അപ്രതീക്ഷിതമായി ലഭിച്ച സമൃദ്ധമായ ഭക്ഷണം വാരി വലിച്ച് കഴിച്ച് അജീർണം ബാധിച്ച് ഒന്നൊന്നായി മക്കളെ നഷ്ടപ്പെട്ട അമ്മയുടെ നിസ്സഹായതയും ദുഃഖവും മൃതിയിൽ പുളച്ചൊരൻ കണ്ണീർ വെള്ളം എന്ന പ്രയോഗം എങ്ങനെ പ്രകാശിപ്പിക്കുന്നു എന്നാലോചിക്കുക. എന്ന സമുച്ചയ നിപാതം പദങ്ങളെയും വാക്യാംശങ്ങളെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. രാമൻ വന്നു, കൃഷ്ണൻ വന്നു എന്നീ വാക്യങ്ങളെ രാമനും കൃഷ്ണനും വന്നു എന്ന ഒറ്റ വാക്യമാക്കാൻ തുണയ്ക്കുന്നത് എന്ന സമുച്ചയ നിപാതം.

0: നിബാധമാണ്. എന്നാൽ അനാവശ്യമായി സമുച്ചയ നിബാധം ഉപയോഗിക്കുന്നതിന് ഉദാഹരണങ്ങൾ സമകാലിക മലയാളത്തിൽ ഏറെയുണ്ട്. അവൻ കോട്ടയത്ത് നിന്നും വരുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ ഉദാഹരിക്കാം. വീണപൂവിൽ ഒരിടത്ത് അർത്ഥവ്യതിരേകത്തിന് അടിസ്ഥാനമായി ഈ സമുച്ചയ നിബാധം വർത്തിക്കുന്നത് ശ്രദ്ധിക്കുക. ഖേദിക്ക കൊണ്ട് ഫലമില്ല നമുക്കതല്ല, മോദത്തിനും ഭുവി വിപത്തു വരാം ചിലപ്പോൾ എന്ന സമുച്ചയ നിബാധത്തിൽ നിന്നാണിവിടെ വായനക്കാർ കവി വിവക്ഷയിലേക്ക് സഞ്ചരിക്കുക. ലോകത്തിൽ സങ്കടം സൃഷ്ടിക്കുന്നതിനു വേണ്ടി മാത്രമല്ല സന്തോഷത്തിനായിട്ടും ചില വിപത്തുകൾ വരാം എന്ന സാധ്യതയിലേക്ക് കൂടി ജാലകം തുറന്നിടുകയാണ് ഇവിടെ കവി. ചില വിപത്തുകൾ ഇനി വരുവാനിരിക്കുന്ന ചില നന്മകളുടെ നിമിത്തമായേക്കാം എന്ന പ്രത്യാശയാണ് കവി ഇവിടെ പ്രകാശിപ്പിക്കുന്നത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10-ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: 2025 വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് ഈ മാസം 22 രാവിലെ 9:30 മുതൽ ആലപ്പുഴ കളക്ടറേറ്റിലുള്ള ദേശീയ സമ്പാദ്യ ഭവൻ ഹാളിൽ സംഘടിപ്പിക്കും. വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർ അസൽ ഹാൾ ടിക്കറ്റുകളുമായി കൃത്യസമയത്ത് എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0472926229. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0472926229.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, മറ്റൊരു നമ്പർ 0484242543.
0: എഫ് എം ഈവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഭാരത രാഷ്ട്രപതി ആയതുപോലെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ജർമ്മൻ ചാൻസലർ ആയിട്ടുണ്ട്, ആരാണ്? ഉത്തരം: 2005 മുതൽ 2021 വരെ ജർമ്മനിയുടെ ചാൻസലറായിരുന്ന ആഞ്ചല മെർക്കൽ. 1986 ക്വാണ്ടം കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ അവർ 1990 രാഷ്ട്രീയത്തിൽ എത്തും വരെ ബെർലിനിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഗവേഷക, അധ്യാപിക എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. 8:05 രാജഗിരി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, പാർക്കിൻസൺസ് രോഗവും നൂതന ചികിത്സാ മാർഗങ്ങളും. അഡ്വാൻസ് സെന്റർ ഫോർ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ആൻഡ് ഡി ബി എസ് ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ ശ്രീറാം പ്രസാദ് എ വിയുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ എഫ്

സമയം 9 മണി കഴിഞ്ഞ് 15:37. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്ന് ചിത്രം ഇരവു പാടകൻ. ഗാനരചനയും സംഗീതവും രാജേഷ് ഖന്ന.

ചിത്രം ഇരുമ്പ് പൂക്കൾ. ഗാനരചന കാമക്കോടിയൻ, സംഗീതം എം എസ് വിശ്വനാഥൻ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം. ചിത്രം

അവസാനമായി ഇരുമ്പ് തിരൈ എന്ന ചിത്രത്തിലെ ഗാനം, ഗാനരചന വിവേക്, സംഗീതം യുവൻ ശങ്കർ രാജ, പാടിയത് അരുൺ കാമത്, ജോണിറ്റ ഗാന്ധി എന്നിവർ ചേർന്ന്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: നവരാത്രി സംഗീതോത്സവം നാലാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 45 സെക്കൻഡ്. ഇപ്പോൾ നാടകം യുദ്ധവും സമാധാനവും.
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു
2: ടോൾസ്റ്റോയിയുടെ ലോകപ്രസിദ്ധമായ യുദ്ധവും സമാധാനവും എന്ന നോവലിന്റെ നാടകീയാവിഷ്കരണം ഇപ്പോൾ കേൾക്കാം. നാഗവള്ളി ആർ എസ് കുറുപ്പ് എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഈ നാടകത്തിൽ കുമാരി, സുലോചന, അടൂർ പങ്കജം, രാജകുമാരി, സി എസ് രാധാദേവി, കെ ജി ദേവകിയമ്മ, സി ഐ പരമേശ്വരൻ പിള്ള, കൈനിക്കര കുമാരപിള്ള, ടി ആർ സുകുമാരൻ നായർ, പി കെ വിക്രമൻ നായർ, എൻ സി കൃഷ്ണപിള്ള, പി കർമ്മചന്ദ്രൻ, എബ്രഹാം ജോസഫ്, ടി കെ മാധവൻ നായർ, പി ഗംഗാധരൻ നായർ, കെ ജി സേതുനാഥ് എന്നിവർ പങ്കെടുക്കുന്നു. യുദ്ധവും സമാധാനവും.
3: ക്രിസ്തുവർഷം 1805. അന്ന് യൂറോപ്പിലാകമാനം ഒരേ ഒരു നാമമാണ് മുഴങ്ങിക്കേട്ടിരുന്നത്, നെപ്പോളിയൻ. ആ നാമശ്രവണത്തിൽ യൂറോപ്പിലെ രാജാക്കന്മാർ നടുങ്ങി, ജനങ്ങൾ പരിഭ്രമിച്ചു. സമാനരഹിതമായ സമരവീര്യത്തിൻ്റെ പര്യായമായിരുന്നു അത്. ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി, ബെൽജിയം എന്നീ രാജ്യങ്ങൾ അതിനു മുമ്പിൽ തലനമിച്ചു കഴിഞ്ഞു. അതിനെ ചെറുക്കുവാനായി റഷ്യ തയ്യാറാവുകയാണ്. മോസ്കോയിൽ അന്നാ പവ്ലോവ്ന എന്ന ഒരു സ്ത്രീയുടെ ഗ്രഹത്തിൽ ഗംഭീരമായൊരു സൽക്കാരം നടക്കുകയാണ്. സമുദായത്തിലെ പരിഷ്കൃത വനിതകളും പുരുഷന്മാരുമെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്.
4: ഇതാര്? ആൻഡ് രാജകുമാരനോ? അങ്ങ് പടയ്ക്ക് പോകാൻ നിശ്ചയിച്ചതായി കേട്ടല്ലോ.
5: ശരിയാണ്, ജനറൽ കുട്ടുസോ എന്നെ അംഗരക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞു.
4: അങ്ങയുടെ ഭാര്യ?
5: അവൾ നാട്ടിൻപുറത്തുള്ള എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ്.
4: പാവം, അവൾക്ക് വളരെ മുഷിയും പോരെങ്കിൽ ഗർഭിണിയുമല്ലേ. ആ ഞാൻ വരുന്നല്ലോ, പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് മുന്നിലെത്തി.
6: എന്താണ് എന്നെ പറ്റി രണ്ടുപേരും കൂടി കുറ്റം പറഞ്ഞത്?
4: കുറ്റമൊന്നുമല്ല, നാട്ടിൻപുറത്തെ ജീവിതം ലിസാക്ക് രസിക്കുകയില്ലെന്ന് പറയുകയായിരുന്നു.
6: പറഞ്ഞിട്ട് എന്ത് ഫലം? ഇദ്ദേഹം വളരെ മാറിപ്പോയി. അല്ലെങ്കിൽ ഈ അവസരത്തിൽ എന്നെ വിട്ടിട്ട് യുദ്ധത്തിന് പോകുമായിരുന്നു. അല്ല,
5: കഷ്ടം ലിസ, നീ എന്താണ് ഈ പറയുന്നത്? ഈ അവസരത്തിൽ യുദ്ധത്തിന് പോകേണ്ടത് എന്റെ കടമയല്ലേ? രാജ്യസ്നേഹമുള്ള ഏതൊരു റഷ്യൻ യുവാവിന്റെയും ധർമ്മമല്ലേ അത്?
6: ധർമ്മ, കടമ, അഹന്ത എന്ന് പറയും, തന്നിഷ്ടമെന്ന് പറയും, അതായിരിക്കും കൂടുതൽ ശരി. ആൻഡ്രി രാജകുമാരൻ നാടിന് വേണ്ടി യുദ്ധം ചെയ്ത് കീർത്തിമാനാകണ്ടേ? മറ്റുള്ളവർ വാഴ്ത്തി സ്തുതിക്കുന്നത് കേട്ട് അഭിമാനിക്കണ്ടേ?
5: ലിസ,
6: എന്തിനു ദേഷ്യപ്പെടുന്നു? ഞാൻ സത്യമല്ലേ പറയുന്നത്?
5: അല്ല, ഇതാര്? പിയർ അല്ലേ? പിയർ ഇങ്ങോട്ട് വരൂ.
4: പിയർ റഷ്യയിലേക്ക് മടങ്ങിയെത്തിയിട്ട് 4-5 മാസമേ ആയുള്ളൂ. വാസിലി രാജകുമാരന്റെ വീട്ടിലാണ് താമസം.
5: ആഹാ, അതെയോ? ഞാനത് അറിഞ്ഞില്ല. പിയർ മടങ്ങിയെത്തിയ വിവരം എന്നെ അറിയിക്കാൻ എന്ത്?
7: ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ ഇച്ഛിച്ചിരിക്കുകയായിരുന്നു.
8: ഈ നാണം കുണുങ്ങിയെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാമോ? ഇയാൾ എന്റെ കൂടെ താമസമാക്കിയിട്ട് 4-5 ആഴ്ചയായി എങ്കിലും ഇന്ന് ആദ്യമായിട്ടാ ഇതുപോലൊരു സൽക്കാരത്തിൽ പങ്കുകൊള്ളുന്ന, അല്ലേ? അല്ലേ അലൻ?
9: ശരിയാണ് അച്ഛാ, പക്ഷേ എനിക്ക് തോന്നുന്നത് സുന്ദരിയായ ഒരു യുവതി വിചാരിച്ചാൽ പിയറിനെ മരിക്കെടുക്കാമെന്നാണ്.
8: ശരിയാണ്, ശരിയാണ്.
5: എങ്കിൽ അവൾ പിയറിന്റെ സമീപത്ത് തന്നെ ഉണ്ടല്ലോ.
9: ആ പ്രശംസയ്ക്ക് നന്ദി. വരണം അച്ഛാ, ഇവർ നിന്ന് സംസാരിക്കട്ടെ.
5: പിയർ എല്ലൻ പരമസുന്ദരി തന്നെ.
7: അതെ, പരമസുന്ദരി. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഒന്നിച്ച് ഭക്താണി കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താ?
5: പാടില്ല, ഞാനത് എതിരാണ്.

0: പിയർ, ഇനി എന്താണ് ഉദ്ദേശം? എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ?
1: വേണം, പക്ഷെ മനസ്സിണങ്ങിയ ഒന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 10 വർഷം ഒരു മതാചാരൻ്റെ കൂടെ വിദേശത്ത് പാർത്തു, പലതും പഠിച്ചു, പക്ഷെ ഞാൻ അന്വേഷിക്കുന്നത് കണ്ടെത്തുവാൻ ആ പഠിത്തം സഹായിച്ചില്ല.
0: എന്താണത്?
1: സമാധാനം, ശാശ്വതമായ സമാധാനം.
0: ആകട്ടെ, അത് സാധ്യമാണോ?
1: ആണെന്ന് എൻ്റെ മനസ്സ് സദാ മന്ത്രിക്കുന്നു. എങ്ങനെയാണ് സാധിക്കേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല, എന്നെങ്കിലും ഞാനതറിയും.
0: പട്ടാളത്തിൽ ചേരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: ഇല്ല, പക്ഷേ മനുഷ്യർ പരസ്പരം പടപെടുന്ന എന്തിനെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഈ രാഷ്ട്രങ്ങൾ പരസ്പരം പിച്ചിക്കറി കൊല്ലാൻ ശ്രമിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് മനുഷ്യർ യുദ്ധത്തിന്റെ ഭയങ്കര യാത്രകൾ അനുഭവിക്കാൻ സന്നദ്ധരാകുന്നത്?
0: സ്വാതന്ത്ര്യത്തിന് വേണ്ടി.
1: ആണോ? എങ്കിൽ ഞാനും അതിന് തയ്യാറാകുമായിരുന്നു. പടക്കൊരുങ്ങുന്ന റഷ്യക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ആട്ടെ, നിങ്ങൾ യുദ്ധത്തിന് പോകുന്നെന്തിന്?
0: എന്തിനെന്നോ?
1: അതെ, എന്തിന്?
0: എന്തിനെന്നോ എനിക്കറിഞ്ഞുകൂടാ. പോകണമെന്ന് മാത്രം അറിയാം, അതുകൊണ്ട് പോകുന്നു. ഒരു പക്ഷേ ഇവിടുത്തെ ജീവിതം രസിക്കാത്തത് കൊണ്ടായിരിക്കാം.
1: ആർക്കും അറിഞ്ഞുകൂടാ, പക്ഷെ എല്ലാവരും പോകുന്നു. എനിക്കറിയേണ്ടത് അതാണ്, അത് മാത്രം. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പോകുമായിരുന്നു. ഒരു പക്ഷേ അതറിയാൻ പടക്കിടത്തിലേക്ക് തന്നെ പോകേണ്ടി വന്നാലും എനിക്കത് അറിഞ്ഞേ തീരൂ.
2: നിങ്ങളുടെ തർക്കം ഇനി അവസാനിച്ചില്ലേ?
1: ക്ഷമിക്കണം രാജകുമാരി, ആൻഡ്രെ യുദ്ധത്തിന് പോകുന്ന എന്തിനാണെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു.
2: ഉത്തരം ഞാൻ പറയാം. അഹന്തയ്ക്ക് വേണ്ടി, തന്നിഷ്ടത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഇദ്ദേഹം ഗർഭിണിയായ എന്നെ ഉപേക്ഷിച്ചു പോകുമായിരുന്നു.
0: ഉപേക്ഷിച്ചു പോകുന്നു? എന്റെ അച്ഛന്റെയും സഹോദരിയുടെയും കൂടെ താമസിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്.
2: അത് ഉപേക്ഷിക്കുന്നതിന് സമമാണ്. ആ നാട്ടിൻ പുറത്ത് ആരുണ്ട് എനിക്ക് കൂട്ടായി? എനിക്കത് ഓർക്കുവാൻ കൂടി വയ്യ.
0: നീ ഇത്ര ഭയപ്പെടുന്നതിന്റെ കാരണം എനിക്ക് ഇനിയും മനസ്സിലാകുന്നു.
2: മനസ്സിലാവുകയില്ല, നിങ്ങൾ വളരെ മാറിപ്പോയി. ഇതിന് ഞാൻ എന്തു കുറ്റം ചെയ്തു? ഞാനൊരു കൊച്ചുകുട്ടിയാണെന്നാണ് നിങ്ങളുടെ വിചാരം. എനിക്കതറിയാം, 6 മാസം മുൻപ് ഇങ്ങനെ അല്ലായിരുന്നു.
0: ആട്ടെ, നീ പോയി കിടക്കൂ, നേരത്തെ ഉറങ്ങണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്?
2: ശരി.
0: പ്രിയപ്പെട്ട സ്നേഹിത, കേൾക്കൂ, എന്റെ ഉപദേശം കേൾക്കൂ. ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കരുത്. ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷമല്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. നിങ്ങൾ പ്രേമിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്ന തരണിയോടുള്ള അഭിനിവേശം അടങ്ങുന്നതുവരെ വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അല്ലെങ്കിൽ തിരുത്താൻ വയ്യാത്തൊരു തെറ്റായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പാടുകിഴവനായി ഒന്നിനും കൊള്ളരുതാത്തവനാകുമ്പോൾ മാത്രമേ വിവാഹം കഴിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഉത്കൃഷ്ടമായ കഴിവുകളെല്ലാം നിസ്സാര കാര്യങ്ങൾക്കായി ചിലവഴിച്ച് നശിച്ചു പോകും.
1: എന്താണ് ഈ പറയുന്നത്?
0: എൻ്റെ അനുഭവം. സ്നേഹിത, ഒരു സ്ത്രീയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സകല സ്വാതന്ത്ര്യവും നശിച്ചു, ആശയും ശക്തിയും അവസാനിച്ചു. ജീവിതം ഒരു നീണ്ട പശ്ചാത്താപം. സ്ത്രീ, സ്ത്രീ എന്താണവൾ? അഹന്ത, അല്പത്വം, അന്തസ്സാരമില്ലായ്മ, ഇവയുടെ ആകത്തുകയാണവൾ. അവളുമായി ബന്ധപ്പെട്ടാൽ തുലഞ്ഞു. അരുത് ചങ്ങാതി, അരുത്.
1: നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായി കരുതുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തത്? എല്ലാമുണ്ട്.
0: എല്ലാം കഷ്ടം ചങ്ങാതി. ഞാൻ നശിച്ചു കഴിഞ്ഞൊരു മനുഷ്യനാണ്. ആ, എന്നെപ്പറ്റിയുള്ള ഈ സംസാരം നിർത്തിയിട്ട് നിങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം.
1: എന്നെപ്പറ്റിയോ? എന്നെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ആര്? പേരോ പദവിയോ ഒന്നുമില്ലാത്തൊരു നിസ്സാരൻ. പക്ഷേ ഞാൻ സ്വതന്ത്രനാണ്, സംതൃപ്തനുമാണ്. ഒന്നു മാത്രം എനിക്കറിയണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ജോലിയിൽ ഏർപ്പെടണം? എന്നെ ഉപദേശിക്കാമോ?
0: പ്രിയ സ്നേഹിത, നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ജോലിയിൽ ഏർപ്പെടൂ, നിങ്ങൾ ചെയ്യുന്നത് എന്തും ശരിയായിരിക്കും. പക്ഷേ ഒന്നു മാത്രം ശ്രദ്ധിക്കണം, അക്കുറാക്കിനുമായി കൂട്ടുകൂടി സമയം പാഴാക്കരുത്. കുടിക്കുന്നതും സ്ത്രീകളുമായി കൂത്താടുന്നതും എനിക്ക് മനസ്സിലാക്കാം, പക്ഷെ ആ കുറാകിൻ്റെ കുടിയും കൂത്താട്ടവും, ഹോ!
1: ഈ ജീവിതം മാറ്റണമെന്ന്, അയാളുടെ കൂട്ട് ഉപേക്ഷിക്കണമെന്ന് ഞാനും കുറേ ദിവസമായി വിചാരിക്കുകയാണ്.

0: മേലാൽ ഞങ്ങളുടെ സർക്കാരങ്ങളിൽ പങ്കെടുക്കുകയില്ല.
1: വളരെ നന്ദി. ആ ആട്ടെ വരൂ, നേരം വളരെയായി, നമുക്ക് ആഹാരം കഴിക്കാൻ പോകാം.
2: പക്ഷേ അന്ന് രാത്രിയും പിയർ കുറാഗിന്റെ വസതിയിലെ മദ്യപാനമേളത്തിൽ പങ്കുചേർന്നു. ആ സമയത്ത് അയാളുടെ അച്ഛനായ ബസുഗൂഫ് പ്രഭു മരണത്തിന്റെ പടിവാതിക്കൽ കിടക്കുകയാണെന്ന വാർത്തയറിഞ്ഞ് പിയർ അച്ഛന്റെ അവസാന ദർശനത്തിനായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. അച്ഛന്റെ മരണശയ്യയ്ക്കരികിൽ മുട്ടുകുത്തു നിന്ന് ആ മകൻ പൊട്ടിക്കരഞ്ഞു. അച്ഛന്റെ കരം ചുംബിച്ചു. നിശ്ചലനായി കിടന്നിരുന്ന അച്ഛൻ മകനെ നോക്കി മന്ദഹസിച്ചിട്ട് കണ്ണുകൾ അടച്ചു. ബസുഹോവ് പ്രഭുവിന്റെ മരണപത്രം അനുസരിച്ച് അദ്ദേഹത്തിന്റെ സകല സ്വത്തുക്കളുടെയും അവകാശി പിയർ ആയിത്തീർന്നു. ഇതേ സമയത്ത് മോസ്കോയിലെ റസ്റ്റോവ് കുടുംബത്തിൽ ഒരു സൽക്കാരം നടക്കുകയാണ്. റസ്റ്റോവ് പ്രഭുവിന്റെ പുത്രിയായ നട്ടാഷയുടെ 14th ജന്മദിനം ആഘോഷിക്കുന്നതിന് അവളുടെ ജ്യേഷ്ഠനായ നിക്കോളെ യുദ്ധത്തിന് പോവുകയാണ്. അയാളുടെ ബാല്യസഖിയും കാമുകിയുമായ സോണിയ അതോർത്ത് സങ്കടപ്പെടുകയുമാണ്.
3: സോണിയ, സോണിയ, സോണിയ, നീ ഓടി പോകുന്നതെന്ത്? എല്ലാവരും നിന്നെ തിരക്കുന്നു, പ്രത്യേകിച്ച് ചേട്ടൻ.
4: കളിയാക്കാതിരിക്കുന്നു നടാഷ്, അദ്ദേഹം യുദ്ധത്തിന് പോവുകയാണ്.
3: ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരിക്കലും ഇല്ല, അമ്മാവി ഒരിക്കലും അനുവദിക്കില്ല.
5: ചേ, മടത്തരം പറയാതിരിക്കും. ചേട്ടന് നിന്നോടുള്ള സ്നേഹം നിനക്ക് അറിഞ്ഞുകൂടെ?
3: അതുകൊണ്ട് എന്ത് ഫലം? ഞാൻ ആര്? നിങ്ങളുടെ ഒരകന്ന ബന്ധു, ദരിദ്ര, നിങ്ങളുടെ അവതാരിയും കൊണ്ട് കുട്ടിക്കാലം മുതൽ ഇവിടെ താമസിക്കുന്നു. പക്ഷേ അവകാശിക്കുവാൻ എനിക്ക് അവകാശമില്ല.
5: നീ ഇത്ര മടിയാണ്, നിന്നെ അല്ലാതെ മറ്റാരെയും ചേട്ടൻ വിവാഹം കഴിക്കില്ല.
3: സത്യമായി പറയുന്നു,
5: ഇനിയും സംശയമില്ല. ഇതാ ചേട്ടൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്, വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പോയേക്കാം.
6: എന്താണ് ഇത് സോണിയ, എന്തു പറ്റി? അല്ല, നീ കരയുകയായിരുന്നു.
3: ഒന്നുമില്ല, സാരമില്ല.
6: ഒന്നുമില്ലേ? പറയൂ.
3: ഒന്നുമില്ല, എന്നെ വിട്ടിട്ട് പോയിക്കൊള്ളു.
6: സോണിയ, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഈ ലോകത്തിൽ നിന്നേക്കാൾ വലുതായി എനിക്ക് യാതൊന്നുമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ?
3: വേണ്ട, എന്നെ പറഞ്ഞു കളിപ്പിക്കണ്ട.
6: കഷ്ടം. ഓമനെ, നീയാണ് എൻ്റെ സകലതും. എഴുന്നേൽക്കൂ, ഈ കണ്ണുനീർ തുടച്ച് പുഞ്ചിരിയോടെ എന്നെ യാത്രയാക്കൂ.
0: അങ്ങനെ നാം ഇവിടെ എത്തി. അച്ഛൻ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കും.
7: എങ്ങനെ അറിയാം?
0: അച്ഛന്റെ ദിനചര്യകളെല്ലാം ക്ലിപ്തപ്പെടുത്തിയവയാണ്. യാതൊന്നിനും അച്ഛന്റെ സമയനിഷ്ഠയ്ക്ക് മാറ്റം വരുത്താൻ സാധ്യമല്ല. ആ ഇതാ അച്ഛന്റെ വേലക്കാരൻ വരുന്നല്ലോ.
8: സ്വാഗതം. വലിയ തിരുമേനി ഉറക്കമാണ്.
0: ഞാൻ പറഞ്ഞില്ലേ ലിസ, അച്ഛൻ 20 നിമിഷത്തിനുള്ളിൽ ഉണരും. അതിനകം നമുക്ക് മേരിയെ കാണാം. വരൂ. അത് മേരിയുടെ മുറിയിൽ നിന്നാണ് ഉയരുന്നത്. അവൾ സാധകം ചെയ്യുകയാണ്. നമുക്ക് ശബ്ദമുണ്ടാക്കാതെ എന്ന് അവളെ അത്ഭുതപ്പെടുത്തണം.
9: ചേച്ചി, എന്റെ ചേച്ചി, എന്തൊരാനന്ദം! ചേച്ചി വണ്ണം വെച്ചിരിക്കുന്നു.
7: നീ നന്നേ മെലിഞ്ഞുപോയി മേരി.
9: ഇന്നലെ രാത്രി ഞാൻ ചേച്ചി സ്വപ്നം കണ്ടു.
0: അപ്പോൾ ഞങ്ങളെ നീ പ്രതീക്ഷിച്ചില്ല അല്ലേ?
9: ചേട്ടാ ക്ഷമിക്കണം, ഞാൻ ചേട്ടനെ കണ്ടതേയില്ല.
0: ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ എന്നെ മറന്നുപോയി അല്ലേ?
9: ചേട്ടാ, ചേട്ടൻ യുദ്ധത്തിന് പോകുന്ന കാര്യം ഉറച്ചു?
0: ഉറച്ചു. നാളെ തന്നെ പോകണം.
7: അതിനല്ലേ എന്നെ ഇവിടെ കൊണ്ടുവിടുന്നത്? ദൈവത്തിനറിയാം എന്തിനെന്ന്.
0: മേരി, നിന്റെ ചേട്ടത്തിയെ നിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. അവൾ അല്പം വിശ്രമിക്കട്ടെ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. അച്ഛൻ ഉണരേണ്ട സമയമായി. അതാ വേലക്കാരൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
10: ഓ, യോദ്ധാ വ്യക്തിയോ? നിനക്ക് ബോണപ്പാർട്ടിനോട് യുദ്ധം ചെയ്യണമല്ലേ? അയാളെ ശരിക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അയാൾ നമ്മയെല്ലാം അടിമകളാക്കി കളയും. ആ, നിനക്ക് സുഖമല്ലേ? മകനെ, ഇതാ ഈ കവിളിൽ ചുംബിക്കൂ.
0: അച്ഛാ, ഞാൻ ഗർഭിണിയായ ഭാര്യയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അച്ഛന് സുഖക്കേടൊന്നുമില്ലല്ലോ?
10: വിഡ്ഢികൾക്കും വഷളന്മാർക്കുമുള്ളതാണ് സുഖക്കേട്. നിനക്കെൻ്റെ ശീലമറിയരുതേ. രാപകൽ പണിത്തിരക്കാണ്, യാതൊന്നും അമിതമായിട്ട് ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് യാതൊരു അസുഖവുമില്ല.
0: ഈശ്വരാധീനം.
10: ഈശ്വരനിതിൽ വലിയ പങ്കൊന്നുമില്ല. അത് പോകട്ടെ, യുദ്ധത്തെപ്പറ്റി പറയൂ. ജർമ്മൻകാരുടെ അടവെന്താണ്? ഓസ്ട്രിയയും സ്വീഡനും എന്താണ് ഭാവം?

0: ഞാൻ ഇപ്പോഴെത്തിയതേ ഉള്ളൂ, ക്ഷീണം തീർക്കാൻ അനുവദിക്കണം.
1: വിഡ്ഢികൾ, എല്ലാം വിഡ്ഢികൾ. പോ പോ, മേരി നിന്റെ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊള്ളും. നീ എന്നാണ് പുറപ്പെടുന്നത്?
0: നാളെ വൈകുന്നേരം.
1: ശരി, പോകുന്നതിന് മുമ്പായി എന്നെ കാണണം കേട്ടോ.
0: കാണാം.
2: ചേട്ടാ, ഇന്ന് തന്നെ പോകുന്നുണ്ടോ?
0: ഉവനിയത്തി, എന്താണ്?
2: എനിക്ക് ചേട്ടനോട് തനിയെ ചിലത് പറയാനുണ്ട്. ഇനി നാം തമ്മിൽ കാണുന്ന എന്നാണെന്ന് ആർക്കറിയാം?
0: ലിസ എവിടെ?
2: എന്റെ മുറിയിൽ ക്ഷീണിച്ചിടന്നുറങ്ങിയാണ്. ചേട്ടത്തി ഒരു അമൂല്യ നിധിയാണ്, എനിക്ക് നന്നെ പിടിച്ചു. ചേട്ടാ, പരിഷ്കൃത ജീവിതം ശീലിച്ചു പോകുന്ന ചേട്ടത്തിക്ക് ഈ നാട്ടിൻപുറത്തെ ജീവിതം എത്ര ദുസ്സഹമായിരിക്കും എന്ന് ആലോചിച്ചു നോക്കൂ. അച്ഛനാണെങ്കിൽ മണിക്കണക്കിന് എല്ലാം ചെയ്തു കഴിയുന്ന ഒരാൾ, ഞാനാണെങ്കിൽ വെറും ഒരു നാടൻ പെണ്ണ്.
0: എനിക്ക് യുദ്ധത്തിന് പോകാതെ ഒക്കുമോ?
2: പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചിയുടെ വൈഷമ്യം മനസ്സിലാക്കണമെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ചേട്ടാ, എനിക്കൊരു അപേക്ഷയുണ്ട്.
0: എന്താണത്?
2: ഇതാ ഈശ്വപുത്രന്റെ ഈ വെള്ളി വിഗ്രഹം ചേട്ടൻ സദാ കഴുത്തിലണിയണം. നമ്മുടെ മുത്തശ്ശൻ യുദ്ധത്തിന് പോയപ്പോഴെല്ലാം ഇതണിഞ്ഞിരുന്നു. ചേട്ടൻ ഒരിക്കലും ഇത് ദേഹത്തു നിന്ന് മാറ്റരുതേ. എനിക്ക് വേണ്ടി അത് ചെയ്യില്ലേ?
0: തീർച്ചയായും ചെയ്യാവുന്നതി.
2: ഈ ദിവ്യ വിഗ്രഹം എന്റെ ചേട്ടനെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും.
0: ഞാൻ യാത്ര പറയാൻ വന്നിരിക്കുകയാണ്.
1: പോകാനൊരുങ്ങിക്കഴിഞ്ഞോ? ഇതാ ഈ കവിളിൽ ചുംബിക്കും. നന്ദി.
0: എന്തിനച്ഛാ?
1: ആവശ്യത്തിൽ കൂടുതൽ സമയം ചുറ്റിപ്പറ്റി നിൽക്കാത്തതിന്, ഒരു പെണ്ണിൻ്റെ പാവാടത്തുമ്പിൽ പറ്റിപ്പിടിച്ച് നിൽക്കാത്തതിന്. ഞാൻ ഈ കത്തെഴുതുമ്പോൾ പറയാനുള്ളത് പറയൂ. ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും.
0: എൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. ഈ സമയത്ത് അവളെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് മടിയുണ്ട്.
1: വിഡ്ഢിത്തരം പറയാതെ കാര്യം പറ.
0: അവളുടെ പ്രസവമെടുക്കുമ്പോൾ മോസ്കോയിൽ നിന്നൊരു ഡോക്ടറെ വരുത്തണം. അതിൽ വലിയ അർത്ഥമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അവൾ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുകയാണ്.
1: ശരി, അങ്ങനെ ചെയ്യാം. ഇതൊരു തൊന്തരവാണ് അല്ലേ?
0: ഏതച്ഛാ?
1: ഭാര്യ.
0: എനിക്ക് മനസ്സിലായില്ല അച്ഛാ.
1: പക്ഷേ എൻ്റെ കുഞ്ഞെ, നിവൃത്തിയില്ല. എല്ലാ പെണ്ണുങ്ങളും ഒന്നുപോലെ തന്നെ, മാറ്റാൻ സാധ്യവുമല്ല. പേടിക്കണ്ട, ഞാനിതാരോടും പറയുകയില്ല. പക്ഷേ നിനക്ക് അനുഭവമുള്ളതല്ലേ
0: എൻ്റെ അച്ഛ.
1: സാരമില്ല, അവൾ സുന്ദരിയാണ്. ഞാനെല്ലാം ചെയ്യാം. സമാധാനമായിരിക്കേ. ഇതാ ഈ കത്ത് കൂട്ടുസൗവിന് കൊടുക്കണം.
0: ശരി.
1: നിന്നെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും അധിക നാൾ ഉപസേനാനിയായി നിർത്തരുതെന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ അയാളെ ഓർമ്മിക്കുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നെന്നും പറയൂ.
0: പറയാം.
1: നിന്നോട് അയാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് എനിക്ക് എഴുതണം. അയാൾ നല്ലവനാണെങ്കിൽ അയാളെ ശരിയായി സേവിക്കേ. ബോൾകോൺസ്കിയുടെ മകന് ആരുടെ കാലും പിടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തുവാ.
0: എന്താണ് അച്ഛാ?
1: നീ മടങ്ങി വരുന്നതിന് മുമ്പായി ഞാൻ മരിക്കുമെന്നത് തീർച്ചയാണ്. ഇതാ ഇത് എൻ്റെ കാലശേഷം സാർ ചക്രവർത്തിക്ക് കൊടുക്കേണ്ട കുറിപ്പുകളാണ്.
0: ഞാനത് ചെയ്യാമച്ഛാ.
1: ശരി, ഇനി പോയി വാ. ഒന്നോർമ്മിച്ചു, നീ കൊല്ലപ്പെടുകയാണെങ്കിൽ എനിക്കത് ദുസ്സഹമായിരിക്കും. എന്നാൽ എൻ്റെ പുത്രനെ യോജിക്കാത്ത വിധം നീ പെരുമാറിയെന്ന് കേട്ടാൽ എനിക്കതിൽ പരം നാണക്കേടുണ്ടാവാനില്ല.
0: അച്ഛാ, എന്നോടത് പറയേണ്ടതില്ല. എനിക്കൊന്നുകൂടി പറയാനുണ്ട്. എനിക്കൊരു മകനുണ്ടാവുകയും ഞാൻ യുദ്ധത്തിൽ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അച്ഛൻ അവനെ കൈവിടിയരുത്. അച്ഛൻ്റെ സംരക്ഷണയിൽ തന്നെ അവനെ വളർത്തണം.
1: നിന്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കരുതെന്ന് അല്ലേ? നാം യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി പൊയ്ക്കോ, പൊയ്ക്കോ.
2: എന്താ, എന്തു പറ്റിയേട്ടാ?
0: ഇനി
2: പുറപ്പെടാൻ സമയമായി കഴിഞ്ഞു.
0: ലിസ, അരുത്, കരയരുത്. മേരി, ഞാൻ പോയി വരട്ടെ.

0: ഓസ്റ്റർലിറ്റ്സ് യുദ്ധം. ഓസ്ട്രിയയിലെ ഫ്രാൻസിസ് ചക്രവർത്തിയും റഷ്യയിലെ അലക്സാണ്ടർ സാറും ഒരുമിച്ച് നെപ്പോളിയനു യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഫലമായി ഇരുകൂട്ടരുടെയും സേനകൾ ഓസ്ട്രലിറ്റ്സിന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിക്കഴിഞ്ഞു. റഷ്യൻ സൈന്യാധിപനായ കുട്ടിസോവിന്റെ അഭിപ്രായത്തിനെതിരായുള്ള ഒരു പടനീക്കമായിരുന്നു അത്. ഐക്യസേനകൾ താവളമടിച്ച സ്ഥലത്തിന് 2 മൈൽ അകലെയായി ഫ്രഞ്ച് സേനയും താവളമടിച്ചിരുന്നു. നെപ്പോളിയനെ നേരിട്ടെതിർക്കുവാൻ കാലമായില്ലെന്നുള്ള കുട്ടിസോവിന്റെ അഭിപ്രായം മറ്റുള്ള സൈനിക നേതാക്കന്മാർ ചെവിക്കൊണ്ടില്ല. അവരെല്ലാം കുട്ടിസോവിന്റെ താമസസ്ഥലത്ത് കൂടിയിരിക്കുകയാണ് പിറ്റേ ദിവസത്തെ യുദ്ധത്തെപ്പറ്റി ആലോചിക്കുവാൻ. കുട്ടിസോവ് അലസനായ ഒരു കസേരയിൽ ഇരിപ്പുണ്ട്.
1: ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കുവാൻ നെപ്പോളിയന് കഴിയുമായിരുന്നെങ്കിൽ അയാൾ ഇന്നത് ചെയ്യുമായിരുന്നു.
2: ശരിയാണ്, നമ്മെ കടന്ന് ആക്രമിക്കുവാനുള്ള സൈനിക ബലം നെപ്പോളിയൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നമ്മുടെ ആക്രമണം കാത്തിരിക്കാനാണ് ഭാവമെങ്കിൽ അയാൾ കാത്തിരുന്ന് നശിക്കുകയുള്ളൂ.
2: അതാ നോക്കൂ, ശത്രുവിന്റെ താവളത്തിൽ വെളിച്ചമില്ല, എന്തൊക്കെയോ ശബ്ദങ്ങൾ മുഴങ്ങുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ പിൻവാങ്ങുകയാണെന്നാണ്. അത് അപകടമാണ്, അല്ലെങ്കിൽ അവർ ടെറാസിലേക്ക് നീങ്ങുകയായിരിക്കും.
1: അല്ല, ജനറൽ കുട്സോവ് കൂർക്കമ്മലിച്ചുറങ്ങുകയാണ്.
2: ശത്രുക്കൾ സ്ഥാനം മാറ്റിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സമരപരിപാടിയിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല.
3: അതെങ്ങനെ?
4: മാന്യരെ, നാളത്തേക്കുള്ള പരിപാടി ഒന്നും ഇപ്പോൾ മാറ്റാൻ സാധ്യമല്ല. നിങ്ങൾക്കെല്ലാം അതെന്താണെന്നറിയാം. നമുക്ക് നമ്മുടെ കടമ നിറവേറ്റാം. ഒരു യുദ്ധത്തിന് മുൻപായി ഉറക്കം പോലെ മറ്റൊന്നും പ്രധാനമല്ല. മണി 1 കഴിഞ്ഞു, ഇനി ഉറങ്ങാൻ പോകാം.
3: അതാ അങ്ങ് അകലെയുള്ള ആ കുന്നിൽ ഫ്രഞ്ച് സേന.
5: നമ്മുടെ സേന ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. അതാ വെടിയുടെ ശബ്ദം.
3: ഈ കുന്നിന്റെ മുകളിൽ നിന്നാൽ നമുക്കെല്ലാം കാണാം. നമ്മുടെ സേന താഴ്വരയിൽ എത്തിക്കഴിഞ്ഞു. ഫ്രഞ്ച് സേനയുടെ താവളമായ കുന്നിലേക്ക് കയറിക്കഴിഞ്ഞാൽ, അയ്യോ, അതാ ഫ്രഞ്ച് സേന നമ്മുടെ കുന്നിന്റെ താഴ്വരയിൽ. അവർ നമ്മെ വളയുകയാണ്. നമ്മുടെ സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകണം.
5: നശിച്ചു, നമ്മുടെ സേന പിന്തിരിഞ്ഞ് പരക്കം പായുന്നു.
3: അങ്ങയുടെ കവളിൽ നിന്നും ചോര, മുറിവേറ്റോ?
5: മുറിവേറ്റത് ഹൃദയത്തിലാണ്. ഓടിപ്പോകുന്ന നമ്മുടെ സേനയെ കണ്ടിട്ടാണ്. വരൂ, അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞുനിർത്ത്. തിരിഞ്ഞോടുന്ന നമ്മുടെ പടയാളികളെ തടഞ്ഞുനിർത്ത്, വേഗം.
6: ചങ്ങാതിമാരെ, മുന്നോട്ട്, മുന്നോട്ട്! ഈ കൊടിയുടെ അഭിമാനം കാക്കുവാൻ വരും. മുന്നോട്ട്!
0: ഇനി മോസ്കോയിലേക്ക് നോക്കാം. പിയർ വാസിലിയുടെ മകൾ എലനെ വിവാഹം കഴിച്ചു. സുന്ദരിയും പരിഷ്കാരണിയുമായ അവൾ പിയറിന്റെ ഭാര്യയായതിനു ശേഷവും പഴയപടി സൽക്കാരമേളങ്ങളിൽ ഭ്രമിച്ച് പലജാതി പുരുഷന്മാരുമായി കൂട്ടുകൂടി സ്വതന്ത്ര ജീവിതം നയിച്ചു പോന്നു.
7: എലൻ കേട്ടില്ലേ വർത്തമാനം? നമ്മുടെ സേന തോറ്റുപോയി. ആന്റി രാജകുമാരനെ കുറിച്ച് ഒരു വിവരവുമില്ല.
8: തുലഞ്ഞു പോകട്ടെ, ആർക്കെന്ത് ചെയ്തു?
7: അങ്ങനെ പറയരുത്, അയാളെന്റെ ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു. പാപം, മരിച്ചോ എന്തോ.
8: എനിക്ക് യുദ്ധത്തിൽ ഒരു താല്പര്യവുമില്ല, യുദ്ധത്തിന് പോകുന്ന ഒരു സ്നേഹവുമില്ല. ആകട്ടെ, അങ്ങെന്തിനാണ് ഇപ്പോൾ നാട്ടുമ്പുറത്തേക്ക് പോകുന്നത്? പോകാതെ പറ്റില്ലേ?
7: ഇല്ല തങ്കം, ഒരുപാട് ജോലിയുണ്ട്. നമ്മുടെ വിവാഹത്തിന് ശേഷം ഞാൻ മടിപിടിച്ചു പോയെന്നാണ് എല്ലാരും പറയുന്നത്.
8: ജീവിക്കാൻ പഠിച്ചു എന്ന് പറയുന്നതാണ് ശരി. ആകട്ടെ, അങ്ങേക്ക് തനിച്ച് നാട്ടുമ്പുറത്തേക്ക് പോകരുത്. ഞാൻ കൂടി വരണമെന്ന് നിർബന്ധമുണ്ടോ?
7: എന്ന് ചോദിച്ചാൽ നിന്നെ കൂടാതെ, നിന്നെ കാണാതെ, ഈ സൗന്ദര്യം ആസ്വദിക്കാതെ.
8: ഇത് സ്വന്തമാക്കി കളഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം കൂടി ഞാൻ ഇവിടെ താമസിച്ചിട്ട് നാട്ടിന് പുറത്തേക്ക് വരാം. എന്താ?
7: നിന്റെ ഇഷ്ടം.
0: പരാജയപ്പെട്ട റഷ്യൻ പടയാളികൾ ഒന്നൊന്നായി അവരുടെ വീടുകളിലേക്ക് മടങ്ങി. അക്കൂട്ടത്തിൽ നിക്കോളയും ഉണ്ട്. മോസ്കോയിലെ വീട്ടുവാതുക്കൽ അയാളെ വഹിച്ചുകൊണ്ടുള്ള കുതിരവണ്ടി എത്തി.
9: ചേട്ടാ, എന്റെ ചേട്ടാ!
10: നടാശ, എന്റെ കൊച്ചനീത്തി!
9: ദൈവം എന്റെ ചേട്ടനെ എനിക്ക് തിരിച്ചു തന്നല്ലോ. ഇതിൽ കൂടുതലായി എന്ത് വേണം എനിക്ക്? എന്റെ പ്രാർത്ഥന ഫലിച്ചു.
10: എന്റെ കൊച്ചനീത്തി, നിഷ്കളങ്കയായ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കും. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ രക്ഷാകവചം.
9: എന്നേക്കാൾ കൂടുതൽ കരുണനൊന്ന് പ്രാർത്ഥിച്ച ഒരാളിതാ നിൽക്കുന്നു. ചേട്ടൻ പോയത് പിന്നെ സോണിയാട് കണ്ണു തുറന്നിട്ടില്ല.
10: ഞാൻ മടങ്ങി വരില്ലെന്ന് വിചാരിച്ചാണോ കരഞ്ഞത്? സ്നേഹിക്കാൻ നിങ്ങൾ ഇരുവരും അമ്മയും ഉള്ളപ്പോൾ എനിക്ക് മടങ്ങി വരാതെ നോക്കുമോ?
9: ചേട്ടൻ ആളാകെ മാറിപ്പോയി. ഓ, ഇപ്പോൾ ഒരൊത്ത പുരുഷനായി ഇല്ലേ സോണിയ?
11: ഞാൻ എനിക്ക് എനിക്കറിഞ്ഞൂടാ,
9: ചേട്ടൻ സോണിയായിട്ട് പ്രത്യേക

0: സരിക്കത്തിന് പിണങ്ങിതാണ്.
1: ഞാൻ ആരോട് പിണങ്ങാനാണ്? എനിക്ക് എന്തവകാശം?
0: അല്ല, പിണങ്ങിപ്പോവുകയാണ്. ചെല്ലണം ചേട്ടാ, പുറകെ ചെന്ന് സമാധാനിപ്പിക്കണം. പാവം, എത്ര ദിവസമായി കാത്തിരിക്കുകയാണെന്ന് ചേട്ടനെ കാണാൻ.
2: മോസ്കോയിൽ തനിച്ചായ ഉടൻ എലൻ താന്തോന്നിയായി ജീവിക്കുവാൻ ആരംഭിച്ചു. നിശാസൽക്കാരങ്ങളിലും നൃത്തമേളങ്ങളിലും നാടകശാലകളിലും അവൾ നിത്യസന്ദർശകയായി. കുപ്രസിദ്ധനായ ഡൊളഹോവിന്റെ കാമുകിയാണ് അവളെന്ന വാർത്ത അവസാനം ഭർത്താവായ പിയറിന്റെ കർണങ്ങളിലെത്തി. കോപാന്ധനായിത്തീർന്ന പിയർ ഡൊളഹോവിനെ ഒരു ദ്വന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ദ്വന്ദ്യുദ്ധം നടന്നു. പിയറിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാളുടെ വെടിയേറ്റ് ഡൊളഹോവ് നിലം പതിച്ചു. എങ്കിലും പിയറിന് ആ വിജയത്തിൽ ആഹ്ലാദം തോന്നിയില്ല. അയാൾ കൈത്തോക്ക് വലിച്ചെറിഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു. വിവരമറിഞ്ഞ് കുപിതയായിത്തീർന്ന എലൻ അയാളെ നേരിട്ടു.
3: ധീരൻ, വീരൻ, എന്നെ കാത്തു സൂക്ഷിക്കാൻ ആയുധമെടുത്ത വീരകേസരി, അങ്ങെന്താണ് ചെയ്തെന്നറിയാമോ?
4: എന്താണ്?
3: ആനമഠേനാണെന്ന് വിളംബരം ചെയ്തു, എന്നെ പരപരിഹാസത്തിന് പാത്രമാക്കി. മുറിവേറ്റ ആ മനുഷ്യൻ എന്റെ കാമുകനാണെന്ന് പരസ്യപ്പെടുത്തി. ഞാൻ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? എങ്ങനെ സമുദായ മധ്യത്തിൽ തലയുയർത്തി നിൽക്കും? മാസ്കോ മുഴുവൻ എന്നെ നോക്കി ചിരിക്കുകയാണ്.
4: നിർത്ത്, സംസാരിക്കരുത്. എന്നോടിപ്പോൾ സംസാരിക്കരുത്.
3: എന്തിനു നിർത്തണം? എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? നിങ്ങളെപ്പോലുള്ള ഭർത്താവുണ്ടായാൽ കാമുകനെ സ്വീകരിക്കാത്ത സ്ത്രീകളും ഉണ്ടാവില്ല. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്നിട്ടും നിങ്ങൾ ബഹളം കൂട്ടി, എന്നെ അപമാനിച്ചു, പരപരിഹാസത്തിന് പാത്രമാക്കി.
4: നാം തമ്മിൽ പിരിയുന്നതാണ് ഭേദം.
3: പിരിയാനോ? കൊള്ളാം, ഒന്നാന്തരവാശയും. പക്ഷേ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ എനിക്ക് തരണം.
4: നിന്നെ ഞാൻ കൊല്ലും. വിഷപ്പാമ്പനെ പോലെ തല്ലി ചതച്ച് കൊല്ലും.
3: അയ്യോ,
4: പോ, പോ എന്റെ മുമ്പിൽ നിന്ന് പോ.
2: ആൻഡ്രിയുടെ ഗ്രഹത്തിൽ സകലരും അയാളെക്കുറിച്ചുള്ള യാതൊരു വിവരവും അറിയാതെ വിഷമിച്ച് കഴിയുമ്പോഴാണ് ബോൾക്കോൻസ്കി രാജകുമാരന് കുട്ടിസോവിന്റെ ഒരു കത്ത് ലഭിച്ചത്.
5: എന്റെ കൺമുൻപിൽ വെച്ചാണ് അങ്ങയുടെ മകൻ ഒരു സേനാവിഭാഗത്തെ നയിച്ചുകൊണ്ട് കയ്യിൽ പതാകയുമേന്തി വീരോചിതമാവണ്ണം വെടിയേറ്റ് നിലം പതിച്ചത്. അയാൾ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങയ്ക്കും പെറ്റനാടിനും അഭിമാനിക്കത്തക്കവണ്ണമാണ് ആൻഡ്രി പെരുമാറിയതെന്നതിൽ സംശയമില്ല.

0: അച്ഛാ
1: മകളെ,
0: ചേട്ടനെ പറ്റി വല്ല വിവരമുണ്ടോ? ആ കത്ത്
1: കുട്ടിസോവിന്റെ കത്താണിത്. തടവുകാരുടെ കൂട്ടത്തിലും മുറിവേറ്റവരുടെ കൂട്ടത്തിലും ആൻഡ്രിയുടെ പേരില്ലെന്ന് കുട്ടിസോവ് എഴുതിയിരിക്കുന്നു. അവൻ മരിച്ചു.
0: ചേട്ടനെ ചൊല്ലി നമുക്കറിയാം,
1: കള്ളന്മാർ രാക്ഷസന്മാർ സേന നശിപ്പിക്കുന്നു, മനുഷ്യരെ കൊല്ലുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ദിശയോട് വിവരം പറ.
0: അച്ഛാ പറയൂ, എങ്ങനെയാണ് എന്റെ ചേട്ടൻ?
1: റഷ്യയിലെ വീരന്മാരെ ബലികൊടുത്ത റഷ്യയുടെ അജയ്യത അവസാനിപ്പിച്ച ഓസ്ട്രേലിയ യുദ്ധത്തിൽ, ആ പരാജയത്തിൽ അവനും വധിക്കപ്പെട്ടു. പോ, ലിസായോട്
0: പറഞ്ഞു. ഞാനെങ്ങനെ പറയും?
2: ഡോക്ടർ ഇതേവരെ വന്നില്ലേ?
0: ഇപ്പോൾ വരും. ധൈര്യമായി കിടക്കൂ, ദൈവം ദയാനിധിയാണ്. ഒരു ഡോക്ടറിനും ആവശ്യം വരില്ല ചേച്ചി.
2: അയ്യോ എനിക്ക് വയ്യ, അയ്യോ എന്തൊരു വേദന.
0: അല്പം വേദന സഹിക്കാൻ സാധിക്കുന്നു, അടങ്ങിക്കിടക്കൂ.
2: അയ്യോ,
0: അതാ ഒരു വണ്ടി വരുന്ന ശബ്ദം. ഡോക്ടർ ആയിരിക്കും, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം.
3: ദൈവാധീനം. അച്ഛൻ
1: ഉറങ്ങാൻ പോയി.
0: എന്ത് ജ്യേഷ്ഠന്റെ ശബ്ദം? ചേ, അത് അവൻ തരമില്ല. ചേട്ടാ, എന്റെ ചേട്ടാ.
3: മേരി, മേരി, എന്റെ കത്ത് കിട്ടിയില്ല അല്ലേ?
0: ചേട്ടാ, ചേട്ടത്തിക്ക് പ്രസവവേദന തുടങ്ങിക്കഴിഞ്ഞു.
3: അങ്ങനെയോ? തക്ക സമയത്ത് ഞാൻ എത്തിയത് അത്ഭുതമല്ലേ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം.
0: അതാ ഡോക്ടറും എത്തിക്കഴിഞ്ഞു.
4: അന്ന് രാത്രി ലിസ പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ. അതിന്റെ ആഘാതം ആ ദുർബല ഹൃദയത്തിന് താങ്ങാനും കഴിഞ്ഞില്ല.

0: അതെന്നേക്കുമായി നിലച്ചു. കർക്കശചിത്തനെന്ന് കുപ്രസിദ്ധനായ ആൻഡ്രിയുടെ അച്ഛൻ അയാളെ കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു. കാലം കടന്നുപോയി. ആൻഡ്രി അധിക സമയവും നാട്ടിൻ പുറത്ത് കഴിച്ചുകൂട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ തോട്ടങ്ങൾ സംബന്ധിച്ച ചില കാര്യങ്ങൾക്കായി റോസ്റ്റോവ് പ്രഭുവിനെ സന്ദർശിക്കുവാൻ അദ്ദേഹം പോയി. അവിടെ വച്ച് അയാൾ നടാശയുമായി കൂടുതൽ പരിചയപ്പെട്ടു.
1: എന്റെ ആത്മാർത്ഥമായ സഹതാവ് മങ്ങി അറിയിക്കാൻ ഇതേവരെ തരപ്പെട്ടില്ല. ക്ഷമിക്കണം.
2: ക്ഷമാപണത്തിന് ആവശ്യമേയില്ല. എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്നോട് സഹതപിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരിക്കലും സംശയം ഉണ്ടായിട്ടില്ല.
1: അങ്ങ് ആകെ മാറിപ്പോയി. അങ്ങ് അനുഭവിക്കുന്ന മനോവേദന മുഖം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. എന്തിനാണ് ഈശ്വരൻ ഇത്ര ക്രൂരമായി പെരുമാറുന്നത്?
2: പാപികളെ ശിക്ഷിക്കേണ്ടേ?
1: അങ്ങ് പാപിയോ? എങ്കിൽ പിന്നെ ആരാണ് പുണ്യവാൻ?
2: ആ പ്രശംസയ്ക്ക് നന്ദി.
1: പീറ്റേഴ്സ്ബർഗിൽ ചക്രവർത്തിയെ ബഹുമാനിക്കുന്നതിനായി നടത്തുന്ന സൽക്കാരത്തിനങ്ങ് പോകുന്നില്ലേ?
2: നിശ്ചയിച്ചില്ല.
1: ഞങ്ങൾ പോകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്ര വലിയ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായതുകൊണ്ട് അല്പം ഭയം തോന്നുന്നു.
2: എന്തിന്? നടാഷ ആ വിരുന്നിന് വരുന്ന അതിഥികളെ എല്ലാം ആകർഷിക്കും, നിശ്ചയം.
1: അങ്ങേക്ക് മുഖസ്തുതിയും വശമുണ്ടോ?
0: ആൻഡ്രിയുടെ പ്രവചനം തെറ്റിയില്ല. സൽക്കാരത്തിന് ശുഭ്രവസ്ത്രങ്ങൾ അണിഞ്ഞെന്ന നടാഷയെയും സോണിയയെയും സകലരും ശ്രദ്ധിച്ചു. സൽക്കാരത്തളത്തിൽ വെച്ച് നടന്ന നൃത്തമേളത്തിൽ നടാഷയും ആൻഡ്രിയും ചേർന്നാണ് നൃത്തം ചെയ്തത്. അതോടെ ആൻഡ്രി നടാഷയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. പിന്നീടുള്ള ദിനങ്ങളിൽ ആൻഡ്രി റോസ്റ്റോവ് കുടുംബത്തിലെ നിത്യസന്ദർശകനായി തീർന്നു. പ്രേമത്തിന്റെ പൂങ്കാവിൽ ആൻഡ്രിയും നടാഷയും പ്രവേശിച്ചു കഴിഞ്ഞു.
3: നടാഷ, ആൻഡ്രി രാജകുമാരൻ നിന്നോട് പ്രണയാർത്ഥന ചെയ്തു കഴിഞ്ഞു.
1: കഴിഞ്ഞു. സോണിയ, അദ്ദേഹം വിഭാരനായതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ?
3: ഒന്നുമില്ല. ഇപ്പോഴും യുവത്വം മാറിയിട്ടില്ലാത്ത സുന്ദരനാണ് അദ്ദേഹം.
1: സോണിയ, എനിക്ക് എന്തൊരു ഉത്സാഹം തോന്നുന്നുണ്ടെന്നാ. അദ്ദേഹം വിവാഹാനുമതി വാങ്ങാനായി അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അരികിലേക്ക് പോയിരിക്കുകയാണ്. സോണിയ, അദ്ദേഹം അനുമതി നൽകാതിരിക്കുമോ? അയ്യോ, എങ്കിൽ.
3: ചേ, ഭയപ്പെടാതിരിക്കും. എല്ലാം മംഗളമായി കലാശിക്കും. നിന്നെ ഈശ്വരൻ ദുഃഖിപ്പിക്കുകയില്ല.
1: സോണിയ, നീ എൻ്റെ സ്വന്തം സഹോദരി തന്നെ.
2: നമ്മുടെ വിവാഹം ഒരു വർഷത്തേക്ക് നീട്ടിവെക്കണമെന്നാണ് അച്ഛൻ്റെ തീരുമാനം.
1: ഒരു വർഷം?
2: അതെ, ഒരു വർഷം വളരെ വേഗം കഴിഞ്ഞു പോകും.
1: ഓ, അത് ഭയങ്കരമാണ്. ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നാൽ ഞാൻ മരിച്ചു പോകും.
2: ഈ കാത്തിരിപ്പ് എനിക്കും ദുസ്സഹമാണ് നടാഷ. പക്ഷേ അത് കൂടാതെ കഴിയില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് എന്നെ നിന്റെ പ്രണയം കൊണ്ട് അനുഗ്രഹിക്കണേയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ഒരു കൊല്ലം നീ സ്വതന്ത്രയാണെന്ന് കൂടി ധരിക്കണം. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ നീ എന്നെ പ്രേമിക്കാതെ ആവുകയോ മറ്റാരെയെങ്കിലും പ്രേമിക്കുകയോ.
1: എന്താണ് ഈ പറയുന്നത്? അങ്ങേ കണ്ട നിമിഷം മുതൽക്ക് ഞാനങ്ങേ ആരാധിക്കുകയാണെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ എന്ത് സഹിക്കാം? എന്തോ ഞാൻ കാത്തിരിക്കാം എന്നേക്കും.
2: പ്രിയപ്പെട്ട നടാഷ.
0: പക്ഷേ നടാഷയുടെ വാക്ക് ഫലിച്ചില്ല. ആൻഡ്രി വിദേശ സഞ്ചാരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവൾ പിയറിന്റെ ഭാര്യയായ എലന്റെ ദുർവൃത്തനായ സഹോദരൻ കുറാഗിന്റെ പ്രേമവലയിൽ കുടുങ്ങി. വിവരമറിഞ്ഞ സോണിയ അവളെ ആ സാഹസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിവതി എത്തിച്ചു.
3: നടാഷ, ഇത് ഭ്രാന്താണ്. അയാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ?
1: സ്നേഹിക്കുന്നുണ്ടോ എന്ന്? നീ അദ്ദേഹത്തെ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ കത്ത് വായിച്ചില്ലേ?
3: അയാൾ ഒരു വിടനാണെങ്കിൽ?
1: അദ്ദേഹം വിടനോ?
3: കഷ്ടം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രഹസ്യ കത്തുകൾ എഴുതുന്നത്? എന്തുകൊണ്ട് അയാൾ പരസ്യമായി വീട്ടിൽ വരുന്നില്ല? മാന്യമായ രീതിയിൽ വിവാഹാലോചന നടത്തുന്നില്ല? ആൻഡ്രി നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടല്ലേ പോയത്? ആ നിലയ്ക്ക് കുറാഗിന് നിന്നോടുള്ള പ്രണയം പരസ്യമായി പ്രഖ്യാപിക്കരുതേ?
1: ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. സോണിയ, ഞാൻ അദ്ദേഹത്തെ പ്രേമിക്കുന്നു. അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ.
3: നീ ആൻഡ്രിയെ ഉപേക്ഷിക്കാൻ പോവുകയാണോ?
1: അതെ. ആ കഥ കഴിഞ്ഞു. എന്നോട് ദേഷ്യം തോന്നരുത്.
3: ദേഷ്യമല്ല, സഹതാപമാണ് തോന്നുന്നത്. നടാഷ, നിന്നെ അയാൾ നശിപ്പിക്കും.
1: നശിപ്പിക്കട്ടെ, ഞാനതിന് തയ്യാറാണ്. അതിൻ്റെ സ്വന്തം കാര്യം, നീ ഇതിലിടപെടണ്ട.
3: നടാഷ,
1: പോകും എന്നെ ശല്യപ്പെടുത്താതെ. ഇനി ഇതിനെപ്പറ്റി ഒരു അക്ഷരം എന്നോട് പറയരുത്.
0: നടാഷ വിടനായ കുറാഗിനുമായി ഒളിച്ചോടി പോകുവാൻ ഒരുങ്ങി വിവരമറിഞ്ഞ പിയർ മോസ്കോയിലെത്തി. അയാളുടെ ഭാര്യ എല്ലനും കുറാഗിനും താമസിക്കുന്ന വസതിയിൽ വെച്ച് അയാൾ കുറാഗിനെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ആ സംഭാഷണത്തിന്റെ ഫലമായി കുറാഗിൻ പിറ്റേ ദിവസം സ്ഥലം വിട്ടു. നടാഷ അയാൾക്കയച്ച രഹസ്യക്കത്തുകൾ പിയർ വാങ്ങി. കുറാഗിൻ നേരത്തെ വിവാഹിതനാണെന്ന് പിയറിൽ നിന്ന് മനസ്സിലാക്കിയതോടെ നിരാശയായിത്തീർന്ന നടാഷ ആത്മഹത്യക്കൊരുങ്ങിയെങ്കിലും ഫലിച്ചില്ല. അവൾ കഠിന രോഗത്തിനിരയായിത്തീർന്നു. വിദേശ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആൻഡ്രിയെ സന്ദർശിച്ചതിന് ശേഷം പിയർ നടാഷയെ കാണുവാനെത്തി.
1: പിയർ, അദ്ദേഹം ഈ നഗരത്തിലുണ്ടെന്ന് കേട്ടു. അദ്ദേഹം നിങ്ങളുടെ സ്നേഹിതനല്ലേ? അദ്ദേഹത്തിനോട് പറയുമോ?

0: എനിക്ക് മാപ്പ് തരാൻ.
1: ഞാൻ പറയാം, പക്ഷേ
0: എല്ലാം അവസാനിച്ചെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിനോട് ചെയ്ത തെറ്റിന് മാപ്പ് തരാൻ മാത്രം പറഞ്ഞാൽ മതി.
1: ഞാൻ പറയാം നിരാശ, ഒരിക്കൽ കൂടി പറയാം, പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ?
0: എന്താണ്?
1: നടാശ ആ ദുർവൃത്തനെ, ഖുറാഗിനെ യഥാർത്ഥമായി പ്രേമിച്ചു?
0: എനിക്കറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
1: സാധുക്കുട്ടി, നമുക്കതിനെപ്പറ്റി മേലിൽ സംസാരിക്കാതിരിക്കാം. ഒന്ന് മാത്രം പറയട്ടെ, എന്നെ ഒരു സ്നേഹിതനായി കണക്കാക്കൂ. എന്തെങ്കിലും ഹൃദയം തുറന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ, എന്തെങ്കിലും സഹായമോ ഉപദേശമോ ആവശ്യമായി വരുന്നെങ്കിൽ ദയവായി എന്നെ വിളിക്കണേ. ഞാനതൊരു ഭാഗ്യമായി കരുതും.
0: പ്രിയപ്പെട്ട പിയർ, അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി.
1: ഞാനിപ്പോൾ പോകുന്നു, ഇനിയും കാണാൻ കഴിയാകട്ടെ.
2: 1812 നെപ്പോളിയന്റെ സേന റഷ്യൻ അതിർത്തി കടന്നു എന്നറിഞ്ഞ സാർ ചക്രവർത്തി അതിൽ പ്രതിഷേധിച്ച് നെപ്പോളിയൻ അയച്ച കത്തിൽ ഉടൻ തന്നെ ഫ്രഞ്ച് സേനയെ പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം ആ ആക്രമണത്തെ ചെറുക്കുവാൻ നിർബന്ധിതനാകുമെന്നും പ്രസ്താവിച്ചിരുന്നു. അതിന് നെപ്പോളിയന്റെ മറുപടി,
3: ഞാൻ യുദ്ധം ആരംഭിച്ചെന്നോ പറയുന്നത്? ഞാൻ കോടിക്കണക്കിന് പണം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ഇംഗ്ലണ്ടുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൂടിയാലോചനയ്ക്ക് ഒരുമ്പിടുകയാണ് അല്ലേ? നിങ്ങൾക്ക് 200,000 പടയാളികൾ പോലുമില്ല, എനിക്കതിൻ്റെ 3 ഇരട്ടിയുണ്ട്. നിങ്ങളെ ഞാൻ ഓടിക്കും, ഡുനായിക്കപ്പുറം ഓടിക്കും, നേപ്പിയറിനപ്പുറം ഓടിക്കും. നിങ്ങൾ അതിലംഘിച്ച യൂറോപ്പിൻ്റെ അതിർത്തി ഞാൻ പുനഃസ്ഥാപിക്കും. എന്നെ ചെറുക്കുന്നതിൻ്റെ ഫലം അതായിരിക്കും. റഷ്യ എന്ന ഭൂഖണ്ഡം ഭൂപടത്തിൽ നിന്നും ഞാൻ തുടച്ചു മാറ്റും.
2: യുദ്ധം

0: ചേട്ടാ, അങ്ങ് ഈ ഭയങ്കര യുദ്ധത്തിന് പോവുകയാണോ?
1: അതെ അതെ മേരി, നിന്നെ ഓർമ്മിക്കുമ്പോൾ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ.
0: എന്താണ് ഇങ്ങനെ പറയുന്നത്?
1: എന്റെ മനോദുഃഖം മറക്കുവാൻ ഈ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ.
0: ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ, ദുഃഖം മനുഷ്യനിർമ്മിതമല്ല, അത് ഈശ്വര നിശ്ചയമാണ്. മനുഷ്യർ ഈശ്വരന്റെ ഉപകരണങ്ങൾ മാത്രം, അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തരുത്. ആരെങ്കിലും ചേട്ടനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കണേ, ക്ഷമിക്കണേ. ശിക്ഷിക്കാനുള്ള അധികാരം നമുക്കില്ലേ ഏട്ടാ? മാപ്പ് നൽകുന്നതിന്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാം.
2: യുദ്ധം ആരംഭിച്ചു, പക്ഷേ 400,000 പടയാളികളുള്ള ഫ്രഞ്ച് സേനയുമായി ഏറ്റുമുട്ടുവാൻ റഷ്യൻ സേന തയ്യാറായില്ല. ചില്ലറ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ട് ചെറിയ ജയം നേടുവാൻ റഷ്യൻ സേന തയ്യാറായെങ്കിലും വിധിനിർണായകമായ ഒരു വൻ പോരാട്ടത്തിന് നെപ്പോളിയൻ ഒരുമ്പെട്ടപ്പോഴൊക്കെ റഷ്യൻ സേന പിൻവാങ്ങുകയാണ് ഉണ്ടായത്. സ്മോളൻസ്കി നഗരത്തെ രക്ഷിക്കുവാനെങ്കിലും അവർ ഒരുമ്പെടുമെന്ന് നെപ്പോളിയൻ ആശിച്ചു. പക്ഷേ ഒരൊറ്റ വെടി പോലും വിൽക്കാതെ അവർ മോസ്കോയിലേക്ക് പിൻവാങ്ങുകയാണ് ചെയ്തത്. സർവ്വസൈന്യാധിപനാക്കപ്പെട്ട കുട്ടിസൗ ഫ്രഞ്ച് സേനയുമായി നടത്തിയ ഒളിച്ചുകളിയുടെ ഫലമായി ഫ്രഞ്ച് സേന അനുക്രമം കൂടുതൽ കൂടുതൽ റഷ്യക്കുള്ളിലായി. സർവ്വസൈന്യാധിപനായ കുട്ടിസൗ ആൻഡ്രിയെ ആളയച്ചു വരുത്തി.
3: വരൂ, ഇരിക്കൂ. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു?
1: അദ്ദേഹം മരിച്ചുവെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞു.
3: അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവനാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ സഹതപിക്കുന്നു. എന്നെ ഒരച്ഛനെ പോലെ കരുതിക്കൊള്ളൂ.
1: അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി.
3: നിങ്ങളെ എൻ്റെ കൂടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: വളരെ നന്ദി. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ അങ്ങയെ പരിസേവിക്കുവാൻ എനിക്ക് ശക്തിയില്ല. പോരെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സേനാവിഭാഗത്തെ വിട്ടുപിരിയാൻ വളരെ വിഷമമാണ്. ഞാൻ അതുമായി അത്രമാത്രം ഇണങ്ങിക്കഴിഞ്ഞു.
3: നിങ്ങൾ എന്നോടൊന്നിച്ച് നിന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇവിടെ ധാരാളം ഉപദേഷ്ടാക്കളുണ്ട്. കർമ്മകുശലന്മാരെ കണി കാണാൻ കൂടെ കിട്ടുകയില്ല. ഉപദേശം നൽകുന്നവരെല്ലാം നിങ്ങളെപ്പോലെ പോർക്കളത്തിൽ പോയിരുന്നെങ്കിൽ നമ്മുടെ സൈന്യത്തിൻ്റെ നില എത്ര മെച്ചപ്പെട്ടേനെ. ഓസ്ട്രേലിയൻ യുദ്ധത്തിൽ നിങ്ങൾ കൊടിയുമേന്തി മുന്നേറിയ കഥ ഞാൻ മറന്നിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ. നിങ്ങൾ സന്മാർഗചാരിയാണെന്ന് എനിക്കറിയാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. യുദ്ധത്തിനും സമാധാനത്തിനും എന്നെ പഴിക്കുന്നവരുണ്ട് ഒരുപറ്റം ഉപദേഷ്ടാക്കൾ. അവരുടെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ നാം ഇന്ന് എന്താകുമായിരുന്നു? അവർക്കെപ്പോഴും എന്തിനും ധൃതിയാണ്. പായുന്നവൻ തകരും. ഏറ്റുമുട്ടലും എതിർപ്പുമല്ല പ്രധാനം. ഒരു യുദ്ധം വിജയപൂർവം പര്യവസാനിപ്പിക്കുന്നതാണ്. നോക്കിക്കൊള്ളൂ

0: ഞാൻ ഈ ഫ്രഞ്ചുകാരെ കൊണ്ട് കുതിരയിറച്ചി തീറ്റിക്കും.
1: അവസാനം സാർ ചക്രവർത്തി തന്നെ സഹികെട്ട് കുട്ടിസോവിനോട് ആജ്ഞാപിച്ചു ബറോഡിനോവിൽ വെച്ച് ഫ്രഞ്ച് സേനയെ എതിർക്കണമെന്ന്. കുട്ടിസോവ് അതിന് തയ്യാറായി. ആ യുദ്ധത്തിൽ ആൻഡ്രിക്ക് അതിഭയങ്കരമായ മുറിവേറ്റു. ജയാപജയം നിർണയിക്കാതെയുള്ള ഉഭയകക്ഷികളുടെ പിൻവാങ്ങലിൽ കലാശിച്ച ആ യുദ്ധത്തിന് ശേഷം ഫ്രഞ്ച് സേന മോസ്കോയിലേക്ക് നീങ്ങി. കുട്ടിസോവ് റഷ്യൻ സേനയുമായി മോസ്കോയിൽ നിന്ന് പിന്മാറുവാൻ നിശ്ചയിച്ചു. സേനാനായകന്മാർ അതിൽ പ്രതിഷേധിച്ചു.
2: റഷ്യയുടെ പ്രാചീനവും പരിശുദ്ധവുമായ മോസ്കോ നഗരം രക്ഷിക്കണോ ഉപേക്ഷിക്കണോ, അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം.
0: റഷ്യയുടെ പ്രാചീനവും പരിശുദ്ധവുമായ നഗരം, അതിനെ രക്ഷിക്കുന്നതും പ്രധാനമല്ലേ റഷ്യയെ രക്ഷിക്കുന്നത്? റഷ്യയുടെ രക്ഷ റഷ്യയുടെ സേനയെ ആശ്രയിച്ചിരിക്കുന്നു. ആ സേനയ്ക്ക് നാശം സംഭവിച്ചേക്കാവുന്ന യുദ്ധത്തിൽ ഏർപ്പെടണോ അതോ യുദ്ധം കൂടാതെ മോസ്കോയിൽ നിന്ന് പിന്മാറണോ, അതാണിപ്പോഴത്തെ ചോദ്യം. മാന്യരെ, ഉത്തരം പറയേണ്ടത് ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ കേട്ടു കഴിഞ്ഞു. സാർ ചക്രവർത്തി എനിക്ക് നൽകിയിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ഞാൻ ആജ്ഞാപിക്കുന്നു സേന മോസ്കോയിൽ നിന്നും പിൻവാങ്ങുവാൻ. മാന്യരെ, നിങ്ങൾക്ക് പോകാം.
1: സേന മാത്രമല്ല, മോസ്കോ നഗരത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും നഗരം വെടിഞ്ഞു. നടാഷ അച്ഛനമ്മമാരോടും സോണിയായോടും ഒരുമിച്ച് മോസ്കോയിൽ നിന്നും യാത്ര തിരിച്ചു. അവർ യാത്ര ചെയ്തിരുന്ന കുതിരവണ്ടിയോടൊന്നിച്ച് മുറിവേറ്റ ഭടന്മാരെ കൊണ്ടുപോകുന്ന കുതിരവണ്ടികളിൽ ഒന്നിൽ ആൻഡ്രി ഉണ്ടായിരുന്ന വിവരം സോണിയ അറിഞ്ഞെങ്കിലും നടാഷയെ അറിയിച്ചില്ല. ഒരൊറ്റ വെടി പോലും വയ്ക്കാതെ മോസ്കോ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ നെപ്പോളിയന്റെ മനസ്സ് അഭിമാനം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ആജ്ഞയനുസരിച്ച് മോസ്കോയിലെ പൗരപ്രതിനിധികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ സേനാനികൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മ്ലാനവതരായി മടങ്ങിയെത്തി. അവരോട് അദ്ദേഹം ചോദിച്ചു,
3: എന്താണ് ഇത്ര താമസിച്ചത്? പൗരപ്രതിനിധികൾ വന്നോ?
4: ഇല്ല തിരുമേനി,
3: ഇനിയും വന്നില്ലെന്നോ? കാരണം
4: മോസ്കോ
3: എന്ത്? മോസ്കോ പരിത്യജിച്ചെന്നോ? വിശ്വസിക്കാൻ വയ്യ. മോസ്കോ പരിത്യജിക്കുക? ഇല്ല. എവിടെ എന്റെ വണ്ടി? എനിക്ക് വിശ്വാസം വരുന്നില്ല.
1: മോസ്കോയിൽ പ്രവേശിച്ച ഫ്രഞ്ച് പടയാളികൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഭയപ്പെടുത്തി. ഭവനങ്ങൾ കയ്യേറി. പട്ടാളവാഴ്ചയുടെ ഭീകരത്വം മോസ്കോ അനുഭവിച്ചു. മോസ്കോ വെടിയാതിരുന്ന പിയർ നെപ്പോളിയനെ കൊല്ലുവാൻ നിശ്ചയിച്ച് ഒരു കൈത്തോക്കുമായി നടന്നെങ്കിലും അത് ചെയ്യുവാൻ സാധിച്ചില്ല. ഫ്രഞ്ച് പടയാളികളിൽ നിന്ന് ഒരു റഷ്യൻ സ്ത്രീയെ രക്ഷിക്കുവാൻ ഒരുമ്പെട്ട അയാളെ ആ പടയാളികൾ ബന്ധനസ്ഥനാക്കി. മോസ്കോ വെടിഞ്ഞുപോയ നഗരവാസികൾ വഴിമധ്യെ കണ്ടത് മോസ്കോ കത്തിയെരിയുന്നതാണ്.
5: നോക്കൂ നടാഷ, മോസ്കോ ദഹിക്കുകയാണ്. പ്രിയപ്പെട്ട മോസ്കോ, മാപ്പ് തരൂ. ഞങ്ങൾ നിന്നെ കൈവെടിഞ്ഞതിന് മാപ്പ് തരൂ.
6: നടാഷ, നിന്നോട് അതിപ്രധാനമായ ഒരു കാര്യം പറയുവാനുണ്ട്.
5: എന്താണ്?
6: നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷേ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല.
5: എന്താണ്? പറയോ.
6: നീ ബഹളം കൂട്ടരുത്, സമാധാനമായിരിക്കണം.
5: എന്തിനാണ് ഈ മുഖവരെയൊക്കെ? കാര്യം പറയോ.
6: യുദ്ധത്തിൽ കഠിനമായ മുറിവേറ്റ ആൻഡ്രി രാജകുമാരൻ നമ്മോടൊന്നിച്ച് യാത്ര ചെയ്യുന്നു.
5: എന്ത്? ആൻഡ്രി നമ്മോടൊന്നിച്ച്? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണിത്.
6: ഞാൻ നിന്നെ വേദനിപ്പിക്കുവാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞത് സത്യമാണ്. മോസ്കോയിൽ നിന്നും പുറപ്പെട്ടത് മുതൽ അദ്ദേഹം നമ്മുടെ കൂടെ.
5: എങ്കിൽ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നീ ഇത്ര കഠിന ചിത്തയാണോ?
6: ക്ഷമിക്കൂ, നിന്നെ വിവരം അറിയിപ്പിക്കരുതെന്ന് നിന്റെ അച്ഛനും അമ്മയും എന്നോട് ആജ്ഞാപിച്ചു. പക്ഷേ ഇനിയെങ്കിലും നിന്നെ അറിയിക്കാതിരിക്കുന്നത് മഹാപാതകമാണെന്ന് എനിക്ക് ബോധ്യമായി. നടാഷ, അദ്ദേഹം തീരെ അവശനിലയിലാണ്.
5: എന്റെ ഈശ്വര, അങ്ങനെന്തെല്ലാമാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്!
6: നാം താമസിക്കുന്ന ഇതേ വീട്ടിൽ തന്നെ അദ്ദേഹമുണ്ട്.
5: എനിക്ക് അദ്ദേഹത്തെ കാണണം, കാണണം.
6: രാത്രി കുറെ ഇരുട്ടി, ഉറങ്ങാൻ പോകാം.
7: പ്രേമം, അതാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പ്രേമം, ഫലേച്ഛയുടെ ഒരു പ്രത്യേക വസ്തുവിന് ചെല്ലിയുള്ളതല്ല, നേരെ മറിച്ച് മരിക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്നതും ശത്രുവിനെ കുറിച്ചുകൂടി തോന്നുന്നതുമായ പ്രേമം, അതാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അതിന് ഒരു പ്രത്യേക വ്യക്തി ആവശ്യമില്ല സ്നേഹിക്കാൻ. തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, എല്ലാറ്റിനെയും സ്നേഹിക്കുക, ഈശ്വരനെ തന്നെ സ്നേഹിക്കുക. പ്രിയപ്പെട്ട ഒന്നിനെ സ്നേഹിക്കുക.

0: Sag, du. Arde. Nio. Natascha. എന്തൊരാനന്ദം. വരൂ വരൂ, അടുത്തു വരൂ.
1: മാപ്പ് തരണേ, എനിക്ക് മാപ്പ് തരണം.
0: നടാഷ, നടാഷ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നടാഷ,
1: മാപ്പ്, മാപ്പ്.
0: എന്തിന്?
1: ഞാൻ ചെയ്ത തെറ്റിന്.
0: ഞാൻ ഞാനിപ്പോൾ നിന്നെ പണ്ടത്തേതിലും കൂടുതലായി സ്നേഹിക്കും. നടാഷ,
1: ഞാനിനി അങ്ങനെ വിട്ടു പിരിയില്ല.
0: നടാഷ,
1: അവിടുത്തെ ശുശ്രൂഷിക്കാൻ മാത്രം എന്നെ അനുവദിക്കണേ. അത് മാത്രം മതി.
0: നടാഷ,
1: അത് മാത്രം.
0: നടാഷ,
2: തടവിലാക്കപ്പെട്ട പിയറിന് ഒരു സ്നേഹിതനുണ്ടായി.
3: എന്റെ പേർ പ്ലാച്ചൻ, ഇരട്ട പേര് കരട്ട്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടോ?
4: ഇല്ല.
3: കരയാതെ കുഞ്ഞേ, കരയാതെ എന്റെ പൊന്ന് തങ്കം, കരയാതെ. കഷ്ടപ്പാട് കുറച്ച് സമയത്തേക്ക് മാത്രം, ജീവിതമാകട്ടെ ശാശ്വതമാണ്. ഇതാ, ഇത് തിന്നെ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്.
4: നന്ദി. നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായോ?
3: ആയി. ആശുപത്രിയിൽ നിന്നും വിട്ട ഉടനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
4: നിങ്ങളൊരു പടയാളിയാണോ?
3: അതെ അതെ. ഏതായാലും ഇവിടെ അകപ്പെട്ടു, ഇനി ഉറങ്ങാൻ നോക്കാം. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഈശുപുത്രനായ ക്രിസ്തോ, നിക്കോളോ, ലാവറോ, ഫ്ലോറോ, പുണ്യവാന്മാരെ ഞങ്ങളെ രക്ഷിക്കണമേ. കല്ലുപോലെ കിടന്നുറങ്ങാനും അപ്പം പോലെ ഉയർത്തി നിൽക്കാനും എനിക്ക് സാധിക്കണമേ ദൈവമേ.
4: ഇതെന്ത് പ്രാർത്ഥനയാണ്? പറഞ്ഞല്ലോ, ഞാൻ അവരെ പറ്റി കേട്ടിട്ട് പോലുമില്ല.
3: ഓ, അതോ? അവയെല്ലാം കുതിരകളുടെ പുണ്യവാളന്മാരാണ്. ആ സാധു മൃഗങ്ങളെപ്പറ്റി നാം ചിന്തിക്കണമല്ലോ. ദാ, ഇതാ ഒരു തള്ള ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? എന്താടി, സുഖമാണോ? ആ, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ.
0: മേരി, സുഖമാണോ? എങ്ങനെ ഇവിടെ എത്തി? കരയരുത്. അടാഷയെ കണ്ടു പട്ടിക്ക്. നീ അതി വിചിത്ര രീതിയിൽ ഞങ്ങളെ വീണ്ടും അടുപ്പിച്ചിരിക്കുന്നു. അവളാണ് എന്നെ ശുശ്രൂഷിക്കുന്നത്. ഓ, കുഞ്ഞിനെയും കൊണ്ടുവന്നോ. അടുത്തുവാ മകനെ. അച്ഛൻ അച്ഛനൊരു മകരട്ടെ. മേരി, നീ എന്തിനാണ് കരയുന്നത്? ഈ കുഞ്ഞിന്റെ ഭാവി ഓർത്താണോ? മാടഹി, നീ സുവിശേഷം വായിച്ചിട്ടില്ലേ? അവൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, പിതാവ് അവരെ പോറ്റുന്നു. കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകൂ. നടാഷ, നിന്റെ കരങ്ങൾ നീട്ടു. ഞാൻ അവയെ ഒന്ന് ചുംബിക്കട്ടെ. പ്രിയപ്പെട്ട നടാഷ, എനിക്ക് ആനന്ദം കൊണ്ട് കരയാൻ തോന്നുന്നു. നടാഷ, പ്രേമം എന്താണത്? പ്രേമം മരണത്തിന്റെ നിഷേധമാണ്. പ്രേമം ജീവിതമാണ്. എല്ലാം എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഞാൻ പ്രേമിക്കുന്നത് തന്നെ. എല്ലാറ്റിനെയും പരസ്പരം ബന്ധിക്കുന്നത് പ്രേമമാണ്. പ്രേമം ഈശ്വരനാണ്. മരണം പ്രേമത്തിൻ്റെ ഒരംഗം മാത്രം. അനാദ്യന്തമായ പ്രേമത്തിൻ്റെ, പ്രേമത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്.
1: ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കില്ല.
0: ഞാൻ ഉറങ്ങിയപ്പോൾ

0: ഒരു സ്വപ്നം കണ്ടു നടാശ. ഈ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് മരണമകത്തേക്ക് പ്രവേശിച്ചു. അതിന് പുറത്തു നിർത്താനുള്ള എന്റെ ശ്രമങ്ങൾ ഫലിച്ചില്ല നടാശ. നിശബ്ദമായി അതകത്ത് കടന്നു. ഞാൻ മരിച്ചു. പക്ഷേ അപ്പോഴും എനിക്കറിയാമായിരുന്നു ഞാൻ ഉറങ്ങുകയാണെന്ന്. ഞാൻ ഉണരാൻ ശ്രമിച്ചു. ഞാൻ ഉണർന്നു. അതെ അതെ, മരണം ഉണർവാണ്. പ്രേമം നടാശ, പ്രേമം പ്രേമം പ്രേമം
1: എല്ലാം കഴിഞ്ഞു. എന്റെ ഈശ്വര, അദ്ദേഹം ഇങ്ങോട്ട് പോയി. ഇപ്പോഴെവിടെയുണ്ട്?

0: ജനശൂന്യമായ മോസ്കോയിലെത്തിയ റഷ്യൻ സേന ഭക്ഷണദാരിദ്ര്യം മൂലം കഷ്ടപ്പെട്ടു. ഭക്ഷണസാധനങ്ങൾ നഗരത്തിലില്ലെന്ന് മാത്രമല്ല, നഗരത്തിന്റെ പകുതിയും അഗ്നിക്കിരയുമായി. നേരിട്ട് യുദ്ധം ചെയ്യാത്ത ഒരു ശത്രു തന്നെ തോൽപ്പിക്കുകയാണെന്ന് ബോധ്യം വന്ന നെപ്പോളിയൻ സന്ധ്യ സംഭാഷണത്തിനായി കുട്ടിസോവിനെ ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം അതിന് സന്നദ്ധനായില്ല. നെപ്പോളിയൻ മോസ്കോയിൽ നിന്നും പിന്തിരിയാനുള്ള ആജ്ഞ നൽകി. തടവുകാര്യം കൊണ്ട് അവർ മോസ്കോയിൽ നിന്നും യാത്ര ആരംഭിച്ചു. ആ വിവരമറിഞ്ഞപ്പോൾ കുട്ടിസോവ് തൊഴുകൈകളോട് പറഞ്ഞു,
1: ലോകപിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടു, റഷ്യയെ രക്ഷിച്ചു.
0: ആ മടക്കയാത്ര ഒരു പേക്കിനാവ് പോലെ ദുസ്സഹമായിരുന്നു. മഞ്ഞും മഴയുമേറ്റ് പലരും വഴിമധ്യയെ അവശരായി വീണ് മരിച്ചു. ക്ഷീണിച്ചു തളർന്ന ഫ്രഞ്ച് സേനയെ വഴിമധ്യയെ കൊസാക്കുകൾ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നു. പിയറിനെയും മറ്റുള്ള റഷ്യൻ തടവുകാരെയും കൊസാക്കുകൾ മോചിപ്പിച്ചു. തന്റെ മഹാസേനയിൽ മിച്ചം വന്ന ഏതാനും പടയാളികളുമായി നെപ്പോളിയൻ റഷ്യ എന്നേക്കുമായി വിട്ടുപോയി. റഷ്യക്കാർ മോസ്കോയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. തട്ടിത്തകർത്ത എറുമ്പിൻ കൂട്ടിലേക്ക് എറുമ്പുകൾ ഇരച്ചു കയറുന്ന പോലെ. അല്പദിവസങ്ങൾക്കുള്ളിൽ മോസ്കോ പഴയപടി ജനനിബിഡമായി. മോസ്കോയിലെത്തിയ പിയർ മേരിയായുടെ പാർപ്പിടത്തിൽ വെച്ച് നടാഷയെ വീണ്ടും കണ്ടുമുട്ടി. നടന്നതെല്ലാം അയാൾ മേരിയെയും നടാഷയെയും പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടിട്ട് നടാഷ പറഞ്ഞു,
2: ഇല്ല, മുഴുവനായിട്ടില്ല. നിങ്ങൾ മഹൽ കൃത്യങ്ങൾ ചെയ്തിരിക്കും നിശ്ചയം.
3: യാതനകൾ ദൗർഭാഗ്യങ്ങളാണെന്ന് പറയാറുണ്ട്. പക്ഷേ തടവുകാരനാക്കപ്പെട്ടതിന് മുമ്പ് കഴിഞ്ഞതുപോലെ കഴിയണോ അതോ വീണ്ടും തടവുകാരനായി തീവ്രയാതന അനുഭവിക്കണോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവത്തെ ഓർത്ത് എന്നെ വീണ്ടും തടവുകാരനാക്കൂ, ആ യാതനകളെല്ലാം വീണ്ടും അനുഭവിക്കാൻ അനുവദിക്കൂ എന്ന്. പരിചിതമായ ജീവിതമാർഗത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എല്ലാം നശിച്ചതായി നാം കരുതുന്നു. പക്ഷെ അത് ഗുണകരവും നവീനമായ മറ്റൊന്നിലേക്കുള്ള മാറ്റവും മാത്രമാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. ജീവിതം ഉള്ളിടത്തോളം കാലം ആനന്ദവുമുണ്ട്, അല്ലേ നടാഷ?
2: അതെ അതെ, ഞാൻ ആശിക്കുന്ന ഒന്ന് മാത്രം, കഴിഞ്ഞതെല്ലാം ഒരിക്കൽ കൂടി സംഭവിച്ചിരുന്നെങ്കിൽ. ഒന്നുമില്ല ഒന്നുമില്ല, ഉറങ്ങാൻ സമയമായി, ഞാൻ പോട്ടെ.
3: ഞാനും പോകട്ടെ.
4: നിൽക്കൂ.
3: എന്താണ്?
4: അവൾ നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്.
3: എന്ത്? വാസ്തവം? എങ്ങനറിയാം? ഞാൻ ആശിക്കട്ടെയോ?
4: നിശ്ചയമായിട്ടും.
3: ഓ, എങ്കിൽ എങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാൻ. അവളെ കണ്ട നിമിഷം മുതൽക്ക് ഞാൻ അവളെ പ്രേമിക്കാൻ തുടങ്ങിയതാണ്.
4: അത് സഫലമാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവളോട് പറയാം, എല്ലാം മംഗളമായി കലാശിക്കും.
0: അതെ, എല്ലാം മംഗളമായി കലാശിച്ചു. പിയർ നടാഷയെ പരിണയിച്ചു. നടാഷയുടെ സഹോദരൻ നിക്കോളെ

നിങ്ങൾ ഇതുവരെ കേട്ടത് നാഗവള്ളി ആർ എസ് കുറുപ്പ് എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച യുദ്ധവും സമാധാനവും എന്ന ടോൾസ്റ്റോയിയുടെ ലോകപ്രസിദ്ധമായ നോവലിന്റെ നാടകീയാവിഷ്കരണം. ഇതിൽ പങ്കെടുത്തവർ കുമാരി, സുലോചന, അടൂർ പങ്കജം, രാജകുമാരി, സി എസ് രാധാദേവി, കെ ജി ദേവകിയമ്മ, സി ഐ പരമേശ്വരൻപിള്ള, കൈനിക്കര കുമാരപിള്ള, ടി ആർ സുകുമാരൻ നായർ, പി കെ വിക്രമൻ നായർ, എൻ സി കൃഷ്ണപിള്ള, പി കർമ്മചന്ദ്രൻ, എബ്രഹാം ജോസഫ്, ടി കെ മാധവൻ നായർ, പി ഗംഗാധരൻ നായർ, കെ ജി സേതുനാഥ് എന്നിവർ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എന്ന ആത്മാവിനെ കുത്തി നോവിക്കുമെന്ന് ബാലാമണിയമ്മ എഴുതുമ്പോൾ വിശ്വമാനവികതാ ബോധത്തെയാണത് വെളിവാക്കുന്നത്.
2: ബാലാമണിയമ്മ വിശ്വമാനവികതയുടെ പ്രയോക്താവ്. ഡോക്ടർ സൗമ്യദാസിന്റെ പ്രഭാഷണം.
0: 7-8 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാസ്കറിനെ കാണുന്നത്. അയാൾ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നെറ്റിയുടെ അതിരിൽ കഷണ്ടിയുടെ ആക്രമണം.
2: എൻ കെ സെബാസ്റ്റ്യന്റെ കഥ കറ.
3: കിനാക്കളെ അയവെട്ടി ഭൂമിയെ ക്രാണിച്ചു മടുക്കുമ്പോൾ കാവലന്റെ കാലിച്ചന്തങ്ങള് ചാത്തൻകലുങ്കിന്റെ കീഴേ തോട്ടിലേക്ക് സായാഹ്ന സ്നാനത്തിനിരിക്കും.
2: സുനിത ഖിൽജിയുടെ കവിതകൾ
0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033, അല്ലെങ്കിൽ 0484242453.
5: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
6: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
5: അങ്ങനെ പറയരുത്.
6: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ.
5: ഞാൻ വരും.
6: വരണ്ട.
5: വരും.
6: വരണ്ട.
5: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
6: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
5: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭ മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
6: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
5: പിന്നെ
6: നമ്മുടെ മൊബൈൽ ആപ്പ്.
5: അതെ, വേവ്സ് ആപ്പ്.
6: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
5: വേവ്സ് ആപ്പ്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ് 30:51. ചലച്ചിത്ര ഗാനങ്ങൾ. നീ വരുവോളം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ, ചിത്ര എന്നിവർ ശബ്ദം പകർന്ന ഗാനം ആദ്യം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ചിത്രം രാക്കിളിപ്പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം, ചിത്ര സുജാത സംഗീത എന്നിവർ ചേർന്നാലപിച്ച ഗാനം.

ചിത്രം ഇലവങ്കോട് ദേശം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം, ഗായകൻ യേശുദാസ്.

കുസൃതിക്കുറിപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ.

ഗാന്ധർവം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനമാണ് അടുത്തത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

ചിത്രം അഹം. കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച്, രവീന്ദ്രൻ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം.